0: എന്തെല്ലാം കഴിഞ്ഞു. സിംഗപ്പൂരിൽ പോയി, ഉദ്യോഗസ്ഥന്റെ ഭാര്യയായി വിലസി, ഭർത്താവിനെ വരച്ച വരയിൽ നിർത്തി. അവൾ ഒരു മുറയ്ക്കുള്ള ഭാര്യയായിരുന്നു. മുറകളൊക്കെ നിറവേറ്റി. മമത തോന്നിയില്ലെങ്കിൽ അത് തൻ്റെ കുറ്റമാണോ? നീ എന്താണിങ്ങനെ? ഭർത്താവ് പലപ്പോഴും അവളോട് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെ, ഞാനൊരു കുറ്റക്കാരനാണോ? അവനവനോട് തന്നെ ചോദിക്കൂ. ചോദിച്ചു, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്നാൽ പിന്നെ എന്തിനിങ്ങനെ ശ്വാസം മുട്ടുന്നു? അവൾ തിരിഞ്ഞു നടന്നു. ഒരു പ്രതികാരം ചെയ്യുന്ന സുഖം അവൾ അനുഭവിക്കുകയായിരുന്നു. തൻ്റെ ഇച്ഛയ്ക്കല്ല, പണിക്കരുടെ ഇച്ഛയ്ക്കാണ് താൻ അവിടെ ചെന്നത്. അതിന് പിടിപ്പത് വില കിട്ടണമെന്ന് അവൾ ആശിച്ചു. നാട്ടിലൊരു പറമ്പ് വാങ്ങണം, ലക്ഷ്മിക്കുട്ടി ആജ്ഞാപിച്ചു. തിരക്കെന്താണ്, സാധിക്കുമോ? എന്നായി ലക്ഷ്മിക്കുട്ടിയുടെ പിന്നത്തെ ചോദ്യം. വാങ്ങാം. അവളുടെ പേരിൽ തന്നെ ഒരു വീടും പറമ്പും വാങ്ങി. വീട്ടിലിരുന്നാൽ മതിയോ? ഊണ് കഴിക്കണ്ടേ? വേണം ലക്ഷ്മിക്കുട്ടി. എന്നാൽ സ്വല്പം നിലം കൂടി വാങ്ങണം. വാങ്ങാം. അങ്ങനെ അവളുടെ പേരിൽ നാട്ടിൽ വസ്തുവകകൾ ഉണ്ടായി വന്നു. അപ്പോഴും അവൾക്ക് പോരാ പോരാ എന്ന് തന്നെയായിരുന്നു. അന്ന് അങ്ങനെ വാശി പിടിച്ചത് എത്ര നന്നായി. അതുകൊണ്ട് ഇപ്പോൾ തിരിച്ചു വരാൻ ഒരിടമുണ്ടായി. ഇന്ന് ഞാൻ സ്വല്പം സ്വത്തുകാരിയാണ്. ഈ പ്രദേശത്ത് ഒരു സ്ഥാനമുണ്ടാവും. ഒരു പുഴുവായി അരിച്ചുപോയ അവൾ ഒരു പൂമ്പാറ്റയായി തിരിച്ചു വന്നിരിക്കുന്നു. 10 കൊല്ലം കൂടി കഴിഞ്ഞാൽ സിംഗപ്പൂർ വിട്ട് നാട്ടിൽ താമസിക്കണമെന്നായിരുന്നു പണിക്കരുടെ അന്തർഗതം. അതല്ലേ നല്ലത് ലക്ഷ്മിക്കുട്ടി? വിരോധമില്ല. പക്ഷേ 2 ദിവസത്തെ പനി അയാളെ ശാശ്വതമായ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ലക്ഷ്മിക്കുട്ടി ഒരു വിധവയായിട്ട് ഇതാ തിരിച്ചു വരുന്നു. അതോർത്തപ്പോൾ ഒരു നേരിയ വ്യസനം അവൾക്കുണ്ടാകാതിരുന്നില്ല. എന്തായാലും ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ആവേണ്ടിയിരുന്നില്ല. ഒതുക്കു നോക്കി കയറണേ, മുമ്പിൽ നടന്ന അഷ്ടാവക്രൻ നായർ ഓർമ്മപ്പെടുത്തി. എത്തിക്കഴിഞ്ഞു. ഉവ്വ്! കാവൽക്കാരൻ വന്ന് വാതിൽ തുറന്നു. ലക്ഷ്മിക്കുട്ടി ചവിട്ടിക്കുതിച്ച് ഉമ്മറത്തേക്ക് കയറി. ജനാലകളും വാതിലുകളും തുറക്കപ്പെട്ടു. വിളക്കുകൾ കൊളുത്തി, കോസടി വിരിച്ച് കിടത്തി. ശങ്കു അടുക്കളയിലേക്ക് കടന്നു. ലക്ഷ്മിക്കുട്ടി മുഖം കഴുകി, ഉടുപ്പ് മാറ്റി ഉമ്മറത്തെ കസേരയിൽ വന്നിരുന്ന് ചോദിച്ചു, കുഞ്ഞനായരെ, ഓ, ഈ കാണുന്ന വയൽ നമ്മുടെയല്ലേ? അതെ, ആ ഒടി മുഴുവൻ. തെക്കുഭാഗത്തുള്ള പറമ്പോ? അതും. എന്നിട്ട് അവൾ നെടുതായി ഒന്ന് നിശ്വസിച്ചു. എന്റെ വീടാണ്, എന്റെ സ്വത്താണ്, എന്റെ മാത്രം. ഇത് വിചാരിച്ചിട്ട് കുഞ്ഞൻ നായരുടെ നേരെ ഒരു ചോദ്യവും. ഇതിനെന്തു വില കൊടുത്തുവെന്നറിയോ? കുറെ ഉറുപ്പിയായിട്ടുണ്ടാവൂലോ. വലിയ വില കൊടുത്തു, വളരെ വലിയ വില. എന്നിട്ട് എന്തോ ചിന്തിച്ചുകൊണ്ടങ്ങനെ ഇരുന്നു. ഒരിളം കാറ്റ് അവരുടെ മുഖത്തെ വിയർപ്പ് തുള്ളികൾ ഒപ്പുന്നുണ്ടായിരുന്നു.
1: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

ആകാശവാണി സ്മൃതി മധുരം. ചലച്ചിത്രത്തിൻ്റെ പേരുകൾ തന്നെ വരികളായി ചേർന്നു വരുന്ന ചില ഗാനങ്ങൾ ഇന്ന് സ്മൃതി മധുരത്തിലൂടെ കേൾക്കാം. ആദ്യം ബിച്ചു തിരുമൽ എഴുതി, ജെറി അമൽദേവ് സംഗീതം നൽകി, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം.

0: സ്മൃതിമധുരം സമാപിച്ചു.
1: ഈ മഴക്കാലത്ത് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കാൻ പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ പ്യൂരിഫയർ സെയിൽ.
2: AI സ്മാർട്ട് ഫീച്ചേഴ്സ്, വെള്ളം പാഴാക്കാത്ത ഇക്കോ ആറോ, പിന്നെ UV, UF കൂടാതെ ആൽക്കലൈൻ, കോപ്പർ, സിങ്ക് ഗുണങ്ങളോടെയുള്ള പ്രമുഖ ബ്രാൻഡുകളുടെ വാട്ടർ പ്യൂരിഫയറുകൾ ആകർഷകമായ ഓഫറുകളിൽ.
1: എല്ലാ വാട്ടർ പ്യൂരിഫയറിനൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
2: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
3: ആകാശവാണി സംഗീത സരണി. ഇന്നത്തെ സംഗീത സരണിയിൽ മൃദംഗ പാഠം പഠിപ്പിക്കുന്നത് നാഞ്ചിൽ AR അരുൾ, പഠിക്കുന്നത് ശ്രീജിത് TR മണിമല.
4: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, മൃദംഗ ക്ലാസ്സിലേക്ക് സ്വാഗതം.
5: നമസ്കാരം സാർ.
4: നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ താളത്തിൻ്റെ ബേസിക് നോക്കിയിട്ട് പാഠത്തിലോട്ട് വരാം. നമ്മ താളത്തിൽ ഏറ്റവും ഫ്രണ്ടിലുള്ള താളം ഏതാണ്? മെയിനായ താളം
5: ആദ്യ താളം.
4: ആദ്യ താളം, അതിന് 800 പേരെന്ത് പറയും? ചതുരശ്ര ജാതി ത്രിപുട താളം എന്ന് പറയും. രണ്ടും ഒന്ന് തന്നെ. ചതുരശ്രം നമുക്ക് എല്ലാവർക്കും അറിയാനുള്ളതാണ്. എത്ര ചതുരശ്രം? 4. തിശ്രം
5: 3.
4: മിശ്രം എത്ര? 7. കണ്ഠം 5. സങ്കീർണം 9. അപ്പം ഇന്ന് 5 ജാതിയുമാണത്. ചതുരശ്ര ജാതി 4, തിശ്ര ജാതി 3, കണ്ഠജാതി 5, മിശ്രജാതി 7, സങ്കീർണ ജാതി 9. ഇന്ന് 5 ജാതികളുമാണ് സപ്തതാളങ്ങൾ. നമുക്കറിയാലോ

0: துருவதாளம், ஜம்பதாளம், மட்டிதாளம், அடதாளம், திசிரதாளம், ஏகதாளம், திருப்பதாளம், இதில் அந்த இப்போ ஒரு ஒரு தாளத்துலேயும் அஞ்சு ஜாதி வச்சு நமக்கு 35 தாளமான அஞ்சு ஜாதி வச்சுட்டு சப்த தாளங்கள் 7 சப்த தாளங்கள் இருந்தது, சப்தம் 7 தாளமான அப்போ அங்கேயான 35 தாளம் வருந்தது. இந்த 35 தாளத்துலேயும் அஞ்சு கதியும் வச்சுட்டான நமக்கு 175 தாளம் வருந்தது. எக்ஸாம்பிள் பறையான சதுரஸ்ர ஜாதி திருப்பட தாளம், சதுரஸ்ர ஜாதி திருப்பட தாளம் திஸ்ரகதி, அதே போல் சதுரஸ்ர ஜாதி திருப்பட தாளம் கண்டகதி, கண்டகதி அல் கண்ட நடை, அதுபோல் சதுரஸ்ர ஜாதி திருப்பட தாளம் மிஸ்ர நடை அவர் மிஸ்ரகதி. இப்படியான 175 தாளம் நமக்கு எல்லோரும் நம்ம கால்குலேட் செய்து இப்போ வாசி கொண்டிருக்கிறது. இது எல்லா தாளத்திலையும் இப்போ நம்ம வாய்க்கிறதல்ல, പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കണം, അറിഞ്ഞിരിക്കണം താളം. മെയിനായിട്ട് നമ്മൾ വായിക്കുന്ന താളം ഏതെല്ലാം ഏതാ വാക്കാണ് പറയും?
1: ആദിതാളം, രൂപതാളം, മിശ്രയാപ്പ്, കണ്ടചാപ്പ്.
0: കണ്ടചാപ്പ് ഇത് അത് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിശ്ര തിരുപ്പടൈ, കണ്ട തിരുപ്പടൈ, ഇതുപോലെ ചിന്ന ചിന്ന താളങ്ങൾ നമ്മൾ വന്ന് ഒരു പല്ലവിലേ പാടുമ്പോൾ നമുക്ക് അത് വെച്ച് വായിക്കും, അത്രേ ഉള്ളൂ. ആദിതാളം ചതുരശ്ര ജാതി തൃപ്പുട താളംന്റത് വന്ന് ഒരു ആവർത്തനത്തിക്ക് എത്ര മാത്രമേ വരും?
1: 32 മാത്രം.
0: 32 മാത്രം. എപ്പടി 32 മാത്രമേ വരുന്നുണ്ട്? ഒരു അക്ഷരം 4 മാത്രമേ.
1: 4 മാത്രം.
0: തക്ക ദിമ്മി തക്ക ജൊണ്ണു തക്ക ദിമ്മി തക്ക ജൊണ്ണു തക്ക ദിമ്മി തക്ക ജൊണ്ണു തക്ക ദിമ്മി തക്ക ജൊണ്ണു അങ്ങനെയാണ് ഓരോരോ അക്ഷരവും 4 മാത്രമേ ആയിട്ടാണ് പോകുന്നത്. പറയൂ. അപ്പം 8 അക്ഷരമാണ്. അപ്പൊ 8x4 32 മാത്രമേ. അപ്പൊ ആദ്യ താളത്തിലെയും റൂപക താളത്തിലെയും മാത്രം ഒരു കളച്ചവക്കം, രണ്ട് കളച്ചവക്കം, മൂന്ന് കളച്ചവക്കം, നാല് കളച്ചവക്കം ഇങ്ങനെയൊക്കെ ഉണ്ട്. അതുപോലെ റൂപക താളത്തിലെയും ഒരു കളയും രണ്ട് കളയും ഉണ്ട്. ചില കീർത്തനങ്ങളെ ഉള്ള രൂപക താളത്തിൽ വന്ന് രണ്ട് കള ചൗക്കത്തിൽ പാടുന്നത് ചൗക്കുകാല കീർത്തനമായിട്ട് വരും. അതേസമയം മിശ്രച്ചാപ്പിലൊക്കെ നമുക്ക് അങ്ങനെ ഒന്നുമില്ല, കീഴ്ക്കാലം മേൽക്കാലം മാത്രമേ ഉള്ളൂ, അളവുകളെല്ലാം ഒന്നാണ്. അപ്പം മിശ്രച്ചാപ്പിൽ ഒരു ആവർത്തനത്തിന് എത്ര മാത്രമേ വരും?
1: 14 മാത്രം.
0: എങ്ങനെയാണ് 14 മാത്രം എടുത്ത്? തക്കിട്ട തക്കിട്ട തക്ക ദിമ്മി തക്ക ജൊണ്ണു തക്കിട്ട തക്കിട്ട തക്ക ദിമ്മി തക്കറി തക്കിട്ട അന്ന് രണ്ടാമത് ആടി അതിൽ വരണം. തക്കിട്ട തക്കിട്ട തക്ക ദിമ്മി തക്ക ജൊണ്ണു തക്കിട്ട തക്കിട്ട തക്ക ദിമ്മി തക്ക. ചാപ്പുത്താളങ്ങൾ പറയുമ്പോൾ എണ്ണമില്ല, തട്ടിയും വീശിയും അടിച്ചും പോടുന്ന താളമാണ് ചാപ്പുത്താളങ്ങൾ നമ്മൾ പറയപ്പെടുന്നത്. അപ്പോൾ ചാപ്പുത്താളത്തിൽ ഇതെല്ലാം വരും. മിശ്രച്ചാപ്പ് വരും,
1: കണ്ടചാപ്പ്,
0: കണ്ടചാപ്പ് വരും,
1: സങ്കീർണ
0: സങ്കീർണചാപ്പ് വരും, തിസ്ര ചാപ്പ് ചില പേര് പോടുക, തട്ടി തട്ടി പോടും. അതിൽ എണ്ണമില്ലാതെ എണ്ണിക്കയില്ലാതെ താളം വന്ന് നമുക്ക് വന്ന് ചാപ്പുത്താളമെന്ന് പറയപ്പെടുന്നതാണ്. അത് മാത്രം നമ്മൾ ഓർത്താൽ മതി. ഇതിലെല്ലാം ഇല്ലാത്തത് വന്ന് സന്തതാളങ്ങളിൽ ചിലത് നമ്മൾ കേട്ടിട്ടുണ്ടോ? സന്തതാളങ്ങൾ, സന്തതാളങ്ങളിൽ പറയുന്നത് വന്ന് തിരുപ്പുകളിന് ഒരു പദ്ധതിയുണ്ട്, അറിയാമോ? അരുണഗിരിനാഥസ്വാമികൾ രചിച്ച തിരുപ്പുകൾ, ഏറുമയിലേറി വിളയാട് മുഖമുണ്ട് ഈശ്വരോട് അങ്ങനെ നിറയെ മുരുകനെ പറ്റിയുള്ള നിറയെ അവർ ചെയ്തു വച്ചിട്ടുണ്ട്. ഇതിൽ വന്ന്

0: സമർപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അത്രയും നമ്മൾ നിറയെ വിഷയങ്ങൾ ഇതിലുണ്ട്. കർണാടക സംഗീതത്തിലെ താളം എടുത്ത് നോക്കിയാലേ നമുക്ക് നിറയെ വിഷയങ്ങളുണ്ട്. നമുക്ക് എല്ലാം പഠിച്ച് എല്ലാം നമുക്ക് എല്ലാവർക്കും വായിക്കാൻ പറ്റില്ല. എങ്കിലും നമുക്ക് അറിയാമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി ഇരിക്കേണ്ടത്, അതാണ് ഇതിനാ പറയാൻ കാരണം കേട്ടോ. അപ്പോൾ വന്ന് ആദ്യ താളം ഒരു കളൈ രണ്ട് കളൈ, രൂപകതാളം ഒരു കള ചൗക്കം രണ്ട് കള ചൗക്കം. ഇപ്പോൾ രൂപകതാളം രണ്ട് കള ചൗക്കം ഒന്ന് പോട്ട് കാണിക്കൂ, എല്ലാം അടിച്ചിടും. വൺ ടു ത്രീ. അപ്പോൾ ഓരോ തട്ടും രണ്ട് രണ്ട് അക്ഷരം വരും. വൺ വൺ ടു ടു ത്രീ ത്രീ. അതുപോലെ തന്നെ ആദ്യ താളം രണ്ട് കള ചൗക്കം എപ്പടി വരും? രണ്ട് കളപ്പെടുന്നു. വൺ ഇപ്പോ ഒരു കാര്യം കൂടെ കുറച്ചുകൂടെ ഡീപ്പായിട്ട് പോവാം താളം. ഇപ്പൊ ഇതിൽ തന്നെ ലയമാണ്, ഇതിൽ നമ്മ കർണാടക സംഗീതത്തിലെ പെർക്കഷനിലെ മെയിൻ ആയിട്ടുള്ളത് ലയമാണ്. അപ്പൊ ഇതിനട ഗതി എപ്പി പോറത്? തക്ക ദിമ്മി തക്ക ജൊണ്ണു തക്ക ദിമ്മി. അപ്പൊ നാല് നാല് എട്ട്, നാല് നാല് എട്ടിന് പോറത്. അത് എപ്പിടിയെല്ലാം നമ്മ പങ്കിട്ട് പണലാം? നാല് നാല് എട്ട്, തക്കിട്ട തക്ക തക്കിട്ട തക്കിട്ട തക്ക തക്കിട്ട. ത്രീ പ്ലസ് ഫൈവ് പണലാം. അത് എപ്പിടി ചൊല്ലലാം? തക്കിട്ട തക്ക തക്കിട്ട തക്കിട്ട തക്ക തക്കിട്ട തക്കിട്ട തക്ക തക്കിട്ട തക്കിട്ട തക്ക തക്കിട്ട
1: പ്രകിട്ട തക്ക തക്കിട്ട
0: എട്ട്. വേറെ എന്ന കോമ്പിനേഷനിലാണ് നമുക്ക് അതിൽ ചെയ്യലാം? ടു പ്ലസ് സിക്സ് പണലാം, എയ്റ്റ് തന്നെ. തക്ക തക്കിട്ട തക്കിട്ട തക്ക തക്കിട്ട തക്കിട്ട തക്ക തക്കിട്ട തക്കിട്ട തക്ക തക്കിട്ട തക്കിട്ട
1: തക്ക തക്കിട്ട തക്കിട്ട തക്ക തക്കിട്ട തക്കിട്ട തക്ക തക്കിട്ട തക്കിട്ട തക്ക തക്കിട്ട തക്കിട്ട.
0: ഇത് കീഴ്ക്കാലത്തിൽ ഇപ്പം ചൊല്ലാം. ഇത് തക്ക തക്കിട്ട തക്കിട്ട ടു പ്ലസ് ആറ്. ഇത വന്ന് മേൽക്കാല ചൊല്ലുമ്പോ തക്ക തക്കിട്ട തക്കിട്ട തക്ക തക്കിട്ട തക്കിട്ട തക്ക തക്കിട്ട തക്കിട്ട തക്ക തക്കിട്ട തക്കിട്ട തക്ക തക്കിട്ട തക്കിട്ട തക്ക തക്കിട്ട തക്കിട്ട തക്ക തക്കിട്ട തക്കിട്ട തക്ക തക്കിട്ട തക്കിട്ട
1: തക്ക തക്കിട്ട തക്കിട്ട തക്ക തക്കിട്ട തക്കിട്ട തക്ക തക്കിട്ട തക്കിട്ട തക്ക തക്കിട്ട തക്കിട്ട തക്ക തക്കിട്ട തക്കിട്ട തക്ക തക്കിട്ട തക്കിട്ട തക്ക തക്കിട്ട തക്ക തക്കിട്ട തക്കിട്ട
0: തക്കിട്ട തക്ക തക്കിട്ട തക്കിട്ട തക്ക തക്കിട്ട തക്കിട്ട തക്ക തക്കിട്ട തക്കിട്ട തക്ക തക്കിട്ട തക്കിട്ട തക്ക തക്കിട്ട തക്കിട്ട തക്ക തക്കിട്ട തക്കിട്ട തക്ക തക്കിട്ട തക്കിട്ട കിടന്നു തരിക്കിടും
1: തക്കിട്ട തക്ക തക്കിട്ട തക്കിട്ട തക്ക തക്കിട്ട തക്കിട്ട തക്ക തക്കിട്ട തക്കിട്ട തക്ക തക്കിട്ട തക്കിട്ട തക്ക തക്കിട്ട.
0: ഒരു ജതി എടുത്ത് അത് പല രൂപങ്ങളിലെ നമ്മ ഭാവിച്ച് വായിക്കുന്നത് പേര് വിന്യാസം. അത് ലയത്തോടു കൂടി പറയുമ്പോഴാണ് ലയവിന്യാസം അത് പറയുന്നത്. ആ ഇപ്പം നമ്മൾ തക്കിട്ട തക്ക തക്കിട്ട ഒന്നൊന്നായിട്ട് പറഞ്ഞു, ഒരു തക്കിട്ട ഒരു തക്ക തക്കിട്ട പറഞ്ഞു. ഇപ്പോൾ രണ്ട് തക്കിട്ട രണ്ട് തക്ക തക്കിട്ട. അപ്പോൾ തക്കിട്ട തക്കിട്ട തക്ക തക്കിട്ട തക്ക തക്കിട്ട തക്കിട്ട തക്കിട്ട തക്ക തക്കിട്ട തക്ക തക്കിട്ട
1: തക്കിട്ട തക്കിട്ട തക്ക തക്കിട്ട തക്ക തക്കിട്ട തക്കിട്ട തക്കിട്ട തക്ക തക്കിട്ട തക്കിട്ട
0: തക്കിട്ട തക്കിട്ട തക്ക തക്കിട്ട തക്ക തക്കിട്ട തക്കിട്ട തക്കിട്ട തക്ക തക്കിട്ട കിട്ടുന്നു തരക്കിട്ടും തക്കിട്ട തക്കിട്ട തക്ക തക്കിട്ട തക്ക തക്കിട്ട തക്കിട്ട തക്കിട്ട തക്ക തക്കിട്ട തക്ക തക്കിട്ട താ. അതൊക്കെ നേരെ മേൽക്കാലം. ഇതുപോലെ ഉള്ള ജതികളിലും കയ്യിലെ താളം ഇട്ട് നല്ല പ്രാക്ടീസ് ചെയ്യണം. അപ്പം നമുക്ക് ലയപിടിപ്പ് കിട്ടും. നല്ലവണ്ണം ഇത് മനസ്സിലായോ? ഇതുപോലെ തന്നെ ഓരോരോ ജതികളും നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇപ്പോൾ രൂപകതാളം എടുത്തിക്കലാം. രൂപതാളം എപ്പടി? തക്ക ദിമ്മി തക്ക ദിമ്മി തക്ക ജൊണ്ണു തക്ക ദിമ്മി തക്ക ദിമ്മി തക്ക ജൊണ്ണു പറയൂ.
1: തക്ക ദിമ്മി തക്ക ദിമ്മി തക്ക ജൊണ്ണു തക്ക ദിമ്മി തക്ക ദിമ്മി.
0: ശരി, ഇപ്പോൾ ഒരു ആവർത്തനത്തിൽ എത്ര മാത്രം അതിൽ വരുന്നുണ്ട്?
1: പന്ത്രണ്ട് മാത്രം.
0: പന്ത്രണ്ട് മാത്രം. ഇപ്പോൾ തകതിമി തകതിമി തകജൊണ്ണു നാല് നാല് നാല് മുന്നാങ്ക് പന്ത്രണ്ട് പത്തോ. വേറെ അത് എന്നെ ഇത് പിരിച്ച് നമ്മൾ പഠിക്ക മുടിയും. തക്ക തക്കിട്ട തക്ക ദിമ്മി തക്കിട്ട സെവൻ പ്ലസ് ഫൈവ് ഉള്ളാമേ. തക്ക ദിമ്മി തക്കിട്ട തത്തിങ്കിണ്ണത്വം തക്ക ദിമ്മി തക്കിട്ട തക്ക തക്കിട്ട തക്ക തിമ്മി തക്കിട്ട തക്ക തക്കിട്ട
1: തക്ക തിമ്മി തക്കിട്ട.

അതേ തന്നെ രണ്ടായിട്ട് ചൊല്ലുന്നുണ്ട്. ഇപ്പൊ തകതിമി തക്കിട്ട, ഒരു തകതിമി തക്കിട്ട, ഒരു തക തക്കിട്ട, ഇപ്പൊ രണ്ട് രണ്ടായിട്ട് പറയാം. രണ്ട് ഏഴ് രണ്ടഞ്ച് ചൊല്ലുമ്പോ തകതിമിത്തക്കിട്ട വന്ന് മിശ്രം. അപ്പൊ രണ്ട് മിശ്രം രണ്ട് കണ്ടം. അത് മൃദംഗത്തിൽ വാസിക്കുമ്പോൾ

0: ഈ മഴക്കാലത്ത് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കാൻ പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ പ്യൂരിഫയർ സെയിൽ.
1: AI സ്മാർട്ട് ഫീച്ചേഴ്സ്, വെള്ളം പാഴാക്കാത്ത ഇക്കോ ആറോ, പിന്നെ UV, UF കൂടാതെ ആൽക്കലൈൻ, കോപ്പർ, സിങ്ക് ഗുണങ്ങളോടെയുള്ള പ്രമുഖ ബ്രാൻഡുകളുടെ വാട്ടർ പ്യൂരിഫയറുകൾ ആകർഷകമായ ഓഫറുകളിൽ.
0: എല്ലാ വാട്ടർ പ്യൂരിഫയറിനൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: അറിയിപ്പ്: ജൂൺ 8 തിങ്കളാഴ്ച രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോൺ ഇൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495655321, 9495569321. ഓർക്കുക, സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോൺ ഇൻ പരിപാടി ജൂൺ 8 തിങ്കളാഴ്ച രാവിലെ 11:02 മുതൽ 12 മണി വരെ. അറിയിപ്പ്:

സമയം 9 മണി. ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം കൈതപ്രം എഴുതി മോഹൻ സിത്താര സംഗീതം നൽകി മഴവില്ല് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും ചേർന്നു പാടിയ ഗാനം.

0: ഹലോ
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നേ.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ. ഒറ്റയ്ക്ക് നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: ONV കുറിപ്പ് എഴുതി SP വെങ്കടേഷ്, സംഗീതം നൽകി MG ശ്രീകുമാർ, പാടിയ ഗാനം ചിത്രം ഇന്ദ്രജാലം.

മിമിക്സ് പരേഡ് എന്ന ചിത്രത്തിനു വേണ്ടി ഉണ്ണിമേനോനും ചിത്രയും ചേർന്ന് പാടിയ ഗാനം ഇനി കേൾക്കാം. ബിജു തിരുമലയുടെ വരികൾ, ജോൺസന്റെ സംഗീതം.

ചിത്രം വർണ്ണ പകിട്ട്, പാടിയത് എം ജി ശ്രീകുമാറും സ്വർണലതയും. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, സംഗീതം പകർന്നത് വിദ്യാസാഗർ.

ഷിബു ചക്രവർത്തിയുടെ വരികളിൽ ശ്യാമിൻ്റെ സംഗീതം. മനു അങ്കിൾ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്ന് പാടിയത്.

കവലത്തിൻ്റെ വരികൾക്ക് രവീന്ദ്രൻ്റെ സംഗീതം. ആയിരപ്പറ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം.

മൂന്നാം പക്കം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്ന് പാടിയ ഗാനം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം.

ഒരു ഗാനം കൂടി കേൾക്കാം. അദ്വൈതം എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്പുറം എഴുതി എം ജി രാധാകൃഷ്ണൻ സംഗീതം നൽകി. എം ജി ശ്രീകുമാറും സുജാതയും ചേർന്ന് പാടിയത്.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. സമയം 10 മണി. ആകാശവാണി.
1: നേർവഴി. നേർവഴിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്ന് നേർവഴിയിൽ KFB യുടെ ബ്രെയിലി പ്രസിൽ ജോലി ചെയ്യുന്ന മുഹമ്മദ് ഷിംലാദുമായി സെഫിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം.
2: നേർവഴിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് ബ്രെയിൽ പ്രസ്സിലെ സ്റ്റാഫായിട്ടുള്ള ഷിംലാദാണ്. നമസ്കാരം. ഇത്ര കാലമായിട്ട് ജോലി ചെയ്യുന്നു നമ്മുടെ KFB യുടെ ബ്രെയിലി പ്രസ്സിൽ?
3: ഞാൻ KFB യില് ജോയിൻ ചെയ്യുന്നത് 2023 സെപ്റ്റംബർ 29 ഏകദേശം 2.5 വർഷം കംപ്ലീറ്റ് ആവുന്നു.
2: എവിടെയാണ് സ്വദേശം ഷിംലാദിന്റെ?
3: എന്റെ സ്വദേശം വർക്കല നെടുങ്കണ്ടം എന്ന് പറയുന്ന സ്ഥലത്ത് എന്റെ സ്വദേശം.
2: കാഴ്ചക്കുള്ള ബുദ്ധിമുട്ട് ഏത് പ്രായത്തിലാണ് തിരിച്ചറിയുന്നത്?
3: ജന്മനാൻ്റെ കാഴ്ച കുറവാണ്, പക്ഷേ എൻ്റെ വീട്ടുകാർ പറയുന്ന വെച്ചാൽ ഒരു 3-4 വയസ്സൊക്കെ ആകുമ്പോൾ തൊട്ടേ ഞാൻ ഓരോ ഒബ്ജക്റ്റുകൾ കാണുന്നതും കേൾക്കുന്നതൊക്കെ നോർമലായിട്ടുള്ള കുട്ടികളെ പോലെ അല്ല എന്നുള്ളത് മനസ്സിലാക്കിയാണ് കാഴ്ച കുറവുണ്ടെന്നുള്ള ടെസ്റ്റ് നടത്തി ബ്ലൈൻഡ് ആണെന്ന് തിരിച്ചറിഞ്ഞത്. എൻ്റെ വാപ്പാക്ക് കാഴ്ച കുറവുള്ളത് കൊണ്ടാണ് അത് മെയിനായിട്ട്
2: ചെക്ക്
3: ചെയ്യാൻ കാരണം.
2: ഏത് സ്കൂളിലാണ് പഠിച്ചതൊക്കെ?
3: ഞാൻ 1ാം ക്ലാസ് തൊട്ട് പഠിച്ചത് ലൈറ്റ് ടു ദി ബ്ലൈൻഡ് സ്കൂൾ വർക്കല അവിടെയാണ് പഠിച്ചത്. പിന്നെ അവിടുന്ന് ഹൈസ്കൂൾ ശിവേരി സ്കൂളിൽ, അത് കഴിഞ്ഞ ഡിഗ്രി ഇവിടെ കേരള യൂണിവേഴ്സിറ്റി തിരുവനന്തപുരത്താണ്
2: പഠിച്ചത്. ലൈറ്റ് ടു ദ ബ്ലൈൻഡ് സ്കൂളിൽ ധാരാളം പേരെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു സ്ഥാപനമാണ്.
3: ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സ്കൂളിൽ പഠിച്ചതുകൊണ്ടാണ് ചിലപ്പോൾ ഇന്ന് ഈ ഒരു പ്രോഗ്രാമിന് എനിക്ക് ഇരിക്കാൻ പറ്റിയത്.
2: സ്കൂളിനെ പറ്റി ഓർക്കുമ്പോൾ മനസ്സിൽ ഓടിയെത്തുന്ന ചില നല്ല ഓർമ്മകൾ നമ്മളുമായിട്ട് പങ്കുവെക്കാമോ?
3: ഉറപ്പായിട്ടും. എന്റെ 6 വയസ്സിലാണ് ലൈറ്റ് ബ്ലൈൻഡ് സ്കൂളിൽ ചേരുന്നത്. 1ാം ക്ലാസ് ഇട്ട് അവിടെ ചേരുന്നത്. എനിക്കൊരു പുതിയൊരു അനുഭവം വരുന്നത്, എനിക്ക് ഉമ്മാനെ ഒന്ന് വിട്ട് ചിന്തിക്കാം, അത് കൊച്ചിലെ എല്ലാവർക്കും വീട്ടുകാരെ വിട്ട് മാറിയിരിക്കാൻ പറ്റാത്തതാണ്. ഒറ്റപ്പെടൽ എനിക്ക് ആദ്യമൊക്കെ ഒന്ന് ഫീൽ ചെയ്തെങ്കിലും പിന്നെ പിന്നെ നമ്മളെപ്പോലുള്ള കുട്ടികളെ കണ്ട് ചേട്ടന്മാരെയൊക്കെ ഇട്ട് കളിച്ചും ചിരിച്ചൊക്കെ വന്ന് ആ ഒരു ഇതങ്ങ് മറിഞ്ഞ ശേഷം 10 വർഷം ആ സ്കൂളിൽ ഉണ്ടായിരുന്നതാണ്.
2: ആ ഗ്രൂപ്പിലേക്ക് നമ്മൾ മിംഗിളായി അങ്ങ് ചേർന്ന്
3: ആ കൂട്ടത്തിൽ കുറച്ച് കാണുന്നത് കൊണ്ട് ആ ഒരു രീതിയിൽ നല്ല രസമായിരുന്നു.
2: ബാക്കിയുള്ളവരെയൊക്കെ
3: സഹായിക്കാനൊക്കെ പറ്റി എനിക്ക് കുറച്ചും കൂടെ മനസ്സിലായി എന്താണ് ബ്ലൈൻഡ്നെസ്. ഞാൻ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ ബ്ലൈൻഡ്നെസ് ഉള്ള ആൾക്കാരുടെ കൂടെയൊക്കെ നിന്ന് അതൊരു പ്രത്യേക ഫീലായിരുന്നു.
2: ആ സമയത്തുള്ള ടീച്ചേഴ്സ് അവരെയൊക്കെ ഓർമ്മയുണ്ട്?
3: അയ്യോ, എല്ലാവരും ഇപ്പോഴും അവിടെ ഉണ്ട്. എല്ലാവരും ഈ ഒരു വർഷം അടുത്ത വർഷമൊക്കെ ആയിട്ട് എന്നെ പഠിപ്പിച്ച സാറന്മാരൊക്കെ റിട്ടയർമെന്റ് ആവുന്നതാണ്. 1ാം ക്ലാസ് തൊട്ട് 7ാം ക്ലാസ് പഠിപ്പിച്ച ടീച്ചർമാരെ എല്ലാവരും എനിക്ക് ഓർമ്മയുണ്ട്. എല്ലാവരും സപ്പോർട്ടാണ്. സ്കൂള് തന്നെ ഒരു നമുക്ക് ഒരു സ്കൂളിൽ പോയി പഠിക്കുന്നില്ല, നമ്മളൊരു വീട്ടിൽ നിന്ന് പഠിക്കുന്നത് പോലത്തേതാണ്. നമുക്ക് വൈകിട്ടാകുമ്പോൾ കളിക്കാൻ ഉള്ള സ്ഥലവും പ്രാർത്ഥനയും ഫുഡാണ് അവിടെ എടുത്ത് പറയേണ്ടത്. നല്ല ഫുഡായിരുന്നു. എൻ്റെ ഇപ്പോൾ ചെറുപ്രായത്തിൽ അവിടെ പഠിച്ചവർക്ക് അറിയാം, നല്ല ഭക്ഷണവും നല്ല വിദ്യാഭ്യാസമുള്ള സ്കൂളാണ്.
2: ആ ഒരു സ്കൂളിംഗ് കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി കോളേജിലാണല്ലോ പഠിച്ചത്. ഏത് വിഷയമാണ് പഠിച്ചത്?
3: പൊളിറ്റിക്കൽ സയൻസ്.
2: അതിന് പിന്നെ ഇപ്പോ PG ചെയ്യുന്നുണ്ടോ?
3: ഇല്ല, PG ചെയ്യുന്നില്ല. ഞാൻ ഡിഗ്രി കഴിഞ്ഞിറങ്ങി പിന്നെ PSC നോക്കുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ ഫെഡറേഷനിൽ ജോലിയുടെ ഇത് വന്നപ്പോൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ജോലി കിട്ടി. പിന്നെ ഉപരിപഠനമായിട്ട് വേറൊന്നും പോയിട്ടില്ല.
2: ഉപരിപഠനത്തിലേക്ക് പോകാൻ താല്പര്യമുണ്ടോ?
3: താല്പര്യമുണ്ട്. എനിക്കൊരു ജോലിയാണ് മസ്റ്റ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയും പഠിച്ച് നിൽക്കുന്നതിന് പെട്ടെന്ന് ഒരു ജോലി കിട്ടണം,
2: അതാണ് ഏറ്റവും
3: വലിയ ആഗ്രഹം. വീട്ടിലൊരു ഒരു സാമ്പത്തിക സ്ഥിതി വെച്ച് ജോലി വാങ്ങണം എന്നുള്ളത് ആയിരുന്നു. എന്റെ ഡിഗ്രി കഴിഞ്ഞ തൊട്ട് ഞാൻ ജോലിയുടെ പുറകെ നടക്കുകയാണ്.
2: തൽക്കാലം ഒരു ജോലി ഉണ്ട്, ഇനി പക്ഷേ അടുത്ത ലെവലിലേക്ക് PSC എക്സാമുകളൊക്കെ
3: ഈ വർഷം കുറച്ച് എക്സാമുകളുണ്ട്, അതിനെല്ലാം പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഓരോരോ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകും.
2: പിന്നെ നമ്മുടെ KFB ബ്രെയിലി പ്രസ്സിലേക്ക് വരുമ്പോൾ മെയിനായിട്ട് എന്താണ് ചെയ്യുന്നതെന്നൊന്ന് പറയാമോ?
3: ബ്രെയിൽ പ്രസ്സിൽ നമ്മൾ പ്രിന്റ് ചെയ്യുന്നത് കേരളത്തിൽ 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള കാഴ്ചയില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ പ്രിന്റ് ചെയ്യുന്ന ഒരു പ്രസ്സാണത്. അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്കുകൾ പ്രിന്റ് ചെയ്ത് വരുമ്പോൾ പഞ്ച് ചെയ്ത് സ്പൈറൽ ചെയ്ത് അത് ഇന്ന ഇന്ന സ്കൂളുകളിലോട്ട് അയക്കുക എന്നുള്ളതാണ് അവിടെ എൻ്റെ ജോലിയായിട്ട് വരുന്നത്. അതിന് ഞാൻ മാത്രമല്ല, അവിടെ ഉള്ള സ്റ്റാഫുകളെല്ലാവരും ഒരുമിച്ച് നിന്ന് ചെയ്യുന്നവര്.
2: ആക്ച്വലി ഇപ്പോൾ ടെക്നോളജി ഒരുപാട് വളർന്നല്ലോ.
3: അതെ.
2: അപ്പോൾ പ്രിന്റിംഗ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യുന്നത് കുറഞ്ഞിട്ടാണോ ഉള്ളത്, അതോ സ്റ്റിൽ അത് അതേപോലെ തന്നെ ഉണ്ടോ, എന്താണ് ഫീൽ ചെയ്യുന്നത്?
3: ഇല്ല, അത് കൂടിയിട്ടാണുള്ളത്. നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ പ്രിന്റിംഗ് രീതി ഇപ്പോഴും കുറച്ചുകൂടി ടെക്നോളജിയായിട്ട് കൂടിയിട്ടാണുള്ളത്. നേരത്തെയൊക്കെ അവിടുത്തെ ആൾക്കാർ പറയുന്നത് കേട്ടണം, കണക്കുണ്ട് ഒരു പുസ്തകം അടിക്കാൻ, ഒരു 80-100 പുസ്തകങ്ങളൊക്കെ ഒരു ദിവസം അടിക്കാൻ പറ്റും, ഷീറ്റുകളെ അടിക്കാൻ പറ്റൂ. അതിപ്പോൾ മാറി, ഇപ്പോൾ കുറച്ചുകൂടി ടെക്നിക്കൽ പരമായിട്ട് നല്ല മെഷീൻസുകളൊക്കെ കിട്ടി തുടങ്ങി, ഇപ്പോൾ കുറച്ചുകൂടി കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്.
2: പിന്നെ ഇപ്പോൾ ഒരുപാട് പേര് സ്ക്രീൻ സ്ക്രീൻ റീഡർ യൂസ് ചെയ്തിട്ട് പുസ്തകങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങിയല്ലോ കൂടുതലായിട്ട്. അപ്പോ ഈ ബ്രെയിലി പുസ്തകങ്ങളുടെ ഒരു സാധ്യത ഇപ്പോഴും അതേപോലെ തന്നെ നിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനെ കുറിച്ച് എന്താണ് ഒരു അഭിപ്രായം ഷിംലാദിന്റെ?
3: സ്ക്രീൻ റീഡർ വഴി നമ്മളത് കിട്ടുമ്പോൾ അത് കേട്ടാണല്ലോ മനസ്സിലാക്കാം. നമ്മളെപ്പോഴും ഒരു സാധനം വായിക്കുമ്പോൾ കിട്ടുന്നത് ഒരു പ്രത്യേക ഫീല് തന്നെയാണ്. ആവശ്യമുള്ളവർ ഇപ്പോഴും ബ്രെയിൽ ടെക്സ്റ്റ് വായിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും ബുക്കുകൾ പോകുന്നത്,
2: പ്രിന്റ് ചെയ്ത്
3: പോകുന്നത്.
2: പിന്നെ ഇത് വായിക്കുന്ന രീതി ഒന്ന് പറഞ്ഞു തരാമോ? ബ്രെയിലി
3: നോട്ട്സ് വായിക്കുന്ന ബ്രെയിൽ എന്ന് പറയുന്നത് ഒരു 27 വരിയുള്ള, ഒരു വരിയിൽ 30 സെല്ല് വരുന്ന ഒരു ബോർഡാണ് ബ്രെയിലി ബോർഡ് എന്ന് പറയുന്നത്. അതിൽ ഒരു സെല്ലിൽ 6 ഡോട്ട്സ് വരും, 1, 2, 3, 4, 5, 6. ഈ 6 ഡോട്ടിനെയാണ് നമ്മൾ ഓരോ രീതിയിൽ മറച്ചും തിരിച്ചുവിട്ട് അത് ഒരു അക്ഷരങ്ങളായി മാറുന്നത്
2: വായിക്കുന്നത്.
3: ആ ഒരു ഇതിൽ വെച്ച് നമ്മൾ എഴുതുമ്പോൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് എഴുതിയിട്ട് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ് ഇത് വായിക്കുന്നത്.
2: ബ്രെയിലി ചെറുപ്പത്തിലേ പഠിച്ചിരുന്നോ?
3: അതെ, ബ്ലൈൻഡ് സ്കൂളിൽ പോയത് തൊട്ട് ബ്രെയിലി പഠിച്ചിട്ടുണ്ട്. 1st ക്ലാസ് തൊട്ട് അതാണ് പഠിച്ചിരുന്നത്.
2: പഠിച്ചത് പിന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുമ്പോൾ ഡിഗ്രി ചെയ്യുമ്പോഴൊക്കെ എങ്ങനെയായിരുന്നു പഠനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്? സുഹൃത്തുക്കൾ എങ്ങനെയാണ് വായിച്ചു തരുന്നത്, അല്ലെങ്കിൽ നമ്മൾ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോഴേ കുറച്ചധികം നമുക്ക് പ്രഷർ ഉണ്ടാവുമല്ലോ, അപ്പം എങ്ങനെയാണ് ചെയ്തത്?
3: ഷെയർ സ്കൂളിൽ കുറച്ചുകൂടി ടീച്ചർമാരും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി നമ്മളെ ഫോക്കസ് ചെയ്ത് നിന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. പക്ഷേ കോളേജിലോട്ട് വരുമ്പോഴത്തേക്ക് അത് അത്രത്തോളം പോസിബിൾ അല്ലായിരുന്നു. ഞാൻ പഠിച്ച കാലത്ത് ഞാൻ 2016-19 ഡിഗ്രി ചെയ്യുന്നത്. അപ്പോൾ കൂട്ടുകാർ വഴിയും പിന്നെ മുമ്പ് പഠിച്ച ചേട്ടന്മാർ നമ്മുടെ സീനിയേഴ്സ് വഴിയൊക്കെ ഉള്ള ഓരോ സോഴ്സ് കണ്ടെത്തിയായിരുന്നു അന്ന് പഠിച്ചുകൊണ്ടിരുന്നത്. കേട്ട് പഠിക്കുക, റെക്കോർഡിംഗ് ക്ലാസ്, അതൊക്കെ തന്നെ ആയിരുന്നു.
2: നിങ്ങളുടെ ഒരു ഗ്രൂപ്പായിട്ട് തന്നെ ഉണ്ടോ? മീൻസ് ഒരു ഗ്രൂപ്പൊക്കെ, വാട്സ്ആപ്പ് ഗ്രൂപ്പോ അങ്ങനെ കോളേജ് ലെവലിലുള്ളവരെല്ലാരും ചേർന്നിട്ടുണ്ടോ?
3: കോളേജ് ലെവലിലുള്ളവർ അന്ന് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. ആ ഗ്രൂപ്പ് ഇപ്പോഴും
2: നിലവിലുണ്ട്.
3: ഭയങ്കര ആക്റ്റീവ് അല്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു
2: പോസ്റ്റ്
3: ഒക്കെ ഇടാൻ.
2: ഒഴിവ് സമയത്തൊക്കെ ഷിംല എന്താ ചെയ്യാറ്?
3: ഒഴിവ് സമയം കൂടുതലും ഞാൻ മ്യൂസിക് കേൾക്കുക. എനിക്ക് പാട്ട് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇപ്പൊ കുറെ നാളുകൊണ്ട് PSC പുറകെ നടക്കുന്നു. PSC
2: അപ്പോ ഇടയ്ക്ക് റിലാക്സ് ചെയ്യാൻ മാത്രം പാട്ട് പാടുമോ?
3: പാട്ട് പാടാറില്ല, എനിക്ക് കേൾക്കുന്ന എനിക്ക് ആ താളം ഇങ്ങനെ കേട്ടോണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കൂടുതൽ ആൽബം സോങ്സ് ഒക്കെ ഞാൻ കുഞ്ഞുനാളുകളിൽ വീട്ടിലൊക്കെ ചിക്കന്മാരൊക്കെ ഇടുന്നതൊക്കെ കേട്ടിട്ട് അതങ്ങനെ ഒരു ഇഷ്ടമായത്.
2: വീട്ടില് ആരൊക്കെയാ ഉള്ളത്?
3: വീട്ടിലെ എന്റെ വീട്ടിലെ ഉമ്മയും വാപ്പ പിന്നെ ഒക്കെ ഉണ്ട്, ഇത്തയുണ്ട്, രണ്ടുപേരും മേരീഡാണ്.
2: എല്ലാരും വളരെ സപ്പോർട്ടീവ് ആയിട്ട്
3: കൂടെ നിൽക്കുന്നത്, എല്ലാരും സപ്പോർട്ടീവ്. ഞാൻ വീട്ടിൽ ചെന്ന ഞാൻ ഒരു ബ്ലൈൻഡ് ആണെന്ന് എനിക്ക് അങ്ങനെ അവര് ഇതുവരെ നോക്കിയിട്ടില്ല. നാട്ടിലും വീട്ടിലൊക്കെ ഇപ്പോഴും ആ ഒരു ഇതിൽ നിന്ന് പോകുന്നുണ്ട്.
2: നമ്മുടെ ഈ പ്രസിന്റെ പ്രവർത്തനത്തിനെ പറ്റി കൂടുതലായിട്ടൊന്ന് പറയാമോ?
3: ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ബ്രെയിൽ പ്രസ്സിലാണത്, KFBയുടെ കീഴിൽ വരുന്ന ഒരു പ്രോജക്റ്റ് ആണത്. അതിൽ ഈ ബുക്ക് പ്രിന്റ് ചെയ്ത് അയക്കുന്നു എന്നുള്ളതാണ് മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങൾ.
2: നമുക്കറിയാം നമ്മുടെ ഏറ്റവും മനോഹരമായ ഓർമ്മകൾ കുട്ടിക്കാലത്താണ് ഉണ്ടാവുക. അപ്പൊ അതിൽ ഓർത്തിരിക്കുന്ന സ്കൂളിനെ പറ്റി ഓർക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മയിലേക്ക് എത്തുന്നത് എന്താണെന്ന് പറയാം.
3: സ്കൂളിനെ പറ്റി പറയുമ്പോൾ ഞാൻ അവിടെ ചേർന്ന് ആ വർഷം തൊട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്ന വർഷം വരെ ആ സ്കൂളിൽ നിന്ന് നമുക്ക് ഒരു വിനോദയാത്രകൾ കൊണ്ടുപോകുമായിരുന്നു. ആ വിനോദയാത്രകളെല്ലാം ഓരോ വർഷവും ഓരോ രീതിക്ക് എന്നെ സ്വാധീനിച്ചിട്ടുള്ളതാണ്. ഓർമ്മയിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ സ്കൂളിൽ നിന്ന് ഓരോ സ്ഥലങ്ങളിൽ പോയിട്ടുള്ളത് ചെന്നൈയിലൊക്കെ പോണ സമയത്ത് അന്ന് എൻ്റെ ഒരു ഓർമ്മ ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ട്രെയിനിലൊക്കെ അന്ന് കയറുന്നത്. അതെനിക്ക് സ്കൂളിലെ ആൾക്കാരുടെ കൂടെ അല്ലെങ്കിൽ വീട്ടിൽ നിന്നുള്ള ആൾക്കാരുടെ കൂടെ കയറുന്നതിനേക്കാൾ മുമ്പ് ട്രെയിൻ യാത്ര ചെയ്തത് എൻ്റെ സ്കൂളിലെ അധ്യാപകരോടാണ്. അന്നതുള്ള അത് മനോഹര അനുഭവം എന്ന് പറയുന്നില്ല. അന്നൊരു വെള്ളപ്പൊക്കമൊക്കെ ഉള്ള സമയത്തായിരുന്നു തമിഴ്നാട്ടിൽ ചെന്ന് നമ്മൾ ഇറങ്ങുന്നത്. അന്നത് ചെന്നൈയിൽ ചെന്നിറങ്ങുന്നത് അന്നൊരു ഒരുപാട് അനുഭവം വരുന്നത്. അവർ നമ്മളെ കരുതുന്നതും അവർ നമ്മളെടുത്ത് എന്നെ അന്ന് എൻ്റെ ഒരു പ്രകാശ് എന്ന് പറഞ്ഞ ചേട്ടനാണ് എൻ്റെ എസ്കോർട്ടായിട്ടുണ്ടായിരുന്നത്. ആ ചേട്ടൻ എന്നെ തോളിലൊക്കെ വെച്ചായിരുന്നു. ഇന്ന് ഞാൻ തീരെ കുഞ്ഞായിരുന്നു
2: പോകുന്നത് അല്ലേ. പിന്നെ നമ്മുടെ കോളേജ് തലത്തിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ പരീക്ഷകൾ അല്ലെങ്കിൽ പല പ്രതിസന്ധി ഘട്ടങ്ങൾ വരാറുണ്ടല്ലോ നമ്മുടെ ലൈഫിൽ. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ കൂടെ നിന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർമ്മയുണ്ട്?
3: കോളേജിൽ പഠിക്കുമ്പോൾ മാത്രം നമുക്ക് കൂട്ടുകാർക്ക് കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. അന്ന് അവരൊക്കെ എന്തെങ്കിലും നമുക്ക് പഠിപ്പിച്ച് തരാം, അല്ലെങ്കിൽ അവർ എഴുതുന്ന നോട്ട്സുകൾ നമുക്ക് ഷെയർ ചെയ്യുക എന്നുള്ളതൊക്കെ ആയിരുന്നു അവരെ കൊണ്ട് കൂടുതലും ചെയ്യുന്നത്. പിന്നെ നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ കൂടുതലും പ്രതിസന്ധി അനുഭവിച്ചിട്ടുള്ളത് സ്ക്രൈബിനെ കണ്ടെത്താനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എല്ലാവരും നമുക്ക് സ്ക്രൈബായിട്ട് എഴുതാൻ ചിലപ്പോൾ അവൈലബിൾ ആവാത്തൊരു സിറ്റുവേഷനിൽ ചിലപ്പോൾ സ്ക്രൈബ് സമയത്തിന് എത്തിയില്ലെങ്കിൽ നമുക്ക് ആ ഒരു ടെൻഷൻ അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ കോളേജ് യൂണിയനൊക്കെ ഇടപെട്ടെന്ന് ഒരുപാട് ഹെൽപ്പുകളൊക്കെ ചെയ്ത് സ്ക്രൈബിനൊക്കെ അറേഞ്ച് ചെയ്ത് തരികയും അങ്ങനെയുള്ള രീതിക്കുള്ള സപ്പോർട്ടിംഗ് ആയിരുന്നു.
2: ഇപ്പൊ പറഞ്ഞല്ലോ നമ്മുടെ ഈ ജോലിക്കൊപ്പം തന്നെ PSC എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ സമയം കണ്ടെത്തുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ്? വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയാണോ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ചേർന്നിട്ടാണോ എങ്ങനെ?
3: നമ്മൾ പഠിക്കുന്നതെല്ലാം സുഹൃത്തുക്കൾ ചേർന്ന് ഒരു വൈറ്റ് ഗ്രൂപ്പ് കോൾ ചെയ്യുന്നുണ്ട്. ആ ഗ്രൂപ്പ് കോളിൽ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ട്. അല്ലാതെ പിന്നെ KFBയുടെ തന്നെ യൂത്ത് ഫോറം നടത്തുന്ന PSC ക്യാപ്സൂൾ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിൽ ഇപ്പോൾ നിലവിലുണ്ട്. അതിലും ഡെയിലി ചോദ്യങ്ങളിട്ട് ആൻസർ ചെയ്യുന്നുണ്ട്. പിന്നെ യൂട്യൂബ് വഴി ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട്. കൂടുതലും ക്ലാസ്സുകൾ കേൾക്കുന്നത് യാത്രാ സമയത്താണ് എനിക്ക് കൂടുതലും ടൈം കിട്ടുന്നത്. ഞാൻ വീട്ടിൽ നിന്ന് ഈ ജോലിക്ക് വരുന്നത് ഒരു 2 മണിക്കൂർ എനിക്ക് യാത്ര ചെയ്ത് വേണം തിരുവനന്തപുരത്ത് ഈ ജോലി സ്ഥലത്തെത്താൻ. ഒരു 7 മണിക്ക് ഇറങ്ങിയാൽ ഒരു 9 മണിക്ക് ഞാൻ എത്തുന്ന ഓഫീസിലെത്താം. അപ്പോൾ ആ ഒരു ടൈം ഞാൻ
2: മാക്സിമം
3: ഇതിനുവേണ്ടി ട്രെയിനിലേക്ക് ഇരിക്കുമ്പോൾ ഞാൻ കൂടുതലും ഹെഡ്സെറ്റ് വെച്ച് ഇതാണ് കേൾക്കുന്നത്.
2: അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ അടുത്ത പ്രാവശ്യം നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തുമ്പോൾ നല്ലൊരു ജോലിയൊക്കെ കിട്ടിയിട്ട് വളരെ സന്തോഷത്തോടെ തന്നെ നമ്മുടെ സ്റ്റുഡിയോയിൽ എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ എല്ലാവിധ നന്മകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.
1: KFBയുടെ ബ്രെയ്ലി പ്രസിൽ ജോലി ചെയ്യുന്ന മുഹമ്മദ് ഷിംലാദുമായി സേവിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബിറ്റി.

0: ഹലോ
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

അറിയിപ്പ്. ജൂൺ 8 തിങ്കളാഴ്ച രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496565321. മറ്റൊരു നമ്പർ 9496595631. ഓർക്കുക, സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ജൂൺ 8 തിങ്കളാഴ്ച രാവിലെ 11:02 മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: മൊഴി ഉറവകൾ. മറവിയിൽ ആണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവകൾ നാളെ വൈകിട്ട് 5 മണിക്ക്.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

ഒരറിയിപ്പ്. ജൂൺ 8-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9495565321. മറ്റൊരു നമ്പർ കൂടി 9496595321. ഓർക്കുക, സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ജൂൺ 8 തിങ്കളാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു. സമയം 11 മണി.

0: ആകാശവാണി
1: ഗാന കൈരളി കർണാടക സംഗീതത്തിലെ കേരള പെരുമ.
2: മഹാരാജ സ്വാതി തിരുനാൾ സംഗീതത്തിന് നൽകിയ സംഭാവനകളെക്കുറിച്ച് നമുക്കറിയാം. കേരളീയ സംഗീതത്തെ വളർത്തിയെടുക്കുന്നതിൽ തന്റെ കൃതികൾ കൊണ്ട് സംഭാവന ചെയ്തുകൊണ്ട് മറ്റൊരു രാജകുടുംബാംഗവും അദ്ദേഹത്തിന് സമകാലികയായി ഉണ്ടായിരുന്നു. ആയില്യം തിരുനാൾ രുക്മിണിഭായി തമ്പുരാട്ടി. സ്വാതി തിരുനാൾ മഹാരാജാവിന്റെ മൂത്ത സഹോദരിയായ രുക്മിണിഭായി 1809 ജനിച്ചത്. തന്റെ 6 വയസ്സുമുതൽ തന്നെ അവർ കൃതികൾ രചിച്ചു തുടങ്ങിയതായി പറയപ്പെടുന്നു. മലയാള ഭാഷയിലും സംഗീതത്തിലും ആഴമേറിയ അറിവുണ്ടായിരുന്ന അവർ വീണ വായനയിലും പ്രാഗൽഭ്യം നേടിയിരുന്നു. 100 കൃതികളാണ് രുക്മിണിഭായി രചിച്ചതായി അറിവുള്ളത്. എന്നാൽ അതിൽ പലതും ഇന്ന് ലഭ്യമല്ല. ശ്രീപത്മനാഭന്റെയും പരദേവതയുടെയും ഭഗവതിയുടെയും ഒക്കെ പ്രകീർത്തനങ്ങളായ കൃതികൾ സ്വരാക്ഷര സൗന്ദര്യത്തോടെ രചിച്ച രുക്മിണിഭായിയുടെ സംഭാവനകൾ വിസ്മരിക്കപ്പെടേണ്ടവയല്ല. ആ മഹത് ജീവിതം കേവലം 28 വയസ്സുവരെയേ നീണ്ടുള്ളൂ. രുക്മിണിഭായി തമ്പുരാട്ടിയുടെ രചനയിലുള്ള ഏതാനും കൃതികളാണ് ഇന്ന് ഗാനകേരളിയിൽ.

രുക്മിണി ഭായ് തമ്പുരാട്ടിയുടെ രചനയിൽ അടുത്തതായി പരദേവത എന്നു തുടങ്ങുന്ന കൃതി തോടിരാഗം ആദിതാളം, പാടിയത് ചേർത്തല ഗോപാലൻ നായർ.

അവസാനമായി ജയ ജഗന്മയി എന്നു തുടങ്ങുന്ന കൃതി, രാഗം സുവർണാങ്കി, ആദിതാളം. പാടിയത് ഡോക്ടർ കെ ഓമനക്കുട്ടി.

0: രുക്മിണി ഭായ് തമ്പുരാട്ടിയുടെ രചനയിലുള്ള ഏതാനും കൃതികളാണ് ഇന്ന് ഗാനകൈരളിയിൽ നമ്മൾ കേട്ടത്.
1: ഗാനകൈരളി സമാപിക്കുന്നു. ആഖ്യാനം എം കെ ദിലീപ്, സംവിധാനം സന്ദീപ് സുരേഷ്, സംവിധാന സഹായം കെ ജി സുമിത.

മൊഴി ഉറവകൾ. മറവിയിൽ ആണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവകൾ നാളെ വൈകിട്ട് 5 മണിക്ക്.

ഇന്നുച്ചയ്ക്ക് 2:15 തുടർ നാടകം. ദസ്തേവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിൻ്റെ ശബ്ദരൂപം 39-ാം ഭാഗം. നാടകാവിഷ്കാരം ഡോക്ടർ എം രാജീവ് കുമാർ. ഇന്നുച്ചയ്ക്ക് 2:15 തുടർ നാടകം.

ഇന്ന് വൈകിട്ട് 6:50 വയലും വീടും പരിപാടിയിൽ ഞണ്ടു വളർത്തൽ അറിയേണ്ടതെല്ലാം ഡോക്ടർ പി എ വികാസ് സംസാരിക്കുന്നു. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി ഇന്ന് വൈകിട്ട് 6:50 വയലും വീടും പരിപാടിയിൽ.

ഇന്ന് രാത്രി 8 മണിക്ക് നാടകം പെയ്തൊഴിഞ്ഞ മാനം. രചന കാപ്പിൽ ഗോപിനാഥൻ. സംവിധാനം എൻ ശശികുമാർ. ശബ്ദം നൽകുന്നവർ ഉണ്ണിയാറ്റിങ്ങൽ, KPSC രാജേന്ദ്രൻ, സുമാസ്കറിയ, എ ലേഖ, വിഷ്ണു വിജയകുമാർ. ഇന്ന് രാത്രി 8 മണിക്ക് നാടകം പെയ്തൊഴിഞ്ഞ മാനം.

ഇന്നു രാത്രി 9:15 കായിക ലോകം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആരവമുയരുമ്പോൾ ചർച്ച അവസാന ഭാഗം. പങ്കെടുക്കുന്നവർ ഫുട്ബോൾ താരവും പരിശീലകനുമായ എബിൻ റോസ്, ഫുട്ബോൾ പരിശീലകൻ വി പി ഷാജി. ചർച്ച നയിക്കുന്നത് സ്പോർട്സ് ജേർണലിസ്റ്റ് അൻസാർ എസ് രാജ്. ഇന്ന് രാത്രി 9:15 കായിക ലോകത്തിൽ.

പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾക്കെഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം: airtvm@gmail.com.

0: ആകാശവാണി. കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷക്കാലത്തെ പ്രവർത്തന മികവ്, ഒരു വിലയിരുത്തൽ. ഈ പരിപാടിയിൽ ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നേട്ടങ്ങളെ വിലയിരുത്തുന്നു ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജിലെ എക്കണോമിക്സ് വിഭാഗം അധ്യാപകൻ ഡോക്ടർ സി എ പ്രിയേഷ്. ഒപ്പം സ്റ്റുഡിയോയിൽ റൂബി ബാബു.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം. നമുക്കറിയാം, കഴിഞ്ഞ 12 വർഷത്തെ കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തിക നയങ്ങൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ വലിയ ഘടനാപരമായ മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത്. ഇപ്പൊ ജി എസ് ടി നോക്കിയാലും അടിസ്ഥാന സൗകര്യ വികസനത്തിനായിട്ടുള്ള നിക്ഷേപങ്ങൾ നോക്കിയാലും ഇവയെല്ലാം ഒരു മാറ്റത്തിന് ആക്കം കൂട്ടുന്നവയായിരുന്നു. ഈ നയങ്ങൾ ദേശീയ തലത്തിൽ മാത്രമല്ല, ഇപ്പോൾ കേരളം പോലുള്ള സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയിലും ഒരുപാട് ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ചലനങ്ങളെ ഇന്ന് വിലയിരുത്തുകയാണ് നാം. ഇതിനായി നമ്മോടൊപ്പം ഇന്ന് ചേരുന്നത് സാമ്പത്തിക ശാസ്ത്രജ്ഞനും ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജിലെ സാമ്പത്തിക ശാസ്ത്ര വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ സി എ പ്രിയേഷ് ആണ്. സ്വാഗതം സർ ആകാശവാണിയിലേക്ക്. ഞാൻ ഈ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 12 വർഷത്തെ സാമ്പത്തിക നയങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. മെയിൻ ആയിട്ടും ഫോർമലൈസേഷൻ ഓഫ് ഇക്കോണമി, അതായത് അസംഘടിത മേഖലയെ ഔദ്യോഗിക സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമാക്കുക എന്നൊരു നയമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ ജി ഡി പി വളർച്ചയെ അല്ലെങ്കിൽ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തെ എങ്ങനെ സഹായിച്ചിട്ടുണ്ട്, എങ്ങനെ സമ്പദ് വ്യവസ്ഥയിൽ മൊത്തം ഇതിന് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം.
2: 2014 to 2026 വരെ ഇന്നേ വരെയുള്ള മോഡി ഗവൺമെന്റ് ഓരോ സാമ്പത്തിക നയങ്ങളും ബഡ്ജറ്റും നയപ്രഖ്യാപനങ്ങളും പദ്ധതികളുടെ പ്രഖ്യാപനവും ഞാൻ സസൂക്ഷ്മം നിരീക്ഷിക്കാറുണ്ട്. കഴിഞ്ഞ 12 വർഷമായിട്ട് 12 വർഷത്തിന് മുമ്പ് 2014 ഗവൺമെന്റ് വരുമ്പോൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വളരെ മോശം അവസ്ഥയിലായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ വിലക്കയറ്റം ഉയർന്നിരുന്നു, തൊഴിലില്ലായ്മ വളരെ കൂടുതലായിരുന്നു, കൂടാതെ രാജ്യത്തിന്റെ ധനക്കമ്മി ഫിസ്കൽ ഡെഫിസിറ്റ് വളരെ ഉയർന്നിരുന്നു. അന്നത്തെ പറഞ്ഞ രാജ്യത്ത് അൺസെർട്ടനിറ്റി ഉണ്ടായിരുന്നു, അതായത് നമ്മുടെ പോളിസി അൺസെർട്ടനിറ്റി. അതിനെ പറഞ്ഞ ഒരു പേര് തന്നെ ട്വിൻ ഡെഫിസിറ്റ് ഉണ്ടായിരുന്നു. ട്വിൻ ഡെഫിസിറ്റ് എന്ന് വെച്ചാൽ ഫിസ്കൽ ഡെഫിസിറ്റും അതുകൂടാതെ ധനക്കമ്മിയും കൂടാതെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ബാലൻസ് ഓഫ് പേയ്മെന്റ് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റും ഉയർന്നിരുന്നു. കൂടാതെ ടിൻ ബാലൻസ് ഷീറ്റ് പ്രോബ്ലം, ഇരട്ട ബാലൻസ് ഷീറ്റ് പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മുടെ ബാങ്കുകളുടെ എൻ പി എ വളരെ ഉയർന്നിരുന്നു. അതുപോലെ കടം മേടിച്ച കോർപ്പറേറ്റുകൾ അവരുടെയും ബാലൻസ് ഷീറ്റ് വളരെ മോശം അവസ്ഥയിലായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ സമ്പദ് വ്യവസ്ഥ വളരെ ദയനീയമായ പരിതാപകരമായ അവസ്ഥയിലായിരുന്നു. അവിടെ നിന്ന് രാജ്യത്ത് വലിയ ഒരു സാമ്പത്തിക കുതിപ്പും അതുപോലെ തന്നെ രാജ്യത്തിന്റെ സ്ട്രക്ചറലായിട്ടുള്ള ഘടനാപരമായ പരിഷ്കാരങ്ങളും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നടപ്പാക്കി. നമ്മുടെ 3ാം ഘട്ട പരിഷ്കാരത്തിന്റെ തുടക്കം തന്നെ മോഡി ഗവൺമെന്റ് വന്നതിന് ശേഷമാണ്. പ്രത്യേകിച്ചും പ്ലാനിംഗ് കമ്മീഷൻ മാറ്റി നീതി ആയോഗ് കൊണ്ടുവന്നു. അത് പ്ലാനിംഗ് കമ്മീഷനിലെ വ്യവസ്ഥയിൽ നമ്മുടെ ഒരു ടീം ഇന്ത്യ കോൺസെപ്റ്റ് ഉറപ്പുവരുത്താൻ പറ്റിയത് നീതി ആയോഗിലാണ്. സംസ്ഥാന മുഖ്യമന്ത്രിമാരും കേന്ദ്ര പ്രധാനപ്പെട്ട വകുപ്പ് മന്ത്രിമാരും പ്രധാനമന്ത്രിയുമായിട്ട് ഒരുമിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും നയപരമായ കാര്യങ്ങൾ കൂടുതൽ ഉപദേശിക്കാൻ നീതി ആയോഗിന് പറ്റുകയും അതനുസരിച്ച് ഗവൺമെന്റിന്റെ നയപരമായ മുൻഗണന മാറുകയും കൂടുതൽ ഒരു സർവാശ്ലേഷിയായ ഒരു വികസനം ഉറപ്പുവരുത്താൻ കഴിഞ്ഞു. അല്ല, ആദ്യം തുടങ്ങിയത് നീതി ആയോഗ് കൊണ്ടുവന്നു, പ്ലാനിംഗ് കമ്മീഷൻ മാറ്റിയെടുത്തു. രണ്ടാമതായിട്ട് ഗവൺമെന്റ് ചെയ്തത് ജാം ട്രിനിറ്റി എന്ന് പറയും, അതായത് ജൻധൻ അക്കൗണ്ട് ആധാർ ആയിട്ട് ബന്ധപ്പെടുന്നു, അത് മൊബൈലുമായിട്ട് കണക്ട് ചെയ്യുന്നു, അതിനാണ് ജൻധൻ ആധാർ മൊബൈൽ. അത് പ്രകാരം നമ്മുടെ രാജ്യത്ത് ഏകദേശം 58 കോടി പുതിയ അക്കൗണ്ട് ഉറപ്പുവരുത്തുക, പുതിയ ബാങ്ക് അക്കൗണ്ട് സാധാരണ പാവപ്പെട്ട ആൾക്കാർക്ക്, അതായത് മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ, പിന്നോക്ക പ്രദേശങ്ങളിൽ താമസിക്കുന്നത്, സാമൂഹ്യമായും സാമ്പത്തികമായിട്ടും പിന്നോക്ക അവസ്ഥയിൽ ജീവിക്കുന്നവർ, അവർക്കെല്ലാം ബാങ്ക് അക്കൗണ്ട് ഉറപ്പുവരുത്താൻ ഈ ജൻധൻ ആധാർ മൊബൈൽ, അതായത് ജൻധൻ സ്കീം മുഖാന്തരം പറ്റി. അതിൻ്റെ നമുക്കൊരു ഒരു ചലഞ്ച് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ രാജ്യത്ത് ബാങ്കിങ് പരിഷ്കാരം, നാഷണലൈസേഷൻ ബാങ്ക് 69 ഏകദേശം 14 ബാങ്കും 1980 6 ബാങ്കും അങ്ങനെ 20 ബാങ്ക് നാഷണലൈസ് ചെയ്തു. പക്ഷെ അതിന്റെ ഭാഗമായിട്ട് ഗ്രാമപ്രദേശത്തുള്ള ബാങ്കുകളുടെ ബ്രാഞ്ചുകൾ കൂടി. പക്ഷേ അതേസമയം പാവപ്പെട്ട ആൾക്കാർക്ക് ബാങ്കിലോട്ടുള്ള ഒരു ആക്സസ് കിട്ടിയില്ല, അതൊരു വലിയ പ്രശ്നമായിരുന്നു. അതുപോലെ തന്നെ ബാങ്കുകളുടെ എൻ പി, അതായത് നോൺ പെർഫോമിംഗ് അസറ്റ്സ്, കടം കൊടുത്ത് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ ഒരുപാട് പൊതുമേഖല ബാങ്കുകളെ തകർച്ചയുടെ അവസ്ഥയിലേക്ക് കൊണ്ടെത്തി. അത് മാറ്റുന്നതിനുള്ള നയങ്ങൾ 2014 ശേഷം മോഡി ഗവൺമെന്റ് കൊണ്ടുവരികയും എൻ പി എ കുറയ്ക്കുന്നുള്ള ആക്ട് പാസ്സാക്കി എടുക്കുകയും ഒക്കെ ചെയ്തതിന്റെ ഭാഗമായിട്ട് ജൻധൻ ആധാർ മൊബൈൽ ആ സ്കീം കൊണ്ടുവന്നു. പിന്നീട് വന്ന വലിയ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് റെയിൽവേ ബഡ്ജറ്റും ജനറൽ ബഡ്ജറ്റും രണ്ടായിട്ട് വന്നു. ഒരു ദിവസം റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു, പിറ്റേ ദിവസം പൊതു ബഡ്ജറ്റ് ധനമന്ത്രി അവതരിപ്പിക്കുന്നു. ഇത് രണ്ടും കൂടെ മെർജ് ചെയ്ത് ഒന്നാക്കി മാറ്റി. പ്ലാനിംഗ് കമ്മീഷൻ ഒഴിവാക്കിയതിനു ശേഷം പ്ലാൻ നോൺ പ്ലാൻ ക്ലാസിഫിക്കേഷനും അങ്ങനെയുള്ള ചില ബഡ്ജറ്റ് വായിക്കുന്നതിന് വളരെ ഈസിയാക്കി മാറ്റിയതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ പ്ലാനിംഗ് കമ്മീഷൻ നിർത്തലാക്കുകയും കൂടുതൽ പദ്ധതികൾ ഈ ഗവൺമെന്റ് നേരിട്ട് ബജറ്റിൽ കൂടെ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിൽ പ്രധാന കാരണം 2017 July 1 മുതൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ GST നടപ്പാക്കി. ജി എസ് ടി എന്ന് പറഞ്ഞ വലിയൊരു മാറ്റമായിരുന്നു. കാരണം ഒൺ നേഷൻ ഒൺ ടാക്സ് എന്നൊരു ഇത് വന്നു. ഓൺ എക്കണോമിക് ഇന്ത്യ എന്നൊരു കോൺസെപ്റ്റ്. ഓൺ എക്കണോമിക് ഇന്ത്യ എന്ന് പറയാൻ കാര്യം, ഇപ്പം ആസാമിൽ നിന്ന് ഒരു ട്രക്ക് ഡ്രൈവർ ഗുഡ്സുമായിട്ട് കേരളത്തിൽ വരികയാണെങ്കിൽ ഒരുപാട് സംസ്ഥാനങ്ങൾ കടന്നു വരണം. തൊട്ടടുത്ത് ഒറീസ, അതിനുശേഷം ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, പോണ്ടിച്ചേരി, ഇങ്ങനെ കടന്നു വരുമ്പോൾ ഓരോ സംസ്ഥാനത്ത് ഓരോ ടാക്സ് നിയമങ്ങളും ടാക്സ് ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ, അതിന്റെ ബുദ്ധിമുട്ടുകൾ, ഗുഡ്സിന്റെ മൂവ്മെന്റ് തടസ്സങ്ങൾ, അതെല്ലാം മാറ്റി ജി എസ് ടി വന്നതോടെ ഓൺ നേഷൻ ഓൺ ടാക്സ് എന്ന് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ടാക്സ് മൊബിലൈസേഷൻ, അതായത് 2017 ടാക്സിന് ശേഷം ഒരു 96,000 crore rupees 96,000 crore rupees ഇന്നിപ്പോ 200,000 crore മുകളിൽ, ഏകദേശം ഇരട്ടിയിലധികം അത് ഇൻഡയറക്ട് ടാക്സ് റിഫോം. ഏറ്റവും വലിയ ഒരു ഇതാണ് ഇൻഡയറക്ട് ടാക്സ് റിഫോം. അത് അവിടെ നിന്നില്ല, രണ്ടാം ഘട്ടം നമ്മൾ വന്നു. ആദ്യം നമ്മൾ ഏകദേശം 5%, 12%, 18%, 28% പല സ്ലാബുകളായിരുന്നു, വ്യത്യസ്തമായ സ്ലാബുകൾ. അത് ഇപ്പം ജി എസ് ടി 2.0 എന്ന രീതിയിൽ അത് കുറച്ച് കുറച്ചുകൂടി റാഷണലൈസ് ചെയ്ത് ചില ഗുഡ്സുകൾക്ക് മാത്രം 40% ആക്കി, ബാക്കി 18%. ഇങ്ങനെ കൂടുതൽ റേറ്റ് ഇടന്ന് കുറച്ച് കൊണ്ടുവന്നു. അപ്പം തുടർ റിഫോമുകൾ നടക്കുന്നുണ്ട്. അതിനുശേഷം വന്നതാണ് ഏറ്റവും കൂടുതൽ വലിയ പദ്ധതി വന്നത്, സാഗർമാല, ഭാരത്മാല, പർവ്വത്മാല. സാഗർമാല പദ്ധതി പ്രകാരം പോർട്ടുകളുടെ ഡെവലപ്മെന്റ്, പർവ്വത്മാല പദ്ധതി പ്രകാരം ഹില്ലി ഏരിയയിലും നോർത്ത് ഈസ്റ്റ് കശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് പോലെ പ്രദേശങ്ങൾ കൂടുതൽ റോഡ് കണക്ടിവിറ്റി ഉറപ്പുവരുത്തുന്നു. ഭാരത്മാല പദ്ധതി പ്രകാരമാണ് റോഡുകളുടെ നിർമ്മാണം. കഴിഞ്ഞ ഏകദേശം ഒരു 10 കൊണ്ട് റോഡുകളുടെ കിലോമീറ്ററിലുള്ള വർധനവ് എന്ന് പറയുന്നത് 97,850 kilometers ആയിരുന്നു 2014 റോഡുകളുടെ നീളം. ഇന്നത് ഏകദേശം 1.5 lakh kilometers ഏകദേശം ഒരു 50% റോഡുകളുടെ നീളം വർധനവ് ഉണ്ടാക്കാൻ പറ്റി. അതുകൂടാതെ തന്നെ നമ്മുടെ രാജ്യത്ത് വരുന്ന വിദേശ നിക്ഷേപം ഏകദേശം 2014 $45.15 billion ആയിരുന്നു. അത് ഇന്ന് ഏകദേശം $90 billion ആയിട്ട് ഉയർത്താൻ പറ്റി.
1: നമുക്കറിയാം ഈ കോവിഡ് ഒക്കെ ഫേസ് ചെയ്തൊരു ഗവൺമെന്റ് ആണിത്, അതായത് ഒരുപാട് വെല്ലുവിളികളെ ഫേസ് ചെയ്തൊരു ഗവൺമെന്റ്. അപ്പൊ ഈ പറയുന്ന വിദേശ നിക്ഷേപമാണെങ്കിലും ഡിജിറ്റലൈസേഷൻ ആണെങ്കിലും അതിനെയൊക്കെ എന്താ പറയാ ഒരു ബൂണാക്കി എടുത്തത് എങ്ങനെയാണ്, ആ സാമ്പത്തിക നയങ്ങൾ ആ കാലഘട്ടത്തിൽ നമുക്ക് ഗുണകരമായി മാറ്റിയെടുത്തത്?
2: തീർച്ചയായിട്ടും കൊറോണ സമയം ലോകത്തിന് തന്നെ വെല്ലുവിളിയായിരുന്നു. പക്ഷെ ആ സമയത്ത് ഇന്ത്യക്ക് ഒരു അനുഗ്രഹമായി കിട്ടിയത് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടായിരുന്നു. ഗവൺമെന്റ് നയങ്ങൾക്ക് പ്രിഡിക്റ്റബിലിറ്റി ഉണ്ടായിരുന്നു, സെർട്ടനിറ്റി ഉണ്ടായിരുന്നു, സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നു. അത് 2014 ഇന്ത്യക്കുള്ള ഒരു പ്രത്യേകതയാണ്, സെർട്ടനിറ്റി, പ്രിഡിക്റ്റബിലിറ്റി ആൻഡ് വളരെ ശക്തമായ നയം. ആ നയം കാരണം കൊറോണ പോലെയുള്ള വലിയൊരു മഹാമാരിയെ ചെറുത്ത് നിൽക്കാൻ നമുക്ക് പറ്റി. പക്ഷെ ആ സമയത്ത് നമ്മൾ ഈ ധനക്കമ്മി ഉയർന്നു, അതെല്ലാ രാജ്യങ്ങളും ഉയർന്നു, ഏകദേശം കുറച്ച് ഉയർന്നു, ഏകദേശം 8% മേളിപ്പോയി. പിന്നീട് പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞു. കൂടാതെ ആ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ത്യ എക്സ്പീരിയൻസ് ചെയ്തതാണ് ഡിജിറ്റൽ റവല്യൂഷൻ. അതിൽ വലിയ മാറ്റങ്ങൾ ഇന്ത്യയിലുണ്ടായിരുന്നു, പ്രത്യേകിച്ചും പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ഉറപ്പുവരുത്തി. കൂടാതെ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് UPI ഇന്ത്യയിൽ നടപ്പാക്കി. അത് കാരണം ഇന്ന് ഏകദേശം വളരെ വിപ്ലവകരമായ മാറ്റമാണ് ഫിൻടെക് റവല്യൂഷൻ ഇന്ത്യ ഉറപ്പുവരുത്തി. ഇതൊക്കെ പൊതുസമൂഹം അറിയേണ്ട കാര്യമാണ്. ഇന്ന് ഇന്ത്യയിലുണ്ടാകുന്ന ഏറ്റവും സാധാരണക്കാർക്ക് പോലും, വളരെ പാവപ്പെട്ട ആൾക്കാർക്ക് പോലും, വളരെ കുറഞ്ഞ ഇൻകമുള്ള ആൾക്കാർ പോലും, ഉയർന്ന ഇൻകമുള്ള ആൾക്കാർ പോലും ഈ ഫിൻടെക് റവല്യൂഷന്റെയും ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിന്റെയും യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസിന്റെയും ബെനിഫിറ്റ് എൻജോയ് ചെയ്യുന്നുണ്ട്. അത് ആ മേഖലയിൽ മാത്രമല്ല, ഇപ്പം പേയ്മെന്റ് നടക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ചും ഇൻഡസ്ട്രിയൽ മേഖലയിൽ, അതായത് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് നമ്മൾ നടപ്പാക്കി. പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് നടപ്പാക്കിയതിന്റെ ഭാഗമായിട്ട് കമ്പനികളുടെ ഉൽപ്പാദനം വലിയ രീതിയിൽ വർദ്ധിപ്പിക്കാൻ ഈ ഗവൺമെന്റ് പറ്റിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ 2020 ഈ കൊറോണ സമയത്താണ് ആത്മനിർഭർ ഭാരത് പ്രവൃത്തി പ്രഖ്യാപിച്ചത്. ആത്മനിർഭർ ഭാരതിന്റെ പ്രവൃത്തി പ്രഖ്യാപനം കാരണം നമുക്കുണ്ടായ ഗുണമെന്ന് വെച്ചാൽ, പണ്ടൊക്കെ നമ്മൾ ഡിഫൻസ് പ്രൊഡക്ഷനിൽ നമ്മൾ വലുതായിട്ട് FDI അനുവദിച്ചിരുന്നില്ല. നമ്മളത് പബ്ലിക് പൊതുമേഖല ലിമിറ്റ് ചെയ്തിരുന്നു ഡിഫൻസ് പ്രൊഡക്ഷനും അതിൻ്റെ സിസ്റ്റമൊക്കെ. പിന്നെ നമ്മൾ ചെയ്യുന്ന ആർമ്സ് ഒക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുകയായിരുന്നു. ആ സമയത്ത് തന്നെ അനിൽ അംബാനി ഹിന്ദു പത്രത്തിൽ ലേഖനം എഴുതി. ആ ലേഖനം ആദ്യം അദ്ദേഹം കോട്ട് ചെയ്തത് നരേന്ദ്രമോദി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്. അദ്ദേഹത്തോട് നരേന്ദ്രമോദി പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത്, മിസ്റ്റർ അനിൽ, നമ്മുടെ രാജ്യത്തെ കണ്ണുനീർ പോലും നമ്മുടെയല്ല. അപ്പോൾ എന്ത് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമ്മുടെ ഈ ടിയർ ഗ്യാസ് ഷെല്ല്, ഒരു ചെറിയ തർക്കമൊക്കെ ഉണ്ടാകുമ്പോൾ പോലീസ് ഒരു ടിയർ ഗ്യാസ് ഷെല്ല് പോലും ചൈനയിൽ നിർമ്മിച്ച് ആ ഷെല്ലാണ് ഇവിടെ പൊട്ടിച്ച് നമ്മുടെ ആൾക്കാരുടെ കണ്ണുനീര് ചൈനയിൽ നടക്കുന്നത് എന്ന രീതിയിൽ അദ്ദേഹം ഈ ആ ലേഖനത്തിൽ പറയുന്നുണ്ട്. പണ്ട് 4 lakh crore rupees ബഡ്ജറ്റിൽ 2 lakh crore rupees നമ്മൾ ഡിഫൻസ് എക്യുപ്മെന്റ്സ് വാങ്ങുന്നതിന് ഉപയോഗിച്ചു. അപ്പോൾ അത്രയും പൈസ ഇന്ത്യക്ക് പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കോവിഡിന് ശേഷം ആത്മനിർഭർ ഭാരത് പ്രഖ്യാപിക്കുകയും അതിന്റെ ഭാഗമായിട്ട് ഈ ഡിഫൻസ് നമ്മൾ വാങ്ങിക്കുന്ന കമ്പനികൾക്ക് ഇന്ത്യയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അവസരം കൊടുക്കുകയും, ഇന്ന് ഇന്ത്യ ഡിഫൻസ് പ്രൊഡക്ഷൻ മാത്രമല്ല ഡിഫൻസ് എക്യുപ്മെന്റ്സ് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കൺട്രി ആയിട്ട് ഇന്ത്യ മാറ്റാൻ പറ്റി. ഇത് ആത്മനിർഭർ ഭാരതിന്റെ വലിയൊരു മെച്ചമാണ്. അപ്പൊ ഡിഫൻസ് പ്രൊഡക്ഷനിൽ മാത്രം നിൽക്കുന്നില്ല, ഇപ്പം നമ്മുടെ വന്ദേഭാരതിയുടെ ട്രെയിൻ, അതിൻ്റെ നിർമ്മാണം, കൂടാതെ തുടർച്ചയുള്ള ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, അതിൻ്റെ ഗ്രോത്ത്, ഇതൊക്കെ നടപ്പാക്കുന്നതിന് ഈ ആത്മനിർഭർ ഭാരത് പദ്ധതി സഹായിച്ചുവെന്നുണ്ട്. കൂടാതെ നമ്മുടെ വേറെ പ്രത്യേക ലേബർ റിഫോം നടപ്പാക്കിയത് ഈ ഗവൺമെൻറ് പ്രത്യേകതയാണ്. കഴിഞ്ഞ 1991 മുതൽ നമ്മുടെ സാമ്പത്തിക പരിഷ്കാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ 1991 മുതലുള്ള ഗവൺമെൻറ്റുകളൊക്കെ അല്പം നടപടിയെടുക്കാൻ വൈകിയ ഒരു മേഖലയാണ്, അല്ലെങ്കിൽ അവർ അറച്ചു തന്നൊരു മേഖലയാണ് ലേബർ പരിഷ്കാരം. ലേബർ നിയമങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ കുറേ ലേബർ നിയമങ്ങൾ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ളതാണ്. പ്രത്യേകിച്ചും ട്രേഡ് യൂണിയൻ ആക്ട്, പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട്, ഇതൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് പാസ്സാക്കിയതാണ്. ഈ നിയമങ്ങൾ കുറച്ചുണ്ട്. പിന്നെ കുറേ നിയമങ്ങൾ നമ്മൾ ഈ പറയുന്ന സോഷ്യലിസ്റ്റ് കാലഘട്ടം എന്ന് പറയും, അതായത് 47 ശേഷം ഇന്ത്യ കുറച്ച് ഫാസിനേറ്റഡ് ആയിരുന്നു സോഷ്യലിസം എന്നുള്ള, ആ കാലത്ത് പാസ്സാക്കിയ കുറേ നിയമങ്ങളുണ്ട്. ഈ രണ്ട് നിയമങ്ങളും വെച്ചിട്ട് ഈ ഒരു ഇന്ത്യ കെട്ടിപ്പടുത്തിന് സാധ്യമല്ല എന്ന് പല ഗവൺമെന്റുകൾക്കും റിയലൈസ് ബോധ്യമുണ്ടായിരുന്നു. പക്ഷെ അവർക്കതിൽ തൊടാൻ താല്പര്യമില്ല. അങ്ങനെ ഏകദേശം 29 ലേബർ ലോസ്, പേയ്മെന്റ് വേജസ് ആക്ട്, മിനിമം വേജസ് ആക്ട്, മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട്, ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട്, ട്രേഡ് യൂണിയൻ ആക്ട്, ഇങ്ങനെയുള്ള നിയമങ്ങളെല്ലാം കോഡിഫൈ ചെയ്ത് 29 ലേബർ ലോസിനെ 4 ചുരുക്കിയെടുത്ത് അതിനകത്ത് ലേബറിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്തത് മാത്രമല്ല അൺഓർഗനൈസ്ഡ് ലേബറിനെ ഫോർമൽ ചെയ്യുന്നതിന്, അതായത് അവരെ കൂടുതൽ അവർക്ക് ബെനിഫിറ്റുകൾ, മറ്റ് ചികിത്സാ സൗകര്യങ്ങൾ, പെൻഷൻ, ഇതൊക്കെ ഉറപ്പുവരുന്ന രീതിയിലേക്ക് മാറ്റാൻ ഈ വളരെ ചിന്ന ഭിന്നമായി കിടന്ന 29 ലേബർ ലോസിനെ കോഡിഫൈ ചെയ്ത് 4 ലേബർ ലോസ് നടപ്പാക്കുകയും അത് സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന രീതിയിൽ ആണ് ആ ലേബർ ലോസ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അത് വലിയൊരു പരിഷ്കാരമാണ്. അത് രാജ്യത്ത് തീർച്ചയായിട്ടും ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ കൂട്ടിയിട്ടുണ്ട്. ഇതും ഈ ഗവൺമെന്റ് ഒരു പ്രത്യേകതയാണ്.
1: ഈ ഫോർമലൈസേഷൻ ഓഫ് ഇക്കോണമിയിൽ ഇതെല്ലാം വരുന്നുണ്ട് അല്ലേ. നമ്മൾ ഈ സംസാരിക്കുമ്പോൾ ലോകത്തെ ഏറ്റവും പ്രധാന സമ്പദ് വ്യവസ്ഥകൾ ആദ്യത്തെ 5 സ്ഥാനത്തിൽ ഇന്ത്യ മാറിയത് ഈ ഒരു ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ്. സർക്കാരിന്റെ നയങ്ങൾ എത്രത്തോളം ഈ ഒരു ഗ്ലോബൽ ഇക്കോണമിയിൽ ഇന്ത്യയുടെ സ്ഥാനത്ത്

0: മെച്ചപ്പെടുത്താൻ സഹായിച്ചിട്ടുണ്ട്.
1: തീർച്ചയായിട്ടും നമ്മളിപ്പോൾ പഴയ പത്രങ്ങളൊക്കെ വായിക്കുമ്പോഴും പഴയ ന്യൂസുകളൊക്കെ വായിക്കുമ്പോഴും നമുക്കിങ്ങനെ തോന്നുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി, ഇന്ത്യൻ പൊളിറ്റിക്കൽ ലീഡേഴ്സ് മറ്റ് രാജ്യങ്ങളിൽ പോകുന്നത് വലിയ വാർത്തയൊന്നും ആവാറില്ലായിരുന്നു. പല പല പഴയ റെക്കോർഡുകൾ വായിക്കുമ്പോൾ അറിയാൻ പറ്റും. പക്ഷേ 2014 ശേഷം ഇന്ത്യക്ക് വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ആ സംഭവിക്കുന്നു വെച്ചാൽ ഇന്ത്യ വിദേശ നയം സാമ്പത്തിക വിപ്ലവത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് ഉപയോഗിക്കുന്ന ഇന്ത്യൻ ഡയസ്പോറ വഴിയും ഇന്ത്യൻസ് എബ്രോഡ്, അതാണ് ഇന്ത്യൻ ഡയസ്പോറ, അവർ ഇന്ത്യൻ ഡെവലപ്മെന്റിലും ഇന്ത്യയുടെ ഉയർച്ചയിലും അവർ അഭിമാനിക്കുന്നുണ്ട്. ഇന്ന് ഇന്ത്യൻസിന് ഏറ്റവും കൂടുതൽ അഭിമാനം കൊടുക്കാൻ പറ്റുന്ന ഒരു ഗവൺമെന്റാണ് ഇന്ന് ഡൽഹിയിലുള്ളത്. കഴിഞ്ഞ 12 വർഷമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ലോകത്തെ ഏത് പ്രധാനപ്പെട്ട നഗരത്തിൽ പോയാലും ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരാണ് തടിച്ചുകൂടുന്നത്. അപ്പോൾ അവർക്ക് ആ ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നവരാണ് ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി, അല്ലെങ്കിൽ സൗദി, ഖത്തർ, ദുബായ് പോലെ രാജ്യങ്ങൾ അവിടുത്തെ രാജാക്കന്മാരാണ് പങ്കെടുക്കുന്നത്, പ്രസിഡന്റുമാർ കൂടെ പങ്കെടുക്കുന്നു. അത് ഇന്ത്യൻസിന് കൊടുക്കുന്ന ആത്മവിശ്വാസവും അവർക്ക് ഇന്ത്യയുടെ വികസനത്തിൽ പങ്കാളികളാവണമെന്നുള്ള മോഹവും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇന്ത്യ പ്രത്യേകിച്ചും ഇന്ത്യൻസിന് മറ്റ് രാജ്യങ്ങളുടെ വികസനത്തിൽ പങ്കാളികളാവുന്ന വെച്ചാൽ ഇന്ത്യക്ക് ഒരുപാട് കരാറുകൾ കിട്ടുന്നുണ്ട്. ആ രാജ്യങ്ങളിലെ ആൾക്കാർക്ക് ഇന്ത്യയിലേക്ക് നിക്ഷേപം നടത്താൻ താല്പര്യം വരുന്നുണ്ട്. ഇന്ത്യയിലേക്ക് നിക്ഷേപം കൂടുതൽ നടത്തുന്നതിനും കൂടുതൽ പങ്കാളികളാവുന്നതിന് രീതിയിലേക്ക് ഈ നയതന്ത്ര മേഖലയെ ഗവൺമെന്റ് കൂടുതൽ വികസനത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ ഒരു തലം ഉണ്ടാക്കിയത് മോഡി ഗവൺമെന്റാണ്. അതിന്റെ ഒരു ചുരുക്കിയ സംഭവം ഞാൻ പറയാം. പക്ഷേ രണ്ടാം ലോകമായത്തിന് ശേഷം ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണെന്ന് തോന്നുന്നു അമേരിക്കൻ പ്രസിഡന്റ്, അദ്ദേഹം ചെയ്തത് അതുവരെ അമേരിക്ക ബ്രിട്ടന്റെ കുറച്ച് താഴെ നിന്നതാണ്. കാരണം ബ്രിട്ടൻ ആയിരുന്നു രണ്ടാം വേൾഡ് വാർ വരെ വേൾഡ് ഡോമിനേറ്റിംഗ് നേഷൻ. രണ്ടാം ലോകമായത്തിന് ശേഷം അമേരിക്ക വരാൻ കാര്യം അവർ ഡോളറിനെ പ്ലേസ് ചെയ്തു. ഗോൾഡ് വാസ് ഈക്വൽ ടു ഡോളർ, ആ രീതിയിലേക്ക് ഗോൾഡ് എക്സ്ചേഞ്ച് സ്റ്റാൻഡേർഡ് കൊണ്ടുവരികയും ഇന്റർനാഷണൽ ട്രാൻസാക്ഷനിലേക്ക് ഡോളറിനെ പുഷ് ചെയ്ത് ഉയർത്തിയതുകൊണ്ട് പിന്നീടുള്ള വേൾഡ് ഓർഡർ അമേരിക്കയ്ക്ക് അനുകൂലമായി മാറുകയും ചെയ്തു. അത് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ചെയ്ത ഒരു നയപരമായ ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമുള്ള വേൾഡ് എക്കണോമിക് ഓർഡർ അമേരിക്കയ്ക്ക് അനുകൂലമായിട്ട് മാറിയത്. അതുപോലെ തന്നെയാണ് എക്കണോമിക് ഡിപ്ലോമസിയും ഇന്ത്യൻ ഡയസ്പോറയും നല്ലതുപോലെ ഉപയോഗിച്ച് ഇന്ത്യയുടെ എക്കണോമിക് ഡെവലപ്മെന്റ് വിദേശ ഇന്ത്യക്കാരെ പങ്കാളികളാക്കാനും വിദേശ ഇന്ത്യക്കാർക്കുള്ള കോൺഫിഡൻസ് അവിടുത്തെ ഇൻവെസ്റ്റേഴ്സ്, ട്രേഡേഴ്സ്, പ്രൊഡ്യൂസേഴ്സ് അവർക്കെല്ലാം ഇന്ത്യൻ വികസനത്തിൽ പങ്കാളികളാവാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു കോൺഫിഡൻസ് കൊടുക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പറ്റി എന്നുള്ളത് വലിയ ഒരു മെച്ചമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൂടാതെ നമ്മൾ ഈ പറയുന്ന ബ്രിക്സ് G20 ഇന്ത്യ നടത്താൻ പറ്റി, അത് വളരെ വിജയകരമായിട്ടാണ്. അങ്ങനെയുള്ള ഏത് ഇന്റർനാഷണൽ കോൺഫറൻസും ഇന്ത്യ ഓർഗനൈസ് ചെയ്യാനും ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുന്ന അതിലൊരു ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പാർട്ടിസിപ്പന്റ് ആകുന്ന രീതിയിലേക്ക് മാറ്റാൻ പറ്റി എന്നുള്ളത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്
0: നമ്മളിപ്പോ FDI കുറിച്ച് പറഞ്ഞു, ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റിനെ കുറിച്ച് പറഞ്ഞു. ഇനി കാർഷിക അല്ലെങ്കിൽ ഗ്രാമീണ മേഖലകളിലേക്ക് വരുമ്പോൾ എത്രത്തോളം ഇന്ത്യയുടെ സാമ്പത്തിക നയങ്ങൾ ആ മേഖലകളെ ഉദ്ധരിക്കാൻ സഹായിച്ചിട്ടുണ്ട്?
1: തീർച്ചയായും ഗ്രാമീണ മേഖലയിൽ പ്രധാനമായിട്ട് ഗവൺമെന്റ് ചെയ്തത് റൂറൽ ഇൻഫ്രാസ്ട്രക്ചറിനാണ്. പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ റൂറൽ വെൽഫെയറിനും പ്രാധാന്യം കൊടുത്ത്. അതിൽ ഒന്നാണ് ദീൻ ദയാൽ ഗ്രാം ജ്യോതി യോജന പ്രകാരം കോടിക്കണക്കിന് ആൾക്കാർക്ക് വൈദ്യുതി കണക്ഷൻ കൊടുത്തു. അത് ഈ ഗവൺമെന്റ് പ്രത്യേകത റീച്ചിങ് ദി അൺറീച്ച്ഡ്, ടാർജറ്റിംഗ് ദി അൺടാർജറ്റഡ്, ആ മേഖലയിലേക്ക്. അപ്പോൾ റീച്ചിങ് ദി അൺറീച്ച്ഡ്, ഇതുവരെ കണക്ടിവിറ്റി ഇല്ലാത്ത, റൂറൽ കണക്ടിവിറ്റി ഇല്ലാത്ത ആൾക്കാർക്ക് റൂറൽ കമ്മ്യൂണിക്കേഷൻ കണക്ടിവിറ്റി, കൂടാതെ ദീൻദയാൽ ഗ്രാം ജ്യോതി യോജന ആ പദ്ധതി പ്രകാരം കൂടുതൽ വൈദ്യുതി കണക്ഷൻ കൊടുത്തു, കൂടാതെ വാട്ടർ കണക്ഷൻ, ഏറ്റവും കൂടുതൽ പൈപ്പ് മുഖാന്തരം വെള്ളം ഉറപ്പുവരുത്താൻ ഈ ഗവൺമെന്റിന് പറ്റി. അത് കാരണമുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ വാട്ടർ കണക്ഷനും കൂടാതെ വൈദ്യുതി കണക്ഷൻ കൊടുത്ത കാരണം ഈ ഗവൺമെന്റ് പ്രത്യേകത കൂടുതൽ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളായിരുന്നു. ഈ വൈദ്യുതിയും വാട്ടറും ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യുന്ന സ്ത്രീകളെയാണ്. അപ്പോൾ സ്ത്രീകൾക്കുള്ള ഒരു എംപവർമെന്റിനും ഒക്കെ അവർക്ക് കൂടുതൽ സമയം വീട്ടുകാര്യങ്ങൾ നോക്കുന്നതിനും കുറച്ച് പ്രൊഡക്റ്റീവായിട്ടുള്ള എക്കണോമിക് ആക്ടിവിറ്റി എൻഗേജ് ചെയ്യുന്നതിനും ഈ വൈദ്യുതി കണക്ഷനും വാട്ടർ കണക്ഷനും തീർച്ചയായിട്ടും ഈ റൂറൽ ഏരിയയിൽ ഡെവലപ്മെന്റ് ഉണ്ടാക്കി. കൂടുതൽ കൃഷിയുടെ കാര്യത്തിൽ കൂടുതൽ സബ്സിഡി കൊടുക്കുകയും കൂടുതൽ വികസനം ഉറപ്പുവരുത്തുകയും ചെയ്തു. അവൻ്റെ പ്രത്യേകിച്ച് പണ്ടൊക്കെ ഈ പാലിൽ ഈ യൂറിയ കലർത്തുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അത് സബ്സിഡി അവിടെ കുറച്ച് ഒഴിവാക്കിയതിൻ്റെ ഭാഗമായിട്ട് അത് ഉറപ്പുവരുത്താൻ പറ്റി.
0: ഇപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഏറ്റവും കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ്. പക്ഷേ അതേപോലെ തന്നെ പ്രവാസികളുടെ മണി ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥ കൂടിയാണ് കേരളത്തിൻ്റെ. കേന്ദ്രത്തിൻ്റെ നയങ്ങൾ കേരളത്തെ പോലുള്ള സംസ്ഥാനങ്ങളെ എത്രത്തോളം, അല്ലെങ്കിൽ ഫിസ്കൽ ഫെഡറലിസത്തെ എത്രത്തോളം സഹായിക്കുന്നുണ്ട്?
1: സത്യം പറഞ്ഞാൽ ഫിസ്കൽ ഫെഡറലിസം കൂടുതൽ ശക്തിപ്പെട്ടത് 2014 ശേഷമാണ്. അത് 14 ധനകാര്യ കമ്മീഷൻ YV റെഡ്ഡി ആയിരുന്നു എൻ്റെ അധ്യക്ഷൻ. അപ്പോൾ നമ്മുടെ ഈ നീതി ആയോഗ് സ്ഥാപിതമാവുകയും പ്ലാനിംഗ് കമ്മീഷൻ പോവുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് പണ്ട് പ്ലാൻ ഫണ്ട് വന്നുകൊണ്ടിരുന്നു, അത് നിർത്തലാക്കി എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ അതുവരെ 32% 13 ധനകാര്യ കമ്മീഷൻ വരെ സംസ്ഥാനങ്ങളുടെ വീതം കിട്ടിയത്. അത് 14 ധനകാര്യ കമ്മീഷൻ YV റെഡ്ഡി റിപ്പോർട്ട് ചെയ്യുന്നത് 32-42% സംസ്ഥാനങ്ങളുടെ വീതം കൂടി. തീർച്ചയായിട്ടും അപ്പോൾ സംസ്ഥാനങ്ങൾ കൂടുതൽ വിഹിതം വന്നു എന്ന് മാത്രമല്ല, ഫിസ്കൽ ഡെഫിസിറ്റ് കൂടി സംസ്ഥാനങ്ങൾ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾക്ക്, അതായത് ഉയർന്ന ഹ്യൂമൻ ഡെവലപ്മെന്റ് അച്ചീവ് ചെയ്യാനായിട്ട് എഡ്യൂക്കേഷൻ, ഹെൽത്ത്, അല്ലെങ്കിൽ അംഗൻവാടി, സോഷ്യൽ വെൽഫെയർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ പൈസ ചെലവാക്കി ഉയർന്ന മാനവവിഭവശേഷി സൂചിക നേടിയ സംസ്ഥാനങ്ങൾക്ക് അതിനുണ്ടായ ചെലവ് ഒരു കമ്മി കൊടുക്കുന്നതിന് പ്രത്യേകം ഗ്രാന്റും 14 ധനകാര്യ കമ്മീഷൻ ഉണ്ടായിരുന്നു.

0: അഞ്ചനകാര്യ കമ്മീഷൻ ബന്ധപ്പെട്ട് ചെറിയൊരു 42 എന്നുള്ള 41 ആയിട്ട് കുറച്ചതേ ഉള്ളൂ, 1% കുറവ്. പക്ഷേ ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങൾ, മാനവശേഷിക്ക് കൂടുതൽ പൈസ ചെലവാക്കിയ സംസ്ഥാനങ്ങൾക്ക് അത് കാരണമുണ്ടായ ധനക്കമ്മി കുറയ്ക്കുന്നതിനുള്ള പ്രൊവിഷൻസ് ഈ 14-ാം ധനകാര്യ കമ്മീഷൻ ഉണ്ടായിരുന്നു. 15-ാം ധനകാര്യ കമ്മീഷൻ അതിനുള്ള അനുകൂലമായ നടപടികളാണ് എടുത്തത്. അപ്പോൾ തീർച്ചയായിട്ടും കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റ് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കും നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കും ഫിസ്കൽ ഫെഡറലിസത്തിന് ഉപരി കോപ്പറേറ്റീവ് ഫെഡറലിസം ഉറപ്പുവരുത്താൻ പറ്റി എന്നുള്ളത് മോഡി ഗവൺമെന്റ് ഒരു പ്രത്യേകതയാണ്. അതിലൊരു കാര്യം പറയുന്നത് വെച്ചാൽ, പക്ഷേ അത് പറയുന്നത് കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്കാകുമ്പോൾ നമ്മൾക്കിപ്പോൾ അത്യാവശ്യം സ്കൂൾ ബിൽഡിംഗ് ഉണ്ട്, ഇരിക്കാൻ ബെഞ്ചും ഡെസ്കുകൾക്കുണ്ട്, അത്യാവശ്യം ബേസിക് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് നമുക്കുണ്ട്. പക്ഷേ ഇതൊന്നും ഇല്ലാത്ത നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളുണ്ട് വർഷങ്ങളായിട്ട്. അവരുടെ ഒരു പ്രത്യേകത, അവരിപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെന്റിലേക്ക് നേടാൻ പോവുകയാണ്. അവർക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പിന്നോക്ക അവസ്ഥയായിരുന്നു. അതിലൊരു കണക്ക് പറയുന്നത് 2047-57-60 കാലഘട്ടങ്ങളിൽ ഇന്ത്യയുടെ ദാരിദ്ര്യ നിരക്ക് ഉയരുകയായിരുന്നു, 47 മുതൽ 57-58 കാലഘട്ടത്തിൽ. പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ദാരിദ്ര്യ കണക്ക് വളരെ കുറയുകയാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല തൊഴിലില്ലായ്മ നിരക്ക്, എംപ്ലോയ്മെന്റ് കണക്കുണ്ട്, അതായത് പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ ഉണ്ട്, PLFS. ആ സർവേ പ്രകാരം, NSSയുടെ സർവേ പ്രകാരം 2017 6.1% തൊഴിലില്ലായ്മ എന്നുള്ളത് 2022 3.2% ആയിട്ട് കുറഞ്ഞു എന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ NSSയുടെ കണക്ക് പറയുന്നത്. പോവർട്ടി റേഷ്യോ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ പൈസ ചെലവാക്കി വിദ്യാഭ്യാസം നേടിയ കേരളം തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങൾ, പക്ഷെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ കുട്ടികൾക്ക് ഇരിക്കാൻ ബെഞ്ചില്ല, കയറി നിൽക്കാൻ ക്ലാസ് മുറികളില്ല, അവർക്ക് ബേസിക് ടോയ്ലറ്റ് ഫെസിലിറ്റി ഇല്ല. അത് മാത്രമല്ല അവിടെ അടുത്ത പൊട്ടൻഷ്യലായിട്ട് നിൽക്കുക ഡെമോഗ്രഫിക് ഡിവിഡൻഡ് എന്ന് പറയും, ആവറേജ് ഏജ് എന്ന് പറയുന്നത്. ഇപ്പോൾ കേരളത്തിൻ്റെ ആവറേജ് ഏജ് ഏകദേശം 40-നോടടുത്ത്, പക്ഷെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് ഏകദേശം 22-23, പ്രത്യേകിച്ച് ഉത്തർപ്രദേശ്, ബീഹാർ, ബംഗാൾ 22-23. അപ്പം അടുത്ത കുറേ വർഷങ്ങൾ അവിടുന്ന് കൂടുതൽ കുട്ടികളും കൂടുതൽ ലേബർ ഫോഴ്സും വരാൻ സാധ്യതയുണ്ട്. അപ്പം കൂടുതൽ കുട്ടികൾക്ക് കൂടുതൽ ഡിമാൻഡിങ് ആയിട്ടുള്ള സ്കൂൾ സൗകര്യങ്ങൾ, ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ, സോഷ്യൽ സർവീസ്, വെൽഫെയർ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ സംസ്ഥാനങ്ങളുടെ ആവശ്യം എന്ന് വെച്ചാൽ അവർക്ക് ഇരിക്കാൻ ബെഞ്ചും ഡെസ്കും ഇല്ല, കയറി നിൽക്കാൻ ക്ലാസ് മുറി ഇല്ല, ബേസിക് ടോയ്ലറ്റ് ഇല്ല. ഇവിടുത്തെ നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് സ്കൂൾ കെട്ടിടമുണ്ട്, ബ്ലാക്ക് ബോർഡ് ഉണ്ട്, ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്, കുട്ടികൾക്ക് ഇരിക്കാൻ ബെഞ്ചും ഡെസ്കും ഉണ്ട്, പക്ഷേ അത് കുറച്ചുകൂടി സ്മാർട്ട് ക്ലാസ് റൂം ആവാനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഇത് നല്ല ആശയമാണ്. അപ്പോൾ നമ്മുടെ പ്രയോറിറ്റി ഡിഫറൻറ്റാണ്, നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളുടെ മുൻഗണന ഡിഫറൻറ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു നാഷണൽ ഗവൺമെൻറ് എന്ന രീതിയിൽ ഇത് രണ്ടും ബാലൻസ്ഡായിട്ട് കാണാനേ പറ്റൂ. തീർച്ചയായിട്ടും കുറച്ച് പണം നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ കൊടുത്താലും തൗസൻഡ്സിന് കുറയ്ക്കുന്നില്ല. ഈ ഒരു അവസ്ഥയിൽ തന്നെ ഒരു കോപ്പറേറ്റീവ് ഫെഡറലിസം ഉറപ്പുവരുന്നതിന് കഴിഞ്ഞ 12 വർഷമായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയ്ക്ക് പറ്റിയിട്ടുണ്ട്. അതിനൊരു എക്സാമ്പിൾ, ഒരു ലേമൻ ഫാഷയെ പറഞ്ഞാൽ, പണ്ടൊക്കെ നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രിമാരും മുതിർന്ന മന്ത്രിമാരും ഒക്കെ പോയി കാണുന്നത് പ്ലാനിംഗ് കമ്മീഷന്റെ ഡെപ്യൂട്ടി ചെയർമാനെ കാണും. ഡെപ്യൂട്ടി ചെയർമാൻ സാധാരണയായിട്ട് ഒരു സീനിയർ പ്രൊഫസർ റിട്ടയർ ആയ ഒരാളോ അല്ലെങ്കിൽ സീനിയർ ബ്യൂറോക്രാറ്റൊക്കെയാണ് ഡെപ്യൂട്ടി ചെയർമാൻ പ്ലാനിംഗ് കമ്മീഷനായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഒരു സംസ്ഥാനത്തിന് മുഖ്യമന്ത്രി വെച്ചാൽ ഏകദേശം ഒരു 70-80 വയസ്സ് കാണും, വളരെ സീനിയർ ആയിട്ടുള്ള ഏകദേശം ഒരു 60-70 വർഷത്തെ പൊതുപ്രവർത്തന പാരമ്പര്യമുള്ള ഒരു മഹത് വ്യക്തി ഒരു ഡെപ്യൂട്ടി ചെയർമാനെ പോയി കാണുന്നതിനുപരി ഈ കോപ്പറേറ്റീവ് ഫെഡറലിസം ടീം ഇന്ത്യ കോൺസെപ്റ്റ് വന്നതോടെ ഒരു മുഖ്യമന്ത്രിക്ക് നേരിട്ട് പ്രധാനമന്ത്രിയായിട്ടും സീനിയർ മന്ത്രിമാരോട് സംസാരിക്കാനുള്ള വേദി സ്ഥാപിതമാക്കി മാറ്റി. അതാണ് എൻ്റെ പ്രത്യേകത. അവർക്ക് നേരിട്ട് പ്രധാനമന്ത്രിയോടും സീനിയർ മന്ത്രിമാരോട് സംസാരിക്കാനുള്ള കൂടുതൽ വേദികൾ ഉറപ്പുവരുത്തി. പകരം ഒരു ഉദ്യോഗസ്ഥനെ പോയി കാണേണ്ട ആവശ്യമില്ല, അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റിന് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഒരു സംസ്ഥാന മുഖ്യമന്ത്രിക്ക്, തമിഴ്നാട് മുഖ്യമന്ത്രിയാകുമ്പോൾ ഏകദേശം 9 കോടി ജനതയുടെ മുഖ്യമന്ത്രിയാ, UP മുഖ്യമന്ത്രിയെ 30 കോടി ജനതയുടെ മുഖ്യമന്ത്രിയാ, അദ്ദേഹം പോയിട്ട് ഒരു ഉദ്യോഗസ്ഥനെ കാണുന്നതിന് പകരം നേരിട്ട് സീനിയറായിട്ടുള്ള കേന്ദ്രമന്ത്രിമാരെയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ കാണാനുള്ള രീതിയിലേക്ക് നമ്മുടെ സ്ഥാപനവൽക്കരണം ഉറപ്പുവരുത്തി എന്നുള്ളത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ് കഴിഞ്ഞ 12 വർഷമായിട്ട്.
1: ഇപ്പോൾ നമ്മളിപ്പോൾ 12 വർഷത്തിൽ എത്തി നിൽക്കുകയാണ്. അധികാരത്തിന്റെ തുടക്കത്തിൽ സർക്കാർ പറഞ്ഞൊരു ഇതെന്ന് പറയുന്നത് അച്ഛാദിൻ ആനേവാലാഹ, അതായത് നല്ല ദിനങ്ങൾ വരുന്നു എന്ന് പറഞ്ഞാണ് ക്യാമ്പയിൻ തുടങ്ങിയത്. ഇനി അടുത്ത ദശകത്തിൽ ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഇത്രയും വർഷത്തെ സാമ്പത്തിക നേട്ടങ്ങൾ എത്രത്തോളം മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഗുണകരമാകും? എന്താണ് നാളത്തേക്കുള്ള ഒരു ദീർഘവീക്ഷണം നമുക്ക്?
0: തീർച്ചയായിട്ടും നമ്മളുടെ ഇപ്പോഴത്തെ പ്രത്യേകത, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വളരെ കമൻഡബിൾ ആണ്. ഇൻഫ്രാസ്ട്രക്ചർ ഞാൻ പറഞ്ഞ ശേഷം 50-60% ഇൻഫ്രാസ്ട്രക്ചർ വളർച്ച നമുക്ക് കഴിഞ്ഞ 12 വർഷം നേടാൻ പറ്റി. കൂടാതെ വെൽഫെയർ കൂടുതൽ ഉറപ്പുവരുത്താൻ പറ്റി, കുടിവെള്ള സൗകര്യം കൂടുതൽ ഉറപ്പുവരുത്താൻ പറ്റി, അപ്പോൾ ആൾക്കാരുടെ ക്ഷേമം കൂടുതൽ ഉറപ്പുവരുത്താൻ പറ്റി എന്നുള്ളൊരു പ്രത്യേകതയാണ്. അതേസമയം നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ നമ്മൾ മാക്രോ എക്കണോമിക് പാരാമീറ്റേഴ്സ് എന്നൊക്കെ പറയും, ഫിസ്കൽ ഡെഫിസിറ്റ്, ഇൻഫ്ലേഷൻ, അൺഎംപ്ലോയ്മെന്റ്, ഗ്രോത്ത് റേറ്റ്, ഇതൊക്കെ ഇന്ന് ഇന്ത്യ എന്ന് പറയുന്ന ലോകത്ത് ഒരു ഡാർക്ക് വേൾഡ് ബ്രൈറ്റ് സ്പോട്ടാണ് ഇന്ത്യ. ഇന്ന് ലോകം മൊത്തം അനിശ്ചിതത്വമാണ്. അനിശ്ചിത ഇന്ത്യ ബാധിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തെയും കയറ്റുമതിയൊക്കെ ബാധിക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും ഇന്ന് അനിശ്ചിതത്വമുള്ള ഒരു ലോകത്ത് ഏറ്റവും സെർട്ടൺ ആയിട്ടുള്ള ഒരു ബ്രൈറ്റ് ഡെവലപ്മെന്റ് സ്പോട്ടാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇതൊരു വളരെ വളരെ ശ്ലാഘനീയമായ ഒരു പോളിസി നടപടി കൊണ്ടും രാഷ്ട്രീയ നേതൃത്വം കൊണ്ടും ഇന്ത്യയ്ക്ക് നേടാൻ പറ്റിയതാണ്. ഈ കൊറോണയോ അല്ലെങ്കിൽ മധ്യേഷ്യയിലുണ്ടാകുന്ന യുദ്ധങ്ങളോ ഇന്ത്യയെ ബാധിച്ചില്ലെന്നല്ല, ബാധിച്ചു, പക്ഷെ എന്നാലും അതിനേക്കാൾ മറികടന്ന് പോകാൻ പറ്റുന്ന ഒരു ഇച്ഛാശക്തിയും ഒരു രാഷ്ട്രീയ നേതൃത്വം ഇന്ത്യയ്ക്ക് ഉണ്ടെന്നുള്ളത് നമുക്ക് അഭിമാനം.

0: ഇന്ത്യൻ ഗുഡ്സ് അല്ലെങ്കിൽ ഇന്ത്യൻ മെഡിസിൻസ്, ഇന്ത്യൻ റെയിൽവേ, ഇന്ത്യൻ ട്രാൻസ്പോർട്ട് സൗകര്യം, ഇത് ലോകം പലതും ഡിമാൻഡ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറി, നമ്മുടെ ആംസ് ഡിമാൻഡ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറി. അപ്പോൾ ഇന്ത്യ ഇനി കൂടുതൽ ഒരു സെൽഫ് റിലയൻ്റിലേക്ക് പോകുന്ന അവസ്ഥയാണ്. അതായത് വെൽഫെയർ മറികടന്ന് സെൽഫ് റിലയൻ്റ് ഇന്ത്യ, അതിന് വികസിത് ഭാരത് അജണ്ട 2047 പ്രകാരമുള്ള നടപടികൾ കൂടുതൽ പ്രതീക്ഷ നൽകുന്നു. ഇപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റിലൊക്കെ അത് ഓരോന്നായിട്ട് പറയുന്നുണ്ട്, പ്രധാനമന്ത്രി ഗതിശക്തി യോജന, ഇതൊക്കെ എല്ലാ മേഖലകളിലും തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് നമ്മളെ ഇൻഫ്രാസ്ട്രക്ചർ മേഖല, അതുമാത്രമല്ല പുതിയ ഒരു കാഴ്ചപ്പാടുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ സോളാർ എനർജി, ഇങ്ങനെയുള്ള പുതിയ എനർജി സോഴ്സസ് നമ്മൾ ടാപ്പ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഗവേഷണം നടക്കുന്നുണ്ട്, ബഹിരാകാശ ഗവേഷണം, ന്യൂക്ലിയർ എനർജി ഉപയോഗിക്കുന്നതിൽ. അങ്ങനെ പഴയ ഇന്ത്യ മാറിയെന്നത് നരേന്ദ്രമോദി തന്നെ പറയുന്നത് പുതിയ ഇന്ത്യ അദ്ദേഹം കാണുന്നതായിട്ട് 2022 പ്രഖ്യാപിച്ചിരുന്നു. 2024 വീണ്ടും അധികാരമേറ്റതിന് ശേഷം ഈ വികസിത് ഭാരത് അജണ്ടയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ ക്ഷേമവും അതേസമയം ഒരു സ്വാശ്രയ ഇന്ത്യ ഉറപ്പുവരുന്ന രീതിയിലേക്കുള്ള നടപടികളായിട്ടാണ് മുന്നോട്ട് പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ മന്ത്രാലയങ്ങളും ആ പോളിസി നമുക്ക് കാണാൻ പറ്റും. ബജറ്റ് കഴിഞ്ഞ 2 വർഷത്തെ ബഡ്ജറ്റ് നോക്കിയാൽ തന്നെ വികസിത് ഭാരത് അജണ്ടയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഗവൺമെൻറ് പ്രഖ്യാപനങ്ങളെല്ലാം വരുന്നത്.
1: കീ ഫോക്കസ് ഏരിയ സാറി പറഞ്ഞ ഇത് തന്നെയാണോ, അല്ലെങ്കിൽ നമ്മുടെ ചലഞ്ചസ് എന്തൊക്കെയാണ്, കീ ഫോക്കസ് ഏരിയ എന്തൊക്കെ ആവണം?
0: കീ ഫോക്കസ് ഏരിയ വെച്ചാൽ ഇന്ത്യക്ക് ഏറ്റവും പ്രധാനം, ഇപ്പം അടുത്ത കാലത്ത് നമ്മൾ റുപ്പി ബേസ്ഡ് എക്സ്പോർട്ട് നടത്തുന്നുണ്ട്, അതൊന്നും ഒരിക്കലും ആലോചിക്കാൻ പറ്റാത്ത റുപ്പി ബേസ്ഡ് എക്സ്പോർട്ട്, ഇന്ത്യൻ റുപ്പി ലോകത്തിലെ ഏത് കറൻസിയോടും പിടിച്ചിരിക്കാൻ പറ്റിയ രീതിയിലേക്ക് മാറ്റുക എന്നുള്ളത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഫോക്കസ് ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം, ഈ ഏഷ്യൻ മേഖലയിൽ, പ്രത്യേകിച്ചും ഈ ഇന്ത്യൻ ഓഷ്യൻ മേഖലയിൽ ഏറ്റവും ഒരു പവർഫുൾ നേഷനായിട്ട് ഇന്ത്യ മാറുന്നതായിട്ടാണ് കാണുന്നത്. ഇതൊരു ഫോക്കസാണ്, അത് നമ്മുടെ കറൻസിയും നമ്മുടെ എക്സ്പോർട്ടിനെയും പോസിറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ മേക്ക് ഇൻ ഇന്ത്യ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 2015 പറയുന്നതാണ്, പക്ഷേ അതിപ്പം കൂടുതൽ യാഥാർത്ഥ്യമായിട്ട് വരുന്നു. അപ്പം ഇന്ത്യ ഒരു പ്രൊഡ്യൂസിങ് സെൻ്ററാണ്, ഇന്ത്യ ഒരു എക്സ്പോർട്ടിങ് സെൻ്ററായിട്ട് മാറുന്നു, ഇതൊരു പ്രത്യേകതയാണ്. അതേസമയം കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പാവപ്പെട്ട ആൾക്കാർ, പീപ്പിൾ ലിവിങ് ഇൻ ഹില്ലി ഏരിയ, ട്രൈബൽ ഏരിയ, ബാക്ക്വേർഡ് ഏരിയ, റൂറൽ ഏരിയ, ഫാമേഴ്സ്, തൊഴിലാളികൾ, ഇവരുടെ ക്ഷേമം ഉറപ്പുവരുന്നതിനുള്ള കൂടുതൽ സ്കീം, അത് ഡിജിറ്റൽ ഇന്ത്യ ആയാലും പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ആയാലും, ഈ കാര്യങ്ങൾ കൂടുതൽ ഗവൺമെൻറ് ശ്രദ്ധ കൊടുക്കുന്ന ഒന്നായിരിക്കും. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, പ്രത്യേകിച്ച് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് സ്കൂൾ എഡ്യൂക്കേഷൻ, ഈ രണ്ട് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, സ്കിൽ ഇന്ത്യ മിഷൻ നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട്, പക്ഷേ അത് കുറച്ചുകൂടി എത്രത്തോളം ആൾക്കാർ അതിനെ അതിലൊക്കെ വെല്ലുവിളികൾ നേരിടുന്നുണ്ട് അത് മനസ്സിലാക്കി കുറച്ചുകൂടി കണ്ടിന്യൂസ് റിഫോം ആ മേഖലയിലും ആവശ്യമാണ് നടത്തുന്നത്, പ്രത്യേകിച്ചും ഹയർ എഡ്യൂക്കേഷനിലും സ്കൂൾ എഡ്യൂക്കേഷനിലും. കാരണം പുതിയ ലോകം എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ ഗ്ലോബൽ എഡ്യൂക്കേഷനാണ്. അപ്പോൾ ഞാൻ ട്രിവാൻഡ്രം സിറ്റിയിലെ ഒരു കോളേജിൽ എഡ്യൂക്കേറ്റ് ചെയ്താൽ എനിക്ക് ഗ്ലോബൽ മാർക്കറ്റുമായിട്ടാണ് എൻ്റെ സ്കില്ലും എൻ്റെ എബിലിറ്റിയും എൻ്റെ നോളജും ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് ഉയർത്തുന്ന ഒരു ഗ്ലോബൽ എഡ്യൂക്കേഷൻ രീതിയിലേക്ക് നമ്മൾ മാറ്റിയെടുക്കേണ്ടി വരും എഡ്യൂക്കേഷൻ മേഖലയിലെ കാര്യങ്ങൾ.
1: അപ്പോൾ അങ്ങനെ 2047 വികസിത രാഷ്ട്രം എന്നൊരു സ്വപ്നം പൂവണിയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ. കഴിഞ്ഞ ഒരു 12 വർഷത്തിനിടയിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചത്. ഡൽഹിയിൽ നിന്ന് വരുന്ന കണക്കുകളും നയങ്ങളും സാധാരണ ജനജീവിതത്തെ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിന്റെ മുഖത്തെ തന്നെ എത്രത്തോളം മാറ്റിമറിച്ചു എന്ന് ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത് ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജിലെ സാമ്പത്തിക ശാസ്ത്ര വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ സി എ പ്രിയേഷാണ്. ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചതിനും ഇത്രയധികം വിവരങ്ങൾ തന്നതിനും ഒരുപാട് നന്ദി.
2: കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷക്കാലത്തെ പ്രവർത്തന മികവ്, ഒരു വിലയിരുത്തൽ. ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജിലെ എക്കണോമിക്സ് വിഭാഗം അധ്യാപകൻ ഡോക്ടർ സി എ പ്രിയേഷുമായി റൂബി ബാബു നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്.

0: ആകാശവാണി.
1: റേഡിയോ സ്മരണകൾ. ഇന്ന് റേഡിയോ സ്മരണകൾ അവതരിപ്പിക്കുന്നത് അധ്യാപകനും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടറുമായ പ്രൊഫസർ വി കാർത്തികേയൻ നായർ.
2: ഗ്രാമീണ കേരളത്തിന്റെ സംവേദന തലത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയ ഒരു വാർത്താവിനിമയോ ഉപാധിയായിരുന്നു ഓൾ ഇന്ത്യ റേഡിയോ. ആകാശവാണി എന്നുള്ള പേര് ആദ്യകാലത്ത് അതിന് പ്രചാരത്തിൽ വന്നിരുന്നില്ല. റേഡിയോ എന്ന് മാത്രമേ പറയുമായിരുന്നുള്ളൂ. ഗ്രാമീണ കേരളം എന്ന് ഞാൻ പറയുമ്പോൾ നഗരത്തിലെ സ്വാധീനം എന്തായിരുന്നുവെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ജനിച്ചു വളർന്നത് ഒരു ഗ്രാമത്തിലാണ്. നെയ്യാറ്റിൻകര താലൂക്കിലെ ആനാവൂർ വില്ലേജിൽപ്പെട്ട ഒരു പ്രദേശത്താണ് ഞാൻ ജനിച്ചതും വളർന്നതും. എൻ്റെ ബാല്യകാല വിദ്യാഭ്യാസവും ഒക്കെ അവിടെയായിരുന്നു. വീട്ടിൽ റേഡിയോ ഇല്ല. ഞാൻ പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിലേക്ക് നടന്നാണ് പോയിക്കൊണ്ടിരുന്നത്. അവിടെ ഒരു ചായക്കടയിൽ റേഡിയോ ഉണ്ടായിരുന്നു. വാർത്തകൾക്കും അത് ഒരു പുതിയ അനുഭവമാണ്. ഞങ്ങൾ കുട്ടികളവിടെ

കൂടി നിന്ന് വാർത്ത കേട്ടുകൊണ്ടിരിക്കും. മുതിർന്നവർ ചായ കുടിച്ചിങ്ങനെ ഉല്ലസിച്ചിരുന്ന് വർത്തമാനം പറയുന്നത് കേൾക്കാം. പക്ഷേ പിന്നീട് റേഡിയോ എൻ്റെ ജീവിതത്തിൽ ഒരു നിർണായകമായ സ്വാധീനം ചെലുത്തിയത്, ഞാൻ അപ്പർ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ 1962 ചൈനീസ് യുദ്ധം ഉണ്ടായപ്പോൾ, ഇന്ത്യ ചൈന യുദ്ധം വലിയ ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. നെഹ്റുവായിരുന്നു അന്ന് പ്രധാനമന്ത്രി. അന്ന് വാർത്തകൾ കേൾക്കാൻ ഉച്ചയ്ക്ക് സ്കൂളിൽ സൗകര്യം ചെയ്തു തന്നിരുന്നു. സ്കൂളിൽ റേഡിയോ ഉണ്ടായിരുന്നു. ഒരു പ്രധാനപ്പെട്ട അധ്യാപകൻ അതിൻ്റെ ചുമതല ഏറ്റെടുത്തു. അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ ഞങ്ങളെ കേൾപ്പിക്കുന്നതിലും ഞങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിലും താല്പര്യമെടുത്തിരുന്നു. അദ്ദേഹമാണ് റേഡിയോ ഓൺ ചെയ്ത് ഈ ചൈന വാർത്തയെക്കുറിച്ചുള്ള അല്ലെ യുദ്ധത്തെക്കുറിച്ചുള്ള വാർത്തകൾ ഞങ്ങൾക്ക് തന്നു. അപ്പോൾ ചൈനയെന്നൊരു രാജ്യമുണ്ട് എന്നും യുദ്ധമാണ് എന്നും ഇന്ത്യക്കാരവിടെ പരാജയപ്പെടുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അങ്ങനെയാണ്. ഒരു പോസ്റ്റ് പിടിച്ചു, രണ്ട് പോസ്റ്റ് പിടിച്ചു എന്നൊക്കെ വാർത്ത വരുമ്പോൾ ഞങ്ങൾക്ക് ഈ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തെന്ന് അറിയില്ല. അത് ഞങ്ങളുടെ ബാല്യ മനസ്സിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. തുടർന്ന് ഞാൻ ഹൈസ്കൂൾ വിദ്യാർത്ഥിയായപ്പോഴായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം. അന്ന് ലാൽ ബഹദൂർ ശാസ്ത്രി അധികാരത്തിലേറ്റ ആദ്യ സമയത്തായിരുന്നു ഈ യുദ്ധം. അതിൻ്റെ വാർത്തകളും ഉച്ചയ്ക്ക് 12:30 ഒരു മലയാള വാർത്തയുണ്ട്. ആ മലയാള വാർത്തയിൽ ഞങ്ങൾക്ക് കാര്യങ്ങൾ കിട്ടുമായിരുന്നു. പിന്നീട് 12:50 ആകുമ്പോൾ ഒരു അഖിലേന്ത്യാ വാർത്ത വരും, ഡൽഹിയിൽ നിന്നുള്ള പ്രക്ഷേപണം. ആ പ്രക്ഷേപണത്തിലും ഈ യുദ്ധത്തെ സംബന്ധിച്ചുള്ള വാർത്തകളും സാർവദേശീയ വാർത്തകളും ഒക്കെ വരുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ റേഡിയോയുമായിട്ട് ബന്ധപ്പെടുന്നതും. എന്നിലൊരു ദേശീയ വീക്ഷണം, യുദ്ധവിരുദ്ധത, അതോടൊപ്പം തന്നെ ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തൊട്ടടുത്ത 2-3 ഹോട്ടലുകളുണ്ട്, ചായക്കട എന്ന് പറയുന്നതാകും ശരി. അവിടെ ഉച്ചയ്ക്ക് വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ ചോറ് വീട്ടിൽ നിന്ന് കൊണ്ടുപോകാത്ത ദിവസങ്ങളിൽ ഭക്ഷണം കഴിക്കാനോ ഒക്കെ ചെല്ലുമ്പോൾ അവിടെ റേഡിയോ ഉണ്ട്. അവിടെ ഇരുന്ന് ചലച്ചിത്ര ഗാനമൊക്കെ കേൾക്കും. പ്രമുഖരുമായിട്ടുള്ള അഭിമുഖ സംഭാഷണമൊക്കെ കേൾക്കാൻ സൗകര്യം ലഭിച്ചിരുന്നു. പിന്നീട് എപ്പോഴോ വീട്ടിൽ റേഡിയോ ഉണ്ടായി. റേഡിയോ ഉണ്ടായപ്പോൾ അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആകർഷിച്ച രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന്, ഈ റേഡിയോ നാടകമുണ്ടായിരുന്നു. ടി എൻ ഗോപിനാഥൻ നായർ, കൈനിക്കര കുമാരപിള്ള, ടി എം വാസുദേവൻ നായർ തുടങ്ങിയ ആൾക്കാരൊക്കെ ഈ നാടകത്തിലൂടെ ഞങ്ങളെ വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോയ നാടകത്തിൽ ജനങ്ങൾ കഥാപാത്രങ്ങളെ നേരിട്ട് കാണുകയാണ്. ഇവിടെ ശബ്ദത്തിലൂടെ മാത്രമേ കാണുന്നുള്ളൂ അല്ലെങ്കിൽ കേൾക്കുന്നുള്ളൂ. അപ്പം ശബ്ദത്തിൻ്റെ ചെറിയ വിന്യാസം പോലും, സ്വരവിന്യാസം പോലും ദുഃഖമാണോ ഹാസ്യമാണോ കോപമാണോ എന്നുള്ള കാര്യങ്ങളെ ശബ്ദത്തിലൂടെ പ്രകടിപ്പിക്കാൻ സാധിക്കും ആളെ കാണാതെ തന്നെ. ജഗതി എൻ കെ ആചാര്യയെ പോലുള്ള ആൾക്കാരന്നുണ്ടായിരുന്നു. ഞാൻ പിന്നീട് കോളേജ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ എൻ കെ ആചാര്യയെ ഈ ആർട്സ് ക്ലബിൻ്റെ ഉദ്ഘാടനത്തിനായി ഭാരവാഹികൾ ക്ഷണിച്ചുകൊണ്ട് വന്നു. അദ്ദേഹം നല്ല ഹാസ്യ അല്ലെങ്കിൽ സരസനാണ്, നല്ല ഹ്യൂമറസ് ആയിട്ട് ഹാസ്യാത്മകമായിട്ട് വർത്താനമൊക്കെ പറയും. അദ്ദേഹത്തിൻ്റെ ഒരു കാർ ആക്സിഡൻറ്റിൽ പെട്ട് കാലിനൽപ്പോ ഈ മുടന്തു വന്ന സമയമായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാനിപ്പോൾ ഒരു ദുർനടത്തുകാരനാണെന്നാണ്. ദുർനടത്തെന്നുള്ള വാക്കിൻ്റെ അർത്ഥം വ്യത്യസ്തമാണ്, പക്ഷേ അദ്ദേഹം പറഞ്ഞത് കാല് മുടന്തി നടക്കുന്നു എന്ന് അർത്ഥമുള്ളത്. ഞങ്ങൾ ആ വലിയ സദസ് ആർത്തിരമ്പി ചിരിച്ചത് ഓർമ്മയുണ്ട്. പിന്നീട് ഈ കൗമാരകാലത്തിലാണ് ഞങ്ങൾക്ക് സിനിമയോട് താല്പര്യമുണ്ടായത്. അപ്പോൾ സിനിമ അടുത്തൊന്നുമില്ല, നാട്ടും പുറത്ത് കൊട്ടകയില്ല, നഗരത്തിൽ വേണം പോകാനായിട്ട്. നഗരത്തിൽ പോയി കാണാൻ ബസ്സില്ല, പണമില്ല, ഒരു ദിവസം സഞ്ചരിച്ചെങ്കിലേ വരൂ, വീട്ടിൽ നിന്ന് അനുവാദം കിട്ടില്ല. അപ്പോഴാണ് ഈ റേഡിയോയിലൂടെ ചലച്ചിത്ര ശബ്ദരേഖ എന്ന് പറയും. ഇപ്പോൾ പ്രധാനപ്പെട്ട പല സിനിമകളും ഞാൻ ആദ്യം മനസ്സിലാക്കുന്നത് ഈ ചലച്ചിത്ര ശബ്ദരേഖയിലാണ്. അതിൻ്റെ ഏറ്റവും വലിയ ആകർഷണം, അന്നത്തെ ചലച്ചിത്രങ്ങളിലെ നല്ല മനോഹരമായ പാട്ടുകൾ കാണും. അത് വയലാർ എഴുതിയത്, പി ഭാസ്കരൻ എഴുതിയത്, അല്ലെങ്കിൽ ഒ എൻ വിയുടെ ഗാനങ്ങൾ, ശ്രീകുമാരൻ തമ്പിയുടെ പാട്ടുകൾ ഒക്കെ ഗാനങ്ങൾ വരുമായിരുന്നു, കാവ്യാത്മകവുമായിരുന്നു. അപ്പം അന്ന് ഞങ്ങൾ കേട്ട് പഠിച്ച ചലച്ചിത്ര ഗാനമൊക്കെയാണ് ഒരുപക്ഷെ പിന്നിൽ എന്നെയും എൻ്റെ തലമുറയിൽപ്പെട്ടവരെയും മതനിരപേക്ഷത, ജനാധിപത്യം, പുരോഗമനം എന്ന വതക്കുകളിലേക്ക് ആകർഷിച്ചത്. മനുഷ്യൻ മതങ്ങളെ നിർമ്മിച്ചു എന്ന് വയലാറ് പാടുമ്പോൾ അന്നൊന്നും മനസ്സിലായില്ല. പക്ഷെ ഇന്ന് ആലോചിച്ച് നോക്കുമ്പോൾ എത്ര ദീർഘദർശിത്വമാണ് അദ്ദേഹം നടത്തിയത് എന്നുള്ളത് നമുക്ക് പിന്നീട് ബോധ്യമാകുന്നുണ്ട്. മറ്റൊന്ന്, ചില കൃഷിപാടം ഉണ്ടായിരുന്നു. വൈകുന്നേരത്തെ ഒരു വാർത്ത കഴിഞ്ഞതിന് ശേഷം ഈ ഗ്രാമീണ കേരളത്തിൻ്റെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന കാർഷിക രംഗം എന്നൊരു ഇതുണ്ടായിരുന്നു. ഞങ്ങളുടെ കർഷക കുടുംബമാണ്. അപ്പോൾ കാർഷിക വാർത്തകളെക്കുറിച്ചുള്ള താല്പര്യം ഞങ്ങൾ കാണിച്ചിരുന്നു. അപ്പോൾ വീട്ടിൽ ആൾക്കാരത് കേട്ടില്ലെങ്കിലും ഞങ്ങൾ ഗ്രാമത്തിലെവിടെയെങ്കിലും ബസ് കാത്ത് നിൽക്കുമ്പോഴായിരിക്കും ഇതുണ്ടാവുക. ഇവിടെ ഇടയ്ക്കൊരു കാര്യം പറയേണ്ടത്, ഈ വാർത്താ വിനിമയത്തിന് ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. എൻ്റെ ഓർമ്മയിൽ അവിടെ എല്ലാ പഞ്ചായത്തുകളിലും റേഡിയോ കയോസ്ക് ഉണ്ടായിരുന്നു. പഞ്ചായത്തിൻ്റെ ചെലവിൽ ഒരു കെട്ടിടം ഉണ്ടാക്കി, ഒരു മേൽക്കൂരയൊക്കെ വെച്ച്, അതിൽ പഴയ കോളാമ്പി പോലുള്ള മൈക്കുമൊക്കെ കൊണ്ടുവച്ച് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും മാത്രമേ അത് തുറക്കൂ. വൈകുന്നേരത്തെ 7:25 ഡൽഹി വാർത്ത കഴിഞ്ഞാൽ അത് അടയ്ക്കുകയും ചെയ്യും. കാരണം അത് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ചായക്കടക്കാരനോ പീടികക്കാരനോ ആയിരിക്കും എൻ്റെ താക്കോൽ സൂക്ഷിക്കുക. അപ്പോൾ ബസ് കാത്ത് നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ വെറുതെ വൈകുന്നേരം കാറ്റുകൊള്ളാൻ വന്ന് നിൽക്കുന്നവർക്കൊക്കെ ഇതൊരു വലിയ അനുഭവമായിരുന്നു. അങ്ങനെ വരുമ്പോൾ ഈ കാർഷിക വാർത്തയിൽ നല്ല കാര്യങ്ങളൊക്കെ പറയാം. ചില വിദ്യാഭ്യാസ പരിപാടികളൊക്കെ ഉണ്ട്. എൻ്റെ പ്രസിദ്ധ ഹാസ്യ സാഹിത്യകാരനായ വി കെൻ്റെ ഒരു കഥ എ ആറിനെ കളിയാക്കുന്നതാണ്. ഉച്ചയ്ക്കൊരു പാഠമുണ്ട്, കുട്ടികളെ ഒരു അധ്യാപകൻ പഠിപ്പിക്കുന്ന ഒരു രംഗമാണ്. അപ്പോൾ അധ്യാപകൻ വന്ന് പറയുകയാണ്, ഇന്ന് നമുക്ക് വെള്ളത്തെക്കുറിച്ച് പഠിക്കാം, എങ്ങനെയാണ് വെള്ളം ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരുന്ന

0: കർഷകനായ ഒരാൾ, ഇത് വീക്കേൻ്റെ കഥയാണ്. കർഷകനായ ഒരാൾ ഭാര്യയോട് പറയുകയാണ്, ഈ വെള്ളം എന്തെന്നറിയാത്ത ഇവനെ ആരാ സാറായിട്ട് നിയമിച്ചത് എന്നാണ്. എന്നുവെച്ചാൽ കുട്ടികളെ സൗകര്യപൂർവ്വം കേൾക്കാനും കുട്ടികൾക്ക് ഹൃദ്യമായ ഭാഷയിൽ അവരുടെ തലത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് ആകാശവാണി ആവിഷ്കരിച്ചത്. പക്ഷേ ഇത് കർഷകന്റെ മനസ്സിൽ, അത് നാട്ടുകാരിതെങ്ങനെ കാണുന്നു, വെള്ളം എന്തെന്നറിയാത്ത ഒരു അധ്യാപകൻ പള്ളിക്കുടത്തിൽ പോയിരുന്ന് പഠിപ്പിക്കുന്നത് എന്ത് രസമാണ് എന്നുള്ള മട്ടിലാണ് ആകാശവാണി. മറ്റൊരു തരത്തിൽ കാർഷിക മേഖല, പിന്നെ യുവജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള പ്രഭാഷണങ്ങൾ, കൊച്ചു കൊച്ചു പ്രസംഗങ്ങൾ, പ്രധാനപ്പെട്ട വ്യക്തികളുടെ പ്രസംഗങ്ങൾ. ഇടയ്ക്ക് ഞാൻ ഓർക്കുന്നത് ഒന്ന്, ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ഒരു പ്രസംഗം എൻ വി കൃഷ്ണവാര്യർ തർജ്ജമ ചെയ്തതിനെ കുറിച്ചൊരു അനുഭവക്കുറിപ്പാണ്. അപ്പൊ അന്ന് എൻ വി കൃഷ്ണവാര്യരാണ് ഈ പ്രസംഗം തർജ്ജമ എടുത്തിയത്. അപ്പൊ അതിലത് ഇംഗ്ലീഷിലുള്ള ഒരു കവിത രാധാകൃഷ്ണൻ പറയുന്നു, വാട്ടർ വാട്ടർ എവരിവെയർ ബട്ട് നോ ഡ്രോപ്പ് ടു ഡ്രിങ്ക്. അപ്പോൾ ഉടനെ തത്സമയ പരിഭാഷയാണ് കൃഷ്ണവാര്യരുടേത്, വെള്ളം വെള്ളം സർവത്ര തുള്ളി കുടിക്കാനില്ലത്രേ. എത്ര മനോഹരമായിട്ട് അദ്ദേഹം അതൊക്കെ ഈ ഞങ്ങൾ ജ്ഞാന അന്വേഷികളായ ജ്ഞാനതൃഷ്ണയോട് നടക്കുന്ന കൗമാരക്കാർക്ക് വലിയ താല്പര്യമുള്ള കാര്യമായിരുന്നു. പിന്നീട് ഈ ക്രിക്കറ്റ് കളി വന്നപ്പോൾ ഈ ക്രിക്കറ്റിൻ്റെ തത്സമയ സംപ്രേഷണം എന്തെങ്കിലുമൊക്കെ വാർത്തയുണ്ടായിരുന്നു. അന്ന് ചെറുപ്പക്കാരുടെ ഇടയിൽ ഏറ്റവും ഹരമായത് ഈ പോക്കറ്റ് റേഡിയോ ആണ്. അപ്പോൾ അത് പോക്കറ്റ് റേഡിയോയിലൂടെ ഒരു പരിധി വരെ, കാരണം ബാറ്ററി വെച്ച് ഉപയോഗിക്കാൻ പറ്റും, അതിൻ്റെ പറ്റത്തിൽ ചെറിയ ആൻറ്റിന ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ എല്ലാവരും ഓരോ റേഡിയോ സൂക്ഷിക്കാൻ തുടങ്ങി. ഈ ടി വി എന്ന് പറയുന്ന പ്രതിഭാസം 1980s ആരംഭത്തിൽ കേരളത്തിൽ എത്തുന്നതുവരെ നാട്ടിൻപുറമായിരുന്നാലും നഗരമായിരുന്നാലും ഈ റേഡിയോ ഒരു പ്രധാനപ്പെട്ട വിനോദത്തിൻ്റെ ഉപാധിയായിരുന്നു, വിജ്ഞാനത്തിൻ്റെ ഉപാധിയായിരുന്നു, സാഹിത്യത്തിൻ്റെയും കലയുടെയും നല്ല ഒന്നാം തരം കവിതകൾ ആലാപനം ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. കവിതാലാപനം, നാടകത്തിൻ്റെ അവതരണങ്ങൾ, കഥ വായിക്കലുണ്ടായിരുന്നു. ഇപ്പോൾ പ്രധാനപ്പെട്ട അന്നത്തെ കഥാകൃത്തുകളൊക്കെ തന്നെ ഇപ്പോൾ ആകാശവാണിയായിട്ട് ബന്ധപ്പെട്ട പത്മരാജനെ പോലുള്ള ആൾക്കാരൊക്കെ അവരുടെ സ്വന്തം കഥകൾ അവതരിപ്പിക്കും, മറ്റുള്ളവരുടെ കഥകൾ വായിച്ച് കേൾപ്പിക്കും. അപ്പോൾ ചെറുകഥയിലൂടെ, നോവലിലൂടെ, നാടകത്തിലൂടെ, സിനിമയിലൂടെ നമ്മുടെ സാഹിത്യത്തെ, സാംസ്കാരിക രംഗത്തെ ഒരു മറ്റൊരു ലോകത്തേക്ക് എത്തിക്കാൻ ആകാശവാണിക്ക് സാധിച്ചിരുന്നു. എൻ്റെ വ്യക്തി ജീവിതത്തിൽ അത് അപാരമായ സ്വാധീനമാണ് ചെലുത്തിയത്. വാർത്തകൾ വായിക്കുന്നതിൻ്റെ താളം, പദവിന്യാസം എങ്ങനെയായിരിക്കണം, ഒരു താളബോധം, വാർത്ത വായിക്കുന്നതിലെ താളബോധം എങ്ങനെയാണ് ശ്രോതാവിൻ്റെ മനസ്സിൽ താളമുണ്ടാക്കുക, ഓളമുണ്ടാക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാമചന്ദ്രൻ്റെ വാർത്തകൾ വായിക്കുന്നത്, രാമചന്ദ്രൻ ഒരു പ്രത്യേക ഈണത്തിൽ വായിക്കുമ്പോൾ നമ്മൾ അറിയാതെ കേട്ടിരുന്നു പോകും. അപ്പോൾ ആ ശബ്ദവിന്യാസത്തിൻ്റെ, പദപ്രയോഗത്തിൻ്റെ, ഉച്ചാരണ ശുദ്ധിയുടെ ഒക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണെന്ന് ഒരു വിദ്യാർത്ഥി എന്ന എനിക്ക് തോന്നി. പിന്നീട് എൻ്റെ അധ്യാപക ജീവിതത്തിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി തീരുകയും ചെയ്തു. നമ്മൾ ഉച്ചരിക്കുന്ന പദങ്ങൾ ഉച്ചാരണ ശുദ്ധിയില്ലാതെയാണ് പറയുന്നതെങ്കിൽ ശ്രോതാക്കളായ വിദ്യാർത്ഥികളിൽ തെറ്റായ ധാരണ, തെറ്റായ അർത്ഥമുണ്ടാക്കും. നാഗം എന്ന് പറയേണ്ടതിന് പകരം നാഗം എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത അനുഭവമാണ്. നാഗമെന്ന് വെച്ചാൽ സ്വർഗമെന്നാണ്, നാഗമെന്ന് വെച്ചാൽ പാമ്പെന്നുമാണ്. അപ്പോൾ ഉച്ചാരണത്തിലെ ലേശം വ്യത്യാസം വന്നാൽ മതി അത് അർത്ഥ വ്യത്യാസമുണ്ട്. അപ്പോൾ റേഡിയോയിൽ അന്നത്തെ ആൾക്കാർ ശുദ്ധിയോടുകൂടി പറഞ്ഞിരുന്നു. ശുദ്ധിയുള്ള വാക്കുകളിലൂടെ, ഉച്ചാരണത്തിലൂടെ നമ്മളെ പുതിയൊരു ലോകത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചു. മലയാള ഭാഷ കൃത്യമായി പ്രയോഗിക്കുന്നതിന്, ഉച്ചാരണ ശുദ്ധിയോടുകൂടി വാചകത്തെറ്റില്ലാതെ പ്രയോഗിക്കുന്നതിന് എന്നെ സഹായിച്ചത് ആകാശവാണിയാണ്. ആകാശവാണിയോട് എനിക്ക് കടപ്പാടുണ്ട്. എല്ലാ ശ്രോതാക്കളോടും ഞാൻ എൻ്റെ സന്തോഷം പങ്കുവച്ചുകൊണ്ട് ഏക ആകാശവാണിയുള്ള കടപ്പാട് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.
1: ഇന്ന് റേഡിയോ സ്മരണകൾ അവതരിപ്പിച്ചത് അധ്യാപകനും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടറുമായ പ്രൊഫസർ വി കാർത്തികേയൻ നായർ.
2: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു എന്ന ചിത്രത്തിലെ ഗാനമാണ്. ഈ ഗാനം പാടിയത് എം ജി ശ്രീകുമാറും ചിത്രയും. ഷിബു ചക്രവർത്തിയുടെ ഗാനരചന, ഔസേപ്പച്ചന്റെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി
1: ഏകതാര. ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ ആൻസി ലിജോ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. താജ്മഹലിന്റെ ചെറുപഴുതിൽ നിന്നും ഇറ്റിറ്റു വീഴും കണ്ണീർ കണങ്ങൾ. ഗാനമെഴുതിയത് നന്ദകുമാർ വള്ളിക്കാവ്, സംഗീതം നൽകിയത് ജി കെ ഹരീഷ് മണി.

ജി കെ ഹരീഷ്മണിയുടെ സംഗീതത്തിൽ ഒരു ഗാനവും കൂടി കേൾക്കാം. ഗാനം എഴുതിയത് ശശീന്ദ്രൻ. ഇളം തെന്നൽ മൂളിയ പാട്ടുകേട്ടിന്നലെ തേന്മാവിൻ ചോട്ടിൽ ഞാൻ ചെന്നിരുന്നു.

അവസാനമായി കൃഷ്ണവേണിയിലണിയാൻ ഞാനൊരു വർണ്ണമയിൽ പീലിയായെങ്കിൽ. ഗാനം എഴുതിയത് കോന്നിയൂർ ദിനേശൻ, സംഗീതം നൽകിയത് അഭിനേഷ് സണ്ണി.

നന്ദകുമാർ വള്ളിക്കാവ്, ശശീന്ദ്രൻ, കോന്നിയൂർ ദിനേശൻ എന്നിവരുടെ വരികൾക്ക് ജി കെ ഹരീഷ്മണി, അഭിനേഷ് സണ്ണി എന്നിവർ സംഗീതം നൽകി. ആൻസി ലിജോ പാടിയ ലളിതഗാനങ്ങളാണ് ഏകതാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഏകതാര ലളിതഗാന പരിപാടി സമാപിച്ചു.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ രാജ്യം 7.7% വളർച്ച രേഖപ്പെടുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്കൂളുകളെ PM ശ്രീ പദ്ധതിയുടെ ഭാഗമാക്കുന്നതിൽ സാമ്പത്തിക കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച ശേഷം തീരുമാനമെടുക്കുമെന്ന് മന്ത്രി N. ഷംസുദ്ദീൻ. കാർഷിക രംഗത്ത് സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി വനിതാ കർഷക പദ്ധതി രൂപീകരിക്കുമെന്ന് മന്ത്രി T. സിദ്ദിഖ്. സംസ്ഥാനത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മനുഷ്യ വന്യജീവി സംഘർഷം നിയന്ത്രിക്കുന്നതിന് 100 കിലോമീറ്റർ പുതിയ സൗരോർജ വേലി സ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനം. നോർവേ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ R. പ്രജ്ഞാനന്ദയ്ക്ക്. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ ആദ്യ ഇന്നിംഗ്സ് ബാറ്റിംഗ് പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യം 7.7% വളർച്ച രേഖപ്പെടുത്തിയതായി അദ്ദേഹം പറഞ്ഞു. ഇന്നലെ ദാമനിൽ 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ലക്ഷദ്വീപിലെ കടമത്ത്, കൽപ്പേനി ദ്വീപുകളിലായി നിർമ്മാണം ആരംഭിക്കുന്ന 4 തുറമുഖ ജെട്ടികളുടെയും തറക്കല്ലിടൽ പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിച്ചു. സംസ്ഥാനത്തെ സ്കൂളുകളെ PM ശ്രീ പദ്ധതിയുടെ ഭാഗമാക്കുന്ന വിഷയത്തിൽ സാമ്പത്തിക കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച ശേഷമേ തീരുമാനമെടുക്കാൻ സാധിക്കൂ എന്ന് വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ. അടിയന്തരമായി തീരുമാനമെടുക്കേണ്ട സാഹചര്യമില്ലെന്നും റിപ്പോർട്ടുകൾ പരിശോധിച്ച് തീരുമാനമെടുക്കുമെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. കാർഷിക രംഗത്ത് സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് വനിതാ കർഷക പദ്ധതി രൂപീകരിക്കുമെന്ന് കൃഷിമന്ത്രി T. സിദ്ദിഖ്. കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചതായും അദ്ദേഹം പറഞ്ഞു. പ്രശ്നപരിഹാരത്തിനായി 3-അംഗ

0: മന്ത്രിസഭ ഉപസമിതി രൂപീകരിച്ചതായും ബാങ്കുകളുമായി ബന്ധപ്പെട്ട കരാർ പുതുക്കുന്നതായും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. 4 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. മഴ സാധ്യത കണക്കിലെടുത്ത് 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും ശേഷിക്കുന്ന 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. കോഴിക്കോട്ടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇന്നും നാളെയും പ്രവേശനമുണ്ടാകില്ല. കണ്ണൂർ പഴശ്ശി ജലസംഭരണിയുടെ ആകെയുള്ള 16 ഷട്ടറുകളിൽ 6 തുറന്നു. പ്രതികൂല കാലാവസ്ഥയും കടൽക്ഷോഭവും കാരണം കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനം. മുൻകരുതലിന്റെ ഭാഗമായി മലയോര മേഖലയിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: കോഴിക്കോട് ജില്ലയിൽ നിലവിൽ മഴയ്ക്കൽപ്പം ശമനമുണ്ടെങ്കിലും ജില്ലയിലെ കിഴക്കൻ മലയോര മേഖലയിൽ രാവിലെ ശക്തമായ മഴയാണ് ലഭിച്ചത്. എന്നാൽ അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. DTPC കീഴിലുള്ള വെള്ളച്ചാട്ടങ്ങൾ, ബീച്ചുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ടൂറിസം കേന്ദ്രങ്ങളും സഞ്ചാരികൾക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. വടകര താലൂക്ക് ഉൾപ്പെട്ട വിലങ്ങാട്, വാളൂക്ക്, മലയങ്ങാട്, ഉരുട്ടി, പന്നിയേരി തുടങ്ങിയ പ്രദേശങ്ങൾ ശക്തമായ മഴയെ തുടർന്ന് ഉരുൾപൊട്ടലിൽ മണ്ണിടിച്ചിന് സാധ്യതയുള്ളതിനാൽ ഈ പ്രദേശങ്ങളിലെ ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങൾക്ക് മാറ്റിപ്പാർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിലങ്ങാട് മേഖലയിലെ മലയോര റോഡുകളിൽ രാത്രി 7 മുതൽ രാവിലെ 6 വരെ അടിയന്തര ആവശ്യങ്ങൾക്ക് ഒഴികെ യാത്ര നിരോധിച്ചിട്ടുണ്ട്.
0: വയനാട്ടിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. റിസോർട്ടുകളും ഹോംസ്റ്റേകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഇന്നും നാളെയും പ്രവർത്തിക്കില്ല. എല്ലാ ഖനന പ്രവർത്തനങ്ങളും അഡ്വഞ്ചർ ടൂറിസവും ട്രക്കിങ്ങുകളും നിർത്തിവയ്ക്കാനും ഉത്തരവിട്ടു. ലക്ഷദ്വീപിൽ ശക്തമായ കാറ്റും മഴയും തുടരുന്നു. വരും ദിവസങ്ങളിലും ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ ഇന്നും നാളെയും ലക്ഷദ്വീപ് ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് നിർദ്ദേശം നൽകി. യാത്രാ കപ്പലുകൾ 2 മുതൽ 4 മണിക്കൂർ വരെ വൈകിയാണ് സർവീസ് നടത്തുന്നത്. മനുഷ്യ വന്യജീവി സംഘർഷം ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിന് കേരള വനം വകുപ്പ് 100-ദിന കർമ്മ പരിപാടി നടപ്പിലാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് നിലവിലുള്ള 2000 കിലോമീറ്റർ സൌരോർജ വേലി പൂർണ്ണ പ്രവർത്തനക്ഷമമാക്കുന്നതിനൊപ്പം 100 കിലോമീറ്റർ പുതിയ സൌരോർജ വേലി കൂടി 100 ദിവസത്തിനുള്ളിൽ സ്ഥാപിക്കും. വനമേഖലയോട് ചേർന്ന റോഡുകളും ഇരുവശങ്ങളിലുമുള്ള അടിക്കാടുകൾ വെട്ടിത്തെളിച്ച് വന്യമൃഗങ്ങളുടെ സാന്നിധ്യം മുൻകൂട്ടി തിരിച്ചറിയാൻ സൌകര്യമൊരുക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി CBSE നാളെ വരെ നീട്ടി. അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായാണ് ഈ തീരുമാനമെന്ന് CBSE വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തും. July 31 അർദ്ധരാത്രി വരെയാണ് നിരോധനം. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുകയും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. ട്രോളിംഗ് നിരോധനകാലത്ത് തൊഴിൽ നഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സൌജന്യ റേഷൻ നൽകുന്നതിന് സിവിൽ സപ്ലൈസ് വകുപ്പുമായി സഹകരിച്ച് നടപടി സ്വീകരിക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുന്നതിനുള്ള തീരുമാനങ്ങളെടുക്കാൻ മന്ത്രി KA തുളസിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ഇന്ന് തിരുവനന്തപുരത്ത് കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് കിടത്തി ചികിത്സയ്ക്ക് സജ്ജമാക്കുക, ട്രോമാ കെയർ സംവിധാനം ആരംഭിക്കുക, അത്യാധുനിക സ്കാനിംഗ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക, കോളേജിലെ അധ്യാപക ക്ഷാമം പരിഹരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് പ്രശ്നപരിഹാര യോഗത്തിൽ ചർച്ചയായത്. ഹൌസ് സർജൻമാർക്കുള്ള ഹോസ്റ്റൽ, നിലവിലെ ഹോസ്റ്റലുകളുടെ അറ്റകുറ്റപ്പണികൾ തുടങ്ങിയ വിഷയങ്ങളിലും തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. തീരുമാനങ്ങൾ പലതിനും മുഖ്യമന്ത്രിയുടെ അനുമതി തേടേണ്ടതിനാൽ ഇന്ന് കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് മന്ത്രി അറിയിച്ചത്. VK ശ്രീകണ്ഠൻ MP, രമേശ് പിഷാരടി MLA എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു.
0: നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ KPCC വിശാല നേതൃയോഗം തിരുവനന്തപുരത്ത് KPCC ആസ്ഥാനത്ത് ആരംഭിച്ചു. മുഖ്യമന്ത്രി, മന്ത്രിമാർ, കോൺഗ്രസ് MPമാർ, MLAമാർ, DCC പ്രസിഡന്റുമാർ എന്നിവരടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കുന്നു. KPCC പുനഃസംഘടനാ വിഷയമാണ് യോഗത്തിലെ പ്രധാന അജണ്ട. മലപ്പുറം കൊണ്ടോട്ടിയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലറും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു. പാലക്കാട് വടവന്നൂർ സ്വദേശി രാജേഷ്, പാലക്കാട് മുറുകശംകുന്ന് സ്വദേശി

0: രമണി എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ 10 പേർക്ക് പരിക്കേറ്റു. വയനാട്ടിൽ ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് 30-ലേറെ വിദ്യാർത്ഥികൾ ചികിത്സയിൽ. കോളിയാടി AUP സ്കൂൾ വിദ്യാർത്ഥികളാണ് പനിയും ഛർദിയും ബാധിച്ച് ബത്തേരി താലൂക്ക് ആശുപത്രി, അമ്പലവയൽ എന്നിവിടങ്ങളിൽ ചികിത്സയിലുള്ളത്. പ്രാഥമിക പരിശോധനയിൽ ബാക്ടീരിയൽ അണുബാധയാണെന്ന് സംശയിക്കുന്നതായി ഡോക്ടർമാർ പറഞ്ഞു. ആരുടെയും നില ഗുരുതരമല്ലെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. കോട്ടയത്ത് ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. കാഞ്ഞിരപ്പള്ളി കപ്പാട് ഗവൺമെന്റ് പന്നിഫാമിലെ 250 പന്നികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. പന്നികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കി. പ്രോട്ടോകോൾ പാലിച്ചു തന്നെ മുഴുവൻ പന്നികളെയും മറവ് ചെയ്തു. കഴിഞ്ഞ 21-നാണ് പന്നികളിൽ രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയത്. ഭോപ്പാലിലെ ലാബിൽ നടത്തിയ പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചു. നോർവേ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രഗ്രാനത്തേക്ക്. ഓസ്ലോയിൽ നടന്ന മത്സരത്തിൽ ജർമ്മനിയുടെ വിൻസൻ കീമറിനെ അവസാന റൗണ്ടിൽ പരാജയപ്പെടുത്തിയാണ് പ്രജ്ഞാനന്ദയുടെ ചരിത്ര വിജയം. ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് പ്രജ്ഞാനന്ദ. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഉച്ചഭക്ഷണത്തിന് പിരിയുമ്പോൾ ഇന്ത്യ 1 വിക്കറ്റിന് 96 റൺസ് എന്ന നിലയിലാണ്. ന്യൂ ചണ്ഡിഗഡിലെ മുല്ലൻപൂരിലാണ് മത്സരം. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വൈകുന്നേരം 6:30 ഗോവയിലാണ് മത്സരം. ഇന്ത്യൻ വനിതകൾ ഇതുവരെ 5 തവണ സാഫ് ഫുട്ബോൾ കിരീടം നേടിയിട്ടുണ്ട്. കവിയും പയ്യന്നൂർ കോളേജ് റിട്ടയേർഡ് അധ്യാപകനുമായ AC ഹരിശ്രീ അന്തരിച്ചു. കവിയും പയ്യന്നൂർ കോളേജ് റിട്ടയേർഡ് അധ്യാപകനുമായ AC ശ്രീഹരി അന്തരിച്ചു. കഴിഞ്ഞ May 30 അദ്ദേഹം വിരമിച്ചത്. സംസ്കാരം നാളെ. 2025-26 വർഷത്തെ ഓൾ ഇന്ത്യ ആയുഷ് EE പരീക്ഷയിൽ വയനാട് സ്വദേശിക്ക് 1-ാം റാങ്ക്. MSc SLP എൻട്രൻസ് പരീക്ഷയിലാണ് മേപ്പാടി മൂപ്പനാട് സ്വദേശിയായ അപർണ 1-ാം റാങ്ക് നേടിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ രാജ്യം 7.7% വളർച്ച രേഖപ്പെടുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്കൂളുകളെ PM-ശ്രീ പദ്ധതിയുടെ ഭാഗമാക്കുന്നതിൽ സാമ്പത്തിക കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച ശേഷം തീരുമാനമെടുക്കുമെന്ന് മന്ത്രി N. ശംസുദ്ദീൻ. കാർഷിക രംഗത്ത് സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി വനിതാ കാർഷക പദ്ധതി രൂപീകരിക്കുമെന്ന് മന്ത്രി T. സിദ്ധി. സംസ്ഥാനത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മനുഷ്യ വന്യജീവി സംഘർഷം നിയന്ത്രിക്കുന്നതിന് 100 കിലോമീറ്റർ പുതിയ സൗരോർജ്ജ വേലി സ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനം. നോർവേ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക്. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ ആദ്യ ഇന്നിംഗ്സ് ബാറ്റിംഗ് പുരോഗമിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി. ജന്തുജന്യ രോഗങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം? ഡോക്ടർ മാരി ജെ നൈന സംസാരിക്കുന്നു.
2: പൊതുജനാരോഗ്യ രംഗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച നേട്ടങ്ങൾ കൈവരിച്ച സംസ്ഥാനങ്ങളിൽ ഒന്നായാണ് കേരളം കരുതപ്പെടുന്നത്. എന്നാൽ അതേസമയം ജന്തുജന്യ രോഗങ്ങളുടെ വെല്ലുവിളിയും കേരളം പലതവണ നേരിട്ടിട്ടുണ്ട്. നമ്മുടെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും ജനസാന്ദ്രതയും മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള അടുത്ത ബന്ധവും ഈ രോഗങ്ങളുടെ വ്യാപനത്തിന് ചിലപ്പോൾ അനുകൂല സാഹചര്യം സൃഷ്ടിക്കാറുണ്ട്. കേരളത്തിൽ വർഷങ്ങളായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പ്രധാന ജന്തുജന്യ രോഗങ്ങളിലൊന്നാണ് എലിപ്പനി. പ്രത്യേകിച്ച് മഴക്കാലത്തും വെള്ളപ്പൊക്ക സാഹചര്യങ്ങളിലും രോഗബാധ വർദ്ധിക്കുന്നത് നാം കാണാറുണ്ട്. മലിനജലവുമായി സമ്പർക്കത്തിൽ വരുന്ന കർഷകർ, തൊഴിലാളികൾ, രക്ഷാപ്രവർത്തകർ തുടങ്ങിയവർക്ക് രോഗസാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും മഴക്കാലം ആരംഭിക്കുന്നതിന് മുമ്പ് ആരോഗ്യവകുപ്പ് പ്രത്യേക ബോധവൽക്കരണ പ്രവർത്തനങ്ങളും പ്രതിരോധ നടപടികളും നടപ്പിലാക്കാറുണ്ട്. കേരളം ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച മറ്റൊരനുഭവം നിപ്പ വൈറസ് രോഗവ്യാപനമാണ്. അതുപോലെ തന്നെ പക്ഷിപ്പനിയുടെ സാഹചര്യങ്ങളിലും കേരളം നിരവധി പ്രതിരോധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. രോഗബാധ കണ്ടെത്തിയ പ്രദേശങ്ങളിൽ അതിവേഗ നിയന്ത്രണ പ്രവർത്തനങ്ങളും നിരീക്ഷണവും നാം മുമ്പ് പല അവസരങ്ങളിലും നടപ്പാക്കിയിട്ടുണ്ട്. ഈ അനുഭവങ്ങളിലെല്ലാം ഒരു പൊതു സന്ദേശമുണ്ട്. ജന്തുജന്യ രോഗങ്ങളെ നേരിടാൻ ഒരു വകുപ്പിന്റെ പ്രവർത്തനം മാത്രം മതിയാകില്ല. ആരോഗ്യവകുപ്പ്, മൃഗസംരക്ഷണ വകുപ്പ്, വനം വകുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, മാധ്യമങ്ങൾ, പൊതുജനങ്ങൾ തുടങ്ങി എല്ലാവരും ഈ സാഹചര്യങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ ജന്തുജന്യ രോഗങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കുന്നതിനുള്ള ഏറ്റവും പുതിയ ഒരു ആശയമാണ് ഏകാരോഗ്യ സമീപനം അഥവാ വൺ ഹെൽത്ത് അപ്രോച്ച്. മനുഷ്യന്റെയും മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം

0: പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് അംഗീകരിക്കുന്ന സമീപനമാണിത്. ഉദാഹരണത്തിന്, വനനശീകരണം മൂലം വന്യമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുമ്പോൾ അവ മനുഷ്യവാസ കേന്ദ്രങ്ങളിലേക്ക് എത്താൻ സാധ്യത കൂടുന്നു. ഇതോടെ മനുഷ്യരും വന്യമൃഗങ്ങളും തമ്മിലുള്ള സമ്പർക്കം വർദ്ധിക്കുകയും പുതിയ രോഗങ്ങൾ മനുഷ്യരിലേക്ക് പകരാനുള്ള സാധ്യത ഉയരുകയും ചെയ്യുന്നു. അതുപോലെ കാലാവസ്ഥാ വ്യതിയാനം കൊതുകുകൾ പോലുള്ള രോഗവാഹകരുടെ വ്യാപനത്തെ സ്വാധീനിക്കുകയും പുതിയ പ്രദേശങ്ങളിലേക്ക് രോഗങ്ങൾ എത്തിക്കുകയും ചെയ്യുന്നു. അതിനാൽ ജന്തുജന്യ രോഗങ്ങളെ നിയന്ത്രിക്കാൻ ആരോഗ്യവകുപ്പ് മാത്രം പ്രവർത്തിച്ചാൽ മതിയാകില്ല. ഈ കൂട്ടായ പ്രവർത്തന രീതിയെയാണ് ഏകാരോഗ്യ സമീപനമെന്ന് വിളിക്കുന്നത്. ഈ സമീപനത്തിന്റെ പ്രധാന ലക്ഷ്യം രോഗം വന്ന ശേഷം ചികിത്സ നൽകുക മാത്രമല്ല, രോഗമുണ്ടാകാനുള്ള സാഹചര്യങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞ് അത് തടയുക എന്നതുകൂടിയാണ്. അതിനായി മനുഷ്യരിലെയും മൃഗങ്ങളിലെയും രോഗങ്ങൾ നിരീക്ഷിക്കുക, രോഗവാഹകരെ നിയന്ത്രിക്കുക, പരിസ്ഥിതി മാറ്റങ്ങൾ വിലയിരുത്തുക, വിവരങ്ങൾ വിവിധ വകുപ്പുകൾ തമ്മിൽ പങ്കുവെക്കുക എന്നിവ വളരെ പ്രധാനമാണ്. കേരളത്തിന് ഈ രംഗത്ത് നിരവധി അനുഭവങ്ങൾ ഉണ്ടെന്ന് നാം നേരത്തെ പങ്കുവച്ചിരുന്നു. അതുപോലെ തന്നെ പേവിഷബാധ, പക്ഷിപ്പനി, എലിപ്പനി തുടങ്ങിയ രോഗങ്ങളെ പ്രതിരോധിക്കാനും ഈ സമീപനം അനിവാര്യമാണ്. മൃഗങ്ങൾക്ക് വാക്സിനേഷൻ നൽകുക, രോഗലക്ഷണങ്ങൾ കണ്ടെത്തുമ്പോൾ ഉടൻ റിപ്പോർട്ട് ചെയ്യുക, രോഗവാഹകരെ നിയന്ത്രിക്കുക, ശുചിത്വം ഉറപ്പാക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഒരുമിച്ച് നടക്കുമ്പോഴാണ് രോഗവ്യാപനം ഫലപ്രദമായി തടയാൻ കഴിയുക. ഇന്നത്തെ ലോകത്തിൽ മഹാമാരികൾ അതിർത്തികൾ മാനിക്കുന്നില്ല. ഒരു രാജ്യത്ത് ആരംഭിക്കുന്ന രോഗം വളരെ വേഗത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാൻ മനുഷ്യന്റെ ആരോഗ്യം മാത്രം സംരക്ഷിച്ചാൽ പോരാ. അതാണ് ഏകാരോഗ്യ സമീപനത്തിന്റെ അടിസ്ഥാന സന്ദേശം. ചുരുക്കി പറഞ്ഞാൽ, മനുഷ്യൻ ആരോഗ്യവാനാകണമെങ്കിൽ മൃഗങ്ങളും ആരോഗ്യവാന്മാരായിരിക്കണം. മൃഗങ്ങൾ ആരോഗ്യവാന്മാരായിരിക്കണമെങ്കിൽ പരിസ്ഥിതിയും ആരോഗ്യകരമായിരിക്കണം. ഈ തിരിച്ചറിവിൽ അധിഷ്ഠിതമായ ശാസ്ത്രീയവും സമഗ്രവുമായ സമീപനമാണ് ഏകാരോഗ്യ സമീപനം. ജന്തുജന്യ രോഗങ്ങളെ പൂർണമായും ഇല്ലാതാക്കുക എന്നത് എളുപ്പമുള്ള ഒരു കാര്യമല്ല. കാരണം മനുഷ്യരും മൃഗങ്ങളും പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധം വളരെ സങ്കീർണമാണ്. എന്നാൽ രോഗവ്യാപന ശൃംഖലയിലെ ഓരോ കണ്ണിയും തിരിച്ചറിഞ്ഞിടപെട്ടാൽ ഇവയുടെ വ്യാപനം ഗണ്യമായി കുറക്കാൻ സാധിക്കും. അതിനായി വ്യക്തിഗത തലത്തിലും സാമൂഹിക തലത്തിലും ഒരുപോലെ ജാഗ്രത ആവശ്യമാണ്. ആദ്യം ഓരോ വ്യക്തിയും സ്വീകരിക്കേണ്ട ചില ലളിതമായ മുൻകരുതലുകളെ കുറിച്ച് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് വ്യക്തി ശുചിത്വമാണ്. മൃഗങ്ങളെ സ്പർശിച്ചതിന് ശേഷമോ അവയുടെ വിസർജ്യങ്ങളുമായി സമ്പർക്കത്തിൽ വന്നതിനു ശേഷമോ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകണം. പല രോഗാണുക്കളും കൈകളിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതിനാൽ ഈ ഒരു ശീലം തന്നെ നിരവധി രോഗങ്ങളെ തടയാൻ സഹായിക്കും. അതുപോലെ സുരക്ഷിതമായ കുടിവെള്ളം ഉപയോഗിക്കുന്നതും വളരെ പ്രധാനമാണ്. മലിനമായ വെള്ളത്തിലൂടെ എലിപ്പനി ഉൾപ്പെടെയുള്ള നിരവധി രോഗങ്ങൾ പകരാൻ സാധ്യതയുണ്ട്. അതിനാൽ തിളപ്പിച്ചതോ ശുദ്ധീകരിച്ചതോ ആയ വെള്ളം മാത്രം ഉപയോഗിക്കണം. ഭക്ഷണ സുരക്ഷയും അത്ര തന്നെ പ്രധാനമാണ്. പാൽ, മാംസം, മത്സ്യം തുടങ്ങിയവ നന്നായി വേവിച്ചു മാത്രമേ കഴിക്കാവൂ. ശുദ്ധീകരിക്കാത്ത പാലും പാകം ചെയ്യാത്ത മാംസവും പല ജന്തുജന്യ രോഗങ്ങളുടെയും ഉറവിടമാകാം. രോഗബാധിതമെന്ന് സംശയിക്കുന്ന മൃഗങ്ങളുമായി അനാവശ്യ സമ്പർക്കം ഒഴിവാക്കണം. മൃഗങ്ങളെ കൈകാര്യം ചെയ്യേണ്ട സാഹചര്യങ്ങളിൽ കയ്യുറ, മാസ്ക്, ബൂട്ട് തുടങ്ങിയ വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് രോഗബാധയുടെ സാധ്യത കുറയ്ക്കുന്നു. വളർത്തുമൃഗങ്ങൾ ഉള്ള കുടുംബങ്ങൾ അവയ്ക്ക് സമയബന്ധിതമായി വാക്സിനേഷൻ നൽകുകയും ആരോഗ്യ പരിശോധന നടത്തുകയും വേണം. പ്രത്യേകിച്ച് പേവിഷബാധ പോലുള്ള രോഗങ്ങൾ തടയുന്നതിൽ വാക്സിനേഷൻ നിർണായകമാണ്. ജന്തുജന്യ രോഗങ്ങളെ നിയന്ത്രിക്കാൻ വ്യക്തികളുടെ ശ്രമം മാത്രം മതിയാകില്ല, സമൂഹത്തിന്റെ കൂട്ടായ ഇടപെടലും അനിവാര്യമാണ്. ആദ്യം തന്നെ ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം ഉറപ്പാക്കണം. മാലിന്യം കെട്ടിക്കിടക്കുന്നത് എലികൾ, ഈച്ചകൾ, കൊതുകുകൾ തുടങ്ങിയ രോഗവാഹകരുടെ വർദ്ധനവിന് കാരണമാകും. അതിനാൽ വീടുകളിലും പൊതുസ്ഥലങ്ങളിലും മാലിന്യ നിർമാർജനം കാര്യക്ഷമമാക്കണം. കൊതുക്, ഈച്ച, എലി, ചെള്ള് തുടങ്ങിയ രോഗവാഹകരെ നിയന്ത്രിക്കുന്ന പ്രവർത്തനങ്ങൾ ശക്തമാക്കണം. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. വെള്ളക്കെട്ടുകൾ ഒഴിവാക്കുക. ആവശ്യമായാൽ കീടനിയന്ത്രണ പ്രവർത്തനങ്ങൾ നടത്തുക എന്നിവ ഇതിന്റെ ഭാഗമാണ്. കന്നുകാലികൾക്കുള്ള വാക്സിനേഷൻ ശക്തിപ്പെടുത്തേണ്ടതും അത്യാവശ്യമാണ്. മൃഗങ്ങളിലെ രോഗങ്ങളെ തുടക്കത്തിൽ തന്നെ തടയാൻ കഴിഞ്ഞാൽ മനുഷ്യരിലേക്കുള്ള വ്യാപനവും കുറയ്ക്കാൻ കഴിയും. രോഗനിരീക്ഷണ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ട്. അസാധാരണമായ രോഗലക്ഷണങ്ങൾ മൃഗങ്ങളിലോ മനുഷ്യരിലോ കണ്ടെത്തുമ്പോൾ അത് വേഗത്തിൽ റിപ്പോർട്ട് ചെയ്യുകയും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും വേണം. ഇത്തരത്തിലുള്ള മുൻകരുതലുകൾ പല വലിയ രോഗവ്യാപനങ്ങളെയും തുടക്കത്തിൽ തന്നെ തടയാൻ സഹായിക്കും. കർഷകർക്കും മൃഗസംരക്ഷകർക്കും പതിവായി പരിശീലനം നൽകേണ്ടതുണ്ട്. രോഗലക്ഷണങ്ങൾ തിരിച്ചറിയുന്നതും സുരക്ഷിതമായ മൃഗപരിപാലന രീതികളും അവരെ ബോധവൽക്കരിക്കേണ്ടത് അത്യാവശ്യമാണ്. രോഗവ്യാപനം കണ്ടെത്തുന്ന സാഹചര്യങ്ങളിൽ അതിവേഗം ഇടപെടാൻ കഴിയുന്ന റാപ്പിഡ് റെസ്പോൺസ് ടീമുകളുടെ പ്രവർത്തനവും ശക്തിപ്പെടുത്തണം. നിപ്പ പോലെയുള്ള രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിൽ ഇത്തരം സംഘങ്ങളുടെ പ്രാധാന്യം നാം കണ്ടതാണ്. പൊതുജന ബോധവൽക്കരണവും വളരെ പ്രധാനമാണ്. രോഗങ്ങൾ എങ്ങനെ പകരുന്നു, എങ്ങനെ പ്രതിരോധിക്കാം എന്നീ കാര്യങ്ങളെക്കുറിച്ചുള്ള ശരിയായ അറിവ് ജനങ്ങളിൽ എത്തണം. ഭയവും തെറ്റിദ്ധാരണകളും ഒഴിവാക്കി ശാസ്ത്രീയമായ വിവരങ്ങൾ പ്രചരിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. അതുപോലെ തന്നെ മൃഗസംരക്ഷകർ, കശാപ്പുശാല തൊഴിലാളികൾ, വനമേഖലയിൽ ജോലി ചെയ്യുന്നവർ, മൃഗഡോക്ടർമാർ തുടങ്ങിയ ഉയർന്ന അപകട സാധ്യതയുള്ള വിഭാഗങ്ങൾക്ക് പ്രത്യേക സംരക്ഷണ നടപടികളും പരിശീലനങ്ങളും നൽകണം. ഈ പ്രവർത്തനങ്ങളിലെല്ലാം സ്കൂളുകൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മൃഗസംരക്ഷണ വകുപ്പ്, വനം വകുപ്പ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയുടെ പങ്കാളിത്തം വളരെ നിർണായകമാണ്. സ്കൂളുകളിൽ നിന്ന് തന്നെ കുട്ടികൾക്ക് വ്യക്തിശുചിത്വം, പരിസ്ഥിതി സംരക്ഷണം, രോഗപ്രതിരോധം തുടങ്ങിയ കാര്യങ്ങളിൽ ബോധവൽക്കരണം നൽകണം. ആരോഗ്യ കേന്ദ്രങ്ങൾ രോഗനിരീക്ഷണത്തിനും ബോധവൽക്കരണത്തിനും നേതൃത്വം നൽകണം. പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും മാലിന്യ സംസ്കരണം, രോഗവാഹക നിയന്ത്രണം, ജനകീയ ക്യാമ്പയിനുകൾ എന്നിവ ശക്തിപ്പെടുത്തണം. ഇങ്ങനെ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ജന്തുജന്യ രോഗങ്ങളെ ഫലപ്രദമായി നിയന്ത്രിക്കാനും ആരോഗ്യകരമായ ഒരു സമൂഹം സൃഷ്ടിക്കാനും സാധിക്കുക. ഓരോ വ്യക്തിയുടെയും ചെറിയ മുൻകരുതലുകളും സമൂഹത്തിന്റെ ഉത്തരവാദിത്തപൂർണമായ ഇടപെടലുകളും ആരോഗ്യ സംവിധാനങ്ങളുടെ നിരന്തരമായ പരിശ്രമങ്ങളും ഒരുമിക്കുമ്പോഴാണ് സുരക്ഷിതവും ആരോഗ്യകരവുമായ ഒരു ഭാവി ഉറപ്പിക്കാൻ കഴിയുക.
1: ജന്തുജന്യ രോഗങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം? ഡോക്ടർ മാരി ജെ നൈന സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയിൽ വൻ സാമ്പത്തിക മുന്നേറ്റമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സുസ്ഥിര കൃഷി ലക്ഷ്യമിട്ടുള്ള ഖേത് ബച്ചാവോ പ്രചാരണം രാജ്യത്ത് പുരോഗമിക്കുന്നു. 950,000 കർഷകർ ക്യാമ്പയിനിൽ പങ്കാളികളായെന്ന് കൃഷി മന്ത്രാലയം. ജമ്മുകാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകം. ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാന് കടുത്ത മറുപടി നൽകി ഇന്ത്യ. പ്രതിരോധ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും അമേരിക്കയും. 29-ാമത് സൈനികതല ചർച്ചകൾ ഹവായിൽ സമാപിച്ചു. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിതാ ഫുട്ബോൾ ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ജപ്പാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ മികച്ച സേവനത്തിന്റെ തെളിവാണ് ഇന്ത്യയുടെ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 2025-26 സാമ്പത്തിക വർഷത്തിൽ രേഖപ്പെടുത്തിയ 7.7% GDP വളർച്ചാ നിരക്കിനെ പരാമർശിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ആഗോള പ്രതിസന്ധിക്കിടയിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലുമായി ഇന്ന് ന്യൂഡൽഹിയിൽ ചർച്ച നടത്തും. ഇന്ത്യ നേപ്പാൾ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇതിലൂടെ സാധിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, ഊർജ്ജം തുടങ്ങി പരസ്പര താൽപര്യമുള്ള വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്യുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി.
2: With Nepal, we have an expansive agenda from development cooperation to people ties to trade and investment. So all these ties together will be discussed when the two foreign ministers meet. But on our side, we are keen to further strengthen this multifaceted partnership that we have with Nepal.
1: രാജ്യത്തുടനീളമുള്ള 9.42 ലക്ഷത്തിലധികം കർഷകർ ഖേത് ബച്ചാവ്

0: കൂടുതൽ ശക്തിപ്പെടുത്താൻ ചർച്ചയിൽ ധാരണയായി. ഉഭയകക്ഷി പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുക, പരസ്പര പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുക തുടങ്ങിയ വിഷയങ്ങളും ചർച്ച ചെയ്തു. മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി CBSE നാളെ വരെ ദീർഘിപ്പിച്ചു. ഞായറാഴ്ച വരെ അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായാണ് തീരുമാനമെന്ന് CBSE വ്യക്തമാക്കി. ബിംസ്റ്റെക് ദിനത്തിൽ ആശംസകൾ നേർന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ബിംസ്റ്റെക് അംഗരാജ്യങ്ങളുമായുള്ള സഹകരണം കൂടുതൽ ദൃഢമാക്കുന്നതിനുള്ള പ്രതിബദ്ധത ഇന്ത്യ വീണ്ടും ഉറപ്പിക്കുന്നതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ബംഗാൾ ഉൾക്കടൽ മേഖലയിലുടനീളം കണക്ടിവിറ്റി, പ്രതിരോധ ശേഷി എന്നിവ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി ബിംസ്റ്റെക് രാജ്യങ്ങൾ കൈവരിച്ച നേട്ടങ്ങൾ വിദേശകാര്യമന്ത്രി പങ്കുവച്ചു. ഡൽഹി മാളവ്യ നഗറിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തു. കേശവ് നേഗി ഹോട്ടലിലെ പാചകക്കാരനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 3-ാം തീയതി മാളവ്യ നഗറിലെ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 21 പേർ കൊല്ലപ്പെടുകയും 40 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ ഹോട്ടൽ ഉടമയെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റിന്റെ ഫൈനലിൽ ഇന്ത്യ ആതിഥേയരായ ജപ്പാനെ നേരിടും. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 മത്സരം. ഇന്നലെ നടന്ന സെമിയിൽ ഇന്ത്യ പാകിസ്ഥാനെ 3-5 പരാജയപ്പെടുത്തിയിരുന്നു. ആദ്യ സെമിയിൽ മലേഷ്യയെ 8-1 പരാജയപ്പെടുത്തിയാണ് ജപ്പാൻ ഫൈനലിൽ കടന്നത്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ഗോവയിലെ മഡ്ഗാവിലുള്ള നെഹ്റു സ്റ്റേഡിയത്തിൽ വൈകിട്ട് 6:30 മത്സരം. സെമിഫൈനലിൽ ഭൂട്ടാനെ ഏകപക്ഷീയമായ 1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചത്. മുൻപ് 5 ഈ കിരീടം നേടിയിട്ടുള്ള ഇന്ത്യ തങ്ങളുടെ 6-ാം കിരീടമാണ് ഇന്ന് ലക്ഷ്യമിടുന്നത്. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ഏകദിന ടെസ്റ്റ് മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യ 1-ാം സെഷനിൽ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 33.4 ഓവറിൽ 1 നഷ്ടത്തിൽ 140 റൺസ് എന്ന നിലയിലാണ്. ചണ്ഡിഗഡിലാണ് മത്സരം. യുഎൻ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗത്വം ദുരുപയോഗം ചെയ്ത് പാകിസ്ഥാൻ ജമ്മുകാശ്മീരിനെക്കുറിച്ച് വ്യാജ പ്രചാരണം നടത്തുകയാണെന്ന് ഇന്ത്യ കുറ്റപ്പെടുത്തി. രക്ഷാസമിതിയുടെ വാർഷിക റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിനിടെ പാക് പ്രതിനിധി അസീം ഇഫ്തിഖർ അഹമ്മദ് നടത്തിയ പരാമർശങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു യുഎനിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ്. പാകിസ്ഥാന്റെ പൊള്ളയായ അവകാശവാദങ്ങൾക്കൊന്നും ജമ്മുകാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന യാഥാർത്ഥ്യത്തെ മാറ്റാൻ കഴിയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി.
2: I'd like to remind Pakistan that being a member of the UN Security Council is a huge responsibility. It's not a forum for peddling biased and false narratives. I'd like to make it loud and clear. Jammu and Kashmir was, is and will always remain an integral and inalienable part of India. Any assertions to the contrary are baseless, devoid of and inconsistent with historical facts. Empty rhetoric and hollow claims by Pakistan would not change this fundamental reality. In the interest of time or the wider UN membership, I would not delve any further into this.
0: കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മഴ സാധ്യത കണക്കിലെടുത്ത് 6 ഓറഞ്ച് ജാഗ്രതയും ശേഷിക്കുന്ന 3 മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കോഴിക്കോട്ടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇന്നും നാളെയും പ്രവേശനമുണ്ടാകില്ല. കണ്ണൂർ പഴശ്ശി ജലസംഭരണിയുടെ ആകെയുള്ള 16 ഷട്ടറുകളിൽ 6 തുറന്നു. പ്രതികൂല കാലാവസ്ഥയും കടൽക്ഷോഭവും കാരണം കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വയനാട്ടിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. റിസോർട്ടുകളും ഹോംസ്റ്റേകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഇന്നും നാളെയും പ്രവർത്തിക്കില്ല. എല്ലാ ഖനന പ്രവർത്തനങ്ങളും അഡ്വഞ്ചർ ടൂറിസവും ട്രക്കിംഗുകളും നിർത്തിവെക്കാനും ഉത്തരവിട്ടു. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ ജലയാനങ്ങളുടെ ഉടമകളും ജീവനക്കാരും അതീവ ജാഗ്രത പുലർത്തണമെന്ന് കേരള മാരിടൈം ബോർഡ്. കനത്ത മഴ, ശക്തമായ കാറ്റ്, തിരമാലകൾ എന്നിവയുള്ളപ്പോൾ യാതൊരു കാരണവശാലും ജലയാനങ്ങൾ പ്രവർത്തിപ്പിക്കരുത്. കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കർശനമായി പാലിക്കണം. അടിയന്തര സാഹചര്യങ്ങളിൽ അതാത് ജില്ലാ കൺട്രോൾ റൂമിൽ വിവരമറിയിച്ച് സഹായം തേടണമെന്നും ബോർഡ് നിർദ്ദേശിച്ചു. പശ്ചിമേഷ്യയിൽ യുദ്ധം ശക്തമാകുകയും ഇന്ധനവില ഉയർന്നു നിൽക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ലോകമെമ്പാടും 10 ലക്ഷക്കണക്കിന് ആളുകൾ കടുത്ത പട്ടിണിയിലേക്ക് തള്ളപ്പെടുകയാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ലോക ഭക്ഷ്യപ്രോഗ്രാം മുന്നറിയിപ്പ് നൽകി. യുദ്ധം കാരണം സൊമാലിയിൽ 25 ലക്ഷവും അഫ്ഗാനിസ്ഥാനിൽ 23 ലക്ഷവും ശ്രീലങ്കയിൽ 13 ലക്ഷവും ജനങ്ങൾ പുതുതായി ആഹാരത്തിനായി ബുദ്ധിമുട്ടുകയാണെന്ന് സംഘടനയുടെ റിപ്പോർട്ടിൽ പറയുന്നു. നിലവിൽ ലോകത്തുള്ള 31.8 കോടി ജനങ്ങൾക്ക് പുറമെ ജൂൺ അവസാനത്തോടെ 4.5 കോടി ആളുകൾ കൂടി ഭക്ഷ്യ പ്രതിസന്ധിയിലാകുമെന്നാണ് വിലയിരുത്തൽ. ബ്രിട്ടൻ, ഡെൻമാർക്ക്

0: കുവൈറ്റ് എന്നീ സൗഹൃദ രാജ്യങ്ങൾക്ക് ഏകദേശം 3 ശതകോടി US ഡോളർ മൂല്യം വരുന്ന അത്യാധുനിക സൈനിക സാമഗ്രികൾ വിൽക്കാൻ അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയം അനുമതി നൽകി. ദീർഘദൂര ആക്രമണ മിസൈലുകൾ, വിമാന പ്രതിരോധ സംവിധാനങ്ങൾ, ഡോഗ് പ്രതിരോധ പ്ലാറ്റ്ഫോമുകൾ എന്നിവയുൾപ്പെടെ വൻ ആയുധ ശേഖരമാണ് ഈ രാജ്യങ്ങൾക്ക് കൈമാറുന്നത്. യുദ്ധം അവസാനിപ്പിക്കാനായി മുഖാമുഖം ചർച്ച നടത്തണമെന്ന യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയുടെ ക്ഷണം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നിരസിച്ചു. നിലവിൽ ഇത്തരമൊരു കൂടിക്കാഴ്ചയ്ക്ക് പ്രസക്തിയില്ലെന്ന് വ്യക്തമാക്കിയ പുടിൻ ചർച്ചയ്ക്കായി സെലൻസ്കി അയച്ച കത്തിൽ ആത്മാർത്ഥതയില്ലെന്നും കുറ്റപ്പെടുത്തി. പുടിന്റെ ഈ നിലപാട് യുദ്ധം അവസാനിപ്പിക്കാൻ ക്രെംലിന് താൽപര്യമില്ലെന്നാണ് കാണിക്കുന്നതെന്ന് സെലൻസ്കി പ്രതികരിച്ചു. പഞ്ചാബിലെ ഫിറോസ്പൂർ ഫാസിൽക റോഡിൽ ഇന്ന് രാവിലെയുണ്ടായ വാഹനാപകടത്തിൽ 8 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ ഫിറോസ്പൂരിലെ സിവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് മരിച്ചത്. എബോള വ്യാപനത്തെ തുടർന്ന് കോംഗോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തിയ വിദേശ പൌരന്മാർക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി മൌറീഷ്യസ്. കഴിഞ്ഞ 3 ആഴ്ചകൾക്കുള്ളിൽ ഈ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയവർ 21 ദിവസത്തെ നിർബന്ധിത ക്വാറന്റൈന് വിധേയമാകണം. ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയിൽ വൻ സാമ്പത്തിക മുന്നേറ്റമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സുസ്ഥിര കൃഷി ലക്ഷ്യമിട്ടുള്ള ഖേത് ബച്ചാവോ പ്രചാരണം രാജ്യത്ത് പുരോഗമിക്കുന്നു. 9.5 ലക്ഷത്തോളം കർഷകർ ക്യാമ്പയിനിൽ പങ്കാളികളായെന്ന് കൃഷി മന്ത്രാലയം. ജമ്മുകാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകം. ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാന് കടുത്ത മറുപടി നൽകി ഇന്ത്യ. പ്രതിരോധ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും അമേരിക്കയും. 29ാമത് സൈനികതല ചർച്ചകൾ ഹവായിൽ സമാപിച്ചു. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിത ഫുട്ബോൾ ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ജപ്പാൻ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി. ഇപ്പോൾ രഞ്ജിനി ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട ഇഷ്ടഗാന പരിപാടി.

ഇന്ന് രഞ്ജനിയിൽ ശ്രോതാക്കളോടൊപ്പം ചേരുന്നു വാണി രാജേന്ദ്ര. ഇന്നത്തെ രഞ്ജനിയിലെ ആദ്യത്തെ കത്തിലേക്ക് പോകാം. ഹരിപ്പാട് നിന്നും രാജൻ എഴുതുന്നു, ഞാൻ ബോയിങ് ബോയിങ് എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസും കെ എസ് ചിത്രയും ഉണ്ണിമേനോനും പാടിയ ഒരു പുന്നാരം കിന്നാരം ചൊല്ലാൻ ഞാൻ എന്ന് തുടങ്ങുന്ന ഗാനം ആവശ്യപ്പെടുന്നു. സ്നേഹാദരവോടെ രാജൻ. അപ്പോൾ നമുക്ക് ഈ ശ്രോതാവിൻ്റെ ഹരിപ്പാട് നിന്നും രഞ്ജനിയിലേക്ക് എഴുതിയ രാജൻ്റെ ഇഷ്ടഗാനം കേൾക്കാം. ഈ ഗാനം എഴുതിയത് മങ്കുമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം നൽകിയത് രഘുകുമാർ.

രഞ്ജിനിയിലെ അടുത്ത കത്തിലേക്ക് പോകാം. പ്രിയ രഞ്ജിനിക്ക്, ഇനി എന്തു കാണും മകളെ, നിന്റെ മൊഴി എന്ന് കേൾക്കും മകളെ. ഈ ഗാനം രഞ്ജിനിയിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ഗാനം എല്ലാ അച്ഛനമ്മമാർക്കും സമർപ്പിക്കുന്നു. ഒപ്പം ഏവൂർ ഗീത ഗോപാലകൃഷ്ണൻ, ഹരിപ്പാട് തുളസി, ചേർത്തല ടി ആർ വിജയലക്ഷ്മി, ഷീജ മുണ്ടപ്പള്ളി, വന്തികപ്പള്ളിയിലെ സുധർമ്മ ചേച്ചി, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഗാനം സമർപ്പിക്കുകയാണ് പ്രിയ ശ്രോതാവ്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ശ്രീലേഖ എസ് വടക്കേ വാര്യം വെട്ടിക്കുളങ്ങരയിൽ നിന്നുമാണ്. അപ്പോൾ പ്രിയ ശ്രോതാവിൻ്റെ ഇഷ്ടഗാനം നമുക്ക് കേൾക്കാം. യേശുദാസ് പാടിയ ഈ ഗാനം എഴുതി സംഗീതം നൽകിയത് കൈതപ്രം. ചിത്രം താലോലം.

0: ഈ മഴക്കാലത്ത് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കാൻ പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ പ്യൂരിഫയർ സെയിൽ.
1: AI സ്മാർട്ട് ഫീച്ചേഴ്സ്, വെള്ളം പാഴാക്കാത്ത ഇക്കോ RO, പിന്നെ UV UF, കൂടാതെ ആൽക്കലൈൻ കോപ്പർ സിങ്ക് ഗുണങ്ങളോടെയുള്ള പ്രമുഖ ബ്രാൻഡുകളുടെ വാട്ടർ പ്യൂരിഫയറുകൾ ആകർഷകമായ ഓഫറുകളിൽ.
0: എല്ലാ വാട്ടർ പ്യൂരിഫയറിനൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: നിന്നിഷ്ടം എന്നിഷ്ടം എന്ന ചിത്രത്തിലെ ഇളം മഞ്ഞൻ കുളിരുമായി എന്ന ഗാനം രഞ്ജനിയിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു ഓച്ചിറയിൽ നിന്നും ബിനു പായിക്കുഴി. രഞ്ജനിയിലേക്ക് ഇഷ്ടഗാനം ആവശ്യപ്പെട്ട് കത്തെഴുതിയതിന് ഒരുപാട് നന്ദി. പ്രിയ ശ്രോതാവിൻ്റെ ഇഷ്ടഗാനം നമുക്ക് ഇപ്പോൾ ആസ്വദിക്കാം. ഈ ഗാനം പാടിയത് യേശുദാസും S. ജാനകിയും, രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം കണ്ണൂർ രാജൻ.

അടുത്ത കത്തയച്ചിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ മുഹമ്മയിൽ നിന്നും ബേബി പാപ്പാളിൽ. ഹെസൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിലെ യേശുദാസ് പാടിയ പ്രമദവനം വീണ്ടും എന്ന് തുടങ്ങുന്ന ഗാനം രഞ്ജിനിയിലൂടെ കേൾപ്പിക്കണം.

ഈ ഗാനം എന്റെ സുഹൃത്ത് കോട്ടയം ജില്ലയിലെ വൈക്കത്തുള്ള അജയകുമാറിന് വേണ്ടി സമർപ്പിക്കുന്നു. തീർച്ചയായും കേൾപ്പിക്കാം. ഹിസൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം, കൈതപ്രത്തിന്റെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ആലപ്പുഴ മുഹമ്മയിൽ നിന്നും ബേബി പാപ്പാളിൽ.

പ്രണയവർണ്ണങ്ങൾ എന്ന ചിത്രത്തിലെ വരമഞ്ഞളാടിയ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കണം. ഓച്ചിറ ശിവകുമാർ, പ്രയാർ വടക്ക്. പ്രണയവർണ്ണങ്ങൾ എന്ന ചിത്രത്തിലെ ഈ ഗാനം ആവശ്യപ്പെട്ട് രഞ്ജനിയിലേക്ക് കത്തെഴുതിയ പ്രിയ ശ്രോതാവ് ശിവകുമാർ, ഓച്ചിറയിൽ നിന്നും ശിവകുമാറാണ്. അദ്ദേഹത്തിൻ്റെ ഇഷ്ടഗാനം നമുക്ക് ആസ്വദിക്കാം. സച്ചിദാനന്ദൻ പുഴങ്കരിയുടെ വരികൾക്ക് ഈണം നൽകിയത് വിദ്യാസാഗർ, പാടിയത് സുജാത.

എത്രയും സ്നേഹമുള്ള രഞ്ജിനിക്ക് ഒരു ഗാനം വെച്ചു തരാമോ? തീർച്ചയായും വെച്ചു തരുമല്ലോ. നഖക്ഷതങ്ങൾ എന്ന സിനിമയിലെ നീരാടുവാൻ നിളയിൽ നീരാടുവാൻ എന്ന് തുടങ്ങുന്ന ഗാനം വളരെ ഇഷ്ടമാണ്. കേൾപ്പിക്കുമല്ലോ. ഈ ഗാനം ആവശ്യപ്പെട്ട പ്രിയ ശ്രോതാവ് മനോഹരൻ ആണ്, ഇടുക്കി തോപ്രാങ്കുടിയിൽ നിന്നും മനോഹരൻ. അദ്ദേഹത്തിൻ്റെ ഇഷ്ടഗാനത്തിലേക്ക് നമുക്ക് പോകാം. ഒ എൻ വി കുറുപ്പിൻ്റെ രചന, രവി ബോംബെയുടെ സംഗീതം, യേശുദാസ് പാടിയ ഗാനം, ചിത്രം നഖക്ഷതങ്ങൾ.

എത്രയും പ്രിയപ്പെട്ട രഞ്ജിനിക്ക് കെ പി മോഹനൻ പെരുമ്പളം ചേർത്തല കാത്തിരിക്കുന്ന ഗാനം. ചിത്രം ഏതോ ഒരു സ്വപ്നം. ഗാനം ശ്രീപദം വിടർന്ന സരസീരുഹത്തിൽ എന്നു തുടങ്ങുന്നു. ഈ ഗാനം പാടിയത് യേശുദാസും സംഘവും, രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം സലിൽ ചൗധരി. ഗാനം കേൾപ്പിക്കുമെന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ. തീർച്ചയായും പെരുമ്പളം ചേർത്തലയിൽ നിന്നും പ്രിയ ശ്രോതാവ് കെ പി മോഹനൻ ആവശ്യപ്പെട്ട ഇഷ്ടഗാനം ഇതാ.

കാക്കക്കുയിൽ എന്ന ചിത്രത്തിലെ ആരാരും കണ്ടില്ലെന്നോ എന്ന ഗാനം കേൾക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്തയച്ചിരിക്കുന്നത് ഓച്ചിറ രാഗം ജംഗ്ഷനിൽ നിന്നും ഉദയൻ. പ്രിയ ശ്രോതാവിൻ്റെ ഇഷ്ടഗാനം എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപൻ ചാറ്റർജി. ഈ ഗാനം പാടിയത് എം ജി ശ്രീകുമാറും സുജാതയും. ഓച്ചിറ രാഗം ജംഗ്ഷനിൽ നിന്നും ഉദയൻ ആവശ്യപ്പെട്ട് ഗാനം ഇതാണ്.

ആദരണീയരായ രഞ്ജിനി സംഘത്തിന്, ഫോർട്ട് കൊച്ചിയിൽ താമസിക്കുന്ന ആരുഷാർ കമ്മത്ത് എഴുതുന്നു. ഞാൻ നേവി ചിൽഡ്രൻ സ്കൂളിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. നിങ്ങളുടെ പരിപാടികളെല്ലാം ഞാൻ ശ്രദ്ധയോടെ കേൾക്കാറുണ്ട്. ആകാശവാണിയുടെ സംഗീതവും അവതരണങ്ങളും എനിക്ക് വലിയ പ്രചോദനമാണ്. എന്റെ കത്തുകൾ വായിച്ച് പ്രക്ഷേപണം ചെയ്തതിനായി ആകാശവാണിക്ക് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. സ്നേഹാഭിവാദ്യങ്ങളോടെ ആരുഷ്, ഫോർട്ട് കൊച്ചി. പ്രിയ ശ്രോതാവ് ആരുഷ് ആവശ്യപ്പെടുന്ന ഗാനം സൂര്യഗായത്രി എന്ന ചിത്രത്തിലേതാണ്. തമ്പുരു കുളിർച്ചൂടിയോ എന്ന് തുടങ്ങുന്ന ഗാനം. ഈ ഗാനം പാടിയത് യേശുദാസും ചിത്രയും. ONV കുറുപ്പിന്റെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

പ്രിയ ആകാശവാണിക്ക് രഞ്ജനിയിൽ ഈ ഗാനം കേൾപ്പിക്കുമെന്ന പ്രതീക്ഷയോടെ. ചിത്രം യാമിനി, ആലാപനം യേശുദാസ്, ഗാനം സ്വയംവര കന്യകെ എന്നു തുടങ്ങുന്നു. ഈ ഗാനം ആവശ്യപ്പെട്ട് കത്തയച്ച പ്രിയ ശ്രോതാക്കൾ മലപ്പുറം പുലാമന്തോൾ ചെമ്മലശ്ശേരിയിൽ നിന്നും ഷാഫി, ഷറഫുനിസ, മിദ്ലാജ്, മിൻഹാജ്, ഫാത്തിമ നൈഹ എന്നിവരാണ്. ഇഷ്ടഗാനം ഇതാ.

വെട്ടം എന്ന ചിത്രത്തിലെ മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമേ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് കായംകുളം പുതുപ്പള്ളി ചെട്ടിശ്ശേരിൽ ബാബു. പ്രിയ ശ്രോതാവിൻ്റെ ഇഷ്ടഗാനം എഴുതിയത് BR പ്രസാദ്, സംഗീതം നൽകിയത് വേണി ഇഗ്നീഷ്യസ്, പാടിയത് NG ശ്രീകുമാർ.

ഇന്ന് രഞ്ജനി ഇവിടെ പൂർണ്ണമാകുന്നു. കത്തുകളിലൂടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയ നിറഞ്ഞ സ്നേഹം നൽകിക്കൊണ്ട് ഇന്നത്തെ രഞ്ജനിയിൽ നിന്നും സ്നേഹപൂർവ്വം വിടമാകുന്നു വാണി രാജേന്ദ്ര.

0: Pakistan 5-3 in the second semi-final in a high-scoring contest. An Indian benchmark indices extended their losing streak into the second consecutive week, weighed down by persistent global headwinds. The Reserve Bank of India's supportive liquidity measures and currency stability initiatives provided some support to market sentiment, but a downward revision in growth projections dampened investor confidence. During the week, the 30 share Sensex at BSE lost 533 points to close at 74,243. And now, before we end the bulletin, the headlines once again. Prime Minister Modi holds meeting with his Economic Advisory Council to further boost India's economic growth. RBI simplifies rules for FPIs in government securities to make investment in India easier. External Affairs Minister Dr. S. Jayashankar to hold talks with Nepal Foreign Affairs Minister Shishir Khanal in New Delhi this evening. CBSE extends last date for submission of applications for verification of marks and re-evaluation till tomorrow. In Punjab, at least 9 people killed after a vehicle collides with a truck on Firozpur Fazilka Road this morning. IMD issues red alert for heavy rainfall over Keralam and Mahe till tomorrow. And in cricket, Shreyas Iyer replaces Suryakumar Yadav as India's new T20 captain, Vaibhav Suryavanshi included in squad for first time. And with that, we end the midday news.
1: Agashavani. ഡോസ്റ്റോവിസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം 39-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, അനന്തപുരം രവി, നിതുന നെവിൽ. സംവിധാനം പി എ ബിജു.
2: ആൺകുട്ടികൾ കള്ളന്മാരാകുന്ന, പെൺകുട്ടികൾ വേശ്യകളാകുന്ന ഒരു നശിച്ച കാലത്ത് റസ്കോൾനിക്കോവ് എന്ന യുവാവ് കൊലപാതകയായി, സോണിയ എന്ന പെൺകുട്ടി വേശ്യയുമായി. രണ്ടുപേരും നിയമലംഘനം നടത്തിയത് സ്വാർത്ഥലാഭത്തിനു വേണ്ടിയായിരുന്നില്ല. ഒന്നല്ല രണ്ടുപേരെ നിക്കോവ് വെട്ടിവീഴ്ത്തിയത് ആ നശിച്ച കാലം മാറി പുതിയ പ്രഭാതമുദിക്കുമെന്ന പ്രതീക്ഷയിലാണ്. പക്ഷേ പ്രഭാതവും സന്ധ്യയും അറിയാതെ മനപ്പീഡയിൽ മരണവക്തൃത്തോളമെത്തി രക്തം ചിന്തിയ റസ്കോൾനിക്കോവ്. അവസാനമയാൾ ആശ്വാസം തേടിയെത്തുന്നത് തന്നെപ്പോലെ സ്വയം നശിക്കേണ്ടി വന്ന സോണിയയുടെ അടുത്ത്, ചെയ്തതെല്ലാം വിളിച്ചു പറയാനായി. നിക്കോവിന് മുൻപ് ഉന്നം തെറ്റി കൊല്ലേണ്ടി വന്ന രണ്ടാമത്തെ ആൾ ലിസവറ്റ സോണിയയുടെ ആത്മമിത്രമായിരുന്നുവെന്ന് അപ്രതീക്ഷിതമായാണ് അറിഞ്ഞത്. രഹസ്യങ്ങളുടെ ഹൃദയവാതിൽ തുറന്നും ചാരിയും അങ്ങനെ നിക്കോവ് സോണിയയ്ക്ക് മുന്നിൽ. നിക്കോവിൻ്റെ അനിയത്തിയെ തേടിയെത്തിയ സ്വിഡ്രികൈലോഗ് തൊട്ടടുത്ത മുറിയിൽ ചെവി വട്ടം പിടിച്ചിരിക്കുന്നത് അവരറിയുന്നില്ല.
3: ഇന്ന് ഞാൻ എൻ്റെ കുടുംബം ഉപേക്ഷിച്ചു, എൻ്റെ അമ്മയെയും അനിയത്തിയെയും. അവരെ ഇനി കാണാൻ പോകുന്നില്ല. അവരുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ചു.
4: എന്തുകൊണ്ട്?
3: എനിക്കിപ്പോൾ ആകെ അവശേഷിച്ചിരിക്കുന്നത് നീ മാത്രമാണ്. നമുക്കൊന്നിച്ച് മുന്നോട്ട് പോകാം. ഞാൻ നിന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. നാം ഇരുവരും ശപിക്കപ്പെട്ടവർ, ഹതഭാഗ്യർ. അതുകൊണ്ട് നമുക്കൊരേ മാർഗത്തിലൂടെ ഒന്നിച്ച് മുന്നോട്ട് നീങ്ങാം.
4: നമ്മൾ എങ്ങോട്ട് പോകാനാണ്?
3: എനിക്കും അതറിയില്ല. നമുക്ക് യാത്ര ചെയ്യേണ്ടത് ഒരേ പാതയിലൂടെയാണെന്ന് മാത്രം എനിക്കറിയാം. മറ്റൊന്നും അറിയില്ല. ഒരേ ലക്ഷ്യമാണ് നമ്മുടേത്. സോണിയ, നീ എന്തു പറഞ്ഞാലും മറ്റുള്ളവരാരും അത് മനസ്സിലാക്കില്ല. ഞാൻ നിന്നെ പൂർണ്ണമായി മനസ്സിലാക്കുന്നു. എനിക്ക് നിന്നെ വേണം. അതുകൊണ്ടാണ് ഞാൻ നിന്റെ സന്നിധിയിൽ വന്നത്.
4: എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.
3: നിനക്കത് പിന്നീട് മനസ്സിലാകും. നീയും അപ്രകാരം ചെയ്തവളല്ലേ? നീയും നിയമലംഘനം നടത്തി. നീയും പാപം ചെയ്തു, കരുണ കാണിച്ചു. നീ സ്വന്തം ജീവിതത്തിൽ കൈവച്ചു, ഒരു ജീവിതം നശിപ്പിച്ചു. സ്വന്തം ജീവിതം എല്ലാം ഒന്നു തന്നെ.
4: എന്താണ് ഈ പറഞ്ഞു വരുന്നത്?
3: അറിവിന്റെയും ധാർമ്മികതയുടെയും ഭക്തിയുടെയും ലോകത്ത് ജീവിക്കേണ്ടവളായ നീ തെരുവിൽ ചെന്നെത്തി. ഈ നില തുടർന്നാൽ, നീ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിഞ്ഞാൽ എന്നെ പോലെ നിന്റെയും സമനില തെറ്റും. അതുകൊണ്ട് നമ്മൾ ഒരേ പാതയിലൂടെ ഒന്നിച്ചു പോകണം. നമുക്ക് പോകാം.
4: എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം?
3: എന്തിനു വേണ്ടിയാണെന്നോ? നിനക്കിതുപോലെ തുടർന്ന് ജീവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കാര്യങ്ങളെ അഭിമുഖീകരിക്കാൻ നീ ശ്രമിക്കണം. സോണിയ, നോക്കൂ, കുട്ടികളെ പോലെ കരയരുത്. ഒന്നിൽ നിന്നും ഒളിച്ചോടരുത്. ദൈവം അങ്ങനെ സംഭവിക്കാൻ അനുവദിക്കില്ല. എങ്കിലും
4: നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്?
3: സംഭവ്യമായ കാര്യങ്ങൾ. അവരാണെങ്കിൽ ഒരു ക്ഷയരോഗി. സമനില തെറ്റിയ അവരങ്ങ് പോയാൽ ആ കുട്ടികളുടെ ഗതി എന്താവും? പോലങ്കിക്കൊന്നും സംഭവിക്കില്ലെന്നോ? കഷ്ടം.
4: ഒന്നും സംഭവിക്കില്ല, ഒന്നും സംഭവിക്കില്ല.
3: സംഭവിക്കില്ലെന്നോ? ഈ തെരുവിൽ സ്വന്തം കുഞ്ഞുങ്ങളെ യാചിക്കാൻ വിടുന്ന അമ്മമാരെ നീ കണ്ടിട്ടില്ലേ? ഈ അമ്മമാർ ഏത് ചുറ്റുപാടിലാണ് ജീവിക്കുന്നതെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്.
4: അതുപോലെയല്ല അവർ.
3: അത് നിന്റെ തോന്നലാണ്. നോക്ക് സോണിയ, കുട്ടികൾക്കിവിടെ കുട്ടികളായി ജീവിക്കാനാവില്ല. 7 വയസ്സാകുമ്പോഴേക്കും അവർ തിന്മ നിറഞ്ഞവരായി മാറുന്നു. ആൺകുട്ടികൾ കള്ളന്മാരാകുന്നു, പെൺകുട്ടികൾ വേശ്യകളായി മാറുന്നു.
4: ഒന്ന് നിർത്താമോ?
3: നിനക്കറിയാമല്ലോ, കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ പ്രതിബിംബങ്ങളാണ്. അവരെ ആദരിക്കാനും സ്നേഹിക്കാനും ക്രിസ്തുദേവൻ നമ്മളോട് ആജ്ഞാപിക്കുന്നു. ഭാവിയിൽ മനുഷ്യകുലം നിലനിൽക്കേണ്ടത് അതിലൂടെയാണ്. പക്ഷേ
4: ദൈവമേ, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? എനിക്കറിയില്ലല്ലോ.
3: എന്താണ് ചെയ്യേണ്ടതെന്നോ? തകർക്കപ്പെടേണ്ടവയെല്ലാം തല്ലി തകർക്കുക എന്ന നീക്കുമായി. എന്നിട്ട് യാതനകൾ നമ്മൾ സ്വയം ഏറ്റെടുക്കുക. എന്താ, നിനക്ക് മനസ്സിലായില്ലേ? ആ, പിന്നീടത് നിനക്ക് മനസ്സിലാകും.
4: എപ്പോൾ എനിക്കത് മനസ്സിലാകും?
3: ഉടൻ തന്നെ. സ്വാതന്ത്ര്യവും അധികാരവും, എല്ലാറ്റിനുമുപരി അധികാരം. വിറകൊള്ളുന്ന നിസ്വരായ മനുഷ്യർക്ക് സ്വാതന്ത്ര്യം, അധികാരം, അതാണ് ലക്ഷ്യം. അതോർക്കുക, അതാണ് എന്റെ വിടവാങ്ങൽ സന്ദേശം.
4: പതിതരായ മനുഷ്യരുടെ സ്വാതന്ത്ര്യം, അധികാരം.
3: ഒരുപക്ഷേ സോണിയ, നീയുമായുള്ള എന്റെ അവസാനത്തെ കൂടിക്കാഴ്ചയായിരിക്കാം ഇത്. ഞാൻ നാളെ വരുന്നില്ലെങ്കിൽ നീ എല്ലാ കാര്യങ്ങളും അറിയും. അപ്പോൾ ഈ വാക്കുകൾ ഓർക്കുക. കുറച്ചു കാലം കഴിയുമ്പോൾ അതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കും. അഥവാ നാളെ ഞാൻ വരികയാണെങ്കിൽ ലിസവറ്റയെ കൊന്നതാരാണെന്ന് നിനക്ക് മനസ്സിലാവും.

0: തൽക്കാലത്തേക്ക് ഞാൻ വിട ചോദിക്കുന്നു.
1: എന്ത്, നിങ്ങൾക്കറിയാമോ ആരാണ് അവളെ കൊന്നതെന്ന്?
0: എനിക്കറിയാം, എനിക്കറിയാം. ഞാൻ പറയാം.
1: ആരാണ്, ആരാണ് അവളെ കൊന്നത്? പറയൂ, പറയൂ നിക്കോ.
0: നിന്നോട്, നിന്നോട് മാത്രം ഞാനത് പറയാം. നിന്നെ ഞാൻ അതിനായി തിരഞ്ഞെടുത്തു. നിന്നോട് ക്ഷമ ചോദിക്കാൻ വേണ്ടിയല്ല ഞാൻ വന്നത്, നിന്നോടത് പറയാൻ വേണ്ടി മാത്രം. ഇത് കേൾക്കാനായി നിന്നെ ഞാൻ നേരത്തെ തന്നെ തിരഞ്ഞെടുത്തു കഴിഞ്ഞിരുന്നു. അച്ഛൻ നിന്നെക്കുറിച്ച് എന്നോട് പറഞ്ഞപ്പോൾ അന്ന് ലിസവെറ്റ ജീവിച്ചിരുന്നു. ഞാൻ ആ കാര്യം ആലോചിച്ചു വെക്കുകയും ചെയ്തിരുന്നു. ആ, എനിക്ക് നീ കൈ തരണ്ട, വിട തരൂ നാളെ വരേക്കെങ്കിലും.
1: ലിസവറ്റെ കൊന്നതാരാ? നിങ്ങളാണോ? അത് നിങ്ങളാണോ നിക്കോ? പറയൂ, ലിസവറ്റെ ആരാ കൊന്നത് നിക്കോ?

ഞാൻ സിഡ്രി ഗെയ്ലോ. ദൈവമാണ് എന്നെ ഈ മുറിയിൽ കൊണ്ടെത്തിച്ചത്, അല്ലെങ്കിൽ ആ മുറി ഒഴിഞ്ഞുകിടക്കാനും ഞാനതിൽ വാടകയ്ക്ക് താമസിക്കാനും ഒരു കൊലപാതക രഹസ്യം ഒളിഞ്ഞു നിന്ന് കേൾക്കാനും അവസരമുണ്ടാകുമായിരുന്നോ?

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 39-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോഫ്, നരിയാപുരം വേണുഗോപാൽ, സോണിയ, നിതുന നെവിൽ, സ്വിഡ്രിഗെയ്ലോഗ്, അനന്തപുരം രവി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.

മൊഴി ഉറവകൾ. മറവിയിൽ ആണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവകൾ നാളെ വൈകിട്ട് 5 മണിക്ക്.

0: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ.

0: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30 ഞായർ ഉച്ചയ്ക്ക് 2:30.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. അങ്കിൾ എന്ന ചിത്രത്തിനു വേണ്ടി ശ്രേയാ ഘോഷാൽ പാടിയത് റഫീഖ് അഹമ്മദിന്റെ വരികൾ, ബിജി ബാലന്റെ സംഗീതം.

0: ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ലണ്ടൻ ബ്രിഡ്ജ് എന്ന ചിത്രത്തിന് വേണ്ടി ഹരിചരൺ പാടിയ ഗാനമാണ് റഫീഖ് അഹമ്മദിൻ്റെ വരികൾക്ക് ഇനം നൽകിയത് രാഹുൽ രാജ്.

അടുത്ത ഗാനം കോക്ടെയിൽ എന്ന ചിത്രത്തിലേതാണ്. ഈ ഗാനം പാടിയത് വിജയ് യേശുദാസ്, തുളസി യതീന്ദ്രൻ. വരികൾ അനിൽ പനച്ചുരൻ, സംഗീതം രതീഷ് വേഗ.

0: आकाशवाणी। വെള്ളി വെളിച്ചം ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിനോദ് കല്ലറ നടത്തുന്ന വാതിൽപ്പുറ അഭിമുഖങ്ങളാണ്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വെള്ളി വെളിച്ചത്തിന്റെ പുതിയ ഒരു അധ്യായം ആരംഭിക്കുകയായി. നമ്മോടൊപ്പം ആദ്യ സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
2: ജിഷ.
1: എവിടെയാണ് നാട്?
2: ഞാൻ ഇവിടെ വട്ടപ്പാറയില.
1: എന്തൊക്കെയാ ഹോബീസ് ഒക്കെ?
2: പുസ്തകം വായിക്കും, വരയ്ക്കും.
1: വര അങ്ങനെ പെൻസിൽ ഡ്രോയിങ് ആണോ അതോ?
2: അതെ അതെ, പെൻസിൽ ഡ്രോയിങ്.
1: പഠിച്ചിട്ടുണ്ടോ വര?
2: ഇല്ല, പഠിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല. അല്ലാതെ സ്വന്തമായിട്ട് ചുമ്മാ ചെയ്ത് നോക്കുന്നു.
1: പഠിക്കാതെ
2: പഠിക്കാൻ അങ്ങനെ പോകാനുള്ള ഒരു ഇത് വന്നില്ല, കിട്ടിയില്ല.
1: നമ്മൾ വെറുതെ വരയ്ക്കതേ ഉള്ളൂ.
2: ആ ഉള്ളു, നോക്കി വരയ്ക്കാം. അങ്ങനെ
1: നോക്കൊരു കഴിവൊക്കെ കിട്ടുമ്പോൾ പ്രോത്സാഹിപ്പിച്ച് വലിയ നിലയിലൊക്കെ പോകണ്ടേ?
2: ആ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഹസ്ബൻഡ്. എന്തുണ്ടെങ്കിലും പോവാൻ പറയും. അതും കുക്കിംഗ് ആണെങ്കിലും, കേക്ക് ഉണ്ടാക്കുന്നത്, പിന്നെ അങ്ങനെ പല ഹോബീസ് ഉണ്ട്. എല്ലാം ഇപ്പൊ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. കേക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, ഓർഡർ അനുസരിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അത് ഒത്തിരി ആൾക്കാർക്കല്ല, നമുക്ക് അറിയാവുന്ന ആൾക്കാർക്ക് മാത്രം കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതും ഉണ്ട്.
1: ഭാവിയിൽ നന്നായിട്ട് ബിസിനസ് വളർന്ന് വലിയൊരു സ്ഥാപനമൊക്കെ ആയിട്ട് അങ്ങനെ പോട്ടെ.
2: ആ ഓക്കെ, താങ്ക്
1: യു. കേക്ക് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞു, അതോടൊപ്പം പാചകം ഒരു ഹോബിയാണെന്ന് പറഞ്ഞു അല്ലേ?
2: അതെ അതെ, പാചകം ഒരു ഹോബിയാണ്.
1: ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്ന എന്താ?
2: കൂടുതൽ എനിക്ക് ബിരിയാണി ഇഷ്ടമാണ്, ബിരിയാണി ഉണ്ടാക്കാൻ ഇഷ്ടമാണ്. പിന്നെ വെജ് ആയിട്ടുള്ള ആണ്, പിന്നെ ഇങ്ങനെ അല്ലാതുള്ള ഈ പപ്സ്, പിന്നെ ബേക്കറി ഐറ്റംസ് ഒക്കെ കൂടുതൽ ഇഷ്ടം ഉണ്ടാക്കാൻ.
1: ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടമുള്ള സാധനം എന്തോ?
2: കഴിക്കാൻ എനിക്ക് മന്തി ഇഷ്ടം കൂടുതൽ.
1: നമ്മള് ബിരിയാണി ഉണ്ടാക്കും, മന്തി കഴിക്കും.
2: മന്തി കഴിക്കും.
1: ആരൊക്കെയല്ല വീട്ടില്?
2: ഞാനും ഹസ്ബൻഡും ഉള്ളത്.
1: ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു?
2: കഫേ നടത്തുവോ?
1: അവരുടെ പാചകം അങ്ങ് പഠിച്ചത്. നമ്മള് വീട്ടിൽ ഇരുന്നായാലും ഹസ്ബൻഡിനെ സഹായിക്കുവാണ്.
2: ആ ഹസ്ബൻഡിനെ സഹായിക്കും. ബിരിയാണി ഒക്കെ നന്നായിട്ട് കുക്ക് ചെയ്യും എല്ലാം.
1: ആ മൊത്തത്തിൽ പാചകക്കാരാണ്.
2: അതെ അതെ അതെ.
1: നമുക്കൊരു പ്രോഗ്രാം തന്നെ സെറ്റ് ചെയ്യാം. പാട്ടുകളോടൊക്കെ എങ്ങനെയാ പ്രിയം?
2: പാട്ടൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്.
1: കുക്കിംഗ് ഒക്കെ ആകുമ്പോ ഒരു സൈഡില് പാട്ട് വെച്ച് കേട്ടുകൊണ്ട് കുക്ക് ചെയ്യാൻ പറ്റും അല്ലേ?
2: ആ ഞാനിപ്പം അടുക്കളയിൽ കുക്കിയാണെങ്കിലും പാട്ട് വെച്ചിട്ട് തന്നെയാ. ചേട്ടനും ഇഷ്ടം തന്നെ.
1: പാട്ട് കേൾക്കാൻ സൗകര്യത്തിനുള്ള ജോലിയാണ് നമ്മൾ തിരഞ്ഞെടുത്തത്.
2: അതെ അതെ അതെ അതെ, എപ്പോ വേണേലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കേൾക്കാം.
1: അതെ. അപ്പൊ നമുക്ക് ഈ പ്രോഗ്രാമിലൂടെ ഒരു ഇഷ്ടഗാനം ചോദിച്ചാൽ ഏത് പറയും?
2: എനിക്ക് അമ്പലപ്പുഴയിൽ ഉണ്ണിക്കണ്ണനോട് നീ, ആ പാട്ട് ഭയങ്കര ഇഷ്ടം.
1: ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് പേര് ആ പാട്ട് ഒരുപാട് ഇഷ്ടമാന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാ ആ പാട്ടിന് ഇഷ്ടം തോന്നിയത്?
2: അതെ, എന്റെ ഒരു കസിനുണ്ട്, അപ്പച്ചിയുടെ മോളാണ്, പാട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ പുള്ളിക്കാരി ഏറ്റവും കൂടുതൽ പാടി എന്നെ കേൾപ്പിച്ചിട്ടുള്ളതും പാടാൻ ഇഷ്ടമുള്ളതും ഈ പാട്ട്. അങ്ങനെ ഒരുപാട് അങ്ങനെ പാടി കേട്ടിട്ടാ ഈ പാട്ട് എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളത്.
1: അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. നന്ദി.

0: നമ്മോടൊപ്പം മറ്റൊരു സുഹൃത്ത് കൂടി ചേരുകയാണ്. എന്താണ് പേര്?
1: ഹന്ന.
0: എന്ത് ചെയ്യുന്നു?
1: ഇപ്പോ ഡിഗ്രി കഴിഞ്ഞു, ദെൻ പി ജിക്ക് പോകാൻ വേണ്ടി ഇപ്പോ അപ്ലിക്കേഷൻ ഒക്കെ കൊടുത്തിട്ട് നിൽക്കുന്നു.
0: പേരൊക്കെ പറഞ്ഞപ്പോ എന്തൊരു ആവേശമാണ്, ഹാ വന്നെ മൂക്കിൽ അടിച്ചത്.
1: അതെ, എല്ലാത്തിനും ഭയങ്കര ആവേശമാണ്.
0: ശരി, എവിടെയാ വീട്?
1: അടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്.
0: തിരുവനന്തപുരത്ത് എന്താ ചെയ്യുന്നത്?
1: ഇവിടെ യൂണിവേഴ്സിറ്റി കോളേജിലാണ് ഞാൻ ഡിഗ്രി പഠിച്ചത്. അപ്പോ അതിനു വേണ്ടിയിട്ടാണ് ട്രിവാൻഡ്രത്ത് ഞാൻ ആദ്യമായിട്ട് വരുന്നത്. പിന്നെ മ്യൂസിയം ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ്, അപ്പൊ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ട്രിവാൻഡ്രം ബേസിക്കലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ്.
0: പത്തനംതിട്ടക്കാരിയോട് ഒരു കാര്യം ചോദിച്ചോട്ടെ? അവിടുത്തെ ദേശീയ കലാരൂപം ഏതാണ്?
1: പടയണി.
0: അമ്പട, എന്നെ തപ്പിക്കാൻ നോക്കണ്ട, ഞാൻ തൊക്കൂല.
1: പടയണി ചെറുതിലെ കണ്ടിട്ടുണ്ട്, നമ്മൾ പക്ഷെ അങ്ങനെ ഓർമ്മയില്ല.
0: ആനക്കുട്ടിലൊക്കെ പോകും അവിടെ കോന്നിയില്?
1: ആ, പിന്നെ പോയിട്ടുണ്ട്. പക്ഷെ പണ്ടത്തിന്റെ അത്രയും ആനകൾ അവിടെ ഇല്ല.
0: ആനകളൊക്കെ ജോലി കിട്ടി ദുബായിക്കൊക്കെ പോയി.
1: നമ്മൾ പണ്ട് പോയപ്പോ പിന്നെയും കുറച്ച് ആനകൾ ഉണ്ടായിരുന്നു, ഇപ്പൊ എണ്ണത്തില് വളരെ കുറവാണ് അവിടെ.
0: ആ, അത് കുറെ പേരൊക്കെ സ്കൂളിലൊക്കെ പോകുന്നതായിരിക്കും.
1: ആയിരിക്കും.
0: പിന്നെ വേറെന്തൊക്കെയാ ഹോബീസ് ഒക്കെ?
1: ഹോബീസ് ഞാൻ ബേസിക്കലി ഞാനൊരു ഡാൻസറാണ്.
0: ആ, അടിപൊളി. ഡാൻസ് കളിച്ചാൽ നമുക്ക് റേഡിയോ കൂടെ ഡാൻസ് കളിക്കാൻ പറ്റുമോ?
1: ഇല്ല ഇല്ല, അത് അങ്ങനെ കളിക്കേണ്ട ഒരു ഡാൻസ് ഫോം അല്ല. ഞാൻ വളരെ ഡിവോഷണലി കാണുന്ന ഒരു കാര്യമാണ് അത്. ഞാൻ ചെറുപ്പം തൊട്ട് ഡാൻസ് പഠിക്കുന്ന ഒരാളാണ്. എപ്പോഴും ഭയങ്കര ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോ അതിന് എതിരായിട്ട് ആളുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴും എനിക്ക് പെട്ടെന്ന് ഭയങ്കരമായിട്ട് ട്രിഗർ ആവും.
0: അതെ, അതായത് ആത്മാർത്ഥമായിട്ട് കലയെ സ്നേഹിക്കുന്നവർക്ക് അതിനെ വ്യവസായവൽക്കരിക്കുമ്പോഴത്തേക്ക് ഒരു സങ്കടം മനസ്സിൽ തോന്നും, അത് സ്വാഭാവികമാണ്.
1: അതെ, പണ്ടത്തൊക്കെ കലോത്സവ വേദികൾ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ കല അല്ലെങ്കിൽ കഴിവ് വെച്ചിട്ടാണ് മാർക്ക് ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ വന്ന ഞാനൊക്കെ കലോത്സവത്തിനൊക്കെ പോകുന്ന സമയത്ത് പൈസക്കാണ് അവർ കുറച്ചും കൂടെ ഒരു, അങ്ങനെ നമ്മളൊരു പ്രൈസ് വാങ്ങിച്ചതുകൊണ്ട് നമുക്കൊരു കാര്യമില്ല. കഴിവുള്ള കുട്ടികൾ പിന്നെ പ്രൈസ് വാങ്ങിക്കുന്നതല്ലല്ലോ കല എന്ന് പറയുന്നത്.
0: ഉറപ്പായിട്ടും ഒരു പ്രൈസ് വാങ്ങിച്ച് നമ്മൾ അലമാരയിൽ കൊണ്ട് വയ്ക്കുന്നതിനെക്കാട്ടും നമ്മൾ കലാകാരി അല്ലെങ്കിൽ കലാകാരൻ എന്ന നിലയിൽ അറിയപ്പെടുമ്പോഴത്തേക്ക് അതിനാണ് വില അല്ലെ?
1: അതെ, തീർച്ചയായിട്ടും. ഞാൻ കലോത്സവ വേദികൾ ഒരുപാട് പോയിട്ടുള്ള ഒരാളാണ്. ഡിസ്ട്രിക്ട് തലം വരെ പോയിട്ടുണ്ട്. അവിടെ എല്ലാം കുട്ടികൾ ഈ ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു പൊസിഷൻ ആഗ്രഹിച്ച് വരുന്നവരാണ് എനിക്ക് കൂടുതലും തോന്നിയിട്ടുള്ളത്. അല്ലാതെ തന്റെ കഴിവുകൾ സമൂഹത്തിനെ കാണിക്കണോ അല്ലെങ്കിൽ അതിനെ എൻജോയ് ചെയ്ത് അതിനെ ഇഷ്ടത്തോടെ വരുന്ന, അത് യൂഷ്വലി പേരൻസും അങ്ങനെ തന്നെയാണ്. അതിനോട് എനിക്ക് യോജിപ്പില്ല.
0: നമുക്ക് അതൊന്നും വേണ്ടേ, എന്തായാലും കലാകാരി വളരട്ടെ, വളർന്ന് ഈ സമൂഹത്തിന് കുറെ നന്മകൾ ഉണ്ടാക്കാൻ പറ്റട്ടെ.
1: അതെ, തീർച്ചയായും. പിന്നെ ഈ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം.
0: അങ്ങനെ പറഞ്ഞു പൂക്കളല്ലേ, നമുക്കൊരു പാട്ട് കേൾക്കണ്ടേ?
1: ഞാൻ പാട്ട് അങ്ങനെ പാടില്ല.
0: ചെറുതായിട്ട് പാടും,
1: ചെറുതായിട്ട് പാടും.
0: എന്നാ പിന്നെ ചെറുതായിട്ട് നമുക്ക് പാടാം. പുറത്തൊന്നും ആരും കേൾക്കണ്ട.
1: നീ

0: പൂന്തിങ്കൾ ആരായിരുന്നു വൈകി വന്ന പൂന്തിങ്കൾ?
1: അസല്ല,
0: ഞാനൊന്നും ചോദിച്ചില്ല.
1: അല്ല, ഞാൻ സിനിമ വെച്ചിട്ട് അങ്ങനെ.
0: എന്നാ പിന്നെ നമുക്ക് പാട്ട് കേൾക്കാം.
1: ഓക്കെ, പാട്ട് കേൾക്കാം.
0: താങ്ക് യു.

0: ഈ മഴക്കാലത്ത് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കാൻ പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ പ്യൂരിഫയർ സെയിൽ.
1: AI സ്മാർട്ട് ഫീച്ചേഴ്സ്, വെള്ളം പാഴാക്കാത്ത ഇക്കോ ആറോ, പിന്നെ UV UF, കൂടാതെ ആൽക്കലൈൻ കോപ്പർ സിങ്ക് ഗുണങ്ങളോടെയുള്ള പ്രമുഖ ബ്രാൻഡുകളുടെ വാട്ടർ പ്യൂരിഫയറുകൾ ആകർഷകമായ ഓഫറുകളിൽ.
0: എല്ലാ വാട്ടർ പ്യൂരിഫയറിനൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: നമ്മോടൊപ്പം അടുത്ത സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
3: അസുമ.
2: ഈ പേര് ആദ്യമായിട്ടാണല്ലോ കേൾക്കുന്നത്.
3: എന്റെ വാപ്പുമ്മാടും ഉമ്മാടെ പേര്.
2: ശരി ഉമ്മ, എന്ത് ചെയ്യുന്നു?
3: ഞാനിപ്പോ ഗ്രാജുവേറ്റ് ആയി, BSc ജിയോഗ്രഫി യൂണിവേഴ്സിറ്റി കോളേജിലായിരുന്നു.
2: ഇനി പഠിത്തം എന്താ പരിപാടി?
3: ഇനി BEd പോകണം,
2: ടീച്ചർ ആവണം.
3: അതെ.
2: എന്നിട്ട് കുറെ പിള്ളേരെയൊക്കെ പഠിപ്പിച്ച് രക്ഷപ്പെടുത്തണം.
3: അതെ അതെ.
2: എവിടെ വീട്?
3: പൂന്തുറ.
2: എന്നിട്ട് അവിടെ നിന്ന് മീനൊക്കെ കൊണ്ടുവരാൻ?
3: ഫ്രഷ് മീനൊക്കെ കിട്ടും, അത് ഫ്രണ്ട്സിനോട് ഉച്ചയ്ക്ക് ഷെയർ ചെയ്യാറുണ്ട്.
2: അതാ ഞാൻ ചോദിച്ചത്, ഇച്ചിരി ഫ്രഷ് മീൻ കൊണ്ടുവരാത്ത എന്തെന്ന് നമുക്ക്.
3: അല്ല, ഇനി ആവട്ടെ.
2: ഇനി വരുമ്പോ കൊണ്ടുവന്നാൽ മതി.
3: വീട്ടിൽ ഉമ്മ, വാപ്പ, അനിയത്തി.
2: എന്തെയ്യുന്നവരൊക്കെ?
3: ഉമ്മ ഹൗസ് വൈഫ് ആണ്, വാപ്പച്ചി ക്യാമറാമാൻ, അനിയത്തി പ്ലസ് ടു കഴിഞ്ഞു.
2: ക്യാമറാമാൻ ചാനലിലാണോ അതോ?
3: ആ, സീരിയൽ ക്യാമറാമാൻ.
2: എന്തൊക്കെയാ ഹോബീസ് ഒക്കെ?
3: വായിക്കാറുണ്ട്, അങ്ങനെ വലിയ വായനയൊന്നുമല്ല, പിന്നെ വരയ്ക്കാറുണ്ട്, പിന്നെ എംബ്രോയിഡറി ചെയ്യാറുണ്ട്. അത്രയൊക്കെ തന്നെ.
2: മെഡിക്കൽ കുട്ടിയാണ്,
3: പിന്നെ ഹോം ബേക്കർ ആണ്.
2: പിന്നെ ഒത്തിരി ഒത്തിരി ഒത്തിരി ജോലികൾ ചെയ്യുന്ന ആളാണ്.
3: ഇല്ല, അത് മൂടനുസരിച്ച്
2: അങ്ങനെയൊക്കെ ഉണ്ട്.
3: ആ, അങ്ങനെയൊക്കെ എന്ന് പറയുമ്പോ ഇത്രയൊക്കെ ഇല്ല, ഇപ്പം ഓരോ സമയങ്ങളിലും ഓരോന്ന്. ഇപ്പം എല്ലാ ദിവസവും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യാറില്ല. ഒരു ദിവസം ചിലപ്പോൾ വരയ്ക്കാറ് മാത്രമായിരിക്കും, ചില ദിവസങ്ങൾ എംബ്രോയിഡറിൽ മാത്രം ചുരുങ്ങും, ചില സമയത്ത് ഒരു കുക്കിംഗ് പരിപാടികളായിട്ട് മുന്നോട്ട് പോകും.
2: അങ്ങനെ തന്നെ എല്ലാവരും, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചോറ് ഉണ്ടാകുമ്പോൾ സമയം കിട്ടൂല.
3: അതെ അതെ.
2: സിനിമയൊക്കെ കാണാൻ പോകില്ലേ?
3: ഇല്ല, എനിക്ക് അതിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ഇല്ല, എനിക്ക് സിനിമ അത്രയും സമയം കാണാനുള്ള ക്ഷമയൊന്നും
2: ഇല്ല.
3: കൂടുതൽ എന്റെ അനിയത്തിയാണ് കാണാറുള്ളത്, അവളെ വന്നിട്ട് കഥ പറഞ്ഞുതരും, അത്ര തന്നെ.
2: പാട്ടുകൾ കേൾക്കോ?
3: കുറവാണ്, പക്ഷെ ഇപ്പൊ കേൾക്കാറുണ്ട്.
2: ഇടയ്ക്കിടയ്ക്ക് പാട്ടൊക്കെ കേൾക്കണം, അപ്പൊ നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രീ ആവും.
3: അത് എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങിയ ശേഷം പാട്ട് കേൾക്കാറുണ്ട്.
2: നല്ല കാര്യം. ഇപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാമിന് ഒരു ഇഷ്ടഗാനം ചോദിച്ചാൽ ഇത് പറയും?
3: അല്ലിയമ്പൽ കട മരിക്കൂ വെള്ളം.
2: ഈ പുതിയ തലമുറ എന്തുകൊണ്ടാണ് പഴയ പാട്ടിന് ഇത്ര ഇഷ്ടപ്പെട്ടത്?
3: കുറച്ചുകൂടെ അർത്ഥവത്തായ വരികൾ പഴയ പാട്ടുകൾക്കുണ്ട്. ഇപ്പോഴത്തെ തലമുറ കുറച്ചുകൂടെ അതിനായിരിക്കും ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ല, ഇപ്പോഴത്തെ പാട്ടുകൾക്ക് അവർ ഈ താളബോധം, ഈണോ, വരികൾക്ക് അർത്ഥം കൂടുതലും കൊടുക്കാറില്ല.
2: അങ്ങനെയൊക്കെ പുതിയ തലമുറയും പഴമയെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുകയാണ്.
3: ഉറപ്പായിട്ടും.
2: അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. നന്ദി.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് കൊല്ലവർഷം 1201, ഇടവം 23, ശകവർഷം 1948, ജ്യേഷ്ഠം 16, 2026 ജൂൺ മാസം 6 തീയതി ശനിയാഴ്ച. ഇപ്പോൾ സമയം 4 കഴിഞ്ഞ് 30:33. ഏവർക്കും ഒരു ശുഭസായാഹ്നം ആശംസിച്ചുകൊണ്ട് FM ബാൻഡിൽ 101.4 MHz ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ചോദ്യോത്തരവേളയോടെ നമുക്ക് ആരംഭിക്കാം. ആദ്യം ഇന്നലത്തെ ചോദ്യവും ഉത്തരവും. ലോക പരിസ്ഥിതി ദിനാചരണത്തിന് നേതൃത്വം നൽകുന്ന സംഘടന ഏതാണ്? ഇതായിരുന്നു ഇന്നലത്തെ ചോദ്യം. ഉത്തരം: യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം എന്നാണ് സംഘടനയുടെ പേര്. ഇനി ഇന്നത്തെ ചോദ്യം: കേരള സർക്കാർ ഐ ടി വകുപ്പിന് നൽകിയ പുതിയ പേരെന്ത്? ഒരിക്കൽ കൂടി, കേരള സർക്കാർ ഐ ടി വകുപ്പിന് നൽകിയ പുതിയ പേരെന്ത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം വൈകുന്നേരം 5:58 രാത്രി 7:58 കേൾക്കാം. ഇപ്പോൾ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ. കൂടെവിടെ എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി ആലപിച്ച ഗാനം. ഗാനരചന ONV, സംഗീതം ജോൺസൺ.

കാണാമറയത്ത് എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി ആലപിച്ച ഗാനമാണ് അടുത്തത്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ശ്യാം.

സത്യനന്ദിക്കാടിൻ്റെ വരികൾക്ക് രവീന്ദ്രൻ ഈണം പകർന്ന് യേശുദാസും ചിത്രയും ആലപിച്ച ഗാനം. ചിത്രം കളിയിലൽപ്പം കാര്യം.

മലയാള ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തത് യേശുദാസും ചിത്രയും ആലപിച്ച ഗാനം. ചിത്രം അടുത്തടുത്ത്. ഗാനരചന സത്യനന്ദിക്കാട്, സംഗീതം രവീന്ദ്രൻ.

പറന്ന് പറന്ന് പറന്ന് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും എസ് ജാനകിയും ആലപിച്ച ഗാനം. ഗാനരചന ONV, സംഗീതം ജോൺസൺ.

0: ഈ ഗാനത്തോടെ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 6 സെക്കൻഡ്. ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം സൺ ഓഫ് സർദാർ എന്ന ചിത്രത്തിനു വേണ്ടി രഹത് പഥേക് അലിഖാൻ ആലപിച്ചത്.
1: बिछड़ के तुझसे अब मुझे मरना है.

ഖിലാഡി 786 എന്ന ചിത്രത്തിനു വേണ്ടി ഹിമേഷ് രേഷ്മിയ ആലപിച്ച ഗാനമാണ് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിലെടുത്തത്.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിലെടുത്തത് മെയ്നോർ മിസ്സസ് ഖന്ന എന്ന ചിത്രത്തിനു വേണ്ടി ജലീഷ് ഷെർവാണി ആലപിച്ചത്.

പാട്ടുകളത്തിൽ ഇന്ന് കുത്തിയോട്ടപ്പാട്ട് അവതരിപ്പിച്ചത് കണ്ണമംഗലം മോഹനൻ പിള്ളയും സംഘവും ചാമുണ്ഡേശ്വരി കുത്തിയോട്ട സമിതി. കൂടെ പങ്കെടുത്തവർ ശ്രീകുമാർ പേട്ട, രാജേന്ദ്രൻ കണ്ണമംഗലം, ശരത് കണ്ണമംഗലം, സുരേഷ് കുമാർ കണ്ണമംഗലം.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റും 36 സെക്കൻഡും.
1: ദേവികുളം സ്പൈസ്

ഹൈ റേഞ്ചിന്റെ ശബ്ദം. കേൾക്കാതിരിക്കുന്നത് എങ്ങനെയാണ്?

ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കുടുംബം എന്ന ചിത്രത്തിനു വേണ്ടി എസ് എൻ സുരേന്ദർ ആലപിച്ചത്.

കൂണ്ടുകിളി എന്ന ചിത്രത്തിനു വേണ്ടി ടി എം സൗന്ദരരാജൻ ആലപിച്ചതാണ് തമിഴ് ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തത്.

ഇല്ലറ ജ്യോതി എന്ന ചിത്രത്തിനു വേണ്ടി ജിക്കി ആലപിച്ചതാണ് അടുത്ത ഗാനം.

ഈ ഗാനത്തോടെ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 55 മിനിറ്റ്. ഈ നിലത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ അറിയിപ്പുകളെ തുടർന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനിലേക്ക്, 6:10 മലപ്പുറം ജില്ലാ വൃത്തം, 6:15 കാവ്യാഞ്ജലി, 6:40 നിയമസഭാ നടപടികൾ.

എട്ട് മണിക്ക് നാട്ടു ചിന്തി, 8:30 വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്രഗാനം, 9:15 പണ്ട് പണ്ട് പണ്ട്, 9:30 കേന്ദ്ര സർക്കാർ

ഇനി ഇന്നത്തെ ചോദ്യവും ഉത്തരവും. ചോദ്യം ഇതായിരുന്നു, കേരള സർക്കാർ IT വകുപ്പിന് നൽകിയ പുതിയ പേരെന്ത്? ഉത്തരം, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് IT ഫ്യൂച്ചർ ടെക്നോളജീസ് ആൻഡ് സ്റ്റാർട്ടപ്സ്. കേരള ടെക് എന്നാണ് ബ്രാൻഡ് പേർ, കെടെക്. ഒരിക്കൽ കൂടി, കേരള സർക്കാർ IT വകുപ്പിന് നൽകിയ പുതിയ പേരെന്ത്? ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് IT ഫ്യൂച്ചർ ടെക്നോളജീസ് ആൻഡ് സ്റ്റാർട്ടപ്സ്. കേരള ടെക് അല്ലെങ്കിൽ കെടെക് എന്നാണ് ബ്രാൻഡ് പേര്. ചോദ്യോത്തരവേള സമാപിച്ചു. അടുത്ത പരിപാടി അല്പസമയത്തിനകം.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെ കുറിച്ചുള്ള പരമ്പര. ദീൻദയാൽ ഉപാധ്യായ് അന്ത്യോദയ യോജനയെക്കുറിച്ച് മനസ്സിലാക്കാം.
2: ദീൻദയാൽ അന്ത്യോദയ യോജന നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ. ഇത് ഭാരത സർക്കാരിന്റെ ഗ്രാമവികസന മന്ത്രാലയം നടപ്പാക്കുന്ന പ്രധാന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ്. ദാരിദ്ര്യം കുറയ്ക്കുന്നതിനായി സ്വയം തൊഴിൽ കണ്ടെത്തുക, വേതന തൊഴിലവസരങ്ങൾ പ്രാപ്തമാക്കുക, വൈവിധ്യമാർന്ന ജീവിതോപാധികൾ നേടുക എന്നിവ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. 2010 സ്വർണ ജയന്തി ഗ്രാമീണ സ്വരോജ്ഗാർ യോജന പുനഃസംഘടിപ്പിച്ചുകൊണ്ട് നാഷണൽ

0: റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ മിഷൻ മോഡ് പദ്ധതിയായി ആരംഭിച്ചു. 2016 ഈ പദ്ധതിയുടെ പേര് ദീൻദയാൽ അന്ത്യോദയ യോജന നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ എന്നാക്കി മാറ്റി. ഈ പദ്ധതിക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി ധനസഹായം നൽകുന്നു. ദാരിദ്ര്യത്തിൽ കഴിയുന്നവർക്കായി പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സ്വയം സഹായ സംഘങ്ങൾ പോലുള്ള ശക്തമായ കൂട്ടായ്മകൾ തുടങ്ങുന്നതിനും അവർക്ക് വിവിധ ധനകാര്യ സേവനങ്ങളും ജീവിതോപാധികളും ഒരുക്കിക്കൊടുക്കുന്നതിനും ഈ മിഷൻ ശ്രമിക്കുന്നു. ഈ കൂട്ടായ്മകൾ അവരുടെ ജീവിതോപാധികൾ വൈവിധ്യമാർന്നതാക്കാനും വരുമാനം വർദ്ധിപ്പിക്കാനും ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. മിഷന്റെ മിക്ക ഇടപെടലുകളും സ്വയം സഹായ സംഘങ്ങളിൽ അംഗങ്ങളായ വനിതകൾ വഴിയാണ് നടപ്പിലാക്കുകയും വ്യാപിപ്പിക്കുകയും ചെയ്യുന്നത്. ഗാർഹിക പീഡനം, സ്ത്രീ വിദ്യാഭ്യാസം, മറ്റ് ലിംഗപരമായ പ്രശ്നങ്ങൾ, പോഷകാഹാരം, ശുചിത്വം, ആരോഗ്യം തുടങ്ങിയ വിഷയങ്ങളിൽ ബോധവൽക്കരണം നടത്തുക, മെച്ചപ്പെട്ട പെരുമാറ്റം, ആശയവിനിമയം എന്നിവയ്ക്ക് സ്വയം സഹായ സംഘങ്ങളിൽ അംഗങ്ങളായ സ്ത്രീകൾക്ക് പരിശീലനം നൽകുക എന്നിവയും മിഷൻ ലക്ഷ്യമിടുന്നു. ഔദ്യോഗികമായി വായ്പാ ലഭ്യത ഉറപ്പാക്കുക, ജീവിതോപാധികൾ വൈവിധ്യമാർന്നതാക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും സഹായിക്കുക, അവകാശങ്ങൾക്കും പൊതുസേവനങ്ങൾക്കുമുള്ള ലഭ്യത ഉറപ്പുവരുത്തുക എന്നിവയാണ് ദീൻദയാൽ അന്ത്യോദയ യോജന നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷന്റെ കീഴിലുള്ള സ്വയം സഹായ സംഘങ്ങളുടെ ലക്ഷ്യങ്ങൾ. ഈ പദ്ധതിയുടെ സവിശേഷതകൾ ഇനി പറയുന്നു. ഓരോ ഗ്രാമീണ ദരിദ്ര കുടുംബത്തിലെയും ഒരംഗത്തെ, പ്രധാനമായും സ്ത്രീകളെ, സ്വയം സഹായ സംഘത്തിൽ അംഗമാക്കുന്നു. വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് ബാങ്ക് സേവനങ്ങൾ ലഭ്യമാക്കാനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാകും. ഈ പദ്ധതിയിൽ 4 ഘടകങ്ങളുണ്ട്: സാമൂഹ്യ സജ്ജീകരണങ്ങൾ, ശേഷി വികസനം, സാമ്പത്തിക ഉൾപ്പെടുത്തൽ, ജീവിതോപാധികൾ നൽകൽ, വിവിധ പദ്ധതികളുടെ സംയോജനം എന്നിവയാണ് അവ. ഗ്രാമീണ യുവാക്കളുടെ കഴിവുകൾ വികസിപ്പിക്കാനും അവരുടെ തൊഴിലവസരങ്ങൾ, പരിശീലനം, സ്വയം തൊഴിൽ എന്നിവയ്ക്കായി ഗ്രാമീണ സ്വയം തൊഴിൽ സ്ഥാപനങ്ങൾ തുടങ്ങുക, അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കുക, മാർക്കറ്റ് പിന്തുണ ഉറപ്പാക്കുക എന്നിവ ഈ മിഷൻ ലക്ഷ്യമിടുന്നു. വനിതാ സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങളുടെ വായ്പ ആവശ്യങ്ങൾ നേരിട്ട് നിറവേറ്റുന്നതിനും ആവർത്തിച്ചു വരുന്ന ധനകാര്യ ആവശ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനുമായി 10,000 മുതൽ 15,000 വരെയുള്ള റിവോൾവിംഗ് ഫണ്ട് നൽകുന്നു. കൃത്യമായ യോഗങ്ങൾ, കൃത്യമായ ധനസമാഹരണം, കൃത്യമായ വായ്പകൾ, സമയബന്ധിതമായ തിരിച്ചടവ്, പുതുക്കിയ അക്കൗണ്ടുകൾ എന്നിവ പാലിക്കുന്ന സ്വയം സഹായ സംഘങ്ങൾക്കാണ് റിവോൾവിംഗ് ഫണ്ട് നൽകുന്നത്. ക്ലസ്റ്റർ തലത്തിൽ അംഗങ്ങളുടെ വായ്പ ആവശ്യങ്ങൾ സ്വയം സഹായ സംഘങ്ങൾ വഴി നിറവേറ്റുന്നതിനും വിവിധ തലങ്ങളിലെ സംയുക്ത പ്രവർത്തനങ്ങളിലെ പ്രവർത്തന മൂലധന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുമായി സ്വയം സഹായ സംഘങ്ങളുടെ ഫെഡറേഷനുകൾക്ക് മിഷൻ കമ്മ്യൂണിറ്റി ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് നൽകുന്നു. വിവിധ മന്ത്രാലയങ്ങൾ, ഏജൻസികൾ എന്നിവയുമായി സംയോജിച്ച് മിഷൻ പ്രവർത്തിക്കുന്നു.
1: ദീൻദയാൽ ഉപാധ്യായ് അന്ത്യോദയ യോജനയെക്കുറിച്ചാണ് നിങ്ങൾ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: Bean, sunflower, mustard, groundnut, sesame oil, rice bran, cotton seed, and corn oil. The approved pack sizes are 200 grams, 500 grams, 1 to 5 kilogram, 15 kilogram, and 20 kilogram. In Madhya Pradesh, both the BJP candidates, Party National General Secretary Tarun Chugh and Rajneesh Agarwal, filed their nominations for the Rajya Sabha elections today. The nomination papers were submitted before the returning officer at the Bhopal Assembly. Senior party leaders, Chief Minister Dr. Mohan Yadav, BJP State President Hemant Khandelwal and Minister Kailash Vijayvargiya were among those present on the occasion. The Congress has fielded former Mandsaur MP Meenakshi Natarajan as its candidate. The last date for filing of nominations for three Rajya Sabha seats from Madhya Pradesh is the 8th of June. External Affairs Minister Dr. S. Jaishankar will hold talks with Nepal Foreign Affairs Minister Shishir Khanal in New Delhi this evening. The Foreign Affairs Ministry of Nepal said during the meeting, both sides will discuss matters of mutual interest with a view to enhancing cooperation across key areas including trade, investment, connectivity, energy and people-to-people ties. External Affairs Ministry spokesperson Randhir Jaiswal said the visit will further strengthen the special partnership between India and Nepal.
1: With Nepal, we have an expansive agenda from development cooperation to people-to-people ties to trade and investment. So all these ties together will be discussed when the two foreign ministers meet. But on our side, we are keen to further strengthen this multifaceted partnership that we have with Nepal.
0: Union Minister for Youth Affairs and Sports Mansukh Mandavia today said India's youth are the biggest strength of the country and will play a leading role in realizing the vision of Viksit Bharat by 2047. Addressing the youth for Viksit Bharat, My Bharat Youth Convention in New Delhi, the minister said My Bharat was created by Prime Minister Narendra Modi as a platform for youth to share their aspirations, ideas and volunteer spirit for nation building. Bahrain has said Iran launched ballistic missiles and drones towards it and Kuwait, adding that the projectiles were intercepted. The country's foreign ministry condemned the attacks and called on Iran to immediately halt strikes against its Gulf neighbors. Kuwait's foreign ministry described the attacks as a serious escalation and a blatant violation of the country's sovereignty. The statements were issued hours after the U.S. military announced it had intercepted Iranian ballistic missiles and drones targeting the Strait of Hormuz and Gulf Arab allies. In response, U.S. forces reportedly struck several Iranian coastal surveillance radar sites. In hockey, the Indian men's team has lifted the Under-18 Asia Cup for the third time, thrashing hosts Japan 4-1 in the final in Kakamigahara today. For India, Ashish Purthy starred with a hat-trick as skipper Ketan Kushwaha scored the other goal for the winners. Earlier, the Indian women's team clinched the bronze, beating South Korea 3-0. In cricket, India were 368 for 3 in their first innings against Afghanistan at stumps on day 1 in the one-off test match in New Chandigarh. Centuries from KL Rahul and Captain Shubman Gill put India in a strong position. Sai Sudarshan also contributed 81 before missing out on a maiden test 100. And with that, we end this news bulletin.
2: ആകാശവാണി കോഴിക്കോട്. മലപ്പുറം ജില്ലാ വൃത്താന്തം.
3: ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് മലപ്പുറം സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടന്ന പരിസ്ഥിതി ദിനാചരണം ADM CS രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സിവിൽ സീനിയർ ചേംബർ ഇന്റർനാഷണൽ മഞ്ചേരിയും ലക്സോൺ ടാറ്റ മലപ്പുറവും ഹരിത കേരള മിഷനും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി വൃക്ഷത്തെ നട്ടുപിടിപ്പിക്കുകയും തൈകൾ വിതരണം ചെയ്യുകയും ചെയ്തു. വിവിധ വകുപ്പ് ജീവനക്കാരും സീനിയർ ചേംബർ ലക്സോൺ ടാറ്റ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ മലപ്പുറം ജില്ലയിൽ 627 ഇലക്ട്രിക് കാറുകൾ വിറ്റഴിച്ചതിന്റെ ഭാഗമായി 627 വൃക്ഷത്തെ നടുന്ന ഉദ്യമത്തിന് തുടക്കമാണ് സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടന്നത്. പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഫലവൃക്ഷ ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി പൂക്കോട്ടൂർ PKM IC സ്കൂൾ പരിസരത്ത് വൃക്ഷത്തെ നട്ടുകൊണ്ട് നിർവഹിച്ചു. പൂക്കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനീസ കോടാലി അധ്യക്ഷത വഹിച്ചു. മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റിജുല

0: പറയത്തോടെ മുഖ്യ പ്രഭാഷണം നടത്തി. ജില്ലാ സാക്ഷരത മിഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പരിസ്ഥിതി വാരാചരണത്തിന് ജില്ലാതല ഉദ്ഘാടനം പരിസ്ഥിതി പ്രതിജ്ഞ ചൊല്ലി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആലിപ്പറ്റ ജമീല നിർവഹിച്ചു. ജില്ലയിലെ അക്ഷയ സംരംഭകർക്കുള്ള പരിശീലന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ ജബ്ബാർ ഹാജി ഉദ്ഘാടനം ചെയ്തു. അക്ഷയ കേന്ദ്രങ്ങളെ ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നും ജില്ലാ പഞ്ചായത്തും അക്ഷയ ജില്ലാ ഓഫീസും സംയുക്തമായി ഭാവിയിൽ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ പുതിയ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അക്ഷയ ജില്ലാ പ്രോജക്ട് മാനേജർ യൂസറ മുഹമ്മദ് സുബ്ഹാൻ അധ്യക്ഷത വഹിച്ചു. പരിശീലനത്തിന് അസിസ്റ്റന്റ് പ്രോജക്ട് കോർഡിനേറ്റർ ടി എസ് അനീഷ് കുമാർ നേതൃത്വം നൽകി. ഭാരത സെൻസസ് 2027 മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മഞ്ചേരി നഗരസഭയിൽ ചാർജ് തല പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. സെൻസസ് നടപടികൾ കൃത്യതയോടെയും സമയബന്ധിതമായും പൂർത്തിയാക്കുന്നതിനുള്ള വിവിധ നിർദ്ദേശങ്ങളും സാങ്കേതിക പരിശീലനവുമാണ് ഉദ്യോഗസ്ഥർക്ക് നൽകിയത്. വരാനിരിക്കുന്ന സെൻസസ് പ്രവർത്തനങ്ങൾ ഡിജിറ്റൽ സംവിധാനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കുറ്റമറ്റ രീതിയിൽ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായാണ് വിവിധ ഘട്ടങ്ങളിലായി പരിശീലനങ്ങൾ നൽകുന്നത്. ജില്ലയിൽ സ്കൂൾ പ്രവേശനോത്സവം ആഘോഷമായി. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമാണ് പ്രവേശനോത്സവ പരിപാടികളിൽ പങ്കെടുത്തത്. ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം തിരുവാലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ ജബ്ബാർ ഹാജി അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ അസലു ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തി. കരിപ്പൂർ വിമാനത്താവളത്തിൽ സി ഐ എസ് എഫ്, ദേശീയ ദുരന്ത നിവാരണ സേന, എയർപോർട്ട് അതോറിറ്റി, എയർപോർട്ട് ഫയർ വിംഗ് എന്നിവ സംയുക്തമായി ദുരന്ത നിവാരണത്തിനായി മോക് ഡ്രിൽ സംഘടിപ്പിച്ചു. പ്രകൃതി അനുബന്ധ ദുരന്തങ്ങളുടെയും മറ്റും തയ്യാറെടുപ്പുകൾ വിലയിരുത്താനാണ് മോക് ഡ്രിൽ ഒരുക്കിയത്. മോക് ഡ്രിൽ ആംബുലൻസ്, സി ഐ എസ് എഫ്, എൻ ഡി ആർ എഫ്, എയർപോർട്ട് അഗ്നിരക്ഷാ സേന, ആരോഗ്യവകുപ്പ്, റവന്യൂ തുടങ്ങി വിവിധ വകുപ്പ് മേധാവികൾ മോക് ഡ്രിലിന്റെ ഭാഗമായി. സി ഐ എസ് എഫ് കരിപ്പൂർ കമാൻഡന്റ് ജിതേന്ദ്ര സിംഗ് റാത്തോർ, എയർപോർട്ട് ഡയറക്ടർ മുകേഷ് യാദവ്, എൻ ഡി ആർ എഫ് പ്രതിനിധി സി എം സുജിത് എന്നിവരുടെ മേൽനോട്ടത്തിലായിരുന്നു മോക് ഡ്രിൽ. അമേരിക്കയിലും കാനഡയിലും മെക്സിക്കോയിലുമായി ആരംഭിക്കാനിരിക്കുന്ന ലോകകപ്പ് ഫുട്ബോൾ ആവേശം ജില്ലയിൽ അലയൊലി തീർക്കുകയാണ്. എങ്ങും ഇഷ്ട ടീമുകളുടെയും കളിക്കാരുടെയും ബോർഡുകളും ബാനറുകളും ഉയർന്നു തുടങ്ങി. കാൽപ്പന്ത് ആവേശത്തെ വാനോളമുയർത്തി വണ്ടൂരിൽ കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ അർജന്റീന ബ്രസീൽ പോരാട്ടം സംഘടിപ്പിച്ചു. പ്രായ വ്യത്യാസമില്ലാതെ വനിതകൾ മൈതാനത്തിറങ്ങിയ ആവേശ പോരാട്ടത്തിൽ അർജന്റീന ജേതാക്കളായി. വണ്ടൂർ കുടുംബശ്രീ സി ഡി എസിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന മത്സരം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആലിപ്പറ്റ ജമീൽ ഉദ്ഘാടനം ചെയ്തു. പ്രായത്തിന്റെ അതിർവരമ്പുകളെ എല്ലാം കാറ്റിൽ പറത്തിയാണ് വണ്ടൂരിലെ അമ്മമാരും സഹോദരിമാരും മൈതാനത്തിലേക്ക് കാൽപന്തുമായി ഇറങ്ങിയത്. സി ഡി എസ് പ്രസിഡന്റ് എം അൻഷിതയുടെ നേതൃത്വത്തിലായിരുന്നു മത്സരം സംഘടിപ്പിച്ചത്. ലോകകപ്പ് ഫുട്ബോളിന്റെ വരവറിയിക്കാൻ ഇതിലും മികച്ചൊരു തുടക്കം വേറെയില്ലെന്ന് കളി കാണാനെത്തിയവർ അഭിപ്രായപ്പെട്ടു.
1: മലപ്പുറം ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി മലപ്പുറം പ്രതിനിധി എം സുരേഷ് ബാബു.
2: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സമയം 6 കഴിഞ്ഞ് 14:41.
3: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. കിസാൻ വാണി.
2: കാവ്യാഞ്ജലി. ഇന്നത്തെ കാവ്യാഞ്ജലിയിൽ ചങ്ങമ്പുഴയുടെ കവിയുടെ പൂമാല എന്ന കവിത. ആലാപനം ഐരൂർ സദാശിവൻ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയും പശ്ചിമേഷ്യൻ പ്രതിസന്ധിയും ചർച്ചയായി. അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ നാലംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. വിദ്യാലയങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും വിദ്യാഭ്യാസ രംഗത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ക്രിയാത്മകമായി ഇടപെടാൻ സാധിക്കുമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. ബഡ് സ്കൂൾ ജീവനക്കാർക്ക് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്നും 50 മാതൃകാ ബഡ് സ്കൂളുകൾ സൃഷ്ടിക്കുമെന്നും മന്ത്രി കെ എം ഷാജി. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് കിരീടം. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ആഗോള സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് കൂടുതൽ വേഗത പകരാനുള്ള നടപടികൾ ചർച്ച ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സാമ്പത്തിക ഉപദേശക സമിതി അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. ജനങ്ങളുടെ ജീവിത സൌകര്യങ്ങളും ബിസിനസ് സാഹചര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിനുള്ള വിവിധ പരിഷ്കാരങ്ങൾ യോഗത്തിൽ ചർച്ചയായി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ തലത്തിലും ഉണ്ടാക്കാവുന്ന സ്വാധീനത്തെക്കുറിച്ചുള്ള വിലയിരുത്തലുകളും സമിതി അംഗങ്ങൾ പ്രധാനമന്ത്രിയുമായി പങ്കുവച്ചു. കേരളത്തിൽ നടപ്പാക്കാൻ മെട്രോമാൻ ഇ ശ്രീധരൻ മുന്നോട്ടുവച്ച അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ നാലംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. ഗതാഗത സെക്രട്ടറിയാണ് സമിതിയുടെ അധ്യക്ഷൻ. പരിസ്ഥിതി വിദഗ്ധൻ ശ്രീധർ രാമകൃഷ്ണനെയും സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിവേഗ റെയിൽ പദ്ധതിയുടെ ഇടക്കാല റിപ്പോർട്ട് ഇ ശ്രീധരൻ മുഖ്യമന്ത്രി വി ഡി സതീശന് കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നു. വിദ്യാലയങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും വിദ്യാഭ്യാസ രംഗത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ക്രിയാത്മകമായി ഇടപെടാൻ സാധിക്കുമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. കോഴിക്കോട് SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെ ആദരിക്കാനായി സംഘടിപ്പിച്ച വിക്ടോറിയ 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വിദ്യാർത്ഥികൾ അഭിരുചിക്കനുസരിച്ച് കോഴ്സുകൾ തിരഞ്ഞെടുക്കണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. ബഡ് സ്കൂൾ ജീവനക്കാർക്ക് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്നും 50 ബഡ് സ്കൂളുകളെ മാതൃകാ ബഡ് സ്കൂളുകളാക്കി മാറ്റുമെന്നും മന്ത്രി കെ എം ഷാജി. മലപ്പുറം വേങ്ങര AR നഗർ സ്പെഷ്യൽ സ്കൂളിൽ ബഡ് സ്കൂൾ, ബഡ്സ് റീഹാബിലിറ്റേഷൻ എന്നിവയുടെ സംസ്ഥാനതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നിലവിലുള്ള ബഡ് സ്കൂൾ സംവിധാനങ്ങളുടെ കാര്യക്ഷമതയിൽ ഓഡിറ്റ് നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളുടെയും കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ 187 ബഡ് സ്കൂളുകളും 218 ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററുകളുമാണ് സംസ്ഥാനത്തുള്ളത്. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് റെഡ് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. നാളെ തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഉള്ളതെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നു മുതൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ പരക്കെ കനത്ത മഴ. വൈകിട്ട് 3 മണിക്ക് ശേഷമാണ് മഴ ശക്തമായത്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. കടൽക്ഷോഭവും രൂക്ഷമായി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: കനത്ത മഴയിൽ ചിറക്കൽ ചാമുണ്ടിക്കോട്ടത്തിന്റെ ഭാഗമായുള്ള പൈതൃക മണ്ഡപം തകർന്നു വീണു. മഴ ശക്തമായി തുടർന്നതിനാൽ ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളിൽ താൽക്കാലികമായ നിയന്ത്രണം ഏർപ്പെടുത്തിയതായി DTPC സെക്രട്ടറി അറിയിച്ചു. വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത കണക്കിലെടുത്ത് മുഴപ്പിലങ്ങാട് ബീച്ചിലേക്കുള്ള വാഹനങ്ങളുടെ പ്രവേശനവും നിയന്ത്രിച്ചിട്ടുണ്ട്. വെള്ളച്ചാട്ടം, ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവയിലേക്കുള്ള സന്ദർശകരുടെ പ്രവേശനത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്.
0: വയനാട് കോളിയാടി സ്കൂളിൽ ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് 30-ലേറെ വിദ്യാർത്ഥികൾ ചികിത്സയിൽ കഴിയുന്ന വിഷയം സർക്കാർ ഗൌരവമായി കാണുന്നുവെന്ന് മന്ത്രി ടി സിദ്ദിഖ്. കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിഷയത്തിൽ DMO റിപ്പോർട്ട് തേടിയതായും മന്ത്രി പറഞ്ഞു. ഭക്ഷണവും വെള്ളവും സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടെയാണ് പനിയും ഛർദിയും ബാധിച്ച് വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. ഗോവയിലെ മഡ്ഗാവിലുള്ള നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. സെമി ഫൈനലിൽ ഭൂട്ടാനെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചത്. മുൻപ് 5 തവണ ഈ കിരീടം നേടിയിട്ടുള്ള ഇന്ത്യ തങ്ങളുടെ 6th കിരീടമാണ് ഇന്ന് ലക്ഷ്യമിടുന്നത്.

0: അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യയ്ക്ക് കിരീടം. ഇന്ന് നടന്ന ഫൈനലിൽ ആതിഥേയരായ ജപ്പാനെ ഇന്ത്യ 1-4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. ഇംഗ്ലണ്ട് അയർലൻഡ് പര്യടനങ്ങൾക്കുള്ള 16 ഇന്ത്യൻ 2020 ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. ശ്രേയസ് അയ്യരാണ് ക്യാപ്റ്റൻ. തിലക് വർമ്മയാണ് വൈസ് ക്യാപ്റ്റൻ. യുവതാരങ്ങളായ വൈഭവ് സൂര്യവംശിയും പ്രിൻസ് യാദവും ടീമിലിടം നേടി. ന്യൂ ചണ്ഡിഗഡിൽ അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 1 ദിവസം കളി നിർത്തുമ്പോൾ ഇന്ത്യ 1 ഇന്നിംഗ്സിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 368 റൺസ് എന്ന ശക്തമായ നിലയിൽ. സെഞ്ചുറി നേടിയ കെ എൽ രാഹുലിന്റെയും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെയും പ്രകടനമാണ് ഇന്ത്യയ്ക്ക് കരുത്തായത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലത്ത് പെരിയാറിനു കുറുകെ നിർമ്മിക്കുന്ന പുതിയ പാലത്തിന്റെ പണികൾ അവസാനഘട്ടത്തിൽ. കേരളത്തിലെ ആദ്യ ഉരുക്കു നിർമ്മിത കമാനപാലമാണിത്. പുതിയ പാത വരുന്ന ഓഗസ്റ്റിൽ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി അത്യാധുനിക സാങ്കേതിക വിദ്യയോടെയാണ് പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത്. ആകെ 214 മീറ്റർ നീളമുള്ള പാലം 42 മീറ്റർ വീതമുള്ള 5 സ്പാനുകളിലായാണ് ഒരുങ്ങുന്നത്. 13 മീറ്റർ വീതിയുള്ള പുതിയ പാലത്തിൽ 8 മീറ്റർ വാഹനങ്ങൾക്കും ഇരുവശങ്ങളിലും 1.5 മീറ്റർ വീതം നടപ്പാതയ്ക്കായും മാറ്റിവെക്കും. നിർണായകമായ 3 സ്റ്റീൽ ആർച്ചുകൾ ഘടിപ്പിക്കുന്ന ജോലികളാണ് ഇനി അവശേഷിക്കുന്നത്. 4-5 സ്പാനുകളിലെ ആർച്ച് ഘടിപ്പിക്കലും സ്റ്റീൽ പ്രതലത്തിലെ കോൺക്രീറ്റിംഗും വരും ദിവസങ്ങളിൽ തന്നെ പൂർത്തിയാക്കും.
0: മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി കാട്ടുപന്നി ശല്യം നേരിടുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും അടുത്തുള്ള ഷൂട്ടറുടെ സേവനം ലഭ്യമാക്കാൻ വനം വകുപ്പ് പുതിയ മൊബൈൽ ആപ്പ് വികസിപ്പിക്കുന്നു. തിരുവനന്തപുരത്ത് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനം. ആപ്പിൽ രജിസ്റ്റർ ചെയ്ത ഷൂട്ടർമാർക്ക് പന്നിശല്യമുണ്ടായാൽ ഉടൻ അലർട്ട് ലഭിക്കും. സുരക്ഷ മുൻനിർത്തി വാർഡ് മെമ്പർമാർ, പഞ്ചായത്ത് സെക്രട്ടറിമാർ, ജാഗ്രതാ സമിതി കോർഡിനേറ്റർമാർ എന്നിവരുടെ നമ്പറുകളും ആപ്പിൽ ഉൾപ്പെടുത്തും. വന്യജീവി ആക്രമണങ്ങൾക്ക് പരിഹാരം കാണാൻ 2 വർഷമെടുക്കുമെന്ന വനം മന്ത്രിയുടെ നിലപാട് നിരുത്തരവാദപരമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി മരണങ്ങളും നാശനഷ്ടങ്ങളുമാണ് വന്യജീവി ആക്രമണങ്ങളുടെ ഫലമായി കേരളത്തിൽ സംഭവിച്ചത്. ഈ വിഷയത്തിൽ സർക്കാർ ഇടപെടണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM നേതാക്കൾക്കെതിരെ പ്രഥമ ദൃഷ്ടിയ തെളിവുണ്ടെന്ന് കോടതി. 28 പ്രതികൾക്കെതിരെയും വിചാരണ നടത്താമെന്ന് PMLA കോടതി നിരീക്ഷിച്ചു. CPM നേതാക്കളായ AC മൊയ്തീനും കെ രാധാകൃഷ്ണനും MM വർഗീസും വിചാരണ നേരിടണം. മാർക്ക് പരിശോധനയ്ക്കും പുനർ മൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി CBSE നാളെ വരെ ദീർഘിപ്പിച്ചു. ഞായറാഴ്ച വരെ അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായാണ് തീരുമാനമെന്ന് CBSE വ്യക്തമാക്കി. പ്രവർത്തനം നിലച്ച എറണാകുളം കടുങ്ങല്ലൂർ എടയാർ ശാന്തിതീരം പൊതുശ്മശാനത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എഞ്ചിനീയറുടെ സാന്നിധ്യത്തിൽ സ്ഥലപരിശോധന നടത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. സ്ഥലപരിശോധനയ്ക്ക് മുമ്പ് കടുങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറിക്കും വാർഡ് അംഗത്തിനും നോട്ടീസ് നൽകണം. സ്ഥലപരിശോധനയുടെ അടിസ്ഥാനത്തിൽ ജോയിന്റ് ഡയറക്ടർ 1 മാസത്തിനകം കമ്മീഷനിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയും പശ്ചിമേഷ്യൻ പ്രതിസന്ധിയും ചർച്ചയായി. അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ 4-അംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. വിദ്യാലയങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും വിദ്യാഭ്യാസ രംഗത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ക്രിയാത്മകമായി ഇടപെടാൻ സാധിക്കുമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. ബഡ് സ്കൂൾ ജീവനക്കാർക്ക് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്നും 50 മാതൃകാ ബഡ് സ്കൂളുകൾ സൃഷ്ടിക്കുമെന്നും മന്ത്രി KM ഷാജി. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കേരള, ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് കിരീടം. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: സമയം 6 കഴിഞ്ഞ 40 മിനിറ്റ്.
3: ആകാശവാണി നിയമസഭാ വാരാന്ത്യ അവലോകനം. ധവളപത്രവും നയപ്രഖ്യാപന നന്ദിപ്രമേയ ചർച്ചയും. ഭരണപ്രതിപക്ഷ വാക്പോരുമായി നിയമസഭ. തയ്യാറാക്കിയത് അനീഷ് ഐലം. റിപ്പോർട്ടർ ജന്മഭൂമി തിരുവനന്തപുരം. അവതരണം സോഫിയ ഡാനിയൽ. 16 കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിലെ ഈ ആഴ്ചയിലെ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രം ധവളപത്രം തന്നെയായിരുന്നു. സംസ്ഥാനത്തിന്റെ ആകെ ബാധ്യത 5.07 ലക്ഷം കോടിയാണെന്ന് വ്യക്തമാക്കുന്ന ധവളപത്രം വ്യാഴാഴ്ചയാണ് ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി VD സതീശൻ സഭയിൽ വച്ചത്. സംസ്ഥാനത്തിന്റെ ധനാരോഗ്യം സംബന്ധിച്ചുള്ള കണക്കുകൾ വ്യക്തമാക്കുന്ന ധവളപത്രത്തെ പ്രതിപക്ഷം എതിർക്കുകയും ചെയ്തു. റവന്യൂ വരവിന്റെ 77% ശമ്പളത്തിനും പെൻഷനും മറ്റുമായി ചെലവഴിക്കുമ്പോൾ മൂലധന ചെലവ് 1.3% മാത്രമാണെന്നാണ് ധവളപത്രത്തിലുള്ളത്. പലിശ അടവുകൾക്ക് റവന്യൂ വരുമാനത്തിന്റെ 20.9% മാറ്റി.

വയ്ക്കണം. പട്ടികജാതി പട്ടികവർഗ കുട്ടികളുടെ സ്കോളർഷിപ്പ് അടക്കം 48,733 കോടി കുടിശ്ശികയുണ്ട്. 2025-26 ബജറ്റ് എസ്റ്റിമേറ്റ് അനുസരിച്ചാണ് ആകെ ബാധ്യത 5.07 ലക്ഷം കോടിയിൽ എത്തിയതെന്ന് ധവളപത്രത്തിൽ പറയുന്നു. സംസ്ഥാനത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 35.5% ദേശീയ ശരാശരിയേക്കാൾ 7% കൂടുതലുമാണ് സംസ്ഥാനത്തിന്റെ കടം. ശമ്പളത്തിനായി 39,904 കോടി, പെൻഷനുവേണ്ടി 27,855 കോടിയും പ്രതിവർഷം മാറ്റിവെക്കുമ്പോൾ പലിശ അടവിന് മാത്രമായി 29,138 കോടി മാറ്റിവെക്കണം. ഇവയെല്ലാം കൂടി 96,927 കോടിയാണ് ഒരു വർഷം നിർബന്ധിത ചെലവ്. വികസന ചെലവുകളായ വിദ്യാലയങ്ങൾ, ആശുപത്രി, ഉൽപാദനക്ഷമമായ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്കായി 1.3% മാത്രമാണ് മാറ്റിവെക്കുന്നത്. കടമെടുക്കുന്ന പണം മൂലധന വികസനത്തിനല്ല വിനിയോഗിക്കുന്നതെന്നും വായ്പയെടുത്ത് ദൈനംദിന ചെലവുകൾ നടത്തുകയാണെന്നും ധവളപത്രത്തിൽ പറയുന്നു. കിഫ്ബി എടുക്കുന്ന വായ്പകളുടെ തിരിച്ചടവ് പൂർണമായും സംസ്ഥാനത്തിന്റെ വരുമാനത്തിൽ നിന്നാണ്. കിഫ്ബിക്ക് 21,000 കോടിയുടെ ബാധ്യതയുണ്ട്. സംസ്ഥാന സർക്കാർ 7 മുതൽ 8% വരെ പലിശ നിരക്കിൽ വായ്പ എടുത്തപ്പോൾ കിഫ്ബി 9 മുതൽ 9.56% വരെയുള്ള ഉയർന്ന പലിശ നിരക്കിലാണ് വായ്പകൾ സ്വീകരിച്ചതെന്നും ധവളപത്രം സൂചിപ്പിക്കുന്നു. 2026 മാർച്ച് 31 കണക്കനുസരിച്ച് 48,733 കോടി രൂപയുടെ കുടിശ്ശിക ബാധ്യതയുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ 5 വർഷം കൊണ്ട് ഇരട്ടി നഷ്ടത്തിലായി. KCB, KSRTC, വാട്ടർ അതോറിറ്റി ഉൾപ്പെടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സഞ്ചിത നഷ്ടം 72,851.2 കോടിയായി. സാമൂഹ്യ സേവനങ്ങളായ വിദ്യാഭ്യാസം, ആരോഗ്യം, ജലവിതരണം, പട്ടികജാതി പട്ടികവർഗക്ഷേമം എന്നിവയ്ക്ക് സർക്കാർ നൽകുന്ന വിഹിതം 53.78% നിന്നും 30.68% വെട്ടിക്കുറച്ചു. ശമ്പള പരിഷ്കരണം 10 വർഷത്തിലൊരിക്കൽ മാത്രമാക്കണം. സ്വകാര്യ നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. വൈദ്യുതി മേഖലയിൽ സ്വകാര്യ നിക്ഷേപങ്ങൾക്കും കേന്ദ്ര പൊതുമേഖലാ നിക്ഷേപങ്ങൾക്കും അനുമതി നൽകണം. ചൈന മാതൃകയിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. വരുമാനങ്ങളും വായ്പകളും വായ്പാ തിരിച്ചടവുകളും ചേർത്ത് സംസ്ഥാനത്തിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ട് രൂപീകരിക്കണം. കിഫ്ബി നിലനിർത്തണോ എന്ന് ആലോചിക്കണം. KCBയിൽ പ്രൊഫഷണലായ ചെയർമാൻമാരെ 5 വർഷത്തേക്ക് നിയമിക്കണം. പെൻഷൻ ആധാർ അധിഷ്ഠിത ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി നൽകണം. കേന്ദ്ര സർക്കാരുമായുള്ള ബന്ധം ഊഷ്മളമാക്കി ആശയവിനിമയം ദൃഢമാക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതേസമയം കിഫ്ബി വരുമാനമില്ലാത്ത സമാന്തര സർക്കാരാണെന്നും സർക്കാരിന് 56,000 കോടിയുടെ സംയുക്ത ബാധ്യതയുണ്ടെന്നും പദ്ധതി വിഹിതത്തിലും ക്രമക്കേടുണ്ടെന്നുമുള്ള രൂക്ഷ വിമർശനവും ഉന്നയിച്ചിട്ടുണ്ട്. കിഫ്ബി അനുമതി നൽകിയ പദ്ധതികൾക്കായി 35,000 കോടി കണ്ടെത്തണം. ഇതുകൂടിയായതോടെ കിഫ്ബിയിൽ സർക്കാരിന്റെ ബാധ്യത 56,000 കോടിയാകും. കിഫ്ബിയിൽ സമഗ്രമായ ഓഡിറ്റിംഗ് നിലവിലില്ല. CAGയുടെ ഓഡിറ്റ് പരിധിക്ക് വെളിയിലാണ് പ്രവർത്തിക്കുന്നത്. 2026 മാർച്ച് 31 വരെയുള്ള കണക്കനുസരിച്ച് കിഫ്ബിയുടെ ആകെ വരവ് 74,171 കോടിയാണ്. ഇതിൽ 26,497 കോടി സർക്കാർ വിഹിതമാണ്. പദ്ധതികളിൽ നിന്നുള്ള തിരിച്ചടവായി 3,700 കോടിയും മറ്റ് വരുമാന മാർഗങ്ങളിലൂടെ 1,920 കോടി രൂപയും ലഭിച്ചു. ബദൽ നിക്ഷേപ ഫണ്ട് സ്വരൂപിക്കാൻ രൂപീകരിച്ച കേരള ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് മാനേജ്മെന്റ് ലിമിറ്റഡ് എന്ന ഉപസ്ഥാപനത്തിന് ഫണ്ടുകളൊന്നും സമാഹരിക്കാനായില്ല. കിഫ്ബി പ്രതിവർഷം നൽകുന്ന 2.17 കോടിയുടെ കമ്മിറ്റ്മെന്റ് ചാർജ് കൊണ്ടാണ് ഇത് നിലനിൽക്കുന്നതെന്നും ധവളപത്രത്തിൽ പറയുന്നു. അതിനാൽ കിഫ്ബിയെ ധനകാര്യ വകുപ്പിന്റെയും ബജറ്റിന്റെയും കീഴിൽ കൊണ്ടുവന്ന് CAGയെ ഉപയോഗിച്ച് പെർഫോമൻസ് ഓഡിറ്റ് നടത്തണമെന്ന് ധവളപത്രം നിർദ്ദേശിച്ചിട്ടുണ്ട്. ധവളപത്രം നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കുന്നതിന് പ്രതിപക്ഷത്തു നിന്നും മുൻ ധനമന്ത്രി KN ബാലഗോപാൽ എതിർപ്പ് ഉന്നയിച്ചു. ചട്ടങ്ങൾ പാലിച്ചില്ലെന്ന ശ്രീ ബാലഗോപാലിന്റെ ആരോപണം നിലനിൽക്കുന്നതല്ലെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ധവളപത്രത്തിന് ശേഷം ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയത്തിന്റെ ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉൾപ്പെടെ പങ്കെടുത്തു. ആരോഗ്യമന്ത്രി K. മുരളീധരനും മുഖ്യമന്ത്രി VD സതീശനും ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗി കട്ടിലിൽ നിന്നും വീണു മരിച്ച സംഭവത്തിൽ
മരണകാരണം തലക്കേറ്റ ക്ഷതമാണെന്നും അന്വേഷണത്തിന് നിർദ്ദേശിച്ചതായും ആരോഗ്യമന്ത്രി പറഞ്ഞു. ധവളപത്രം പ്രതിപക്ഷത്തിന് നേരെ പിടിച്ച കണ്ണാടിയാണെന്നാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ മറുപടിയിൽ പറഞ്ഞത്.

കൂടാതെ ബി ജെ പി ജയിച്ച കഴക്കൂട്ടം, നേമം, ചാത്തന്നൂർ എന്നിവിടങ്ങളിലെ വോട്ടിംഗ് കണക്ക് നിരത്തി പ്രതിപക്ഷത്തിന് മറുപടിയും നൽകി. സർക്കാർ പ്രതികാര ബുദ്ധിയോടെ ജീവനക്കാരെ സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസോടെയാണ് 3-ാം തീയതി സഭ ആരംഭിച്ചത്. നോട്ടീസ് തള്ളിയതോടെ പ്രതിപക്ഷം നിയമസഭയിൽ വാക്കൌട്ട് നടത്തി. സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് മുന്നേ തന്നെ 3000-ത്തോളം പേരെ സ്ഥലം മാറ്റിയെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. എന്നാൽ ആരോപണങ്ങൾ തള്ളിയ ഭരണപക്ഷം ഭരണപരമായ ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പൊതുവായ മാറ്റങ്ങൾ മാത്രമാണ് വരുത്തിയിട്ടുള്ളതെന്നും എല്ലാ വ്യവസ്ഥകളും പാലിച്ചുകൊണ്ടാണ് സ്ഥലം മാറ്റം നടക്കുന്നതെന്നും വ്യക്തമാക്കി. മുൻ സർക്കാരിനെ തങ്ങൾ മാതൃകയാക്കില്ലെന്നും ന്യായം അനുസരിച്ച് മാത്രമേ ഈ സർക്കാർ പ്രവർത്തിക്കുകയുള്ളൂവെന്നും മുഖ്യമന്ത്രിക്ക് വേണ്ടി സഭയിൽ മറുപടി പറഞ്ഞ മന്ത്രി സണ്ണി ജോസഫ് വ്യക്തമാക്കി. മാനദണ്ഡങ്ങൾ കാറ്റിൽ പരത്തി പ്രതികാര ബുദ്ധിയോടെയാണ് സ്ഥലം മാറ്റങ്ങൾ എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാക്കൌട്ട് പ്രസംഗത്തിൽ പറഞ്ഞു. നിയമസഭാ അംഗങ്ങളെ ചട്ടം പഠിപ്പിക്കാൻ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ റൂളിംഗ് നടത്തിയതായിരുന്നു മറ്റൊരു പ്രത്യേകത. ചരിത്ര പ്രാധാന്യമുള്ള സഭയുടെ അന്തസത്ത കാത്തുസൂക്ഷിക്കാൻ ബാധ്യതയുണ്ടെന്നും സ്പീക്കർ പറഞ്ഞു. 71 പുതിയ അംഗങ്ങളുണ്ട്. അവർ സഭയിലുള്ള മുതിർന്ന അംഗങ്ങളെ ജ്യേഷ്ഠ സഹോദരന്മാരായി കണ്ട് അവർ പാലിക്കുന്ന നല്ല രീതികൾ മാതൃകയാക്കണം. ഇത് സംബന്ധിച്ച് പുതിയ അംഗങ്ങൾക്കായി ഈ മാസം 17 സെമിനാർ സംഘടിപ്പിക്കും. പക്ഷാഘാത ചികിത്സയുടെ ചെലവ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കാരുണ്യ മെഡിസെപ് സുരക്ഷാ പദ്ധതി പാക്കേജ് വർദ്ധിപ്പിക്കുന്നത് പരിഗണനയിലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിയമസഭയിൽ.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റും 5 സെക്കൻഡും. കിസാൻവാണി. ഇന്നത്തെ കിസാൻവാണിയിൽ ഇരട്ടയാർ പഞ്ചായത്തിലെ യുവ കർഷകനായ ശ്രീ സിമിൽ കൊറ്റനിക്കൽ തൻ്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. കിസാൻ വാണി

0: എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഇരട്ടയാറിൽ സമ്മിശ്ര കൃഷി അവലംബിക്കുന്ന യുവകർഷകനായ ശ്രീ സിമിൻ കൊറ്റനിക്കൽ തന്റെ കാർഷിക പ്രവർത്തനങ്ങളെപ്പറ്റി സംസാരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ.
2: ടീം കിസാൻ വാണി ഇന്നെത്തിയിരിക്കുന്നത് ഇരട്ടയാർ പഞ്ചായത്തിലെ കൊറ്റിനിക്കൽ സിമിൻ എന്ന യുവ കർഷകന്റെ കൃഷിയിടത്തിലാണ്. മികച്ച സമ്മിശ്ര കർഷകനായ സിമിൻ തന്റെ കാർഷികാനുഭവങ്ങൾ കിസാൻ വാണി ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നു. സിമിൻ, എത്ര വർഷമായിട്ട് ഈ കാർഷിക രംഗത്തുണ്ട്? ചെറിയ പ്രായമാണല്ലോ.
3: ഒരു 5-6 വർഷമായിട്ട് ഈ കാർഷിക രംഗത്ത് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതിലിപ്പം 3-4 വിളകൾ നമ്മൾ ചെയ്യുന്നുണ്ട്.
2: പഠനമൊക്കെ എവിടെയായിരുന്നു? എന്താണ് പഠിച്ചത്?
3: ഞാന് ഗ്രാജുവേറ്റ് ആണ്, BSc കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. പഠിച്ചതെല്ലാം ഇരട്ടയാറ് തന്നെയാണ്, വലിയ തോവാള ഇരട്ടയാറായിട്ടാണ് പഠിച്ചത്.
2: ഈ പഠനം കഴിഞ്ഞിട്ട് പിന്നെ വേറെ എന്തെങ്കിലും ജോലിക്കൊക്കെ പോയിട്ടുണ്ടോ, അതോ അതിൻ്റെ ഒരു നേരിട്ട് കൃഷിയിലേക്കായിരുന്നോ?
3: ഇല്ല, നേരിട്ട് കൃഷിയിലേക്കല്ലായിരുന്നു. ഞാനിപ്പോൾ ബാങ്കിൽ HDFC ബാങ്കിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പ്രൈവറ്റ് സെക്ടറാണ്, അവിടെ ലോൺസിലായിരുന്നു. അപ്പോൾ ഞാനത് വിട്ടിട്ട് ഇപ്പോൾ കൃഷിയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു.
2: എന്തൊക്കെ ഇനം വിളകളാണ് ഇവിടെ ഉള്ളത്?
3: ഇവിടെ ഏലം ഉണ്ട്, പിന്നെ കുരുമുളക് കൃഷി ചെയ്യുന്നുണ്ട്, പിന്നെ റബ്ബറും ഉണ്ട്.
2: ഇരട്ടയാർ മേഖലയിൽ റബ്ബർ കൃഷി വ്യാപകമായിട്ടുണ്ടോ?
3: ഇരട്ടയാർ മേഖലയിൽ റബ്ബർ കൃഷിയുണ്ട്. അതിപ്പം കമ്പാരിറ്റീവ്ലി മറ്റ് ഏരിയകളിൽ വെച്ച് ഇവിടെ ഇപ്പം ചൂടിൻ്റെ ഒരു കൂടുതലുണ്ട്. അപ്പോൾ റബ്ബർ നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട്. ന്യായമായ രീതിയിൽ ഷീറ്റും ഒട്ടുപാലൊക്കെ ആയിട്ടാണെങ്കിലും വിളവ് കിട്ടുന്നുണ്ട്.
2: ജില്ലയിലിങ്ങനെ ഈ ഹൈ റേഞ്ച് മേഖലയിൽ അങ്ങനെ ഈ റബ്ബർ കൃഷി വളരെ കുറഞ്ഞൊരു സമയമാണല്ലോ ഇപ്പോൾ, അല്ലെ? കുറവാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇരട്ടയാർ കൂടുതലായിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ?
3: ആ, ഇരട്ടയാർ ഏരിയയിൽ നമ്മുടെ ഹൈ റേഞ്ചിലേക്ക് ശരിക്കും പറഞ്ഞാൽ റബ്ബർ അനുയോജ്യമാണോ ചോദിച്ചാൽ അല്ല. പക്ഷേ ഇവിടെ കമ്പാരിറ്റീവ്ലി ചൂട് കൂടുതലുള്ളതുകൊണ്ട് റബ്ബർ വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. പട്ടമരപ്പ് പോലുള്ള വലിയ പ്രശ്നങ്ങളൊന്നും റബ്ബറിനില്ല ഇവിടെ.
2: എത്ര റബ്ബർ മരങ്ങളാണ് നമുക്ക് സ്വന്തമായിട്ട് ഇവിടെ കൃഷി ചെയ്യുന്നത്?
3: ഇവിടെ ഇപ്പോൾ 350-400 റബ്ബറോളം ഉണ്ട്.
2: ശരാശരി 400 റബ്ബറിൽ നിന്ന് നമുക്ക് എത്ര ഷീറ്റ് ഒരു ദിവസം ലഭിക്കും?
3: 400 റബ്ബറിൽ നിന്ന് നമുക്കൊരു 12-15 ആ ഒരു ഷീറ്റ് എണ്ണം വരെ കിട്ടും.
2: എല്ലാ സമയത്തും ഇതിന്റെ റബ്ബർ പാല് ലഭിക്കുമോ, അതോ മഴക്കാലത്ത് എത്ര കാലം ഇത് നിർത്തി വെക്കണം, അങ്ങനെയൊക്കെ ഒരു കാലയളവുണ്ടോ?
3: ആ, നമ്മൾ മഴക്കാലത്ത് വെട്ടുന്നുണ്ട്. മഴക്കാലത്ത് വെട്ടുന്നതെന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ഒട്ടിച്ചിട്ട് അങ്ങനെയാണ് വെട്ടുന്നത്. 1-2 ദിവസം കൂടുമ്പോഴാണ് വെട്ടുന്നത്.
2: മഴക്കാലത്തും വെട്ടാറുണ്ട്?
3: ഉണ്ട്, മഴക്കാലത്തും വെട്ടാറുണ്ട്.
2: ഏത് സമയത്താണ് ഇതിന് പാൽ ഉൽപാദനം കൂടുതലുള്ളത്?
3: പാൽ ഉൽപാദനം കൂടുതൽ നമുക്കൊരു 1-2 ജനുവരി-2 ഫെബ്രുവരി മാസങ്ങളിലൊക്കെ തൊട്ട് പാൽ ഉൽപാദനം കൂടും. റബ്ബറിന് ഇലയായി തുടങ്ങുമ്പോൾ തൊട്ട് പിന്നെ നമുക്ക് ഉൽപാദനം കൂടും.
2: ഈ റബ്ബറൊക്കെ റീപ്ലാന്റ് ചെയ്യേണ്ട ഒരു സമയം എപ്പോഴാണ്? അതായത് ഇപ്പോൾ ഒരു റബ്ബർ നട്ട് നമ്മൾ എത്ര വർഷം കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഒരു പൂർണ്ണ വളർച്ചയെത്തി ഉൽപാദനത്തിലേക്ക് വരുന്നത്?
3: നാട്ടിൻപുറങ്ങളിലാണെങ്കിൽ ഒരു 7 വർഷം ഒക്കെ ആകുമ്പോഴത്തോട്ട് റബ്ബർ നമുക്ക് വെട്ടി വിളവെടുക്കാൻ തുടങ്ങാം. പക്ഷെ നമ്മുടെ ഇവിടേക്ക് വരുമ്പോഴത്തേക്കും ഒരു 10-12 വർഷം അടുത്തൊക്കെ എടുക്കാറുണ്ട്. പിന്നെ നമുക്കത് പിന്നെ തുടർച്ചയായിട്ട് വിളവെടുക്കാൻ തുടങ്ങിയാൽ 20-25 വർഷം വരെ നമുക്ക് ആ റബ്ബർ ഉപയോഗിക്കാം. പിന്നെ വെട്ടി റീപ്ലാന്റ് ചെയ്യേണ്ടതായിട്ട്.
2: ഈ റബ്ബർ കൃഷിക്ക് ഇടയിലായിട്ട് ഇടവിളകൾ എന്തെങ്കിലും കൃഷി ചെയ്യാൻ എന്നൊരു സാഹചര്യം ഉണ്ടോ?
3: ഉണ്ട്. ഞങ്ങളിപ്പം കൃഷി ചെയ്തിരിക്കുന്നത് റബ്ബറിന് ഇടയ്ക്ക് ഏലമാണ്. ഏലം എല്ലാവരും പറയുന്നത് ഏലം റബ്ബറിനകത്ത് വലിയധികം കിട്ടില്ല എന്നൊക്കെ ഉള്ളതാണ് പറയുന്നത്. പക്ഷെ എങ്കിലും കുഴപ്പം, നമ്മുടെ അനുഭവം വെച്ച് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ വിളവുണ്ട്.
2: അതുപോലെ പല സ്ഥലത്തും ഇങ്ങനെ ഈ റബ്ബറേക്കടെ നമ്മുടെ റബ്ബർ മരത്തിൽ കുരുമുളക് വള്ളികളൊക്കെ അത് പ്രായോഗികമാണോ? ഈ റബ്ബർ വെട്ടാൻ ഉള്ള പ്രായോഗിക തടസ്സം നേരിടില്ലേ?
3: ഇല്ല, അത് കുഴപ്പമില്ല. നമ്മളത് ഇത്തിരി മുൻകൂട്ടി ചെയ്താൽ മതി, കൃഷി ചെയ്താൽ മതി. ഇപ്പം റബ്ബർ വെട്ടാനുള്ള ഒരു നമ്മളൊരു മാക്സിമം ഒരു 5-10 പൊക്കത്തിലെ നമ്മൾ റബ്ബറിൻ്റെ വെട്ടാൻ പറ്റുള്ളൂ. അപ്പം അതിന് ആ ഒരു രീതിയിലേക്ക് നമ്മൾ ആ ഒരു പൊക്കത്തിലേക്ക് ഈ കുരുമുളക് പടർത്തി വിട്ടാൽ മതി. പിന്നെ ഈ ഏലവും കൂടെ ചെയ്യുന്നതിനകത്തും ഇത് പ്രായോഗികമാണ്. ഏലത്തിൻ്റെ ഹൈറ്റിന് മുകളിലേക്ക് കൊടി റബ്ബറിൽ നല്ലപോലെ ഉണ്ടാവും.
2: അപ്പോൾ ഈ റബ്ബറിൻ്റെ ഷെയ്ഡ് ഒരു ഏലത്തിനൊരു പ്രശ്നമാണോ? അതായത് ഈ ഷെയ്ഡ് ഇറക്കേണ്ടത് ഏലത്തിന് ഇപ്പോൾ ഷെയ്ഡ് ക്രമീകരിക്കണമല്ലോ, തണൽ ക്രമീകരിക്കണം. അപ്പോൾ ഈ റബ്ബറിൻ്റെ ഏല അങ്ങനെ വെട്ടാനൊന്നും പറ്റില്ല, അപ്പോൾ അത് ഇതിനെ ബാധിക്കുമോ?
3: അത് നമ്മള് ബാധിക്കുമെന്ന് ചോദിച്ചാൽ ബാധിക്കും, വിളവ് കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മളത് വേനൽ മഴയോട് അടുക്കുന്ന ഒരു സമയത്ത് നമുക്ക് ഈ റബ്ബറിന്റെ അടിയിലുള്ള എരുമ്പുകളൊക്കെ കുറച്ച്

0: സാധനം തന്നെ റബ്ബറിലേക്കും കിട്ടുന്നുണ്ട്.
1: കിട്ടുന്നുണ്ട്.
0: ആ കുരുമുളകിനും ഈ പറഞ്ഞ പോലെ തന്നെയാണ്, മൂന്ന് വിളകളും ഈ ഒരു ഒരു വളത്തെ തന്നെ മൂന്ന് വിളകളും ഓടുന്നുണ്ട്.
1: ഓടുന്നുണ്ട്.
0: ആ
1: ഇപ്പൊ ഏലത്തിനൊക്കെ മണ്ണിളക്കിയുള്ള പണികളൊക്കെ അത്യാവശ്യമാണ്. അപ്പൊ ഈ റബ്ബറിലേക്ക് വരുമ്പോൾ അത് അതിനെ ദോഷകരമായിട്ട് ബാധിക്കില്ലേ?
0: ഇല്ല, നമ്മൾ ഒരുപാട് ഇപ്പം മണ്ണ് വേരോട്ടം ഭയങ്കരമായിട്ട് കൂടുതലുണ്ട് റബ്ബറിന്. അപ്പം മേൽവേരുകൾ എപ്പോൾ എപ്പോഴും ഏലത്തിൻ്റെ തടത്തിലേക്ക് കയറി വരുന്നുണ്ട്. അപ്പം നമ്മളിടയ്ക്ക് വർഷത്തിലൊന്ന് പൊട്ടിച്ചു വിടുന്ന പതിവുണ്ട് മണ്ണൊന്ന് ഇളക്കി. അപ്പം അതിൽ നിന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി ആഴത്തിലേക്ക് പോകുന്നില്ല, ഒരു മാക്സിമം പോയ ഒരടി ഒന്നര അടിയൊക്കെ ആഴത്തിലേക്ക് അത് കിളച്ച് വരത്തുള്ളൂ. അപ്പോൾ റബ്ബറിനെ അത് വലിയ ദോഷമായിട്ട് ബാധിക്കത്തില്ല, അതിനും താഴേക്ക് ആയിരിക്കും റബ്ബർ പോകുന്നത്. പിന്നെ മേൽവേരുകൾ പൊട്ടലുണ്ടാവും, അത് വലിയ പ്രശ്നമാകുന്ന കാര്യമല്ല.
1: അതോടൊപ്പം തന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു മറ്റ് ഇപ്പോൾ ഹൈറേഞ്ചിൽ പലയിടത്തുനിന്നും കുരുമുളക് കൃഷി ഇങ്ങനെ അന്യം നിന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇവിടെ ധാരാളം കുരുമുളക് ചെടികൾ കാണാനുണ്ട്. ഇപ്പോൾ ഇവിടെ കുരുമുളക് ധാരാളമായിട്ട് നേരത്തെ മുതൽ ഇങ്ങനെ ഉള്ള ഒരു സ്ഥലമാണോ?
0: ഇരട്ടിയാർ ഏരിയയിൽ നേരത്തെ വിട്ടേ കുരുമുളകുണ്ട്. ഇപ്പം ഈ ഒരു കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ നമുക്കിവിടെ ഏലകൃഷി അത്യാവശ്യം വ്യാപകമായിട്ട്
1: തുടങ്ങിയിട്ട്.
0: ആ അതിനു മുന്നേ എല്ലാം നമുക്ക് കുരുമുളകായിരുന്നു. പക്ഷെ ഇപ്പോഴും ഇവിടെയും ഇവിടുത്തെ സ്ഥിതിയും എന്ന് പറഞ്ഞാലും കുരുമുളകിലേക്ക് വിളവ് നേരെ പകുതിയായി. പണ്ടുണ്ടായിരുന്നതിലും വിളവ് കുറഞ്ഞു. കുരുമുളക് കയറ്റി വിട്ടുകൊണ്ടിരുന്ന ഈ മുരിക്കൊക്കെ പോലുള്ള താങ്ങി നിർത്തുന്ന വൃക്ഷങ്ങളുണ്ട്, അതിനൊക്കെ ആണെങ്കിലും കേടുകൾ കൂടുതലായിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്.
1: ഈ റബ്ബർ കൃഷിയായിട്ട് വന്നിട്ട് ഒരു കാര്യം ചോദിക്കാൻ വിട്ടു പോയി. ഇപ്പോൾ നിലവിൽ ഈ റബ്ബർ കൃഷി റബ്ബറിന് എന്ത് വിലയുണ്ട്? ഇത് ലാഭകരമാണോ? ഒരു ശരാശരി കർഷകനെ സംബന്ധിച്ച് ഇത് ലാഭകരമാണോ?
0: നമ്മൾ തന്നെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇത് വലിയ കുഴപ്പമില്ലാണ്ട് പോകും, ലാഭകരമാണ്. അല്ലാണ്ട് ഒരു പണിക്കാരനെ വെച്ച് നമുക്ക് പോയി കഴിയുമ്പോഴത്തേനും അത് മുതലാകൂല. കാരണം നേരത്തെ വെട്ടുകൂലിയായിട്ടും പിന്നെ പാലെടുക്കുന്ന കൂലിയായിട്ടും ഒക്കെ തുക കൂടിയിട്ടുണ്ട്. അത് ഇപ്പം 2 രൂപ എന്നുള്ള നിരക്കിലേക്കൊക്കെയാണ് ഒരു മരത്തിന്. അപ്പം അത് ഇപ്പോഴത്തെ ഒരു വില വെച്ച് നമുക്കത് നഷ്ടമാണ്. തന്നെ ചെയ്യുന്നുണ്ട്, വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്.
1: ഇപ്പോൾ ഈ റബ്ബർ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് ഈ പണികൾ ഇപ്പോൾ 400 അല്ലെങ്കിൽ 500 മരം അല്ലെങ്കിൽ 200 മരം ഉള്ളവർക്ക് രാവിലെ തന്നെ ഇതിൻ്റെ പണിയൊക്കെ തീർത്ത് അടുത്ത ജോലിക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടോ? അതായത് ഈ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് കൃഷിയിടത്തിൽ പണി എടുക്കേണ്ട ഒരു ആവശ്യമുണ്ടോ?
0: ഇതിപ്പോൾ ഒന്നരാടം ദിവസങ്ങളിലാണ് നമ്മൾ റബ്ബറിൻ്റെ വിളവെടുപ്പ് വെട്ടി വിളവെടുക്കുന്നത്. അപ്പം അതിൽ നമ്മളൊരു 4 മണിക്കായി രാവിലെ ഒരു 4 മണിക്ക് വെട്ട് തുടങ്ങിയാൽ ഒരു 8 മണി 8:30 വെട്ട് തീരും. പിന്നെ ഇപ്പം ഷീറ്റാക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം 3 പണി വരുന്നുണ്ട്. റബ്ബർ വെട്ടൽ വരുന്നുണ്ട്, പാലെടുക്കൽ വരുന്നുണ്ട്, പിന്നെ അത് ഷീറ്റാക്കൽ വരുന്നുണ്ട്. അപ്പം അങ്ങനെ 3 പണിയാണ് വരുന്നത്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഷീറ്റാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ പണികൾക്ക് പോകാൻ പാടായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ രാവിലെ വെട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പിറ്റേ ദിവസം ഒട്ടുപാലാക്കുവാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമ്മളത് എടുത്താൽ മതി. അപ്പം അങ്ങനെയുള്ള പരിപാടികളിലൊക്കെയാണ് നമുക്ക് വേറെ ജോലികൾക്ക് പോകാം. ഒരു 8:30 നമുക്ക് റബ്ബറിൻ്റെ പണികൾ തീർത്ത് അടുത്ത എന്താണോ പ്രോഗ്രാം അതിലേക്ക് നമുക്ക് കടക്കാം.
1: ഈ ഷീറ്റ് ആക്കുന്നതിനുള്ള ഒരു സംവിധാനം നമുക്ക് ഇവിടെ ഒരുക്കിയിട്ടുണ്ടോ?
0: ഉണ്ട്, അത് നമുക്ക് മെഷീനായിട്ട് ഉണ്ട്. അത് 2 ടൈപ്പ് ഉണ്ട് മെഷീന്. ഒന്ന് നമ്മൾ ഇത് ഷേപ്പ്, അതായത് ഷീറ്റ് ആക്കുക, അതിനുശേഷം അത് പ്രസ് ചെയ്ത ഒരു പ്രസറുണ്ട്, ഒരു ഇതുള്ള അച്ചായിട്ടുള്ള. അപ്പൊ അതില് ലാസ്റ്റ് അതും കൂടെ ചെയ്തെടുക്കുക.
1: അത് ഇങ്ങനെ മാനുവലായിട്ട് കൈകൊണ്ട് പ്രവർത്തിപ്പിക്കുന്നതാണോ അതോ ഇപ്പൊ യന്ത്ര സഹായത്തോടെ എന്തെങ്കിലും സംവിധാനം വന്നിട്ടുണ്ടോ?
0: യന്ത്ര സഹായത്തോടെ ഉള്ളതുണ്ട്. നമുക്കിവിടെ അതിന് മാത്രമുള്ള റബ്ബറുകൾ ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോ കൈ വെച്ച് തന്നെ മാനുവലായിട്ട് ചെയ്യുന്ന രീതിയിലാണ്.
1: ഇതിന്റെ ഒരു പ്രോസസ് എങ്ങനെയാണ്? ഈ റബ്ബർ ഷീറ്റിലേക്ക് വരുന്ന ഒരു പ്രോസസ് അതൊന്ന് വിശദമാക്കാമോ?
0: ഇതിപ്പോൾ നമ്മൾ രാവിലെ റബ്ബർ വെട്ടും. റബ്ബർ വെട്ടിയിട്ട് ഒരു 10 മണിയോടുകൂടി നമുക്കത് പാലെടുക്കാറാകും. അപ്പോൾ പാലെടുത്തതിന് ശേഷം നമ്മൾ ബക്കറ്റിലാണ് ശേഖരിക്കുക. ബക്കറ്റിൽ ശേഖരിച്ചതിന് ശേഷം നമ്മൾ ഡിഷുണ്ട്, ആ ഡിഷിലേക്ക് പകർത്തിയിട്ട് ഇപ്പം 1 ലിറ്റർ പാലാണ് നമ്മൾ ഡിഷിലേക്ക് ഒഴിക്കുന്നതെന്നുണ്ടെങ്കിൽ 1 ലിറ്റർ വെള്ളവും കൂടെ ഒഴിക്കും അതിൻ്റെ കൂട്ടത്തിൽ. എന്നിട്ട് അത് മിക്സ് ചെയ്യും. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ആസിഡ് ഒഴിക്കും. അസറ്റിക് ആസിഡാണ്. അപ്പോൾ അസറ്റിക് ആസിഡ് ഒഴിക്കും. അതൊരു 20-30 ml നമ്മൾ ഒഴിക്കും ഡൈല്യൂട്ട് ചെയ്ത് ഒരു ഡിഷ് ഡൈല്യൂട്ട് ചെയ്ത്. എന്നിട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കും. അത് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലിയും നമ്മളത് ഇളക്കി കൊടുക്കും. എന്നിട്ട് അതൊരു 1-2 മണിക്കൂറിന് ശേഷം തന്നെ അത് ഏകദേശം കട്ടിയായി തുടങ്ങും. പിന്നെ നമ്മളത് ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ ഷീറ്റ് ആക്കുന്ന പ്രോസസ്സിലേക്ക് കടക്കുന്നത്, 1-2 മണി ടൈമോടുകൂടി.
1: ഇത് ഉണങ്ങിയെടുക്കാൻ എത്ര സമയം വേണം? ഒരു ഷീറ്റ് നമ്മൾ ഇങ്ങനെ വന്നിട്ട് ഇത് ഉണങ്ങിയെടുത്ത് ഇതൊരു വിപണിയിൽ എത്തിക്കാവുന്ന തരത്തിലേക്ക് എത്താൻ എത്ര സമയം എടുക്കും?
0: നേരത്തെ ആയിരുന്നെങ്കിൽ അത് കുറച്ച് ദിവസങ്ങൾ എടുക്കുമായിരുന്നു. ഇപ്പം നമുക്കതൊരു ഒരു മാക്സിമം 4 ദിവസം കൊണ്ട് തന്നെ നമുക്കൊരു ഷീറ്റ് ഉണങ്ങിയെടുക്കാൻ പറ്റും. അപ്പോൾ നേരത്തേക്ക്

0: ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആസിഡ് മാറിയിട്ട് അതിൽ വേറെന്തൊക്കെയോ കെമിക്കൽ കണ്ടൻറ്റ് മാറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്കിപ്പോൾ ഇത് ഉപയോഗിച്ച് തന്നെ ഷീറ്റ് അടിച്ച് കഴിയുമ്പോൾ പിറ്റേ ദിവസം തന്നെ ഷീറ്റിൻ്റെ കളറ് മാറി തുടങ്ങും.
1: മാറി തുടങ്ങും.
0: ആ പിന്നെ ഒരു രണ്ട് രണ്ട് മൂന്ന് വെയിൽ കൊണ്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം രണ്ട് വെയിലും രണ്ട് ദിവസത്തെ പുകയും കൂടെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഷീറ്റ് വിൽപ്പനയിലേക്ക് എത്തിക്കാം.
1: എത്തിക്കാൻ പറ്റും. ഈ മഴക്കാലത്ത് ഇപ്പോൾ ഇത് പ്രശ്നം ഒരു തടസ്സം നേരിടാറുണ്ടോ ഈ ഈ പ്രോസസ്സിന്? ഈ ഉണങ്ങുന്ന
0: ആ മഴക്കാലത്ത് ഒരു വെല്ലുവിളിയാണ്. ആ ഇപ്പം നമ്മൾ വെയിൽ കിട്ടാനുള്ള സാധ്യത ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മാക്സിമം ഇതിൻ്റെ വെള്ളം വലിഞ്ഞു കഴിയുമ്പോഴത്തേനും എടുത്ത് പുകയത്തേക്ക് ഇടാനാണ്.

0: संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है।
1: अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं,
2: अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं,
3: क्योंकि हमने लिया है प्रधानमंत्री फसल बीमा।
4: बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा।
5: योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी।
4: नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जनसेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण।
5: फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण।
4: प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार।
6: ഇപ്പോൾ നിലവിൽ ഇതിൻ്റെ ഒരു ഗുണനിലവാരം അനുസരിച്ചാണോ വില, അതോ ഈ റബ്ബറിന് അങ്ങനെ ഗുണനിലവാരം ഏലത്തിനുള്ള പോലെ ഗുണനിലവാരം നോക്കിയാണോ വിപണിയിലെടുക്കുന്നത്?
7: അതെ അതെ, റബ്ബറിനും ഗുണനിലവാരം നോക്കുന്നുണ്ട്, അതിൻ്റെ കളറ് പിന്നെ ഇതിലും ഗ്രേഡൊക്കെ തന്നെയുണ്ട്.
6: അതല്ലേ,
7: അപ്പൊ അതിലും ഷീറ്റിന്റെ കളറ് കാര്യങ്ങളൊക്കെ വെച്ച് തന്നെയാണ്, വലിപ്പം തൂക്കം. ഇപ്പൊ ഒരു നമ്മൾ 1 ലിറ്റർ പാലെടുത്ത് ഒഴിച്ചിട്ട് അത് ഷീറ്റായി കിട്ടിക്കഴിയുമ്പോഴത്തേനും ഒരു ഷീറ്റ് ഉണങ്ങി കിട്ടിക്കഴിയുമ്പോൾ അതൊരു 700 ഗ്രാം വരെ തൂക്കം കിട്ടും.
6: കിട്ടും
7: 700 മേളിലേക്ക് കിട്ടുന്ന
6: അതെ,
7: 1.5 ലിറ്ററോളം ഒക്കെ ഒഴിച്ച് കഴിയുമ്പോഴത്തേനും നമുക്കൊരു 700 മേളിലേക്ക് കിട്ടും. അപ്പൊ അതാണ് ആ ഗ്രേഡുള്ള പാലാണ്. അപ്പൊ 700 ഗ്രാമുകളിലേക്ക് തൂക്കം കിട്ടുന്ന ഷീറ്റ് ഉണ്ടെങ്കിൽ അത് അത്യാവശ്യം നല്ല കൊഴുപ്പും കാര്യങ്ങളൊക്കെ ഉള്ള റബ്ബർ പാലാണ്.
6: പിന്നെ ഇതിന്റെ ഒരു നിറത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, ആ നിറമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇത് ബന്ധപ്പെടുന്നത്? ഏത് നിറമാണ് ഇതിനൊരു കൂടുതൽ വില ലഭിക്കുന്നത്? അതായത്
7: അതൊരു ഒരു കറുത്ത കളറിലേക്ക് എത്തും. കറുപ്പല്ല, ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ
6: പറയാ
7: ബ്രൗൺ കളർ. അത് നല്ല ഡാർക്കായിട്ട് വരുന്നതനുസരിച്ച് അതിൽ ക്വാളിറ്റി ആണ്, നല്ല ഷീറ്റ് നല്ലപോലെ തെളിഞ്ഞു വരും. അത് നമുക്ക് ഏകദേശം അതിന്റെ മറുവശം കാണാവുന്ന രീതിയിലേക്ക് തെളിഞ്ഞു വരും. അതാണ് അതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഉണങ്ങിക്കഴിയുമ്പോൾ നല്ലപോലെ വെയിലും കൊണ്ട് പുകയും കൊണ്ട് ഉണങ്ങിക്കഴിയുമ്പോൾ ആ രീതിയിലേക്ക് വരും.
6: ഇപ്പൊ ഈ കുരുമുളകും റബ്ബറും ഏലവും കൃഷി ചെയ്യുന്നുണ്ടല്ലോ, ഇതിനകത്ത് ഏറ്റവും ലാഭകരമായിട്ട് സിം തോന്നിയത് ഏത് വിളയാണ്?
7: ഇതില് കമ്പാരിറ്റീവ്ലി ഏറ്റവും ലാഭകരം ഇപ്പോഴത്തെ ഒരു രീതി നോക്കുവാണെ ഏലം തന്നെയാണ്. കാരണം ഇപ്പോ വിലയുണ്ട്, പിന്നെ ഒരു 6-7 എടുക്കയോളം നമുക്ക്, 7 പ്രാവശ്യത്തോളം ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ അങ്ങനെയില്ല, ലാഭകരമാണെന്ന് വെച്ചാൽ മൂന്ന്
6: വിലയുടേതായ
7: രീതിയിലുള്ള ലാഭമുണ്ട്.
6: ഏലം ഏതിനും ഏലമാണ് ഇവിടെ ഉള്ളത്? ഈ കൃഷിയിടത്തിലുള്ളത്
7: ഇവിടെ ഇപ്പോ പല ടൈപ്പ് ഏലങ്ങളുണ്ട്. അതിൽ ഞങ്ങളിപ്പോ നേരെ കൃഷി ചെയ്യുന്ന ഒരു 3 ടൈപ്പ് ഉണ്ട്. 1 തിരുതാളിയുണ്ട്, പിന്നെ ഞള്ളാനിയുണ്ട്, പിന്നെ കണിപ്പറമ്പൻ എന്ന് പറയുന്നത്, കുമളി ഏലം എന്ന് പറയുന്നത് കണിപ്പറമ്പൻ ഏലം. അതുണ്ട്.
6: ഇതിനകത്ത് ഏറ്റവും ഒരു ഉത്പാദനശേഷി കൂടുതലുള്ള ഏതിനാണ്?
7: ഉത്പാദനശേഷി കൂടുതലും ഞള്ളാനിയും 3 ഉത്പാദനശേഷി കൂടുതലുള്ളതാണ്. 3 വിളവെടുപ്പ് എണ്ണം വ്യത്യസ്തമായിരിക്കും. ഞള്ളാനി 6 എടുക്കുകയുണ്ടെങ്കിൽ 6 എടുക്കയിലും ഏകദേശം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വിളവ് കിട്ടും. ഇപ്പൊ നമുക്ക് തിരുതാളി ആണെങ്കിൽ ഒരു 4 എടുക്കയൊക്കെ നമുക്ക് നല്ല വിളവ് കിട്ടുള്ളൂ.
6: അവസാനത്തെ 2 എടുപ്പ് ഉത്പാദനം
7: കുറവായിരിക്കും. പിന്നെ എല്ലാ ഏലം അങ്ങനെ തന്നെയാണ്, ലാസ്റ്റ് എടുക്ക വരെയും നമുക്ക് ആദ്യത്തെ കായ ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ഞള്ളാനി നല്ല കൃഷിയാണ്.
6: ഈ ഇവിടുത്തെ നമ്മുടെ ഒരു മണ്ണിനും ഭൂപ്രകൃതിക്കും അനുയോജ്യമായ ഇനം ഏതാണ് ഇതിനകത്ത് ഈ 3 എണ്ണം കൃഷി ചെയ്യുന്ന ഒരാൾ നിലയ്ക്ക്?
7: ഇവിടെ ഞാൻ നോക്കിയിട്ട് തിരുതാളിയാണ് അത്യാവശ്യം വലിയ, തിരുതാളിയില് കണിപ്പറമ്പനാണ് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വരുന്നത്. അതിൽ അത്യാവശ്യം പ്രതിരോധ ശേഷിയുണ്ട്, ഞള്ളാനിയും മറ്റേ തിരുതാളിനെ അപേക്ഷിച്ച്. ഈ തണ്ടുതുരപ്പം പോലുള്ള ശല്യങ്ങളൊക്കെ വളരെ കുറവുണ്ട്.
6: ഇത് നമ്മളൊരു

0: കണിപ്പറമ്പിന്റെ ഈ ചിമ്പ് നട്ട് എത്ര കാലം വേണം ഒരു വിളവെടുപ്പിലേക്ക് എത്താനായിട്ട്? ഒരു തൈ നട്ട്
1: ശരിക്കും 2-ാം വർഷമാണ് നമുക്ക് ഏലത്തിൽ നിന്ന് കാ കിട്ടി തുടങ്ങുന്നത്. എങ്കിലും അതൊരു ഒരു 8 മാസത്തോടുകൂടി തന്നെ നമുക്കത് ശരമടിക്കാറാകും. ഒരു വർഷം
0: അതായത് 8-ാം മാസം മുതൽ നമുക്ക് വിളവെടുക്കാൻ തുടങ്ങാം.
1: ശരിക്കും ഒരു ചൂട് നല്ലൊരു ഏലമായി വന്ന് 2-ാം വർഷത്തിൽ 1.5 വർഷത്തിന് മേളിലായി കഴിയുമ്പോഴത്തേനെ നമുക്കതിൽ വിളവെടുക്കാൻ പറ്റുള്ളൂ പ്രോപ്പറായിട്ട്. പിന്നെ അതുവരെയുള്ള ഒരു നമ്മളൊരു വിളവെടുപ്പായിട്ട് നമ്മളൊരു കണക്ക് കൂട്ടുന്നില്ല.
0: ശരിക്കും ഇപ്പൊ റബ്ബർ കൃഷി വരാനൊരു കാരണം, ഇങ്ങോട്ട് വരാൻ കാരണം ഇവിടെ ചൂടിന്റെ ഒരു കൂടുതലുണ്ടെന്ന് തോന്നുന്നു അല്ലെ? മറ്റ് ഹൈ റേഞ്ചിലെ മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഇപ്പൊ കട്ടപ്പന പോലും അപേക്ഷിച്ച് ഇരട്ടിയേറെ അല്പം ചൂട് കൂടിയൊരു സ്ഥലമാണെന്ന് തോന്നുന്നു. അപ്പൊ ഈ ചൂട് കൂടുന്നത് ഏലത്തിന് ദോഷകരമായി ബാധിക്കില്ല, അല്ലെങ്കിൽ അത് ഏലം കൃഷിക്ക് അത്ര യോജിച്ചതാണോ?
1: അതാണ് പറഞ്ഞ ഏലം കൃഷിയിൽ ശരിക്കും പറഞ്ഞാൽ ചൂട് പറ്റില്ല. പക്ഷേ മറ്റ് ഏരിയകളെ അപേക്ഷിച്ച്, അതായത് ഇപ്പം രാജാക്കാട്, രാജകുമാരി, പാമ്പാടുംപാറ ഒക്കെ പോലുള്ള ഏരിയകളെ അപേക്ഷിച്ച് നമുക്കിവിടെ ചൂട് കൂടുതലാണ്. അപ്പം അതുകൊണ്ട് അത് റബ്ബറിന് അത്യാവശ്യം നല്ല ചൂടുള്ള ഏരിയയിലാണ് റബ്ബർ ഏറ്റവും ബെറ്റർ ആകുന്നത്. പിന്നെ ഹൈ റേഞ്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏലം ഇവിടെ വലിയ പ്രശ്നമില്ലാണ്ട് പോകുന്നുണ്ട് വിളവെടുപ്പ്. പിന്നെ അതാ പറഞ്ഞാൽ ഇപ്പോൾ രാജാക്കാട്, രാജകുമാരി പോലുള്ള ഏരിയകളിൽ വെച്ച് നമുക്ക് 1-2 എടുക്കൊക്കെ നമുക്കിവിടെ ഏലത്തിന് വിളവെടുപ്പ് കുറയും.
0: ഇവിടെ ഈ സമീപത്തെ പ്രദേശത്തെ എല്ലാ കർഷകരും ഇങ്ങനെ ഈ ബഹുവിളകൾ ചെയ്യുന്നുണ്ടോ, അതോ ഏലം മാത്രമായിട്ട് കൃഷി ചെയ്യുന്ന ആരിലും ഉണ്ടോ, റബ്ബർ മാത്രമായിട്ട് ചെയ്യുന്ന കർഷകരൊക്കെ ഇപ്പോഴും ഇവിടെ ഉണ്ടോ?
1: ഉണ്ട്. റബ്ബർ മാത്രമായിട്ട് കൃഷി ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ ഇവിടെ വളരെ കുറവാണ്. എല്ലാവരും തന്നെ റബ്ബറിനകത്ത് ഏലമൊക്കെ ആക്കി, പിന്നെ നേരത്തെ റബ്ബർ ഉണ്ടായിരുന്നവർ റബ്ബർ വെട്ടിയിട്ട് ഏലമാക്കിയവരുണ്ട്. ഏലകൃഷി തന്നെയാണ് പ്രോപ്പറായിട്ട് ഇപ്പം ആൾക്കാർ ചെയ്യുന്നത് കൂടുതൽ. പിന്നെ ഞങ്ങൾ നോക്കിയിട്ട് ഏലത്തിനകത്ത് റബ്ബർ ഒരു വലിയ കുഴപ്പമില്ലാത്ത വിളയാണ്. നമ്മൾ ഏത് വിളയാണേലും നശിപ്പിച്ച് ഒന്ന് നശിപ്പിച്ചിട്ട് മറ്റേതിലേക്ക് കടക്കുന്ന ഒരു മണ്ടത്തരമാണ്. അപ്പോൾ ഉള്ളത് നിലനിർത്തി പോവുക എന്നുള്ളത് തന്നെയാണ്. കാരണം കാർഷിക രംഗമാണ്, ഏത് സമയത്താണെങ്കിലും വില ഏറ്റക്കുറച്ചിലുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് ബുദ്ധിപരമല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.
0: ഈ വേനൽക്കാലത്ത് ഇതിനൊക്കെ നനയൊരുക്കാനുള്ള സംവിധാനം നമുക്കിവിടെ സ്വന്തമായിട്ടുണ്ടോ?
1: ഉണ്ട്, ബോർവെല്ലാണ്. അപ്പം അതിലേക്ക് നമ്മൾ ടാങ്കിലേക്ക് അഴിച്ചിട്ട് അതിൽ കണക്ഷൻ ഹോസ് ഇട്ട് അതിൽ കുത്തിയെടുത്ത് വെള്ളം സ്പ്രേ ചെയ്യത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്.
0: എത്ര ദിവസം കൂടുമ്പോഴൊക്കെ, ഇപ്പം ഈ തവണ വേനൽ ഇച്ചിരി ശക്തമായിരുന്നല്ലോ, അപ്പോൾ എത്ര നാൾ കൂടി നമ്മൾ നനയ്ക്കുമായിരുന്നു, എത്ര ദിവസം ഇടപെട്ടായിരുന്നു നന കൊടുത്തുകൊണ്ടിരുന്നത്?
1: നമ്മൾ ഒരു 3 ദിവസത്തിൽ ഒന്നെങ്കിലും ഒരു ചെടിക്ക് അതിന്റെ ചുവട്ടിലേക്ക് നനവെത്തക്ക രീതിയിൽ വേണം നനയ്ക്കാനായിട്ട്.
0: ഇതുപോലെ തന്നെ ഈ കുരുമുളക്, ഏതിനും കുരുമുളകാണ് ഇവിടെ വ്യാപകമായിട്ടുള്ളത്?
1: കുരുമുളക് നമുക്കിവിടെ പന്നിയൂറുണ്ട്, പിന്നെ കൊറ്റനാടൻ എന്ന് പറയുന്ന ടൈപ്പുണ്ട്, പിന്നെ കരിമുണ്ട, നീലമുണ്ടി, അങ്ങനെ പല ടൈപ്പ് കുരുമുളകുകളും
0: ഉണ്ട്. ഈ കുരുമുളകിന് എങ്ങനെയാണ് കാർഷിക ഒരു പരിപാലനം എങ്ങനെയാണ്? ഏലത്തെയും റബ്ബറിനെയൊക്കെ അപേക്ഷിച്ച് കൂടുതലാണോ കുറവാണോ, എങ്ങനെയാണ് അതിന്റെ ഒരു പരിപാലനം?
1: ഏലത്തിനെ അപേക്ഷിച്ച് കുറവാണ് പരിപാലനം. നമുക്കിപ്പോൾ വർഷത്തിൽ ഒരു ജൈവവളമൊക്കെ ചെയ്താൽ മതി. പിന്നെ മരുന്ന് എന്തെങ്കിലും ഊരനൊക്കെ പോലുള്ള പരാദങ്ങളിൽ ആക്രമണം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് മരുന്ന് എന്തെങ്കിലും ചെയ്യും. ഇല്ല, അല്ലാത്ത പക്ഷം അത് ഏകദേശം കൃഷി ജൈവമായിട്ട് തന്നെയാണ് പോകുന്നത്. അത് ഒരു വർഷത്തെ ഒരു 1-2 മാക്സിമം ഉള്ള വളങ്ങൾ ഒക്കെ ചെയ്തേച്ചാൽ മതി.
0: അതും ജൈവവളം മാത്രമാണോ?
1: നമ്മളിവിടെ ജൈവവളമൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ പൂർണ്ണമായിട്ടും ജൈവമാണോ എന്ന് പറഞ്ഞാൽ അല്ല, കാരണം നമ്മൾ ഏലത്തിനകത്ത് രാസവളം ഉപയോഗിക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാം ഗുണം ഈ 3 വിളകൾക്കും കിട്ടുന്നുണ്ട്.
0: പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ 3 വിളകളും തോന്നുന്നു. ഇപ്പൊ ഈ ജൈവവളത്തിന് വേണ്ടിയിട്ട് ചാണകമാണോ ഉപയോഗിക്കുന്നത്?
1: ജൈവവളമായിട്ട് ചാണകമാണ് ഉപയോഗിക്കുന്നത്.
0: അതിനുവേണ്ടി പശു വളർത്തലോ ഉണ്ടായിരുന്നോ അതോ ഇപ്പോൾ ഉണ്ടോ?
1: ഇപ്പൊ പശു വളർത്തലില്ല, ഇപ്പൊ വാങ്ങിച്ചൊക്കെയാണ് ഉപയോഗിക്കുന്നത്. നേരത്തെ പശു ഉണ്ടായിരുന്നു.
0: ഈ ഇതൊക്കെ ഈ വളങ്ങളൊക്കെ ജൈവവളം, ഇപ്പൊ ചാണകം പോലുള്ള ജൈവവളങ്ങളൊക്കെ ഈ പരിസരത്ത് തന്നെ കിട്ടുമോ അതോ തമിഴ്നാട്ടിൽ നിന്നൊക്കെ എത്തിക്കണോ അങ്ങോട്ട്?
1: അല്ല, ഇവിടെ ചാണകമൊക്കെ നമുക്ക് ഇവിടെ തന്നെ നാട്ടിലൊക്കെ പശു വളർത്തുന്നവരുണ്ട്, അവരുടെ അടുത്തുനിന്നൊക്കെ തന്നെ കിട്ടും. പിന്നെ ഒരുപാട് ബൾക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തമിഴ്നാടിനെ തന്നെ ആശ്രയിക്കേണ്ടതായിട്ട്.
0: ഇതോടൊപ്പം തന്നെ എന്തെങ്കിലും മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങളൊക്കെ ഈ കൃഷിയിടത്തിൽ നിന്ന് ഉണ്ടാക്കുക, ഇപ്പോൾ ഒരു യുവ കർഷകൻ എന്ന നിലയ്ക്ക് അങ്ങനെ ഒരു പഠനമൊക്കെ നടത്തിയിട്ടുണ്ടോ, ഇല്ലെങ്കിൽ അതിലേക്ക് ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും?
1: നിലവിലില്ല, അപ്പോൾ അതിലേക്ക് ഇങ്ങനെ കൃഷിയിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് പോകുന്നു.
0: അതല്ലേ, ഇത്രയും വർഷം ഒരു ബാങ്കിങ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ആളെന്ന നിലയ്ക്ക് ചോദിക്കുകയാണ്, ഏറ്റവും നമുക്ക് സംതൃപ്തി നൽകുന്ന ഒരു ജീവിതം ജോലി ഏതാണ്? ശരിക്കും കാർഷിക രംഗത്ത് ഇങ്ങനെ ചെയ്യുന്നതാണോ അതോ ബാങ്കിങ് സെക്ടർ തന്നെയായിരുന്നു?
1: എപ്പോഴും സ്വാതന്ത്ര്യം കൃഷി തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കൃഷിയാണ്, അപ്പോൾ കാലാവസ്ഥയെ ആശ്രയിച്ചാണ് ഇതെല്ലാം പോകുന്നത്. അതെ അതെ, കാലാവസ്ഥ നല്ലതായിട്ട് വന്നു കഴിഞ്ഞാൽ കൃഷി ലാഭകരമാണ്. പിന്നെ എപ്പോഴും

0: ഒരു നമുക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടാവും, നമുക്ക് നമ്മുടേതായ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ് കാർഷിക ജോലി എന്ന് പറയുന്നത്.
1: ഇപ്പോൾ സിമിൻ്റെ പ്രായത്തിലുള്ള ഒരുപാട് കർഷകരൊന്നും ഈ മേഖലയിൽ ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? ഇപ്പോൾ പുതുതായിട്ട് ഇങ്ങനെ ഈ രംഗത്തേക്ക് കുറേ അധികം കർഷകർ വരുന്നുമുണ്ട്. അപ്പോൾ അവർക്കൊക്കെ സിമിൻ്റെ ഒരു ഉപദേശം എന്താണ്?
0: കൃഷിയിൽ ഈ പറഞ്ഞ പോലെ എല്ലാ ഫീൽഡും പോലെ തന്നെയാണ് കൃഷിയും. അതിനകത്ത് ലാഭം ഉണ്ടാകും, നഷ്ടം ഉണ്ടാകും. പിന്നെ കൃഷിയിലെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കാലാവസ്ഥയെ ആശ്രയിച്ചാണ് കൃഷി പോകുന്നത്. കാലാവസ്ഥ മോശമായി കഴിഞ്ഞാൽ കൃഷി മോശമായി പോകും. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇതിനകത്തുണ്ട്. ആ ഒരു വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ കൃഷി തന്നെയാണ് ഏറ്റവും ബെറ്റർ. പിന്നെ മുന്നോട്ട് ഫ്യൂച്ചറിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ കാർഷിക രംഗം ഏറ്റവും മുൻപന്തി തന്നെ വരുന്ന ഒരു രംഗമാണ്. അതിലേക്ക് നമുക്ക് ധൈര്യമായിട്ട് തന്നെ ഇറങ്ങാം. ഇപ്പം ഏത് ഫീൽഡാണെങ്കിലും ബിസിനസ് ആണെങ്കിലും നമുക്ക് ഇടിഞ്ഞു പോകാനോ അല്ലെങ്കിൽ ആ മാർക്കറ്റ് അനുസരിച്ച് പോകാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. പക്ഷെ കൃഷി എന്ന് പറയുമ്പോൾ എപ്പോഴും മുന്നോട്ട് അത് നമുക്ക് ഫ്യൂച്ചറിസ്റ്റിക് ആയിരിക്കും.
1: സർക്കാർ സഹായങ്ങളൊക്കെ കിട്ടാറുണ്ടോ? ഇങ്ങനെ കിട്ടിയിട്ടുണ്ടോ കൃഷിയായിട്ട് ബന്ധപ്പെട്ട്?
0: നമുക്ക് ഇപ്പോൾ കൃഷിഭവനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വളങ്ങൾ കാര്യങ്ങൾ, പിന്നെ പുതിയ എന്തെങ്കിലുമൊക്കെ വിളകൾ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ തൈകൾ കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട്.
1: അപ്പൊ അതിനു വേണ്ടിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട് അല്ലേ? കൃഷിഭവനൊക്കെ ആയിട്ട് നിരന്തരം ഇങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അല്ലേ ഒരു കർഷകനെ സംബന്ധിച്ച് ഗുണകരം?
0: അതെ അതെ, കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് തന്നെയാണ് എപ്പോഴും. പിന്നെ നമുക്ക് രോഗ കീടബാധകളൊക്കെ ഉണ്ട്, അതിനെപ്പറ്റി അവർക്ക് ക്ലാസ്സുകൾ വന്നെടുക്കാറുണ്ട്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ എപ്പോഴും കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നിൽക്കുന്നതാണ് നല്ലത്.
1: ഈ മണ്ണ് പരിശോധനയൊക്കെ നടത്താറുണ്ടോ കൃഷിയിടത്തില്?
0: ഉണ്ട്, മണ്ണ് പരിശോധന പി എച്ചിൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും എപ്പോഴും നോക്കാറുണ്ട്. മണ്ണിൽ അസിഡിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് വിളകളെ ബാധിക്കും. നമ്മളെപ്പോഴും അത് പി എച്ച് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താറുണ്ട്.
1: അപ്പോൾ ഒരു ശാസ്ത്രീയമായിട്ടാണ്, പരമ്പരാഗത രീതിയിലാണെങ്കിൽ പോലും ശാസ്ത്രീയമായ കൃഷി രീതിയാണ് അവലംബിക്കുന്നത് അല്ലേ?
0: അതെ അതെ അതെ, തീർത്തും പരമ്പരാഗതം എന്ന് പറയാൻ പറ്റില്ല. അതിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളും വെല്ലുവിളികളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതും കൂടെ നോക്കി തന്നെയാണ് ചെയ്യുന്നത്.
1: സിബിൻ്റെ മാതാപിതാക്കളൊക്കെ കാർഷിക രംഗത്ത് തന്നെ ഉള്ളവരാണോ?
0: അതെ അതെ, കാർഷിക രംഗത്ത് തന്നെയാണ്.
1: വീട്ടിൽ ആരൊക്കെ ഉണ്ട്, എന്തൊക്കെ അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്?
0: വീട്ടിൽ ഞങ്ങൾ അഞ്ചു പേരാണ്. പപ്പയുണ്ട്, അമ്മയുണ്ട്, പിന്നെ അനിയത്തിമാർ രണ്ടുപേരുണ്ട്. അവര് ജോലിയൊക്കെയാണ്. അനിയത്തിമാര് ഒരാൾ അഡ്വക്കേറ്റ് ആണ്, പിന്നെ ഒരാള് പഠിച്ചോണ്ടിരിക്കുന്നു, പിന്നെ അമ്മ ഇവിടെ വാർഡ് മെമ്പറാണ്.
1: പഞ്ചായത്ത്
0: അംഗമാണ്.
1: ഇരട്ടയാർ
0: പഞ്ചായത്ത് ആറാം വാർഡ് അംഗമാണ്.
1: അപ്പൊ നിങ്ങൾ മൂന്ന് പേരുമാണ് സജീവമായിട്ട് കാർഷിക രംഗത്തുള്ളത്?
0: അതെ അതെ.
1: അപ്പോൾ ഈ കാർഷിക മേഖലയിൽ ഇനിയും കൂടുതൽ വിജയങ്ങൾ കൈവരിക്കാൻ സിമിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇത്രയും നേരം കിസാൻവാണി ശ്രോതാക്കളുമായി വിലപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചതിന് നന്ദി.
2: ഇരട്ടയാറിൽ സമ്മിശ്ര കൃഷി അവലംബിക്കുന്ന യുവകർഷകനായ ശ്രീ സിമിൻ കൊറ്റനിക്കലുമായി ഇതുവരെ സംസാരിച്ചത് അനുരാജ്.
3: പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6,000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2,000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്.
4: പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം.
3: കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം.

0: ഭാരത സർക്കാർ.
1: എല്ലാ കിസാൻവാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ.
2: കിസാൻവാണി സമാപിക്കുന്നു.

0: അഴുത ഐ സി ഡി എസ് പ്രോജക്റ്റിലെ പെരുവന്താനം ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ പ്രവർത്തിക്കുന്ന അങ്കണവാടികളിൽ അടുത്ത 3 വർഷത്തിനുള്ളിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള അങ്കണവാടി ഹെൽപ്പറുടെ ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നതിന് പെരുവന്താനം ഗ്രാമപഞ്ചായത്തിലെ സ്ഥിരം താമസക്കാരായ വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ 18-ഉം 46-ഉം മധ്യേ പ്രായമുള്ളവരും 10-ാം ക്ലാസ് പാസ്സാവാത്തവരും എഴുത്തും വായനയും അറിയാവുന്നവരുമായിരിക്കണം. അപേക്ഷകൾ ജൂൺ 26 വൈകിട്ട് 5 മണിക്ക് മുൻപായി പീരുമേട് മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന അഴുത ICDS ഓഫീസിൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 04-86-92-33-281. തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന അഗ്രികൾച്ചറൽ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസി പ്രോജക്ട് ഡയറക്ടറുടെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി സഞ്ചാരയോഗ്യമായതും 1500 CC കൂടുതൽ എൻജിൻ കപ്പാസിറ്റി ഉള്ളതും AC സൗകര്യമുള്ളതും ടാക്സി പെർമിറ്റ് ഉള്ളതും ഡ്രൈവർ ഉൾപ്പെടെ 7 പേർക്ക് സഞ്ചരിക്കാവുന്നതുമായ ജീപ്പ് കാർ കൊട്ടേഷൻ അംഗീകരിച്ച് ഉത്തരവാകുന്ന തീയതി മുതൽ 1 വർഷത്തേക്ക് വാടകയ്ക്ക് നൽകുന്നതിനുള്ള വ്യക്തികൾ, സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്നും മത്സര സ്വഭാവമുള്ള കൊട്ടേഷനുകൾ ക്ഷണിച്ചു. കൊട്ടേഷൻ തീയതി മുതൽ ജൂൺ 20 ശനിയാഴ്ച രാവിലെ 11:30 വരെ പ്രവൃത്തി സമയങ്ങളിൽ കൊട്ടേഷനുകൾ ഓഫീസിൽ സ്വീകരിക്കുന്നതും അന്നേ ദിവസം ഉച്ചയ്ക്ക് 12 ഹാജരുള്ള കൊട്ടേഷൻ സമർപ്പിക്കപ്പെട്ടവരുടെ സാന്നിധ്യത്തിൽ ലഭ്യമായ കൊട്ടേഷനുകൾ തുറന്ന് പരിശോധിക്കുന്നതുമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 04-86-22-281-88. അടിമാലി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിന്റെ നിയന്ത്രണത്തിൽ കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ കോവിൽ കടവിൽ പ്രവർത്തിക്കുന്ന OP ക്ലിനിക്കിലേക്ക് ANM ഫാർമസിസ്റ്റ് അറ്റൻഡർ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായി PSC അംഗീകരിച്ച യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു. താൽപ്പര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത, മറ്റു യോഗ്യതകൾ, പ്രവൃത്തി പരിചയം, വയസ്സ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ ജൂൺ 12 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി ഓഫീസിൽ നേരിട്ടോ ഓഫീസിന്റെ വിലാസത്തിൽ തപാൽ മുഖേനയോ ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 04-86-22-43-99. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് 2026-27 വാർഷിക പദ്ധതി പ്രകാരം രാജാക്കാട് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ നടന്നുവരുന്ന സയാന OPയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക ഡോക്ടറെ നിയമിക്കുന്നതിന് ജൂൺ 10 ബുധനാഴ്ച രാവിലെ 11 മണിക്ക് നേരിട്ടുള്ള അഭിമുഖം രാജാക്കാട് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ നടത്തുന്നു. യോഗ്യത MBBS, TC രജിസ്ട്രേഷൻ, പ്രായപരിധി 60 വയസ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 04-86-82-945-28.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈ

0: ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. സാമ്പത്തിക പരിവർത്തനം, ദീർഘകാല വികസനം എന്നീ വിഷയങ്ങൾ ചർച്ചയായതായി പ്രധാനമന്ത്രി. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി യുവതലമുറയെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. പ്ലസ് ടു മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ദീർഘിപ്പിച്ച് CBSE. നാളെ അർദ്ധരാത്രി വരെ അപേക്ഷകൾ സമർപ്പിക്കാം. കേരളത്തിൽ നടപ്പാക്കാൻ നിർദ്ദേശിച്ച അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ 4-അംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി കിരീടം സ്വന്തമാക്കി ഇന്ത്യ. കിരീടനേട്ടം ജപ്പാനെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. ആഗോള പ്രതിസന്ധിയുടെ സമയത്ത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച കൂടുതൽ ഉത്തേജിപ്പിക്കുന്നതിനുള്ള വിവിധ ആശയങ്ങളും നടപടികളും യോഗത്തിൽ ചർച്ചയായി. ഇന്ത്യയുടെ സാമ്പത്തിക പരിവർത്തനം, ദീർഘകാല വികസന മുൻഗണനകൾ തുടങ്ങിയ വിഷയങ്ങളിൽ സമിതി അംഗങ്ങളുമായി ചർച്ചകൾ നടന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ജനജീവിതം മെച്ചപ്പെട്ടു.

0: ുന്നതിനും ബിസിനസ് സുഗമമാക്കുന്നതിനും വേണ്ടിയുള്ള വിവിധ പരിഷ്കാരങ്ങളും അംഗങ്ങൾ പങ്കുവച്ചതായി അദ്ദേഹം പറഞ്ഞു. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി യുവതലമുറയാണെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ന്യൂഡൽഹിയിൽ മൈ ഭാരത് യുവ കൺവെൻഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനസംഖ്യയുടെ 65% 35 വയസ്സിന് താഴെയുള്ളവരാണെന്നും ഇതിലൂടെ ലോകത്തെ ഏറ്റവും യുവജന സമ്പന്നമായ രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു.
1: युवा हमारी आज है, युवा हमारी शान है और युवा ही देश की शक्ति है. देश का 65 पॉपुलेशन बिलो 35 है, यानी कि देश युवा देश है. ये विकसित भारत के युवा है. मैं मानता हूँ कि ताकत आप सब युवाओं में भी है. आपके शक्ति को जागृत करें. आप में शक्ति आज से नहीं है. ये देश में ब्रेन पावर और मैन पावर सदियों से थे और आज भी है.
0: ഭക്ഷ്യ എണ്ണ പാക്കറ്റുകളുടെ വലിപ്പത്തിൽ ഭേദഗതി നിർദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ. പരിഷ്കരിച്ച നിയമപ്രകാരം പ്രധാന ഭക്ഷ്യ എണ്ണകൾക്കെല്ലാം കൃത്യമായ പാക്കറ്റ് അളവുകൾ നിശ്ചയിച്ചിട്ടുണ്ടെന്ന് ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. പാമോയിൽ, പാമോലിൻ, സോയാബീൻ എണ്ണ, സൂര്യകാന്തി എണ്ണ, കടുകെണ്ണ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന ഭക്ഷ്യ എണ്ണകൾക്ക് പുതുക്കിയ ഭേദഗതി ബാധകമാണ്. 200 ഗ്രാം, 500 ഗ്രാം, 1 മുതൽ 5 കിലോഗ്രാം വരെ, 15 കിലോഗ്രാം, 20 കിലോഗ്രാം എന്നിവയാണ് അംഗീകൃത പാക്കറ്റ് അളവുകൾ. CBSE പ്ലസ് ടു മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി നാളെ വരെ ദീർഘിപ്പിച്ചു. ഞായറാഴ്ച അർദ്ധരാത്രി വരെ അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായാണ് തീരുമാനമെന്ന് CBSE വ്യക്തമാക്കി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലുമായുള്ള ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. പരസ്പര വിശ്വാസത്തിലൂന്നിയുള്ള പങ്കാളിത്തമാണ് ഇന്ത്യ നേപ്പാൾ ബന്ധത്തിന്റെ അടിസ്ഥാനമെന്ന് ശ്രീ ജയശങ്കർ ചർച്ചയുടെ തുടക്കത്തിൽ ചൂണ്ടിക്കാട്ടി. വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, ഊർജ്ജം തുടങ്ങി പരസ്പര താൽപര്യമുള്ള വിഷയങ്ങളിലൂന്നിയാണ് ചർച്ച നടക്കുന്നത്. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ മികച്ച സേവനത്തിനുള്ള തെളിവാണ് ഇന്ത്യയുടെ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തിൽ രേഖപ്പെടുത്തിയ 7.7% GDP വളർച്ചാ നിരക്കിനെ പരാമർശിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. യുഎൻ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗത്വം ദുരുപയോഗം ചെയ്ത് പാകിസ്ഥാൻ ജമ്മുകശ്മീരിനെക്കുറിച്ച് വ്യാജ പ്രചാരണം നടത്തുകയാണെന്ന് ഇന്ത്യ. രക്ഷാസമിതിയുടെ വാർഷിക റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിനിടെ പാക് പ്രതിനിധി നടത്തിയ പരാമർശങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു യുഎനിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ്. പാകിസ്ഥാന്റെ പൊള്ളയായ അവകാശവാദങ്ങൾക്കൊന്നും ജമ്മുകശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന യാഥാർത്ഥ്യത്തെ മാറ്റാൻ കഴിയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ നടപ്പാക്കാൻ മെട്രോമാൻ ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ച അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ 4-അംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. ഗതാഗത സെക്രട്ടറിയാണ് സമിതിയുടെ അധ്യക്ഷൻ. പരിസ്ഥിതി വിദഗ്ധൻ ശ്രീധർ രാമകൃഷ്ണനെയും സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിവേഗ റെയിൽ പദ്ധതിയുടെ ഇടക്കാല റിപ്പോർട്ട് ഇ ശ്രീധരൻ മുഖ്യമന്ത്രി VD സതീശന് കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നു. പശ്ചിമബംഗാളിൽ റെയിൽവേ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിലൂടെ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ സമഗ്ര മാറ്റം വരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കൊൽക്കത്തയിൽ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിക്കൊപ്പം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര ബജറ്റിൽ പശ്ചിമബംഗാളിലെ റെയിൽ വികസനത്തിനായി ഇത്തവണ 14,205 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. 5 വർഷത്തിനുള്ളിൽ പുതുതലമുറയിൽപ്പെട്ട 60 ട്രെയിനുകൾ അവതരിപ്പിക്കുമെന്നും ശ്രീ അശ്വിനി വൈഷ്ണവ് അറിയിച്ചു.
3: मेट्रो के लिए इसकी न्यू ट्रेन्स, नई जनरेशन की ट्रेन्स अगले 5 वर्षों में इंडक्ट करेंगे. नई जनरेशन की ट्रेन्स आने से कोलकाता के निवासियों को बहुत अच्छी फैसिलिटी मिलेगी. वो भी एक बहुत बड़ा आगे स्टेप लिया जाएगा.
0: കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മഴ സാധ്യത കണക്കിലെടുത്ത് 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റിൽ കിരീടം സ്വന്തമാക്കി ഇന്ത്യ. ഫൈനലിൽ ജപ്പാനെ 1-1

0: നാല് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ ടീം മൂന്നാം തവണയും അണ്ടർ 18 ഏഷ്യാകപ്പ് ഉയർത്തിയത്. നോർവേ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക്. ഓസ്ലോയിൽ നടന്ന മത്സരത്തിൽ ജർമ്മനിയുടെ വിൻസെന്റ് കീമറിനെ അവസാന റൌണ്ടിൽ പരാജയപ്പെടുത്തിയാണ് പ്രജ്ഞാനന്ദയുടെ ചരിത്ര വിജയം. ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് പ്രജ്ഞാനന്ദ. കിരീട നേട്ടത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ പ്രജ്ഞാനന്ദയെ അഭിനന്ദിച്ചു. ഇംഗ്ലണ്ട് അയർലൻഡ് പര്യടനങ്ങൾക്കുള്ള 16 അംഗ ഇന്ത്യൻ 2020 ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. ശ്രേയസ് അയ്യരാണ് ക്യാപ്റ്റൻ, തിലക് വർമ്മയാണ് വൈസ് ക്യാപ്റ്റൻ. യുവതാരങ്ങളായ വൈഭവ് സൂര്യവംശിയും പ്രിൻസ് യാദവും ടീമിൽ ഇടം നേടി. ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധം അവസാനിപ്പിക്കണമെന്നും ഇറാന്റെ മരവിപ്പിച്ച സ്വത്തുക്കൾ വിട്ടുകിട്ടണമെന്നും അമേരിക്കയോട് ആവശ്യപ്പെട്ട് ഇറാന്റെ സൈനിക ഉപദേഷ്ടാവ് മൊഹ്സൻ റസായി. ഒരു ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ട്രംപിന് മുന്നറിയിപ്പ് നൽകിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയുടെ സൌരോർജ്ജ ശേഷി 2.8 ജിഗാവാട്ടിൽ നിന്ന് 155 ജിഗാവാട്ടായി വളർന്നതായി കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്. കാർഷിക മേഖലയിലെ സൌരോർജ്ജ ശേഷി ഇരട്ടിയാക്കുന്നത് പരിസ്ഥിതി സംരക്ഷണത്തോടൊപ്പം പുരോഗതിയുടെ തെളിവാണെന്നും കേന്ദ്രമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ഗവൺമെന്റ് സെക്യൂരിറ്റികളിൽ FPIകളുടെ നിക്ഷേപം നിയന്ത്രിക്കുന്ന നിയമങ്ങൾ ലളിതമാക്കി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. വിദേശ നിക്ഷേപങ്ങൾ എളുപ്പമാക്കുന്നതിനും ആവശ്യകതകൾ കുറയ്ക്കുന്നതിനുമാണ് പുതുക്കിയ ചട്ടക്കൂട് ലക്ഷ്യമിടുന്നത്. നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവേശന കവാടത്തിൽ സ്ഥാപിച്ച ഛത്രപതി ശിവജിയുടെ 20 അടി ഉയരമുള്ള പ്രതിമ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നവിസ് അനാവരണം ചെയ്തു. ഛത്രപതി ശിവജിയുടെ കിരീടധാരണ ദിനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിലാണ് പ്രതിമയുടെ അനാച്ഛാദനം. നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് DB പാട്ടീലിന്റെ പേര് നൽകാനുള്ള നിർദ്ദേശം സംസ്ഥാന സർക്കാർ കേന്ദ്രവുമായി ചർച്ച ചെയ്തു വരുന്നതായും മുഖ്യമന്ത്രി അറിയിച്ചു. മയക്കുമരുന്നരഹിത ജമ്മുകശ്മീർ എന്ന പ്രചാരണം ശക്തമായ ജനകീയ പ്രസ്ഥാനമായി മാറിയതായി ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ. മയക്കുമരുന്ന് ദുരുപയോഗത്തിനെതിരെ കിഷ്ത്വാറിൽ നടന്ന പദയാത്രയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 19 ജില്ലകളിൽ പ്രചാരണം നടന്നു. തെക്കൻ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ 3 സൈനികർ ഉൾപ്പെടെ 9 പേർ കൊല്ലപ്പെട്ടതായി ലെബനൻ സൈന്യം. ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഒരു ബ്രിഗേഡിയർ ജനറലും ഒരു ക്യാപ്റ്റനും ഒരു സൈനികനും കൊല്ലപ്പെട്ടതായാണ് സൈന്യം അറിയിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. സാമ്പത്തിക പരിവർത്തനം, ദീർഘകാല വികസനം എന്നീ വിഷയങ്ങൾ ചർച്ചയായതായി പ്രധാനമന്ത്രി. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി യുവതലമുറയെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. പ്ലസ് ടു മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ദീർഘിപ്പിച്ച് CBSE. നാളെ അർദ്ധരാത്രി വരെ അപേക്ഷകൾ സമർപ്പിക്കാം. കേരളത്തിൽ നടപ്പാക്കാൻ നിർദ്ദേശിച്ച അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ 4-അംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത, 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി കിരീടം സ്വന്തമാക്കി ഇന്ത്യ. കിരീട നേട്ടം ജപ്പാനെ പരാജയപ്പെടുത്തി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എം. ഇപ്പോൾ സമയം 7:35. ഇതളുകൾ കുട്ടികൾക്കായുള്ള പ്രത്യേക പരിപാടി.

0: നമസ്കാരം ശഞ്ചേച്ചിയാണേ. ഇന്നത്തെ ഇതിലുകൾ തുടങ്ങാം. ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്താണെന്നറിയോ? കുത്തുന്ന കാളയ്ക്ക് രണ്ടുണ്ട് വാല്. ഇതിന്റെ ഉത്തരം എന്താന്ന് ഇന്നത്തെ ഇതിലുകൾ തീരുന്നതിന് മുമ്പ് ശഞ്ചേച്ചി പറഞ്ഞാരാട്ടാ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ആൽഫി സിജോയാണ് കേട്ടോ. ആൽഫി ചൊല്ലണ ഒരു കവിത കേൾക്കാം.
1: യുവകവി ശ്രീ വിനോദ പൂവക്കോട് രചിച്ച കാട്ടുപൂവ് എന്ന കവിതയാണ് ഞാൻ ഇന്നിവിടെ ചൊല്ലാൻ പോകുന്നത്. ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും

കൃഷ്ണ തുളസി കതിർ തുമ്പു മോഹിക്കും, നിന്റെ ഈ വാർമുടി ചുരുളിലെത്താം.

മനമില്ല മധുവില്ല പൂജയ്ക്കെടുക്കില്ല താനേ വളർന്നൊരു കാട്ടുപൂവാണു ഞാൻ.

ഇഷ്ടമാണെന്നൊന്നു ചൊല്ലുവാൻ വേണ്ടി നിത്യവും നിൻ മുൻപിലെത്തിടുമ്പോൾ.

ഇഷ്ടമല്ലെന്നൊരു വാക്കു നീ ചൊല്ലിയാൽ വ്യർത്ഥമായി പോകുമെൻ ജീവിതം. ഇഷ്ടമല്ലെന്നൊരു വാക്കു നീ

നിന്നെ കണ്ടാൽ ചിരിക്കാതെ പോകരുതേ. നിന്റെ ഈ പുഞ്ചിരി മാത്രം മതി എനിക്കിനിയുള്ള കാലം കാത്തിരിക്കാൻ. നിന്റെ

നേരം പുലർന്നപ്പോ പോയതാണേ, കഞ്ഞി കുടിക്കാണ്ട് പഴങ്കഞ്ഞി കുടിക്കാണ്ട് കാല പുലർ.

ഇനി ശാന്തിച്ച് ഒരു കഥ പറഞ്ഞുതരട്ടെ. കഥയുടെ പേരെന്തെന്നറിയോ? കഴുതബുദ്ധി. അതിബുദ്ധി പ്രയോഗിക്കാൻ ശ്രമിച്ചാലുള്ള ആപത്ത് എന്താണെന്ന് മനസ്സിലാക്കി തരണ ഒരു കുഞ്ഞു കഥയാണ് കേട്ടാ. ഒരിടത്ത് ഒരു കച്ചവടക്കാരൻ ഉണ്ടായിരുന്നു. ആ കച്ചവടക്കാരന് ഒരു കഴുതയുണ്ടായിരുന്നേ. ആ കഴുതയെ പൊന്നുപോലെയാണ് ആ കച്ചവടക്കാരൻ നോക്കിക്കൊണ്ടിരുന്നത് കേട്ടോ. കുളിപ്പിച്ച് വൃത്തിയാക്കാനും സമയാസമയത്ത് ആഹാരം കൊടുക്കാനും കഴുതയെ കൊണ്ട് ഒരുപാട് ഭാരം ചുമപ്പിക്കാതിരിക്കാനും ഒക്കെ അയാൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. എന്നും രാവിലെ ഈ കച്ചവടക്കാരൻ കഴുതയുടെ പുറത്ത് ചാക്ക് വെച്ച് കെട്ടും. എന്നിട്ട് അതിനെയും കൊണ്ട് പട്ടണത്തിലേക്ക് യാത്ര തുടങ്ങും. പോകുന്ന വഴിക്ക് ഒരു മരപ്പാലം കടന്നു വേണം അവർക്ക് പട്ടണത്തിലെത്താൻ. ചരക്കെല്ലാം വിറ്റ് തീർന്ന് സന്ധ്യയോടെ ആ പാലത്തിലൂടെ തന്നെ അവർ വീട്ടിലേക്ക് മടങ്ങും. ഇതായിരുന്നു കേട്ടോ അവരുടെ പതിവ്. പതിവ് പോലെ ഒരു ദിവസം കച്ചവടക്കാരൻ കഴുതയും കൊണ്ട് യാത്ര പുറപ്പെട്ടു. വലിയൊരു ചാക്കില് ഉപ്പ് നിറച്ചാണ് അയാൾ കഴുതപ്പുറത്ത് വെച്ചത്. സാധാരണയിലേറെ ഭാരം ആ ചാക്കിനുണ്ടായിരുന്നു കേട്ടോ. അവർ നടന്ന് മരപ്പാലത്തിനടുത്തെത്തി. പാലത്തിന്റെ നടുക്കെത്തിയതും ചാക്കിന്റെ ഭാരവും ദേഹത്തെ ക്ഷീണവും ഒക്കെ ആയിട്ട് ഈ കഴുതയുടെ കാലിടറി. പെട്ടെന്ന് കഴുതയും ചാക്കും കൂടി വെള്ളത്തിലേക്ക് ധുന്നു വീണു. ചെവിയിലും മൂക്കിലും ഒക്കെ വെള്ളം കയറി കഴുത മുങ്ങിപ്പൊങ്ങി. കൊറേ നേരത്തെ ശ്രമം കൊണ്ട് അവൻ ഒരുവിധം നീന്തി കരവറ്റി. അപ്പോഴേക്കും ചാക്കിലെ ഉപ്പ് മുഴുവനും അലിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഒഴിഞ്ഞ ചാക്കും ചുമന്ന കഴുത സുഖമായിട്ട് നടന്നുപോയി. പിറ്റേ ദിവസവും ഈ കച്ചവടക്കാരൻ കഴുതയുടെ പുറത്ത് ഉപ്പുചാക്ക് വെച്ച് കെട്ടി. മരപ്പാലത്തിൽ കയറിയപ്പോ അവന്റെ കുബുദ്ധി മനസ്സിലുദിച്ചു. ഇത്തവണ കാലിടറാതെ തന്നെ അവൻ മനഃപൂർവ്വം പുഴയിലേക്ക് ചാടി. ഇത് പല ദിവസങ്ങളിലും ആവർത്തിച്ചു. ഇത് കഴുതയുടെ അടവാണെന്ന് മനസ്സിലാക്കാൻ ആ കച്ചവടക്കാരൻ കുറേ ദിവസങ്ങൾ എടുത്തു കേട്ടോ. കള്ളക്കഴുതയെ നല്ലൊരു പാഠം പഠിപ്പിക്കണമെന്ന് അയാൾ വിചാരിച്ചു. പിറ്റേ ദിവസം അയാള് കഴുതപ്പുറത്ത് കയറ്റിയത് ഒരു ചാക്ക് പഞ്ഞിയാണ്. മരപ്പാലത്തിലെത്തിയതും കഴുത തന്റെ സ്ഥിരം സൂത്രം പ്രയോഗിച്ചു. പാലത്തിന്റെ നടുക്ക് നിന്നും കഴുത താഴോട്ടൊരു ചാട്ടം. വെള്ളം കയറി ചാക്കിലെ പഞ്ഞിയെല്ലാം ചീർത്തു വന്നു. കച്ചവടക്കാരൻ അവനെ പൊതിരെ തല്ലി തല്ലി കരക്കയറ്റി. അപ്പോഴേക്കും ചാക്കിന് പഴയതിന്റെ ഇരട്ടി ഭാരമായി. അതും താങ്ങി കച്ചവടക്കാരന്റെ അടിയും കൊണ്ട് അവൻ ഏന്തി ഏന്തി വലിഞ്ഞു പട്ടണത്തിലേക്ക് പോയി. കഥ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടായോ? ഇനി നമുക്ക് കുട്ടികളുടെ ഗായകസംഘം പാടുന്ന ഒരു അടിപൊളി പാട്ടുകൂടി കേൾക്കാം.

0: അമ്മയോട് ഞാൻ എന്താ പറയുന്നതെന്ന് നിനക്കറിയോ?
1: മമ്മി എന്താ പറയുക?
0: കിഴവന് മറവി രോഗമാണ്. പുറത്തു വിട്ടാൽ എവിടെയെങ്കിലും പോയി കളയും. അത് പേടിച്ചാ പുറത്തിറക്കാത്തതെന്ന്.
2: മമ്മി മിടുക്ക് തന്നെ.
0: എന്റെ മിടുക്ക് നീ കാണാൻ പോകുന്നതേ ഉള്ളൂ.
2: മമ്മി അതാ ഡാഡി വരുന്നു.
0: ഓ, ഇപ്പോഴേ ഒരുക്കം തീർന്നിട്ടുണ്ടാവും.
2: ഒന്ന് ക്ഷമിക്കൂ മമ്മി, ഡാഡി ഒന്ന് ഒരുങ്ങിക്കൊള്ളട്ടെ. ഒന്നുമില്ലെങ്കിലും ഒരു സൂപ്രണ്ടിങ് എഞ്ചിനീയർ അല്ലേ. ഡൈയൊക്കെ ചെയ്ത് മുടിയും മീശയും കറുപ്പിച്ചാൽ പ്രായം 10 വയസ്സ് കുറയും.
0: പിന്നെ ഇപ്പോഴും 25 വയസ്സുള്ള ചെറുപ്പക്കാരനാണെന്നാ ഭാവം.
2: മമ്മി, ഒരുവന്റെ ആത്മവിശ്വാസമാണ് അവന്റെ പ്രായം.
0: പിന്നെ നല്ല ആത്മവിശ്വാസം തന്തയ്ക്ക് ചേർന്ന മോൻ തന്നെ. എന്നാലും 10-45 വയസ്സായില്ലേ, അത് മറക്കാമോ?
2: ഇവിടെ 60-കാരൻ കോളേജ് കുമാരന്റെ വേഷമിടുന്നു. അക്കണക്കിന് എന്റെ ഡാഡിക്ക് ഒരു +2 വിദ്യാർത്ഥിയുടെ വേഷമൊക്കെ ആവാം.
3: എന്താ കുറ്റങ്ങളാവാം അമ്മയുടെയും മോന്റെയും ചർച്ച.
0: ഒരുക്കം തീർന്നെങ്കിൽ പുറപ്പെടാം.
3: മോനെ, ഞങ്ങൾ ഇറങ്ങുന്നു.
0: മോനെ, മമ്മി പറഞ്ഞതൊക്കെ ഓർമ്മ വേണം.
2: ഓക്കെ മമ്മി, ബൈ ബൈ
0: ബൈ.
2: ഹോ, എന്റെ മനസ്സിൽ ഒരു ലഡു പൊട്ടി. നല്ല മധുരമുള്ള ലഡു. മുത്തശ്ശ, മുത്തശ്ശ, മുത്തശ്ശൻ ആ കസേരയിൽ ഇരുന്നാട്ടെ.
4: വേണ്ട മോനെ, ഞാൻ അകത്തു പോയി കിടന്നോളാം. നിന്റെ അമ്മയെങ്ങാനും കണ്ട പിന്നെ നിനക്കാവും തല്ല്.
2: അതിനെന്നെ മമ്മി തല്ലില്ലല്ലോ.
4: ആ, അപ്പോ അവൾ എന്നെ മാത്രമേ തല്ലു?
2: എന്താ എന്താ മുത്തശ്ശൻ എന്താ പറഞ്ഞേ?
4: അത് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ.
2: പറഞ്ഞു പറഞ്ഞു.
4: നിനക്ക് അങ്ങനെ തോന്നിയതാവും.
2: അല്ല, പറഞ്ഞു മമ്മി മുത്തശ്ശനെ തല്ലുവെന്ന്. എന്താ മുത്തശ്ശൻ കരയുന്നേ? ഓ, അപ്പോൾ ഞാൻ കേട്ടത് ശരി തന്നെ, മമ്മി മുത്തശ്ശനെ തല്ലും അല്ലേ?
4: ചിലപ്പോഴൊക്കെ.
2: അപ്പോ ആ കവിളിൽ കാണുന്ന പാട് തല്ലിയതാണല്ലേ? മുത്തശ്ശൻ എന്താ ഇക്കാര്യം ഡാഡിയോട് പറയാഞ്ഞേ? പറഞ്ഞിട്ടെന്ത് ഫലം? ഡാഡിക്ക് മമ്മിയെ പേടിയാണല്ലോ.
4: ഇതൊക്കെ എന്റെ വിധിയാണ് മോനെ.
2: എന്ത് വിധി?
4: അവന്റെ 10-ാം വയസ്സിൽ തള്ള മരിച്ചു. പിന്നെ അവന്റെ അച്ഛനും അമ്മയും ഈ ഞാനായിരുന്നു. കൂലിപ്പണി ചെയ്ത് അവനെ പഠിപ്പിച്ച് എഞ്ചിനീയറാക്കി. ഇപ്പോ അവൻ അച്ഛനെ അറിയില്ല. എന്നെ വന്ന് നോക്കിയിട്ട് എത്ര മാസമായെന്നോ. എന്തെങ്കിലും കഴിച്ചോ? സുഖമാണോ? മരുന്നൊക്കെ ഉണ്ടോ എന്ന് പോലും അന്വേഷിക്കാറില്ല. ഇതൊക്കെ വിധിയെന്നല്ലാതെ എന്ത് പറയാനാ മോനെ?
2: മുത്തശ്ശനെ ഡാഡി സ്നേഹിക്കുന്ന ഒരു കാലം വരും.
4: അത് ഈ ജന്മത്തുണ്ടാവുമെന്ന് തോന്നണില്ല.
2: കാലം കഴുകി മാറ്റാത്ത ദുഃഖമില്ല മുത്തശ്ശ. ഞാൻ മുത്തശ്ശനെ സ്നേഹിക്കുന്നില്ലേ? തരം കിട്ടുമ്പോഴൊക്കെ അടുത്തു വന്നിരുന്ന് തമാശകൾ പറയാറില്ലേ? മോൻ തരാത്തത് കൊച്ചുമോൻ തരുന്നെന്ന് കരുതിയാൽ മതി.
4: അത് മാത്രമാണ് മോനെ എന്റെ ആശ്വാസം. അതാ മോനെ എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. മോൻ വന്നന്ന് ഈ മുത്തശ്ശന്റെ അടുത്തിരുന്നാട്ടെ. മുത്തശ്ശന് ഒരു ഉമ്മ തരട്ടെ.
2: മുത്തശ്ശ, ഇനി നമുക്ക് ദുഃഖങ്ങൾക്ക് അവധി കൊടുക്കാം. അവർ വരുന്നതിന് മുമ്പ് നമുക്കിതൊക്കെ തിന്നു തീർക്കാം.
4: വേണ്ട മോനെ, വേണ്ട.
2: വേണം വേണം. മുത്തശ്ശൻ വാ, ഈ ഓറഞ്ചിന്റെ അല്ലി ഞാൻ വായിലോട്ട് വെച്ചു തരാം. ആ പോരാ പോരാ, ഇത് മുഴുവൻ മുത്തശ്ശൻ കഴിക്കണം. തീർന്നിട്ട് വേണം ലഞ്ച് കഴിക്കാൻ.
4: ലഞ്ചോ? എനിക്കോ?
2: അതെ മുത്തശ്ശ, മമ്മി ഒരുക്കി വെച്ചിരിക്കുന്ന വിഭവങ്ങളൊക്കെ കൊണ്ട് നമുക്കൊരു ഉഗ്രം ലഞ്ച് കഴിക്കാം. എന്താ മുത്തശ്ശ റെഡിയല്ലേ? പറ മുത്തശ്ശ, റെഡി എന്ന് പറ. മുത്തശ്ശൻ റെഡി എന്ന് പറയും വരെ ഞാൻ ഇക്കിളിപ്പെടുത്തും. പറയും മുത്തശ്ശ, പറയും മുത്തശ്ശ.
4: നാണമാവുന്നു.
2: എന്നാൽ ഞാൻ വിളമ്പ. മുത്തശ്ശൻ കൈ കഴുകിക്കോളൂ.

0: അയ്യോ മുത്തച്ഛ, മമ്മി.
1: ഏ
0: മുത്തച്ഛൻ, എഴുന്നേൽക്കൂ, നമുക്ക് അകത്ത് പോകാം.
2: ഒരു ശ്രദ്ധയില്ലാത്ത ചെറുക്കൻ, കണ്ടില്ലേ മേശപ്പുറം കിടക്കുന്നത്? നിങ്ങൾ നോക്കി നിൽക്കാതെ വേസ്റ്റ് ഒക്കെ വാരിക്കളഞ്ഞ് മേശപ്പുറം ഒന്ന് വൃത്തിയാക്ക്. ഓ, ഇനി അതും ഞാൻ

0: തരണോ?
1: നീ ഒന്ന് അടങ്ങു, വന്ന് കയറിയതല്ലേ ഉള്ളൂ. ഞാനൊന്ന് നടുവ് നിവർക്കട്ടെ.
0: നടുവ് നിവർത്തി ഇരുന്നോ, അവരിപ്പോ ആംബുലൻസുമായി വരും. കിഴവനെ കയറ്റി വിടേണ്ടത് നിങ്ങളാ.
1: ഞാനോ?
0: അതെ, നിങ്ങൾ തന്നെ. നിങ്ങളല്ലേ ആ കിഴവന്റെ മകൻ.
1: അച്ഛൻ എങ്ങോട്ടാണെന്ന് ചോദിച്ചാ ഞാൻ എന്തു പറയും?
0: അതും ഇനി ഞാൻ പറഞ്ഞു തന്നാലേ അറിയൂ.
1: എനിക്ക് അറിയാഞ്ഞിട്ടല്ലേ.
0: അച്ഛന്റെ അസുഖങ്ങളൊക്കെ മാറാൻ നല്ല ചികിത്സ കിട്ടുന്ന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുവെന്ന് പറയണം. അവിടെ കിടന്ന് ചികിത്സിച്ചാലേ വേഗം ഭേദമാകൂ, അതാ ആംബുലൻസിൽ കൊണ്ടുപോകുന്നത് എന്ന്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് കണ്ടുകൊള്ളാം, മറ്റേർപ്പാടൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറയണം.
1: എന്നെ കൊണ്ടാവില്ല ഇങ്ങനെ ഒന്നും പറയാൻ.
0: എന്നാലേ ഞാൻ പറയാം, കേട്ടില്ലെങ്കിൽ വലിച്ചെടുത്ത് വണ്ടിയിൽ ഇടുകയും ചെയ്യാം. അപ്പൊ വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല.
1: അതൊന്നും വേണ്ട, ഞാനത് ചെയ്യാം. ഒരു മകന് അവന്റെ അച്ഛന് വേണ്ടി ഇതിലേറെ ചെയ്യാനാവില്ലല്ലോ.
0: എനിക്ക് നിർബന്ധം ഒന്നുമില്ല. നിങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ ഇന്ന് ഞാൻ അത് ചെയ്യും. ഈ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങും. പിന്നെ നിങ്ങൾ അച്ഛനും മോനും ഇവിടെ സന്തോഷത്തോടെ പോർക്കാം.
2: ആര് പോർക്കുന്ന കാര്യമാ മമ്മി പറയുന്നത്?
0: ആ ഒരു കാര്യം ശരിപ്പെട്ടു വരുമ്പോ അതിൽ ഇടങ്കോലിടാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യും?
2: മമ്മി എന്താ പറഞ്ഞു വരുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ.
0: ഞാൻ ഇന്ന് രാവിലെ നിന്നോട് പറഞ്ഞില്ലേ ഒരു സ്ഥലം വരെ പോകുന്ന കാര്യം?
2: പറഞ്ഞിരുന്നു. എന്നിട്ട് എന്തായി, പോയ കാര്യം നടന്നു?
0: കാര്യമൊക്കെ ഒരുവിധം ഒപ്പിച്ചു. ഒത്തു വന്നപ്പോ ഒരാൾ ഇടം തിരിഞ്ഞു നിൽക്കുന്നു.
2: എന്താ മമ്മി അത്രക്ക് കഷ്ടപ്പെട്ട് സാധിച്ചെടുത്ത കാര്യം? ആരാ അതിന് ഇടം തിരിഞ്ഞു നിൽക്കുന്നത്?
0: മറ്റാരാ, നിന്റെ ഡാഡി തന്നെ.
2: എന്നിട്ടും സാധിച്ചെടുത്ത കാര്യം മമ്മി പറഞ്ഞില്ല.
0: വൃദ്ധസദനത്തിൽ ഒരു സീറ്റ് ഒപ്പിച്ചെടുത്തു.
2: വൃദ്ധസദനത്തിൽ സീറ്റോ? ഇവിടെ ആരാ വൃദ്ധസദനത്തിൽ പോകാനുള്ളത്?
0: ആഹാ, നിനക്കറിയില്ലേ?
2: അതാണല്ലോ ഞാൻ ചോദിച്ചത്.
0: നിനക്കറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. നിന്റെ ഡാഡി.
2: അതിനുള്ള പ്രായം ഡാഡിക്ക് ആയില്ലല്ലോ.
0: എങ്കിലേ നിന്റെ പ്രായം കൂടി കൂട്ടാം, അപ്പൊ തികയുമല്ലോ.
2: അതിനേക്കാളും മമ്മി കൂടി പോകുന്നതാണ് നല്ലത്.
0: അപ്പൊ നിനക്കെന്നെ വൃദ്ധസദനത്തിൽ അയക്കണോ അല്ലേ?
2: ആരും പോകണ്ട, ഇവിടെ വൃദ്ധസദനത്തെ ആശ്രയിക്കേണ്ടവർ ആരുമില്ല.
0: എന്ന് നീ മാത്രം പറഞ്ഞാ പോരല്ലോ.
2: എങ്കിൽ മമ്മി പറയണം.
0: നിന്റെ മുത്തശ്ശിന് പലവിധ രോഗങ്ങളാണ്, ഇപ്പൊ ഓർമ്മക്കുറവുമുണ്ട്. അതിനൊക്കെ നല്ല ചികിത്സ വേണം. അതിനൊത്ത പരിചരണം ഇവിടെയാകുമ്പോ നടക്കില്ല. അതുകൊണ്ടാണ് വൃദ്ധസദനത്തിലാക്കാമെന്ന് തീരുമാനിച്ചത്.
2: ഓ, ആരാണ് തീരുമാനത്തിന് പിന്നിൽ? ഡാഡിയോ അതോ മമ്മിയോ?
0: നിന്റെ ഡാഡി തന്നെ. നിർബന്ധിച്ചപ്പോ ഞാനും കൂടി അതങ്ങ് സമ്മതിച്ചു.
2: വേണ്ട, ശബ്ദത്തിന് ശക്തിയില്ലാത്ത ഡാഡി ഒച്ച വെച്ചിട്ട് കാര്യമില്ല.
0: ഞാൻ തന്നെ തീരുമാനിച്ചെന്ന് വെച്ചോ. എന്താ നിനക്ക് എതിർപ്പുണ്ടോ?
2: ഞാൻ ഇന്ന് വരെ എന്റെ ഡാഡിയെയും മമ്മിയെയും അനുസരിച്ചിട്ടേ ഉള്ളൂ, എതിർത്തിട്ടില്ല.
0: എന്നാലേ ഇനിയും അങ്ങനെ മതി.
2: അതല്പം പ്രയാസമാണ്. മമ്മി പറയുന്നത് എന്തും അപ്പടി അനുസരിക്കുന്ന കുട്ടിയല്ല ഞാൻ. കൗമാരക്കാരനായ ഒരു പത്താം ക്ലാസ്സുകാരനാണ്. എനിക്കും അഭിപ്രായങ്ങളുണ്ട്, ചില തീരുമാനങ്ങൾ.
0: അപ്പോ നീ ഞങ്ങളെക്കാൾ വളർന്നുപോയി.
2: വളർച്ച എന്റെ കുറ്റമല്ലല്ലോ, അത് കാലം വരുത്തുന്ന മാറ്റമല്ലേ.
0: എടാ, നിന്നേക്കാൾ വളർന്ന നിന്റെ ഡാഡി ഞാൻ പറഞ്ഞാൽ അനുസരിക്കും, എന്നാ ഞാൻ പെറ്റു വളർത്തിയ നീ എന്നെ ധിക്കരിക്കുന്നു.
2: അതാണ് എന്റെയും ഡാഡിയുടെയും വളർച്ചയിലുള്ള വ്യത്യാസം.
0: കേട്ടോ മകൻ പറയുന്നതൊക്കെ? ദേ വണ്ടി വന്നു, നിങ്ങൾ പോയി അങ്ങേരെ ഇങ്ങോട്ട് കൊണ്ടുവാ.
1: മായേ,
0: അപ്പോ അത് ഞാൻ തന്നെ ചെയ്യണം. ചെയ്യാം.
3: വേണ്ട, ഞാൻ വന്നു കഴിഞ്ഞു.
2: മുത്തശ്ശ,
3: മോൻ എന്നെ തടയരുത്. ഒരു മകന് അച്ഛനോട് ചെയ്യാവുന്നതൊക്കെ അവൻ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി ഞാനിവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല.
2: മുത്തശ്ശ, മുത്തശ്ശ പോകരുത്.
3: നിന്റെ സ്നേഹം ഇതുവരെ എന്നെ ഇവിടെ പിടിച്ചു നിർത്തി. ഇനിയും ഞാനിവിടെ നിന്നാൽ നിനക്ക് നിന്റെ അച്ഛനെയും അമ്മയെയും വെറുക്കേണ്ടി വരും. അവർക്കും നിന്നെയും. ഈ മുത്തച്ഛൻ സമ്മതിക്കില്ല മോനെ. ഞാൻ പോകുന്നു.
2: മുത്തച്ഛ,
0: ഇങ്ങനെ ഇരുന്നാ മതിയോ?
1: പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്?
0: നമ്മുടെ മോനെ കണ്ടെത്തണ്ടേ?
1: വേണം.
0: ഇങ്ങനെ ഇരുന്നാ അവൻ വരുവോ?
1: അറിയാവുന്ന ബന്ധുക്കളെയും പരിചയക്കാരെയും ഒക്കെ ഞാൻ വിളിച്ചു.
0: എന്നിട്ട്
1: അവർക്കൊന്നും അവനെ പറ്റി ഒരു അറിവുമില്ല.
0: എന്റെ കയ്യിൽ ഏതാനും നമ്പറുകളുണ്ട്, അതൊന്ന് വിളിച്ചു നോക്ക്.
1: വേണ്ടമായേ.
0: അതെന്താ?
1: നമ്മുടെ വേദന അവർക്കൊരു ആനന്ദമാണ്.
0: എനിക്ക് മനസ്സിലാവുന്നില്ല.
1: നമ്മൾ മകന്റെ കാര്യം ചോദിക്കുമ്പോൾ അവർക്കത് കേൾക്കാൻ ക്ഷമയില്ല. അവർ ഇങ്ങോട്ട് ചോദിക്കുകയാണ്, ഇന്നലെ വീട്ടിൽ വഴക്ക് വല്ലതും നടന്നോ? നിങ്ങൾ അവനെ തല്ലിയോ? പോകുമ്പോൾ അവൻ പണമോ ആഭരണമോ വല്ലതും കൊണ്ടുപോയോ? പിന്നെ മറ്റൊന്നും വിചാരിക്കരുത്, അവനും വല്ല പെൺകുട്ടികൾ

0: മായി അടുപ്പമുണ്ടായിരുന്നോ? അതൊക്കെ സഹിക്കാം. പിന്നത്തെ ചോദ്യമാണ് അസഹനീയം. നല്ലൊരു പയ്യനാണ്, ഇനി പറഞ്ഞിട്ടെന്ത് കാര്യം? വയ്യമായേ വയ്യ, എനിക്കിനി ആരെയും വിളിക്കാൻ വയ്യ.
1: നമുക്ക് പോലീസിൽ അറിയിച്ചാലോ?
0: സ്റ്റേഷനിലേക്ക് വിളിച്ചിരുന്നു.
1: എന്നിട്ട്
0: റിട്ടൺ കംപ്ലൈന്റ് വേണം. 10 മണിക്ക് SI വരൂ. അപ്പോൾ പരാതിയുമായി ചെല്ലാൻ പറഞ്ഞു.
1: എന്നാ എന്നാ നമുക്ക് അങ്ങോട്ട് പോകാം.
0: 10 മണിയാവട്ടെ.
1: അതാ ആരോ ഒരാൾ ഇങ്ങോട്ട് വരുന്നുണ്ട്.
0: ഈശ്വര, ആരാകും അവർ? എന്ത് വാർത്തയാവും കൊണ്ടുവരിക?
2: ഞാൻ ശാലിനി, മനോജിന്റെ അധ്യാപികയാണ്. അവൻ എന്നെ വിളിച്ചിരുന്നു, അതാണ് ഞാൻ വരാൻ കാരണം.
1: എന്റെ മകൻ, അവനെ കുറിച്ച് വല്ല വിവരവും?
2: അവന് കുഴപ്പമൊന്നുമില്ല.
1: എന്റെ മകൻ, അവൻ എവിടെ? എനിക്ക് അവനെ ഇപ്പൊ കാണണം.
0: നീ ഒന്ന് അടങ്ങൂ, ടീച്ചർ പറയട്ടെ.
2: അവന് കുഴപ്പമൊന്നുമില്ല, അവനിപ്പോൾ പോലീസ് സ്റ്റേഷനിലുണ്ട്.
1: പോലീസ് സ്റ്റേഷനിലോ?
2: അവൻ സിറ്റിയിലൂടെ രാത്രി സൈക്കിൾ ഓടിച്ച് പോയപ്പോൾ സംശയം തോന്നിയ പോലീസ് അവനെ പിടിച്ചു.
1: ഏത് സ്റ്റേഷനിലാ? നമുക്ക് അങ്ങോട്ട് പോകാം, അവനെ കൊണ്ടുവരാം.
2: ആ, നിങ്ങൾ ചെന്നാലും അവൻ വരുമെന്ന് തോന്നുന്നില്ല. ഞാനൊന്ന് ശ്രമിച്ചതാണ്, അവൻ വഴങ്ങുന്നില്ല.
0: ടീച്ചർ എന്താ പറയുന്നേ?
1: എന്നെ കണ്ടാൽ അവൻ വരും, എനിക്ക് ഉറപ്പാ.
2: എന്ന് എനിക്ക് തോന്നുന്നില്ല.
1: ഞാൻ അവന്റെ അമ്മയാ.
2: അതാണ് അവൻ വരാത്തത്.
0: ഇനി എന്ത് വഴി?
2: കഴിഞ്ഞ രാത്രി 12 മണിയായി കാണും, ഒരു ഫോൺ കോൾ. എടുത്തപ്പോൾ മനോജാണ്. ടീച്ചർ, ഞാൻ യാത്ര ചോദിക്കുക. ഇനി നമ്മൾ കണ്ടെന്ന് വരില്ല, എന്നെ അന്വേഷിക്കരുത്. എനിക്ക് മറുപടി പറയാൻ അവസരം തരാതെ അവൻ ഫോൺ കട്ട് ചെയ്തു.
0: പിന്നെ ടീച്ചർ പറഞ്ഞ വിവരങ്ങൾ?
2: അവന്റെ തീരുമാനം ഉറച്ചതാണെന്ന് എനിക്ക് തോന്നി. ഞാൻ ഉടൻ തന്നെ എൻ്റെ അനിയനെ വിളിച്ചു. അവൻ ഇവിടുത്തെ റൂറൽ SP ആണ്. അവൻ എന്നെ സമാധാനിപ്പിച്ചു. എന്തായാലും അവൻ സിറ്റി വിട്ടിരിക്കില്ല, അരമണിക്കൂറിനകം അവനെ ഞാൻ പൊക്കിയിരിക്കും എന്നവൻ എന്നോട് പറഞ്ഞു.
0: എനിക്ക് സമാധാനമായി, എന്റെ മോനെ കണ്ടെത്തിയല്ലോ.
2: എന്നാലും ഒരു അനുനയത്തിനും അവൻ വഴങ്ങുന്നില്ല.
0: ടീച്ചർ, നമുക്ക് അവനെ ഒന്ന് കണ്ടാലോ?
2: കാണാം, കണ്ടാലും അവൻ വഴങ്ങുന്നില്ലെങ്കിൽ
0: ഞാൻ എന്ത് ചെയ്യണം? എന്തിനു ഞാൻ ഒരുക്കമാണ്?
2: നിങ്ങൾ ഇതിനൊന്നും കാരണക്കാരനല്ലോ, നിങ്ങൾ ഒരു നോക്കുകുത്തി മാത്രം.
0: ടീച്ചർ ദയവായി ഒന്ന് തെളിച്ചു പറയണം.
2: അവൻ അർദ്ധരാത്രി വീട് വിട്ട് ഇറങ്ങാനും ലോക്കപ്പിലാകാനും കാരണക്കാരാരെന്നറിയോ? അതും അറിയില്ല. അതാണ് നിങ്ങൾ ഒരു നോക്കുകുത്തിയാണെന്ന് ഞാൻ പറഞ്ഞത്.
0: ടീച്ചർ എന്നെ എങ്ങനെ വേണമെങ്കിലും പരിഹസിച്ചുള്ളൂ, എനിക്ക് പരാതിയില്ല. എനിക്ക് എന്റെ മോനെ തിരിച്ചു കിട്ടിയാൽ മതി.
2: ഇതിനെല്ലാം കാരണക്കാരാരെന്നറിയണ്ടേ?
0: എനിക്കറിയണം ടീച്ചർ.
2: ഞാൻ പറയാം, നിങ്ങളുടെ ഭാര്യ, അവന്റെ അമ്മ, അവരുടെ പ്രവൃത്തികൾ.
1: ശരിയാണ് ടീച്ചർ, ഞാൻ ചെയ്യരുതാത്തത് പലതും ചെയ്തു. ഹരിയേട്ടൻ പോലും അറിഞ്ഞിട്ടില്ല. ടീച്ചറെ മാപ്പാക്കണം.
2: മാപ്പാക്കാൻ അധികാരപ്പെട്ടവൻ നിങ്ങളുടെ മകനാണ്. അവൻ കൽപ്പിക്കുന്ന ശിക്ഷ ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ഞാൻ അവനെ വിളിക്കാം.
1: ഏറ്റെടുക്കാൻ ടീച്ചർ, അവൻ തരുന്ന എന്ത് ശിക്ഷയും ഞാൻ ഏറ്റെടുക്കാം.
2: മോനെ മനോജ്.
3: ടീച്ചർ.
1: മോനെ, എന്റെ മോനെ.
0: മോനെ മനോജ്.
3: തുടരുത് എന്നെ. ആ കൈ തൊട്ടാൽ എന്റെ ശരീരം നാറും. മാറി നിൽക്ക്, എനിക്ക് നിങ്ങളെ അത്രയ്ക്ക് ആർപ്പും വെറുപ്പുമാണ്.
1: മോനെ.
2: മോനെ മനോജേ, നീ ഒന്നടങ്ങ്. അവർ നിന്റെ അമ്മയാണ്, അത് ഓർമ്മ വേണം.
3: അവർ എന്റെ അമ്മയാണ്, ആ നിൽക്കുന്നത് എന്റെ അച്ഛനാണ്, പേരിന് മാത്രം. പ്രവൃത്തിയിലോ?
2: അത് ഞാനും മനസ്സിലാക്കുന്നു. പ്രവൃത്തിയിൽ ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് വീട് വിട്ടിറങ്ങി പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരില്ലായിരുന്നു. നിന്റെ അച്ഛനമ്മമാർക്ക് ഈ വിധം ദുഃഖിക്കേണ്ടിയും വരില്ലായിരുന്നു.
3: ശരി ടീച്ചർ, ഞാൻ എന്തു ചെയ്യണം? ടീച്ചർ പറഞ്ഞാൽ മതി.
2: എനിക്കേറെ ഒന്നും പറയാനില്ല. നീ നിന്റെ അച്ഛനമ്മമാരോടൊത്ത് സന്തോഷമായി കഴിയണം.
3: അതിന് നടക്കുമെന്ന് തോന്നുന്നില്ല ടീച്ചർ.
2: നടക്കണം, അതിനാണ് ഞാനിവിടെ വന്നത്. അല്ലെങ്കിൽ ഈ നിമിഷം ഞാനിവിടെ നിന്നിറങ്ങും. പിന്നെ നിനക്കൊപ്പം ഈ ശാലിനി ടീച്ചർ ഉണ്ടാവില്ല.
3: ടീച്ചർ, ടീച്ചർ പറയുന്നത് എന്തും ഞാൻ അനുസരിക്കാം. ടീച്ചർ എന്റെ ഗുരുവാണ്, എന്റെ അമ്മയാണ്, എന്റെ ദൈവമാണ്.
2: മോനെ, നീ എഴുന്നേൽക്ക്. ഈ ടീച്ചർ എന്നും നിന്നോടൊപ്പം ഉണ്ടാകും.
3: ടീച്ചർ പറയുന്നത് ഞാൻ അംഗീകരിക്കാം. അതിനു മുമ്പ് എനിക്ക് ഡാഡിയോട് ചിലത് ചോദിക്കാനുണ്ട്.
2: അത്യാവശ്യം തന്നെ.
0: മോനെ ഡാഡിയോട് എന്തും ചോദിക്കാം, അതിനൊക്കെ ഞാൻ മറുപടിയും തരാം.
3: ഡാഡിയുടെ അമ്മ മരിച്ചപ്പോൾ ഡാഡിക്ക് എത്രയായിരുന്നു പ്രായം?
0: 10 വയസ്സ്.

0: അപ്പോൾ ഡാഡിയുടെ അച്ഛൻ നല്ല ചെറുപ്പം, എന്നിട്ടും മറ്റൊരു വിവാഹം ചെയ്തില്ല.
1: മകൻ മറ്റൊരുത്തിയുടെ ആട്ടും തുപ്പും കേൾക്കുന്നത് അച്ഛൻ ഇഷ്ടമായിരുന്നില്ല.
0: ആ അപ്പോൾ അക്കാര്യം ഡാഡിക്ക് അറിയാം. കൂലിപ്പണിക്കാരനായിരുന്ന അച്ഛന് മകനെ എഞ്ചിനീയറിംഗിന് പഠിപ്പിക്കാൻ കഴിയുമായിരുന്നോ?
1: ശരിയാണ്.
0: അങ്ങനെ മുത്തശ്ശൻ ഈ കാണുന്ന 50 സെന്റ് പുരയിടം ബാങ്കിൽ പണയം വെച്ച് ഡാഡി എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർത്തു.
1: നീ എല്ലാം അറിഞ്ഞിരിക്കുന്നു.
0: 2ാം വർഷത്തോടെ ആ പണം തീർന്നു. അതറിയാവുന്ന മകൻ തുടർന്ന് പഠിക്കാൻ ശാഠ്യം പിടിച്ചു, നാടുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി.
1: എനിക്കൊരു എഞ്ചിനീയർ ആവണമെന്ന് അത്രയ്ക്ക് മോഹമായിരുന്നു.
0: മോഹം നിറവേറി ഡാഡി എഞ്ചിനീയറായി. പക്ഷേ അതിനുള്ള പണം ഇങ്ങനെ ഉണ്ടായെന്ന് മാത്രം ഡാഡി അന്വേഷിച്ചില്ല. എന്താ മിണ്ടാത്തത്? ചിലർ അങ്ങനെയാണ്, അവരുടെ ആവശ്യങ്ങൾ അനായാസേന നടക്കുമ്പോൾ അതെങ്ങനെ നടക്കുന്നു എന്ന് അന്വേഷിക്കാറില്ല.
1: എനിക്കൊരു തെറ്റ് പറ്റി.
0: എന്നാൽ ആ പണം എങ്ങനെ ഉണ്ടായെന്ന് ഞാൻ പറയാം. ഒരു ഭാഗത്ത് ബാങ്കിൽ നിന്നുള്ള ജപ്തി ഭീഷണി, മറുഭാഗത്ത് പഠിത്തം മുടങ്ങിയാൽ ആത്മഹത്യ ചെയ്യുമെന്നുള്ള മകന്റെ ഭീഷണി.
1: അതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല.
0: അറിയാൻ ശ്രമിച്ചിരുന്നില്ല എന്നതാണ് വാസ്തവം. എന്നാൽ മുത്തച്ഛനിൽ നിന്ന് ഞാൻ എല്ലാം അറിഞ്ഞു.
2: മോനെ, അച്ഛൻ ഇങ്ങനെ ചോദ്യം ചെയ്യണോ?
0: ഇത് ചോദ്യം ചെയ്യലല്ല ടീച്ചർ, മറന്ന കാര്യങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.
2: ഒക്കെ നിന്റെ ഇഷ്ടം.
0: എങ്ങും ഒരു വഴിയും കാണാതെ എന്റെ പാപം മുത്തച്ഛൻ താൻ പണി ചെയ്യുന്ന ജോസഫ് മുതലാളിയുടെ അടുത്തെത്തി തന്റെ ആവശ്യങ്ങൾ നിരത്തി. തന്റെ പുരയിടം വിറ്റാൽ തന്നെ ബാങ്കിലെ ലോണും അതിന്റെ പലിശയും തീർത്താൽ ബാക്കി പിന്നെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ മകനെ പഠിപ്പിക്കുന്ന കാര്യം ഓർക്കാത്തതാണ് നന്ന്.
2: പിന്നെ എങ്ങനെ പഠിപ്പിച്ചു? അതറിയാൻ എനിക്കും ആകാംക്ഷയുണ്ട്.
0: പറയാം ടീച്ചർ. ജോസഫ് മുതലാളി പറഞ്ഞു, നിന്റെ ബാങ്കിലെ കടം വീട്ടി പുരയിടം ഞാൻ മടക്കി വാങ്ങിത്തരാം, നിന്റെ മകനെ പഠിപ്പിച്ച് എഞ്ചിനീയറുമാക്കാം. ഇതുപോലെ നീ വെട്ടുകയും കിളക്കുകയും ഒന്നും വേണ്ട, ഒരു നോട്ടക്കാരനായി മാത്രം നിന്നാൽ മതി. നിനക്ക് ഇന്ന് കിട്ടുന്ന ശമ്പളം തരികയും ചെയ്യാം. ഇതൊക്കെ എങ്ങനെ നടക്കുമെന്ന് അമ്പരന്ന് നിൽക്കുന്ന മുത്തശ്ശനെ നോക്കി മുതലാളി പറഞ്ഞു, എൻ്റെ മകളുടെ ഭർത്താവ് വൃക്കകൾ രണ്ടും തകർന്ന് അത്യാസന്ന നിലയിൽ ആശുപത്രിയിലാണ്. അവനൊരു വൃക്ക നൽകി രക്ഷിക്കാൻ അവൻ്റെ ഭാര്യയും ബന്ധുക്കളും തയ്യാറാണ്. എന്തു ചെയ്യാം, ഒന്നും അവന് ചേരുന്നില്ല. ഇത് കേട്ട മാത്രയിൽ മുത്തശ്ശൻ പറഞ്ഞു, ഞാൻ എൻ്റെ വൃക്ക തരാം, കൊച്ചുമുതലാളിയുടെ ജീവൻ രക്ഷപ്പെടുമെങ്കിൽ. തീർന്നില്ല, മുത്തശ്ശൻ പറഞ്ഞതൊക്കെ എനിക്ക് പറയണം.
2: പറയൂ, കേൾക്കുന്നവർക്കും അതൊരു പാഠമാവട്ടെ.
0: ഇത്രയൊക്കെ ചെയ്ത അച്ഛൻ മകനോടൊരു കാര്യം ആവശ്യപ്പെട്ടു.
2: അതെന്തായാലും മകനത് നിറവേറ്റി കൊടുക്കണമല്ലോ.
0: മറ്റൊന്നുമല്ല, എന്റെ മുത്തശ്ശന്റെ പെങ്ങളുടെ ഏക മകൾ, മുത്തശ്ശന്റെ സഹായി, ഡാഡി അവളെ വിവാഹം കഴിക്കണമെന്ന്.
2: എന്നിട്ട്?
0: ഇത് കേട്ട ഡാഡി പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ നിലയ്ക്കൊത്ത പെണ്ണിനെ ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. അങ്ങനെ വഴിവിട്ട് പണമുണ്ടാക്കിയ ഒരു അച്ഛന്റെ മകളെ ഡാഡി കല്യാണം കഴിച്ചു. അതാണ് ഈ നിൽക്കുന്ന എന്റെ മമ്മി.
1: മതി മോനെ, മതി. ഇനിയും നീ എന്നെ തളർത്തരുത്, എനിക്ക് താങ്ങാനാവുന്നില്ല.
2: ഒരച്ഛനോട് പറയാവുന്നതിലേറെ നീ പറഞ്ഞു കഴിഞ്ഞു, ഇനി വേണ്ട.
0: ഞാൻ നിർത്തി. ഇനി ഞാൻ എന്തു ചെയ്യണമെന്ന് ടീച്ചർ പറഞ്ഞാൽ മതി.
2: എനിക്ക് പുതിയതായി ഒന്നും പറയാനില്ല. നീ അച്ഛനമ്മമാരോടൊപ്പം ഇവിടെ താമസിക്കണം.
0: എനിക്ക് എതിർപ്പില്ല, എന്നാൽ എന്നോടൊപ്പം മുത്തശ്ശനും ഉണ്ടാവണം.
1: എന്റെ തീരുമാനവും അതാണ്. ഇനിയുള്ള കാലം എന്റെ അച്ഛൻ എന്നോടൊപ്പം താമസിക്കണം.
0: എന്നാൽ അത് അടിമയായിട്ടല്ല, യജമാനായിട്ട് വേണം.
2: മായ ഇതൊക്കെ കേൾക്കുന്നില്ലേ?
3: കേൾക്കുന്നുണ്ട്. ഇനി അദ്ദേഹം എന്റെ അമ്മാവനായിട്ടല്ല, സർവാധികാരമുള്ള എന്റെ അച്ഛനായിട്ട്.
2: മനോജ്, ഞാൻ നിന്റെ മുത്തശ്ശനെ വിളിക്കട്ടെ?
0: വിളിക്കാം ടീച്ചർ.
1: അച്ഛാ, ഈ പാപിയായ മകനോട് പൊറുക്കണം.
3: അച്ഛാ, അച്ഛൻ ആരെന്ന് പഠിപ്പിക്കാൻ എനിക്ക് എന്റെ മകൻ വേണ്ടി വന്നു.
4: അതെ, അവൻ ഗുരുവാണ്. എന്നെയും നിന്നെയും നമ്മെ എല്ലാവരെയും പഠിപ്പിക്കാൻ പോകുന്ന ഗുരു. മോനെ, മനോജെ, എന്റെ പൊന്നു മോനെ,
0: എന്റെ മുത്തശ്ശാ.

ചെയ്തൊഴിഞ്ഞ മാനം നാടകം സമാപിക്കുന്നു. രചന കാപ്പിൽ ഗോപിനാഥൻ. ശബ്ദം നൽകിയവർ ഉണ്ണിയാറ്റിങ്ങൽ, കെ പി എസ് സി രാജേന്ദ്രൻ, സുമാസ് കറിയ, എ ലേഖ, വിഷ്ണു വിജയകുമാർ. സംവിധാനം എൻ ശശികുമാർ. സംവിധാന സഹായം വി എൻ ദീപ, എം നിസാമുദ്ദീൻ.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 24 മിനിറ്റും 14 സെക്കൻഡും. ചലച്ചിത്ര ഗാനം കേൾക്കാം. കേളി എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര ആലപിച്ചത് ഗാനരചന കൈതപ്രം, സംഗീതം ഭരതൻ.

0: കഥകൾ ജനനന്മയ്ക്ക്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാൻ എന്ന പദ്ധതിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം.
2: കേന്ദ്ര പഞ്ചായത്ത് മന്ത്രാലയം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് രാഷ്ട്രീയ ഗ്രാം സ്വരാജ് അഭിയാൻ. 2018 ഈ പദ്ധതി ആരംഭിച്ചത്. 2022 ഈ പദ്ധതി നവീകരിച്ചു. നവീകരിച്ച പദ്ധതിയുടെ കാലാവധി 2022 ഏപ്രിൽ 1 മുതൽ 2026 മാർച്ച് 31 വരെയാണ്. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ ഭരണശേഷി വികസിപ്പിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പഞ്ചായത്ത് രാജ് സംവിധാനത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള പഞ്ചായത്തുകൾക്ക് കൂടുതൽ അധികാരങ്ങളും പദ്ധതികളും കൈമാറുന്നതിനുള്ള പ്രധാന പോരായ്മയായി സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര വകുപ്പുകളും എടുത്തുകാട്ടുന്നത് പഞ്ചായത്തുകളുടെ ദുർബലമായ കാര്യശേഷിയാണ്. പ്രത്യേകിച്ചും പഞ്ചായത്തുകളുടെ ഭരണപരമായ ദൌർബല്യങ്ങൾ പ്രധാന പോരായ്മയാണ്. ആയതിനാൽ പഞ്ചായത്തുകളുടെ കാര്യശേഷി വർദ്ധിപ്പിക്കുന്നതിനും ശാക്തീകരണത്തിനും അതുവഴി ജനാധിപത്യ വികേന്ദ്രീകരണവും ജനകീയ പങ്കാളിത്തവും ഉറപ്പാക്കുന്നതിനും രാഷ്ട്രീയ ഗ്രാം സ്വരാജ് അഭിയാൻ പദ്ധതി ലക്ഷ്യമിടുന്നു. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ ഭരണപരമായ കഴിവുകൾ വികസിപ്പിക്കുക, ദേശീയ പ്രാധാന്യമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ലഭ്യമായ വിഭവങ്ങളുടെ വിനിയോഗം, മറ്റു പദ്ധതികളുമായി ചേർന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കുക, പഞ്ചായത്തുകളുടെ വരുമാനമുയർത്താൻ പഞ്ചായത്ത് ഭരണ സംവിധാനങ്ങളെ പ്രാപ്തമാക്കുക, ജനങ്ങളുടെ പങ്കാളിത്തവും സേവനങ്ങളുടെ സുതാര്യതയും ഉറപ്പാക്കുക എന്നിവയാണ് ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. കൂടാതെ പ്രധാനമായും ഗ്രാമസഭകളെ ശക്തിപ്പെടുത്തുക, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുവാൻ വേണ്ടി മാനവ വിഭവശേഷിയെ മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തുക, ഇ ഗവേണൻസും മറ്റ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചും മികച്ച രീതിയിലുള്ള സേവനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് ഫലപ്രദമായ പരിശീലനവും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കാനുള്ള ട്രെയിനിങ്ങുകൾ നൽകുക, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൌകര്യങ്ങൾ സൃഷ്ടിക്കുകയും അവയ്ക്ക് സാമ്പത്തിക സഹായം നൽകാനും ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നു. ഡിജിറ്റലൈസേഷൻ പ്രോത്സാഹിപ്പിക്കുന്നത് വഴി പഞ്ചായത്തുകൾ വഴിയുള്ള സേവനങ്ങൾ അതിവേഗത്തിൽ ജനങ്ങളിൽ എത്തിക്കാനും ഈ പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നു. പ്രധാനമന്ത്രി വൈഫൈ ആക്സസ് നെറ്റ്വർക്ക് ഇന്റർഫേസ് അഥവാ PM വാണി പദ്ധതിക്ക് ധനസഹായം നൽകുന്നത് രാഷ്ട്രീയ ഗ്രാം സ്വരാജ് അഭിയാൻ വഴിയാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിവയുൾപ്പെടെ നിർണായക മേഖലകളെല്ലാം ഓൺലൈൻ രൂപത്തിൽ സേവനം നൽകുന്നതുവഴി ഗ്രാമപ്രദേശങ്ങളിലെ ജീവിത നിലവാരം ഉയർത്താനും ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നു. കേന്ദ്ര മന്ത്രാലയങ്ങളും സംസ്ഥാനങ്ങളും സംയുക്തമായാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. രാഷ്ട്രീയ ഗ്രാം സ്വരാജ് അഭിയാൻ പദ്ധതി 9 ആശയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് വിഭാവന ചെയ്തിട്ടുള്ളത്. ദാരിദ്ര്യരഹിത ഗ്രാമങ്ങൾ ഉറപ്പാക്കുക, ശിശു സൌഹാർദ്ദമായ ഗ്രാമങ്ങൾ ഉറപ്പാക്കുക, അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക, സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുക, ഗ്രാമങ്ങൾ സ്ത്രീകൾക്ക് സൗഹൃദപരമായ ഗ്രാമങ്ങളാക്കി മാറ്റുക, സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുക, ശുചിത്വം അഥവാ ഗ്രാമങ്ങളെ മാലിന്യ വിമുക്തമാക്കുക എന്നിവയാണ് ഈ 9 ആശയങ്ങൾ.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് പരമ്പരയിൽ രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാൻ പദ്ധതിയെക്കുറിച്ച് ഒരു ലഘു വിവരണമാണ് നമ്മൾ കേട്ടത്.
0: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
3: സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
4: ആകാശവാണി, സമയം 8 കഴിഞ്ഞ് 34:55. ഇനി അല്പസമയത്തിനുള്ളിൽ വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
5: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ദീപു എസ് എൽ. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ഇരു രാജ്യങ്ങളും യോജിച്ച് പ്രവർത്തിക്കുകയാണെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു. പരസ്പര വിശ്വാസത്തിൽ ഊന്നിയുള്ള പങ്കാളിത്തമാണ് ഈ ബന്ധത്തിന്റെ അടിസ്ഥാനം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ ഏറെ ഗുണകരമാകുമെന്നും ശ്രീ ജയശങ്കർ അറിയിച്ചു. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി യുവതലമുറയാണെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ന്യൂഡൽഹിയിൽ മൈ ഭാരത് യുവ കൺവെൻഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനസംഖ്യയുടെ 65% പേർ 35 വയസ്സിന് താഴെയുള്ളവരാണെന്നും ഇതിലൂടെ ലോകത്തെ ഏറ്റവും യുവജനസമ്പന്നമായ രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഭക്ഷ്യ എണ്ണ പാക്കറ്റുകളുടെ വലിപ്പത്തിൽ ഭേദഗതി നിർദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ. പരിഷ്കരിച്ച നിയമപ്രകാരം പ്രധാന ഭക്ഷ്യ എണ്ണകൾക്കെല്ലാം കൃത്യമായ പാക്കറ്റ് അളവുകൾ നിശ്ചയിച്ചിട്ടുണ്ടെന്ന് ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. പാമോയിൽ, പാമോലിൻ, സോയാബീൻ എണ്ണ, സൂര്യകാന്തി എണ്ണ, കടുകെണ്ണ എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന ഭക്ഷ്യ എണ്ണകൾക്ക് പുതുക്കിയ ഭേദഗതി ബാധകമാണ്. 200 ഗ്രാം, 500 ഗ്രാം, 1 മുതൽ 5 കിലോഗ്രാം വരെ, 15 കിലോഗ്രാം, 20 കിലോഗ്രാം എന്നിവയാണ് അംഗീകൃത പാക്കറ്റ് അളവുകൾ. CBSE പ്ലസ് ടു മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി നാളെ വരെ ദീർഘിപ്പിച്ചു. ഞായറാഴ്ച അർദ്ധരാത്രി വരെ അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായാണ് തീരുമാനമെന്ന് CBSE വ്യക്തമാക്കി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM നേതാക്കൾക്കെതിരെ പ്രഥമ ദൃഷ്ടിയാ തെളിവുണ്ടെന്ന് കോടതി. 28 പ്രതികൾക്കെതിരെയും വിചാരണ നടത്താമെന്ന് PMLA കോടതി നിരീക്ഷിച്ചു. ഇതുപ്രകാരം CPM നേതാക്കളായ AC മൊയ്തീനും K. രാധാകൃഷ്ണനും MM വർഗീസും വിചാരണ നേരിടണം. CPM നേതാക്കളെ വിടാതെ വേട്ടയാടാനുള്ള നീക്കത്തിന്റെ തുടർച്ചയാണ് കോടതി തീരുമാനമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. സംസ്ഥാനത്ത് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ഈ മാസം 28-ന്. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. പരിപാടിയുടെ ക്രമീകരണങ്ങൾ പൂർത്തിയായതായും എല്ലാ കുഞ്ഞുങ്ങൾക്കും തുള്ളിമരുന്ന് നൽകാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണമെന്നും ആരോഗ്യമന്ത്രി K. മുരളീധരൻ അഭ്യർത്ഥിച്ചു. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മഴ സാധ്യത കണക്കിലെടുത്ത് 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് പേരാമ്പ്രയിൽ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് സ്ത്രീ മരിച്ചു. പാലേരി തോട്ടത്തങ്കാണ്ടി രമ്യയാണ് മരിച്ചത്. ഒഴുക്കിൽപ്പെട്ട ഇവരുടെ മകൻ ശിവനന്ദിനായുള്ള തിരച്ചിൽ തുടരുന്നു. ഇന്ന് വൈകുന്നേരമായിരുന്നു അപകടം. കാസർഗോഡ് അടൂരിൽ വീടിന്റെ മതിലിടിഞ്ഞ് സഹോദരങ്ങളായ 2 കുട്ടികൾ മരിച്ചു. അടൂർ PHCക്ക് സമീപമുള്ള അബൂബക്കറിന്റെ മക്കളായ മുസമ്മിൽ, മുൻസിർ എന്നിവരാണ് മരിച്ചത്. ബഡ് സ്കൂൾ ജീവനക്കാർക്ക് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്നും 50 ബഡ് സ്കൂളുകളെ മാതൃകാ ബഡ് സ്കൂളുകളാക്കി മാറ്റുമെന്നും മന്ത്രി K. M. ഷാജി. മലപ്പുറം വേങ്ങര AR നഗർ സ്പെഷ്യൽ സ്കൂളിൽ ബഡ് സ്കൂൾ, ബഡ്സ് റീഹാബിലിറ്റേഷൻ എന്നിവയുടെ സംസ്ഥാനതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നിലവിലുള്ള ബഡ് സ്കൂൾ സംവിധാനങ്ങളുടെ കാര്യക്ഷമതയിൽ ഓഡിറ്റ് നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളുടെയും കുടുംബശ്രീയുടെയും നേതൃത്വത്തിൽ 187 ബഡ് സ്കൂളുകളും 218 ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററുകളുമാണ് സംസ്ഥാനത്തുള്ളത്. 2027 പത്മ

0: പുരസ്കാരങ്ങൾക്കുള്ള നാമനിർദ്ദേശങ്ങൾ അടുത്ത മാസം 31 വരെ സമർപ്പിക്കാം. പുരസ്കാരങ്ങൾക്കായുള്ള നാമനിർദ്ദേശങ്ങളും ശുപാർശകളും രാഷ്ട്രീയ പുരസ്കാർ പോർട്ടൽ വഴി ഓൺലൈനായി മാത്രം നൽകണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി കാട്ടുപന്നി ശല്യം നേരിടുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും അടുത്തുള്ള ഷൂട്ടറുടെ സേവനം ലഭ്യമാക്കാൻ വനംവകുപ്പ് പുതിയ മൊബൈൽ ആപ്പ് വികസിപ്പിക്കുന്നു. തിരുവനന്തപുരത്ത് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ആപ്പിൽ രജിസ്റ്റർ ചെയ്ത ഷൂട്ടർമാർക്ക് പന്നിശല്യമുണ്ടായാൽ ഉടൻ അലേർട്ട് ലഭിക്കും വിധമാണ് ആപ്പ് തയ്യാറാക്കുന്നത്. ന്യൂ ചണ്ഡീഗഡിൽ നടക്കുന്ന ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഒന്നാം ദിവസം കളി നിർത്തുമ്പോൾ ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 368 റൺസ് എന്ന നിലയിൽ. കെ എൽ രാഹുലിൻ്റെയും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിൻ്റെയും സെഞ്ചുറികളാണ് ആതിഥേയരെ ശക്തമായ നിലയിൽ എത്തിച്ചത്. സായ് സുദർശൻ 81 റൺ നേടി. അഫ്ഗാനിസ്ഥാനിന് വേണ്ടി മുഹമ്മദ് സലീം 2 വിക്കറ്റുകൾ വീഴ്ത്തി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സമയം 8 കഴിഞ്ഞ 40:14. ചലച്ചിത്ര ഗാനം കേൾക്കാം. വചനം എന്ന ചിത്രത്തിൽ യേശുദാസ് ആലപിച്ചത്. ഗാനരചന ONV, സംഗീതം മോഹൻ സിത്താര.

0: Al in New Delhi says India and Nepal collaborate closely to maintain security along their open border. Tensions across West Asia escalate as Iran launches ballistic missiles towards U.S. military facilities in Kuwait and Bahrain. That is all in the news at 9. Good night.
1: ആകാശവാണി സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
2: കായിക ലോകം.
3: ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആരവമുയരുമ്പോൾ ചർച്ചയുടെ അവസാന ഭാഗം കേൾക്കാം. പങ്കെടുക്കുന്നവർ ഫുട്ബോൾ താരം എബിൻ റോസ്, ഫുട്ബോൾ പരിശീലകൻ വി പി ഷാജി, ചർച്ച നയിക്കുന്നത് സ്പോർട്സ് ജേർണലിസ്റ്റ് അൻസാർ എസ് രാജ്.
4: നമ്മൾ മെസ്സിയെ കുറിച്ച് പറഞ്ഞു, ഭംഗി തരണ രണ്ടു തവണ റൊണാൾഡോ എന്ന പേരും കൂടെ സൂചിപ്പിച്ചു. ക്രിസ്ത്യാനോ മെസ്സിയോടൊപ്പം തന്നെ ഈ കാലഘട്ടത്തിന്റെ സൂപ്പർ ഹീറോ ആണ്. എങ്ങനെ കാണുന്നു അദ്ദേഹത്തിന്റെ കളി? അദ്ദേഹത്തിന് ഇതുവരെ ലോകകപ്പ് കിട്ടിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മളെല്ലാവരും മെസ്സിക്ക് ഒരു ലോകകപ്പ് കിട്ടിക്കോട്ടെ എന്ന് പ്രാർത്ഥിച്ചെങ്കിൽ ഇത്തവണ ക്രിസ്ത്യാനോയ്ക്ക് ഒന്ന് കിട്ടിക്കോട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ തോന്നുന്നുണ്ടോ?
5: ക്രിസ്ത്യാനോക്ക് കിട്ടണം എന്ന് തന്നെയാണ് ആഗ്രഹം. ക്രിസ്ത്യാനോ ഇപ്പൊ 41 വയസ്സ്.
4: 41 വയസ്സ്.
5: ഈ വയസ്സിൽ ഈ ഫിറ്റ്നസ് കാത്ത് സൂക്ഷിച്ചുകൊണ്ട് പോർച്ചുഗൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷത്തിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ടീമും കൂടിയാണ്.
4: ടീം എന്ന നിലയ്ക്ക് ഒരുപാട് വ്യത്യാസം.
5: ഒരുപാട്
4: ഇപ്പൊ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ 7 കളിക്കാരുണ്ട്, ഫ്രഞ്ച് ലീഗിലെ പി എസ് ജിക്ക് വേണ്ടി കളിക്കുന്ന വിറ്റീജയെ പോലുള്ള കളിക്കാരുണ്ട്, ഗോൺസാലോ റാമോസിനെ പോലുള്ള കളിക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു ബെഞ്ച് സ്ട്രെങ്ത് ഏറ്റവും കൂടുതലുള്ള ഒരു ടീം പോർച്ചുഗൽ ആണെന്നാണ് തോന്നുന്നത്.
5: ഒരു കളിക്കാർ ബെഞ്ചിൽ സ്ഥിരമായിട്ടിരിക്കരുത്, ഈ റൊട്ടേറ്റ് ചെയ്ത് കളിച്ചുകൊണ്ടിരുന്നാൽ ടീം നന്നാളൂ. ഇപ്പൊ ഒരു പ്ലെയർ മാറിക്കഴിഞ്ഞാൽ ഈ മറ്റ് പ്ലെയർക്ക് കളിച്ച് നമുക്ക് ആ ഒരു വിടവുണ്ടാവില്ല. അല്ലെങ്കിൽ എന്നും കളിക്കുന്ന പ്ലെയർ പെട്ടെന്ന് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഒരു ടീം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എല്ലാ കളിക്കാരും കളിച്ചുകൊണ്ടേ ഇരിക്കണം, എന്നാലേ നമുക്ക് ആ ടീം മുന്നോട്ട് പോകാനുള്ളത്. ആ ഒരു ശൈലിയാണ് എനിക്ക് തോന്നുന്നത് സ്പെയിനിലാണ് കൂടുതൽ കാണുന്നത്. സ്പെയിനിന് ആ കളി കൂടുതലാണ്, ഏത് പ്ലെയർ വന്നാലും അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേ ശൈലിയിലേക്കാണ് ഇപ്പൊ പോർച്ചുഗലും വരുന്നത്. അപ്പം 6-8 ടീം ഒരേ സ്റ്റാൻഡേർഡിലാണ് നിൽക്കുന്നത്. അതേപോലെ ഫ്രാൻസിൽ ആരെ മാറ്റിയാലും എപ്പോഴും ആണെങ്കിലും ഏത് സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നാലും
4: കളി
5: തീർച്ചയായിട്ടും ഈ വേൾഡ് കപ്പ് കുറച്ചുകൂടി ടൈറ്റ് മാച്ചസ് കാണാൻ സാധിക്കുന്നു.
4: ക്രിസ്ത്യാനോട് ഒരു കാര്യം കൂടി ചോദിക്കാം, കഴിഞ്ഞ തവണത്തെ ക്രിസ്ത്യാനോയുടെ ടീം പോർച്ചുഗലിന്റെ ടീമിന് ഒരു അബദ്ധം പറ്റിയത് അല്ലെങ്കിൽ അവരുടെ ഒരു മാനസികമായിട്ട് ഒരു ഡൗൺ ആയത് ഒരു മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, പകരം ഗോൺസാലോ റാമോസിനെ കൊണ്ടുവരുന്നു, റാമോസ് ഗോൾ അടിക്കുന്നു, അടുത്ത മത്സരത്തിൽ ക്രിസ്ത്യാനോ ഫസ്റ്റ് ഇലവനിൽ കളിക്കുന്നില്ല. അപ്പൊ അത് ആ ടീമിനെയും ടീമിന്റെ ആരാധകരെയും ഒരുപാട് ഡിസ്ട്രാക്ട് ചെയ്തു. ഈ ഒരു വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ശരിക്കും ടീമിനെ ബാധിക്കുന്നുണ്ടോ?
6: തീർച്ചയായിട്ടും ഫുട്ബോള് ഫിസിക്കലി മെന്റലി ടെക്നിക്കലി ടാക്റ്റിലി എന്ന് പറയും. അപ്പൊ ഫിസിക്കലി മെന്റലി മെന്റലി ഇമ്പോർട്ടന്റ് ഘടകമാണ്. ചിലപ്പോൾ അത് ടീമിന്റെ കെട്ടുറപ്പനെയും അല്ലെങ്കിൽ പരസ്പരമുള്ള സംശയദൃഷ്ടി നോക്കുന്നതിനും അല്ലെങ്കിൽ കളിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ചില കളിക്കാർക്ക് ഓണസ്റ്റ് ആണ്, പല കളിക്കാരും പറയും കളി നിർത്തിയതിനു ശേഷമാണ് അവർ അവരുടെ ഇതിൽ പറയാറുണ്ട്, ചില കളിക്കാർ എനിക്ക് മനഃപൂർവ്വം ബോൾ തരാറില്ല, അല്ലെങ്കിൽ ചില കളിക്കാർക്ക് ഞാൻ കൂടുതൽ ബോൾ എത്തിച്ചിട്ടുണ്ട്, ഇതൊക്കെ പുറത്തു വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഒരാളുടെ മെന്റാലിറ്റി തന്നെ കളിയെ നിയന്ത്രിക്കാം. റൊണാൾഡോ മാറ്റി നിർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും കോച്ചിന് തന്നെ സമ്മർദ്ദത്തിലായി, റൊണാൾഡോ മാറ്റി കഴിഞ്ഞാൽ തോറ്റു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ റിസ്ക് എടുക്കേണ്ടി വരും. അതുപോലെ തന്നെ കളിക്കുന്ന കളിക്കാരനെ ചിലപ്പോൾ റൊണാൾഡോ മാറ്റിയിട്ടാണ് എന്നെ കളിപ്പിക്കുന്നത്, അത് ലോകം മൊത്തം ശ്രദ്ധിക്കും, ഇത് അവരെ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഞാൻ ഏറ്റവും കൂടുതൽ അർജന്റീനയുടെ കളി കൈവിട്ട് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയില്ല ലോത്തോറോ മാർട്ടിനസ് എന്ന് പറയുന്ന ഇന്റർമിലാന്റെ ക്യാപ്റ്റൻ ആയിരുന്നു. പക്ഷെ അദ്ദേഹം ഫ്ലോപ്പ് ആയപ്പോൾ നമുക്ക് ഇദ്ദേഹം വന്നു, അത്ലറ്റിക് മാർട്ടിന്റെ ക്യാപ്റ്റനായി കളിക്കുന്ന
4: അൽവാരസ്
6: അദ്ദേഹം വന്നതുകൊണ്ട് മാത്രമാണ് അർജന്റീനയ്ക്ക് അവിടെ ഒരു ഗോൾ സ്കോറർ കിട്ടുകയും നമുക്കൊരു പുതിയ താരം. അത് ഈ വേൾഡ് കപ്പിന്റെ പ്രത്യേകത അത് തന്നെ. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു കളിക്കാരൻ മാറി കഴിഞ്ഞാൽ വരുന്ന കളിക്കാരന്റെ പെർഫോമൻസ് ഇമ്പോർട്ടന്റ് ആണ്. അതിനോടൊപ്പം തന്നെ ആ ഒരു കണ്ടിന്യൂറ്റി പെർഫോമൻസ് കണ്ടിന്യൂ ചെയ്ത് അവസാനം വരെ നിലനിർത്താൻ സാധിക്കണം. അവിടെയാണ് അർജന്റീനയ്ക്ക് വിജയം കിട്ടിയത്. ഇപ്പൊ പക്ഷെ റൊണാൾഡോ റിയാലിറ്റി തിരിച്ചറിഞ്ഞു, തിരിച്ചറിഞ്ഞത് കൊണ്ട് തീർച്ചയായിട്ടും ആ ടീമിനൊപ്പം ഒരു ടീം മാൻ ആയിട്ട് നമുക്കറിയാം അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ട് പോലും ഒരു കോച്ചിനേക്കാൾ ഉപരി ഒരു നിയന്ത്രിക്കുന്ന ഒരു
4: 2016 യൂറോ കപ്പിന്റെ ഫൈനലിലെ ആദ്യത്തെ 10 മിനിറ്റിനകത്ത് ഇഞ്ചുറി വന്നതിന് ശേഷം അയാൾ കരക്കിരുന്നിട്ട് ആ ടീമിനെ പ്രചോദിപ്പിച്ചു. പക്ഷെ അതുപോലെ ഒരു നീക്കം അയാളെ ബെഞ്ചിലേക്ക് കഴിഞ്ഞ തവണ ലോകകപ്പിൽ മാറ്റുമ്പോൾ അയാളെ ഭാഗത്ത് നിന്ന് ടീമിലേക്ക് ഉണ്ടായാലും അയാൾ ഡെസ്പെറേറ്റ് ആയിട്ട് അയാൾ വളരെ എന്താണ് മാനസികമായിട്ട് തകർന്നു എന്ന് തോന്നിപ്പിക്കുന്ന മുഖഭാവമായിട്ടാണ് ഡഗ്ഔട്ടിൽ ഇരുന്നത്.
6: അതിലൊരു കാര്യമുണ്ട്, കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മെസ്സിക്ക് വേൾഡ് കപ്പ് നേടണമെന്ന് ആഗ്രഹിച്ചാൽ റൊണാൾഡോയ്ക്കും ആ ഒരു അവസരമാണ്. കാര്യം അടുത്ത വേൾഡ് കപ്പ് കളിക്കുന്നു, ഇപ്പൊ നമ്മൾ 41 വയസ്സ്
4: എബിൻ റോസ് എന്ത് ചെയ്തിരുന്നു?
6: ഞാൻ 40 എന്നെ കളി നിർത്തിപ്പിച്ച എനിക്ക് ഞാൻ ഇപ്പോഴും
4: അപ്പോഴാണ് ഇന്നലെ പ്രഖ്യാപിച്ച പോർച്ചുഗലിന്റെ ടീമിലെ പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ അവരുടെ ക്യാപ്റ്റൻ ആയിട്ട് തന്നെ വരുന്നത് അല്ലേ? തോന്നുന്നു സാറിന് ആ ഒരു ഫിറ്റ്നസ്?
5: നമ്മുടെ ലെവലും അവരുടെ ലെവലും തമ്മിൽ പെട്ടെന്ന് നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റില്ല. ആ ഒരു ഹൈ ക്ലാസ് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് അവരുടെ പ്രാക്ടീസ് ആയാലും അവരുടെ ഭക്ഷണ രീതി ആയാലും അവരുടെ എല്ലാ ഫെസിലിറ്റീസൊക്കെ.
4: അല്ല, അതിനകത്ത് ക്രിസ്ത്യാനോ എനിക്ക് തോന്നുന്നു ക്രിസ്ത്യാനോ വേറിട്ട് നിർത്തുന്ന ഒരു ഘടകം ക്രിസ്ത്യാനോ ഫിറ്റ്നസിന് വേണ്ടിയിട്ട് എടുക്കുന്ന സ്വയം നിബന്ധനകളാണ്. നമുക്കറിയാം പല ഫുട്ബോൾ താരങ്ങളും പല വേണ്ടാത്ത ശീലങ്ങളിലേക്ക് പോകും, ഭക്ഷണ ശീലങ്ങളിലേക്ക് പോലും പോകുന്നവരുണ്ട്. അവിടെയാണ് ഒരു കുപ്പി വെള്ളം കൊണ്ടുവെക്കുമ്പോൾ ആ വെള്ളം

0: മതി എന്ന് പറയുന്ന, മറ്റൊരു സോഫ്റ്റ് ഡ്രിങ്ക് വേണ്ട എന്ന് പറയുന്ന ആ ഒരു നിലപാടെടുക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനെ നമ്മൾ, അത് അയാളുടെ ആ ഒരു വലിയ ക്വാളിറ്റി
1: ഡെഡിക്കേഷൻ തന്നെയാണ്
2: അൻസർ ഭായ്. അത് ഒരു, അതാണ് പറഞ്ഞ പ്രൊഫഷണലിസം. നമ്മളെ ഇന്ത്യൻ ഫുട്ബോൾ പ്രൊഫഷണലിസത്തെ എത്തിയിട്ടില്ല. പ്രൊഫഷണലിസം എന്ന് പറയുന്ന ഒറ്റ വാർഡ്, അതായത് നമ്മളിപ്പോ പറഞ്ഞ പോലെ പുതിയ ഒരുപാട് സ്പോർട്സ് ബില്ല് അനുസരിച്ച് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഡിപ്പാർട്ട്മെന്റ് ടീമുകൾ ഈ ഐ ലീഗ് പോലെ ഐ എസ് എൽ പോലെ കളിപ്പിക്കാൻ സാധിക്കില്ല. പക്ഷെ നമ്മൾ ഇപ്പോഴും വെള്ളം ചേർത്തുകൊണ്ട് സ്റ്റേറ്റ് ലീഗിൽ പോലും കളിപ്പിക്കാൻ പാടില്ല. പക്ഷെ നമ്മൾ വെള്ളം ചേർത്ത് അവരെ കളിപ്പിക്കുന്നതെന്ന് പറയാൻ രണ്ട് തരത്തില്. ഇന്ത്യയിലെ ഫുട്ബോൾ പ്രൊഫഷണലിസം ആയിട്ടില്ല. അപ്പൊ എല്ലാവരും കളിക്കാൻ അവസരം കൊടുക്കും. നമ്മളിപ്പോഴും ജോലി അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലിസം അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ട് എടുത്തിട്ടില്ല. പക്ഷെ ഇപ്പോഴത്തെ സ്പോർട്സ് ബില്ല് സ്ട്രിക്റ്റ് ആയിട്ട് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ അതിൽ വെള്ളം ചേർക്കും. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എബിൻ എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കളിക്കാനുള്ള ഫിറ്റ്നസ് ഉണ്ടായിരുന്നു, കളിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ നമ്മൾ പറഞ്ഞ പോലെ നമ്മളിവിടെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ പൊളിറ്റിക്സ് അല്ലെങ്കിൽ മറ്റുള്ള പുറത്തുള്ള ഘടകങ്ങൾ, നമ്മുടെ ഓൺ ഫീൽഡ് കാര്യങ്ങളല്ല ഇവിടെ പെർഫോമൻസോ അല്ലെങ്കിൽ ഫിറ്റ്നസോ ഒന്നല്ല നോക്കുന്നത്. ഓഫ് ഫീൽഡിലുള്ള എന്റെ രാഷ്ട്രീയമാണ് നോക്കുന്നത്. ആ രാഷ്ട്രീയമാണ് ഇന്ത്യ ഇനി വേൾഡ് കപ്പ് കളിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന, അതിനുവേണ്ടി എഫർട്ട് ഇടുന്ന ഒരാൾ.
0: നമ്മളിപ്പം ക്രിസ്ത്യാനോയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ക്രിസ്ത്യാനോയുടെ ആ ഒരു ഫിറ്റ്നസ്, ക്രിസ്ത്യാനോയുടെ ആ ഒരു സാർ പറഞ്ഞ പോലെ ഒരു അർപ്പണബോധം, കളിയോടുള്ള ഒരു അർപ്പണബോധം, അത് അതിന് ഈ ലോകം ഒരു, അല്ലെങ്കിൽ അവരുടെ പോർച്ചുഗൽ ടീം ഒരു തിരിച്ചൊരു പ്രതിഫലം കൊടുക്കണ്ടേ. ഇപ്പൊ മെസ്സി അർജന്റീനയ്ക്ക് ചെയ്ത സേവനങ്ങൾക്കാണ് ആ ടീം കഴിഞ്ഞ തവണ ഒന്നായിട്ട് നിന്ന് മെസ്സിക്ക് വേണ്ടി ഒരു ലോകകപ്പ് തന്നെ നേടിയത്. അതുപോലെ ക്രിസ്ത്യാനോയ്ക്ക് വേണ്ടി ഒരു ലോകകപ്പ് നേടാനുള്ള ഒരു മാനസികമായിട്ടുള്ള കരുത്ത് ഉള്ള ഒരു ടീമാണോ പോർച്ചുഗൽ ഇപ്പോൾ? കഴിഞ്ഞ തവണ സാർ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ് പോർച്ചുഗലിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന്.
1: അതെ അതെ, തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ക്രിസ്ത്യാനോയെ പ്രൊജക്ട് ചെയ്ത് തന്നെയായിരിക്കും പോർച്ചുഗൽ ഇപ്രാവശ്യം വരുന്നത്. അദ്ദേഹത്തിന് ഒരു കിരീടം നേടിക്കൊടുക്കുമെന്ന് പറഞ്ഞാൽ അതായിരിക്കും അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. വലിയ താരങ്ങൾ ഇപ്പം മെസ്സിയായാലും കഴിഞ്ഞ വർഷം വേൾഡ് കപ്പ് കിട്ടിയില്ലെങ്കിൽ വളരെ ഇതായി പോകുന്നത്, ഞങ്ങളടക്കം എല്ലാവരും നിരാശരായി പോകില്ല. അതുപോലെ അത്രയും ആരാധനയോട് കാണുന്ന ഒരു വേറെ വ്യക്തിയാണ്.
0: എന്ത് നേടിയാലും സ്വന്തം ആത്മാവ് നേടിയില്ലെങ്കിൽ എന്ത് എന്ന് പറഞ്ഞാൽ ബൈബിളിലുള്ളത് പോലെ, എന്ത് ഫുട്ബോളിൽ ഇനി എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഒരു വേൾഡ് കപ്പ് നേടിയില്ലെങ്കിൽ. ഇപ്പൊ റോബർട്ടോ ലെവൻഡോസ്കി കഴിഞ്ഞ ഒരു 10-12 കൊല്ലമായിട്ട് യൂറോപ്യൻ ഫുട്ബോളിലെ ഏത് ലീഗിൽ കളിച്ചാലും, ബയേണിന് കളിച്ചാലും ബാഴ്സയ്ക്ക് കളിച്ചാലും അയാൾ ടോപ് സ്കോററാണ്, ഗോൾ അടിക്കുന്നുണ്ട്. പക്ഷേ പോളണ്ടിന് വേൾഡ് കപ്പ് നേടാനോ അല്ലെങ്കിൽ ക്വാർട്ടർ ഫൈനലിലേക്ക് പോലും എത്താൻ പോലും കഴിയാത്തൊരു സിറ്റുവേഷൻ വരുമ്പോ എന്ത് നേടിയാലും വേൾഡ് കപ്പ് ഇല്ലെങ്കിൽ എന്താ?
1: എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ നാട്ടില് പിന്നെ എന്താ പറയുക, പെട്ടെന്ന് കുറ്റപ്പെടുത്തും. അവൻ ചെയ്ത് എത്ര കാര്യങ്ങൾ ചെയ്ത് എത്ര മേളിൽ പോയാലും പെട്ടെന്ന് വിളിച്ച് താഴെയിടാനുള്ള ശ്രമം ഉണ്ടോ എപ്പോഴും? ഇപ്പൊ മെസ്സി ഇപ്പൊ വേൾഡ് കപ്പ് എടുത്തു കഴിഞ്ഞാൽ ഈ വർഷം ചിലപ്പോൾ ഫോം ഔട്ട് ആണെങ്കിൽ തന്നെ മെസ്സിയെ കുറ്റം പറയലായിരിക്കും
0: ഇതിനടുത്ത് വരുന്നത്. ഈ ഫാൻ ഫൈറ്റുകൾ ഒരുപാട്,
1: ആ ഫാൻ ഫൈറ്റ് അല്ല, അപ്പം അവരറിയില്ല എത്രമാലം അധ്വാനിച്ചിട്ടാണ് മെസ്സി വേൾഡ് കപ്പ് നേടിയെന്നുള്ളത്. ആ അധ്വാനത്തിനൊക്കെ എല്ലാരും അറിയാം. അതുപോലെ തന്നെ റൊണാൾഡോയും കുറ്റം പറയുന്നത്, എത്ര കാലം കളിക്കുന്നു, നമുക്ക് നല്ല ഫുട്ബോൾ കാണിക്കുന്നില്ലേ,
0: 20 കൊല്ലം അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിറഞ്ഞത് കളിക്കുക, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലബുകളിലെല്ലാം കളിക്കുക.
1: നെയ്മർ വരുന്നു, നെയ്മർ 22 ശേഷം കളിച്ചിട്ടില്ല, പരുക്ക് കൊണ്ട് എത്രയോ മാച്ച് കളിക്കാൻ പറ്റാണ്ട് ഇപ്പോഴാണ് തിരിച്ചു വരുന്നത്. അപ്പം നമുക്ക് കളിക്കാരുടെ കളിയാണ് കാണേണ്ടത്, കളി ആസ്വദിക്കട്ടെ, അവരെ നമ്മൾ കുറ്റം പറയേണ്ട ആവശ്യമില്ല.
0: തീർച്ചയായും ഇതുപോലെ തന്നെ യൂറോപ്യൻ ഫുട്ബോളിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പൊ യൂറോപ്യൻ ഫുട്ബോളിൽ സ്പെയിൻ പോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു ടീം അല്ലേ ജർമ്മനി?
1: ആണ്, ജർമ്മനി കുറച്ച് പുറകിലോട്ട് പോയിന്നേ ഉള്ളൂ. ജർമ്മനി എപ്പോഴും കണ്ടിട്ട് വളരെ സൈലന്റ് ആണ്, അവർ ചെയ്യേണ്ട പണി ചെയ്തിട്ട് പൊക്കോളൂ. ഏത് വേൾഡ് കപ്പിലായാലും ജർമ്മനിക്ക് ഒരു ലെവലുണ്ട്, ആ ലെവലിൽ അവർ കളിച്ചു വരും. അതാ ഞാൻ പറഞ്ഞത്, ഇപ്രാവശ്യം പ്രവചനം ഒന്നും നടത്താൻ ആർക്കും അത്ര പെട്ടെന്നൊന്നും പറ്റൂല. കഴിഞ്ഞ പ്രാവശ്യം മെസ്സി 4 വർഷം പുറകിലായിരുന്നു, ഏജ് വൈസ് ആയാലും ബാക്കിയുള്ള ഫിറ്റ്നസ് ലെവലിലും എല്ലാം. ഇപ്പോഴും ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്പെയിനിലോട്ട് കുറച്ചുകൂടി പോയത്. സ്പെയിൻ പറയാൻ പോലെ നമ്മളെ ഏറ്റവും കൂടുതൽ ഇത് കണ്ടിരിക്കുന്ന ചിലപ്പോൾ ടീം അട്ടിമറിയിലും വെളിയിലും പോവാം.
0: ഒറ്റക്കളി തോറ്റാ മതിയല്ലോ,
1: മതി.
0: ഈ ആദ്യത്തെ 3 മത്സരം കഴിഞ്ഞാൽ പിന്നെ ഒറ്റക്കളി തോറ്റാ മതി. ആദ്യത്തെ റൗണ്ടിൽ പോലും പലപ്പോഴും ഒറ്റക്കളി തോൽക്കുന്നത് അല്ലെങ്കിൽ ഒരു സമനില വഴങ്ങുന്നതുകൊണ്ട്
1: അടുത്ത ഗ്രൂപ്പിൽ വരുന്ന ടോപ്പ് ആയിരിക്കും ഇവിടെ വന്ന് ക്വാർട്ടർ ഫൈനൽ പ്രീ ക്വാർട്ടർ കളിക്കേണ്ടി വരും. അതിനകത്താണ് പ്രശ്നം വരുന്നത്. നമ്മളൊരു ചാനൽ വഴി അങ്ങനെ പോവുകയാണെങ്കിൽ കുഴപ്പമില്ല.
0: ഈ ലോകകപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 48 ടീമുകളായി, 32 ടീമുകളായിരുന്നു മുമ്പ്, 1 മാസം കൊണ്ട് തീരുമായിരുന്നു. ഇതിപ്പോൾ ഒന്നര മാസം എടുക്കും. അത് മാത്രമല്ല, നമ്മളെ പോലുള്ള ഇന്ത്യയിലെ കളിപ്രേമികൾക്കുള്ള ഒരു പ്രശ്നം, മുമ്പൊക്കെ നമ്മൾ ലോകകപ്പ് കണ്ടാണ് ഉറങ്ങിക്കൊണ്ടിരുന്നത്, ഇനി നമ്മൾ ഉറക്കം എഴുന്നേറ്റ് കാണേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനാണ്. കാരണം നമ്മളെ പകല് സമയത്തായിരിക്കും അവരെ കളി. അത് എങ്ങനെ ബാധിക്കും തോന്നിയിട്ടുണ്ടോ?
2: നമുക്കറിയാലോ ഇന്ത്യ ക്രിക്കറ്റിന് അഡിക്റ്റ് ആണ്. മണിക്കൂറുകളോളം നമ്മുടെ ജോലിയും നമ്മുടെ ഉത്തരവാദിത്തമൊക്കെ മറന്നുകൊണ്ട് ക്രിക്കറ്റിന് പുറകെ നടക്കുന്ന ഒരു മാർക്കറ്റിംഗ് ആണ് ഇത്. പക്ഷെ ഫുട്ബോൾ അങ്ങനല്ല, 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് കളി കഴിയും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് പകൽ വയ്ക്കുമ്പോൾ കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് ഉണ്ടാകും. കാരണം ഞങ്ങളൊക്കെ അന്ന് ടി വി ഇല്ലാത്ത കാലത്ത് അടുത്ത വീട്ടിലൊക്കെ പോയാണ് ടി വി കൊണ്ട് കളി കാണുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെ അല്ല. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടും കൂടെ ഒഴിഞ്ഞു കിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ ഈ ടി വി ഇല്ലാത്ത ആൾക്കാരെ അല്ലെങ്കിൽ അതിനുള്ള സൗകര്യം ഇല്ലാത്ത കുട്ടികൾക്ക് കൂടെ ഇപ്പൊ കളി കാണാൻ കഴിയും. അതിനോടൊപ്പം തന്നെ നല്ലൊരു ചാൻസ് എന്ന് പറഞ്ഞാൽ ഈ കളി കണ്ട് പഠിക്കുന്ന ഇതുപോലെ ഞാനടക്കമുള്ള ആൾക്കാർ, എന്റെ അറിവിലുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുള്ളത് വളരെ പിന്നോക്ക മേഖലയാണ്. അപ്പൊ അതൊക്കെ ഒരു മോട്ടിവേഷൻ, അതായത് 10 മത്സരത്തിൽ 1 മത്സരം ഇതുപോലെ കാണാൻ കഴിയും. കാര്യം അടുത്ത വീട്ടുകാരെ സംബന്ധിക്കണം, രാത്രി കളി കാണാൻ പോകണം. അപ്പൊ ഇതെല്ലാം തരണം ചെയ്ത് പോയി കളി കണ്ടിട്ട് പോലും നമുക്ക് ഇത്ര പെർഫോമൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തലമുറയ്ക്ക്, വരുന്ന തലമുറയ്ക്ക് കളി കാണാം,
1: അവർക്ക് കുറച്ചുകൂടെ എളുപ്പം
2: എളുപ്പമായി. അപ്പൊ അവർക്ക് പകല് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ഫുട്ബോളിനായിട്ട് അടുക്കാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണെന്ന്, അത് ഇന്ത്യൻ ഫുട്ബോളിന് കുറച്ചുകൂടെ നന്നായി ചേരും. കാര്യം കുട്ടികൾ കൃത്യമായിട്ട് ലൈവായിട്ട് അവർക്ക് പകലാണല്ലോ, ആരും ശല്യമില്ല, കളിയാണ് കാണുന്നത്, ആരും ശല്യം ചെയ്യില്ല. മറ്റേത് രാത്രി കളി കാണുമ്പോൾ ഇവർ കളി കാണുമോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടത്തിൽ പെടുന്നുള്ള

0: പേടിയുണ്ട്, റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇപ്പൊ അതില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ നമുക്ക് നല്ലതാണ്, ഇന്ത്യൻ ഫുട്ബോൾ വളരാനും കളിക്കാർ കൂടുതൽ പഠിക്കാനും
1: വിസിബിലിറ്റി കൂടുതലാണ്
0: കൂടെ എന്നാണ് എന്റെ ഒരു കൺസെപ്റ്റ്.
2: ഈ വേൾഡ് കപ്പിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ ഈ 48 ടീമിന്റെ ഒരു ഫോർമാറ്റ്,
3: കഴിഞ്ഞ വർഷം 64 മാച്ചാണ് വന്നത്, ഈ വർഷം വരെ 104
2: മാച്ചുകൾ വരുന്നു, അത്രയും കൂടുതൽ മാച്ച് വരുന്നു.
3: അത് മാത്രമല്ല, മൂന്ന് രാജ്യങ്ങളിലായിട്ട്, അപ്പൊ ആ ട്രാവലിംഗും ഇതൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വരുന്നതാണ് എന്റെ. പക്ഷെ അതൊക്കെ
0: പുതിയ ടെക്നോളജി നമ്മളെ കണ്ട്, നമ്മളൊക്കെ കളിച്ചിരുന്ന കാലത്ത് കിലോമീറ്ററുള്ള, ഞാൻ റിയാലിറ്റി പറയാം, ഞാൻ ചെറുതായിരിക്കും ഷാജിറിനൊപ്പം കളിച്ചിട്ടുള്ളത്. നമ്മള് ബോംബെ റെയിൽവേ സ്റ്റേഷനിൽ 8 മണിക്കൂറോളം ട്രെയിൻ കിട്ടാതെ കിടന്നിട്ടുണ്ട്, പേപ്പർ വിരിച്ച് കിടന്നിട്ടുണ്ട്. ഇന്നത്തെ കുട്ടികൾ 8 മണിക്കൂർ യാത്ര ചെയ്യുമ്പോൾ പരാതി പറയുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ ഇതെല്ലാം ഓർഗൻ ചെയ്യുന്ന ഫ്ലൈറ്റ് ഉണ്ട്, നമുക്ക് ഇതിന്റെ സൗകര്യങ്ങൾ. അപ്പൊ വേൾഡ് കപ്പ് എന്ന് പറയുന്ന വേറെ ലെവലാണ്. അപ്പൊ ഈ അസൗകര്യങ്ങളൊന്നും അവിടെ ഒരു പ്രശ്നമാകുന്നില്ല, അത് ഓവർകം ചെയ്യാനുള്ള ഫിഫ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അവർ പ്ലാനിംഗ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിൽ മുറ്റത്ത് കളി കാണുന്ന പോലെ കളിക്കുന്നത് പോലെ ഫീലിങ്സും അതിനോടൊപ്പം തന്നെ ശാസ്ത്രം വന്നിട്ടുണ്ട്. ഇതെല്ലാം ഫുട്ബോളുകളിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരെ ഹെൽത്ത് ഡെവലപ്പ് ചെയ്യാനും ട്രാവലിംഗ് അറേഞ്ച് ചെയ്യാനും ഇതിനെല്ലാം പണ്ട് നമ്മൾ തന്നെ കളിക്കാർ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ടീമിന്റെ മാനേജർ എന്ന് പറഞ്ഞ ഒരാളുടെ തലയിൽ വെച്ചു. ആ പാവപ്പെട്ട മനുഷ്യന് ഇതെല്ലാം ഓടി വെള്ളം വരെ കൊണ്ട് ബോൾ വരെ ചുമന്നുകൊണ്ട് വരും. പക്ഷെ ഇന്ന് അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇന്ന് എല്ലാം എന്താ പറയുക, വിരൽ തുമ്പത്ത് സാധനം ഉണ്ട്, ഒന്ന് ക്ലിക്ക് ചെയ്താൽ കിട്ടും. അതുകൊണ്ട് തന്നെ ഈ ഒരു അറേഞ്ച്മെന്റും കളി നടത്തുന്ന സാഹചര്യങ്ങൾ ഇതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള, എസ്പെഷ്യലി അമേരിക്ക പോലുള്ള രാജ്യത്ത് അവരുടെ ഏറ്റവും വലിയ ചലഞ്ചാണ്. ടെക്നോളജി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ടെക്നോളജി കണ്ട് നമുക്ക് അങ്ങനെയുള്ള ഒരു പ്രശ്നം വരില്ല. മാച്ചിന്റെ എണ്ണം കൂടുമ്പോൾ ബോർ അടിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ
2: അതാണ് എന്റെ ഒരു ചോദ്യം. 104 മത്സരമാകുമ്പോൾ ചില മത്സരങ്ങളൊക്കെ ദുർബലമായ ടീമുകൾ തമ്മിലായിരിക്കും ബോറിംഗ് ആവും.
3: ബോറിംഗ് ഒന്നും അവർ ഏത് കളിയാലും ആരാധന മൂത്തിട്ടുള്ള ആൾക്കാർ ഏത് കളിയും കാണും.
0: ഇല്ല, ഈ ബോറിംഗ് എന്ന് പറയുമ്പോൾ കാര്യം പറയാം, വേൾഡ് കപ്പിൽ ബോറിംഗ് ഇല്ല. എസ്പെഷ്യലി പുതിയ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ കളി കാണാൻ ആകാംക്ഷയുടെ കാര്യം, അവർ വേൾഡ് കപ്പിൽ വരണമെങ്കിൽ അവർക്ക് അത് കഴിവുണ്ടായിരിക്കും. അപ്പൊ അവരുടെ പുതിയ നമ്മൾ കാണാത്ത ചിലപ്പോൾ പുതിയ ഒരു ശൈലിയിൽ കളിക്കുന്ന രാജ്യങ്ങളൊക്കെ,
3: ഈ രാജ്യമുണ്ട്, 600,000 മാത്രം
2: ജനസംഖ്യ,
0: അത് അട്രാക്ഷൻ അല്ലേ, അത് ഒരു അട്രാക്ഷൻ ആണ്, അതായത് ലോകത്തിന് മുമ്പിൽ എക്സൈറ്റ്മെന്റ് ആണ്.
3: നമ്മൾ കളിക്കുന്ന അത് കാണണല്ലോ നമ്മള്. ഈ 600,000
0: ഇവരെങ്ങനെ വന്നു,
3: എങ്ങനെ വേൾഡ് കപ്പിലേക്ക് വന്നു,
0: യോഗ്യത
3: കളി കാണണ്ടേ?
2: അപ്പൊ പണ്ട് നമ്മൾ ഐസ്ലാൻഡിന്റെ കളി,
0: അപ്പൊ നമ്മൾ ആ രാജ്യത്തെ കുറിച്ച് പഠിക്കാനും അറിയാനും കഴിയുമ്പോഴത്തേക്ക് ആ രാജ്യത്തിന്റെ വിസിബിലിറ്റി നിങ്ങൾ ആലോചിച്ചു, ലോകം മൊത്തം അറിയപ്പെടുന്നത്. അതാണ് ഫുട്ബോൾ എന്ന് പറയുന്നത്.
2: സെനഗലിനെ പറ്റിയൊക്കെ ആൾക്കാർ ഈ വേൾഡ് കപ്പൊക്കെ വരുന്നുണ്ട്. പല രാജ്യങ്ങളെയും കുറിച്ചും ഇന്നും
0: ആഫ്രിക്കൻ
2: ഒരു തലമുറയിലുള്ള ചെറുപ്പക്കാർക്ക് അറിയാൻ പറ്റുന്നത് ഈ ലോകകപ്പ് വന്നുകൊണ്ടാണ്. പല രാജ്യങ്ങളെയും കുറിച്ചൊക്കെ അറിയാൻ പറ്റുന്നത്
3: ഫുട്ബോളിന്റെ സൗന്ദര്യം തന്നെയല്ല. 10-250 രാജ്യങ്ങൾ കളിച്ച് ക്വാളിഫൈ ചെയ്ത് വരുന്ന ടീമാണ്.
2: 48
3: ആകെ വന്ന് 8 ടീമുകൾ കളിക്കുന്ന പോലെയല്ല ഇത്. 10-250 രാജ്യങ്ങൾ എത്ര വർഷങ്ങളോളം
0: ഈ 8 ടീം അല്ലെങ്കിൽ മുമ്പ് തന്നെ നമുക്കറിയാം ഇന്ന ഇന്ന ആൾക്കാർ കളിക്കാരുടെ പേര് വരെ അറിയാം. ഇന്നത്തെ കളിക്കാരുടെ പേര് വരെ അറിഞ്ഞാൽ അപ്പൊ അവരുടെ ശൈലി എങ്ങനെ, അവരെങ്ങനെ കളിക്കും, അപ്പൊ നമുക്കൊരു ആകാംക്ഷ കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള കളികളോ ഇവിടെ വേൾഡ് കപ്പിൽ ദുർബലമായ രാജ്യമൊന്നും ഇല്ല. കാരണം നമ്മൾ ദുർബലമായിട്ട് എഴുതുന്ന ടീം അടുത്ത കളിയിൽ അട്ടിമറി
3: ദുർബലാണെങ്കിൽ നമ്മുടെ രാജ്യം തന്നെ എവിടെയാ കിടക്കുന്നത് നോക്കണ്ടേ?
2: അതെ,
3: തീർച്ചയായും എല്ലാം ശക്തരാണ്,
2: എല്ലാം ശക്തരായ ടീമുകൾ. 48 ടീമുകൾ 104 മത്സരങ്ങൾ. ഇതിന്റെ ഒരു ആദ്യത്തെ ഒരു പ്രാഥമിക ഘട്ടം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ഒരു വിലയിരുത്തലിന് സാധിക്കുമായിരിക്കും അല്ലെ? അതിന് മുമ്പ് ഒരു വിലയിരുത്തൽ സാർ പറഞ്ഞാണെങ്കിൽ 8-10 ടീമുകൾ ഏതൊക്കെ ഒരേപോലെ
3: നിൽക്കുക.
2: അപ്പൊ ആദ്യത്തെ ഒരു പ്രാഥമിക റൗണ്ട് കഴിയണം അല്ലെ?
0: നമുക്ക് ഇപ്പൊ ഒരു ഐഡിയ ഉണ്ട്. നമ്മള് കേരളക്കാര് ഫുട്ബോളിന്റെ ഏറെ അടുത്ത് ഇടപഴകുന്ന ആൾക്കാരാണ്. ഏത് രാജ്യത്ത് ഏത് വേൾഡ് കപ്പ് നടന്നാലും യൂറോപ്പ് കപ്പ് നടന്നാലും ലാറ്റിൻ അമേരിക്കയുടെ കപ്പ് നടന്നാലും നമ്മളിവിടെ ആഘോഷമാക്കി അവരുടെ ജേഴ്സി ഇട്ട് ആഘോഷം. അതുകൊണ്ട് ഒരുവിധമുള്ള രാജ്യങ്ങളെ കുറിച്ചൊക്കെ അവരുടെ കളിയെ കുറിച്ചും നമുക്ക്, അതുകൊണ്ടാണ് സപ്പോർട്ടേഴ്സ് ഉള്ളത്. പണ്ട് അർജന്റീന ബ്രസീൽ മാത്രമാണെങ്കിൽ ഇന്ന് നമ്മൾ ഫ്രാൻസിനെയും ജർമ്മനിയും, ജർമ്മനിയൊക്കെ എന്ന് പറഞ്ഞാൽ വേൾഡ് കപ്പിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ്. കാര്യം അവരെ പെർഫോമൻസ് നമുക്കറിയാം. അവരെന്നും അവർക്കൊരു അച്ചടക്കമുള്ള ശൈലിയുണ്ട്, യന്ത്രം പോലെ കളിക്കുന്ന. അതാണ് നമ്മൾ പറഞ്ഞത്, നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ പോലും ഈ നമ്മളിപ്പം കണ്ട് പഴകിയ ടീമുകളെല്ലാം എന്തായാലും ഈ പറഞ്ഞ ക്വാർട്ടറിൽ വരാനുള്ള സാധ്യത ഉണ്ട്.
2: അതുപോലെ തന്നെ നമ്മളിപ്പോ ഏഷ്യൻ രാജ്യങ്ങളുടെ പ്രാതിനിധ്യത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഖത്തർ ടീമിൽ ഒരു തഹ്സിൻ എന്ന് പറയുന്ന ഒരു മലയാളിയുണ്ട്.
3: ഞാനും ജംഷി എന്റെ കൂടെ എസ് എം കോളേജ്
2: കളിച്ചു. അപ്പൊ സാറിന് ഇത് വളരെ
3: പ്രധാനപ്പെട്ടായിരുന്നു.
2: അവൻ എങ്ങനെയുണ്ട് പയ്യന?
3: നല്ല പയ്യനാ.
0: കഴിഞ്ഞ അവസാനത്ത് നടന്ന ക്വാളിഫൈ റൗണ്ടിലൊക്കെ അദ്ദേഹം പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്, ഗോളും സ്കോർ. ഈ സമയത്ത് ഒരു അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു ഗോളിനെ കുറിച്ച് ഒരു ഡിസ്കഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും
3: ലീഗിലുള്ള ലാസ്റ്റ് ഗോൾ ഉണ്ടായിരുന്നു.
0: അത് എങ്കില് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളക്കാര് ആഘോഷിക്കും, കാരണം അത് വേൾഡ് കപ്പ് കുറച്ചുകൂടെ നമ്മൾ അടുക്കും.
2: നമ്മൾക്ക് ഇന്ത്യൻ ടീം ലോകകപ്പ് കളിക്കുമ്പോൾ അതിന് കൈയടിക്കാനും വിജയത്തിൽ നമ്മൾ ആഹ്ലാദിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകട്ടെ, അന്ന് നമുക്ക് ഒരുമിച്ചിരുന്ന് അതിനെ കുറിച്ച് സംസാരിക്കാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് രണ്ടുപേർക്കും നന്ദി, ഷായ് സാറിനും എബിൻ റോസിനും നന്ദി.
0: താങ്ക് യു.
4: ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആരവമുയരുമ്പോൾ ചർച്ച സമാപിക്കുന്നു. പങ്കെടുത്തവർ ഫുട്ബോൾ താരം എബിൻ റോസ്, ഫുട്ബോൾ പരിശീലകൻ വി പി ഷാജി, ചർച്ച നയിച്ചത് സ്പോർട്സ് ജേർണലിസ്റ്റ് അൻസാർ എസ് രാജ്, നിർവഹണ സഹായം രജു കോലിയക്കോട്, നിർവഹണം ഷിബു ജോർജ്.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 29:41. ഇപ്പോൾ കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പ്രക്ഷേപണ പരമ്പര കേൾക്കാം.
5: This is Akashvani. In the special series, now we bring you a discussion on 12 years of the Modi government, from women empowerment to women-led development. Participants are Professor Sushma Yadav and Aditi Tandon, senior journalist. Moderator is Sonu Sood. Ye Akashvani hai. Prastut hai Vishesh Shrinkla. इसके अंतर्गत आज सुनिए मोदी सरकार के 12 साल महिला सशक्तिकरण का परिवर्तनकारी दशक. इसमें भाग ले रही हैं प्रोफेसर सुषमा यादव और वरिष्ठ पत्रकार अदिति टंडन. कार्यक्रम का संचालन कर रही हैं सोनू सूद.
6: In the 12 years of NDA government, Prime Minister Narendra Modi has consistently said women empowerment is one of the key priorities of this government, and the government's dream of upgrading women's development to women-led development has turned to reality thanks to the focused efforts of the government, be it education, health, financial inclusion, livelihood avenues, security, quality of life. The targeted schemes of the government have empowered and accorded respect and dignity to women as a powerful economic force, giving them confidence and opportunities to break new frontiers. To discuss this emergence of women as an integral and crucial part of nation building, we have with us two very special guests, Professor Sushma Yadav and senior journalist Aditi Tandon. So Professor Sushma Yadav ji, we would like to start with you. Hum aap se jo aarthik sashaktikaran hua hai pichle 12 varshon mein NDA sarkar ke is karyakal mein, uske upar hum aap se discussion karna chahenge, chahe wo Pradhan Mantri Jan Dhan Yojana हो जिसमें 32 करोड़ महिलाओं से अधिक के बैंक अकाउंट खुले पहली बार, या फिर जो एक एस्पिरेशनल एंटरप्रेन्योरशिप का सपना पूरा करने वाला जो पीएम मुद्रा योजना थी, उसमें से 3 में से 2 जो लाभार्थी थी वो महिलाएं थी, और महिला एंटरप्रेन्योर्स को 16 लाख करोड़ रुपए से अधिक के लोन्स प्राप्त हुए. सो ये स्कीम्स तो अच्छी थी ही, लेकिन जो इनका इफेक्टिव इम्प्लीमेंटेशन हुआ है और जो महिलाओं के फेवर में इम्प्लीमेंटेशन हुआ है, क्या इसे आप एक बड़ी उपलब्धि मानती हैं? कैसे देखती हैं आप इनके महत्व को?
7: बहुत बड़ी उपलब्धि मानती हूँ. प्रधानमंत्री मोदी जी के लिए विकसित भारत महिलाओं के बिना हो ही नहीं सकता, मैं ये बात याद दिलाना चाहती हूँ यहाँ. और विकसित भारत का मतलब उनके लिए है एक सशक्त, सक्षम और स्वावलंबी नारी समूह और नारी शक्ति. उनका मानना है कि जब तक महिलाएं इस विकास की यात्रा का हिस्सा नहीं बनेंगी, तब तक भारत विकसित नहीं बन सकता. और आप जानते हैं कि उनका इस समय सबसे बड़ा ध्येय, उद्देश्य और स्वप्न वो सब विकसित भारत एट द रेट ऑफ 2047 है
6: जी.
7: उस यात्रा के लिए उन्होंने, और आप जानते हैं कि जो शक्ति है वो शक्ति मानसिक तो होती है, बौद्धिक तो होती है, पर आर्थिक सबसे अधिक होती है, जो दिखाई देती है. मानसिक और बौद्धिक शक्ति दिखाई नहीं देती है, लेकिन आर्थिक शक्ति तो स्पष्ट दिखाई देती है. इसलिए सबसे पहले वित्तीय समावेश की बात उन्होंने की है, और वित्तीय समावेश में जनधन खाते सबसे पहली योजना है, जिससे उन्होंने पूरे देश को ये अवसर दिया कि वह बैंकों के साथ जुड़ सके और बैंकों की जो वित्तीय सहायता है वो सबको उपलब्ध हो सके. और इसमें सबसे पीछे रहने वाली महिलाएं थी, इसलिए महिलाओं को उसमें शामिल किया. और ये आश्चर्य की, सुखद आश्चर्य की बात है कि अब वो 50% से अधिक खाते जो हैं वो महिलाओं के खुले हैं, क्योंकि शायद उन्हें ही बैंक तक जाने की झिझक भी थी
6: जी,
7: और बैंक तक जाने के लिए सुरक्षा चाहिए थी. तो जो लगभग 30 करोड़ से ज्यादा खाते खुले हैं उसमें अब तो 61% लेटेस्ट डाटा इज इट्स मोर देन 61% वुमेन. सो सबसे पहला जो मैं बात कर रही थी, जनधन खातों की सफलता. लेकिन वो वहीं नहीं रुके, क्योंकि सिर्फ जनधन खाते खुल जाएं वही नारी को सशक्त नहीं करेंगे. लखपति दीदी का सपना दिखाया, उसको पूरा किया, क्योंकि कितनी सारी जो लखपति दीदी बनी स्वयं सहायता समूहों के माध्यम से. 3 करोड़ की पहले बात की थी, लेकिन 10 करोड़ महिलाएं उसमें जुड़ चुकी हैं. मात्र काशी 1.25 करोड़ महिलाएं हैं, तो सालाना 1 लाख रुपया, देखिए पहले जमाने जमाने में हम सपना देखते थे कि लखपति बन जाएंगे तो क्या क्या करेंगे
6: जी।
7: और शहरों में चाहे वो अब उतना बड़ा सपना नहीं है, लेकिन ग्रामीण क्षेत्रों में, दूर दराज के क्षेत्रों में जहाँ कैश नहीं है उतना, लखपति बनना

ശ്യാമ എന്ന ചിത്രത്തിൽ ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് രഘുകുമാർ ഇണം പകർന്ന് ചിത്രയാലപിച്ച ഗാനമാണ് കേട്ടത്. അടുത്ത ഗാനം ചിലമ്പ് എന്ന ചിത്രത്തിൽ ഭരതന്റെ വരികൾക്ക് ഔസേപ്പച്ചൻ ഇണം പകർന്ന് കെ എസ് ചിത്ര ആലപിച്ച ഗാനം.

കാതോട് കാതോരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ലതികയും ചേർന്ന് ആലപിച്ചത്. ഗാനരചന ONV, സംഗീതം ഔസേപ്പച്ചൻ.

ഇത് മഞ്ഞുകാലം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ചത്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം എസ് പി വെങ്കടേഷ്.

മേടച്ചൂടിൽ നിന്നും ആശ്വാസം നൽകിയ ഇടവപ്പാതിയുടെ ഈ നനുത്തരാവിൽ ഒരുപിടി മനോഹര ഗാനങ്ങളുമായി ഇന്നത്തെ ഹൃദയരാഗങ്ങൾ ആരംഭിച്ചാലോ? ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ അനില. ആദ്യത്തെ സന്ദേശം അയച്ചിരിക്കുന്നത് ദേവികുളത്തുനിന്നും ജയലക്ഷ്മിയാണ്. നാളെ വിവാഹവാർഷികം ആഘോഷിക്കാൻ പോകുന്ന എൻ്റെ ചേട്ടൻ സെൽവകുമാറിനും ചേട്ടത്തി ദിവ്യഭാരതിക്കും വേണ്ടി തീവണ്ടി എന്ന ചിത്രത്തിലെ ജീവാംശമായി എന്ന ഗാനമാണ് കേൾക്കേണ്ടത്. സ്പൈസ് എഫ് എമ്മിൻ്റെ വകയും ഇവർക്കുള്ള വിവാഹവാർഷികാശംസകൾ നേർന്നുകൊണ്ട് ഹരിനാരായണൻ്റെ വരികൾക്ക് കൈലാസ് മേനോൻ ഈണം പകർന്ന് ഹരിശങ്കറും ശ്രേയാ ഘോഷാലും ആലപിച്ച ആ മനോഹര ഗാനം ജയലക്ഷ്മിയുടെ ചേട്ടനും ചേട്ടത്തിയമ്മയ്ക്കും വേണ്ടി ഇതാ.

നമസ്കാര ഹൃദയരാഗം. നമ്മുടെ കണ്ണൂരിൽ നല്ല മഴയാണ്. മഴ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുമ്പോൾ ഹൃദയരാഗത്തിൽ കൂടി ഒരു ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. സ്പിരിറ്റ് എന്ന ചിത്രത്തിലെ മഴ കൊണ്ടുമാത്രം മുളയ്ക്കുന്ന വിത്തുകൾ എന്ന ഗാനമാണ് കേൾക്കേണ്ടത്. സന്ദേശമയച്ചിരിക്കുന്നത് മറ്റാരും തന്നെയല്ല, കണ്ണൂരിൽ നിന്നും ആനന്ദനാണ്. ആനന്ദൻ തിലാനൂരിൻ്റെ ഇഷ്ടഗാനം ഇതാ. റഫീഖ് അഹമ്മദിൻ്റെ വഴികൾക്ക് ശകബാസമൻ ഈണം പകർന്ന് വിജയ് യേശുദാസ് ആലപിച്ച ആ ഗാനം മഴയോടൊപ്പം ആസ്വദിച്ചുകൊള്ളൂ.

പി ഭാസ്കരൻ ദേവരാജൻ കൂട്ടുകെട്ടിൽ പിറന്ന് പി മാധുരി ആലപിച്ച വിളക്കും വെളിച്ചവും എന്ന ചിത്രത്തിലെ പണ്ടു പണ്ടൊരു രാജാവിൻ്റെ കൊട്ടാരത്തിലെ എന്ന ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശമയച്ചിരിക്കുന്നത് കോട്ടക്കലിൽ നിന്ന് അബ്ദുറഹീമാണ്. ഹൃദയരാഗങ്ങളുടെ അടുത്ത ഗാനം അതാകട്ടെ.

ഇടുക്കി പൊട്ടൻകാട് നിന്നും ബിനു ജേക്കബാണ് അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗിരീഷ് പുത്തൻചേരിയുടെ വരികളും ബേണി ഇഗ്നേഷ്യസിൻ്റെ ഈണവും കെ എസ് ചിത്രയുടെ ആലാപനവും. ചിത്രം മംഗല്യസൂത്രം. ഏതോ വേനൽ കിനാവിൽ എന്ന ഗാനം. അടുത്തത് ബിനു ജേക്കബിൻ്റെ ഇഷ്ടഗാനമാകട്ടെ.

പൊന്നി എന്ന ചിത്രത്തിലെ ശിങ്കാരപ്പെണ്ണിന്റെ ചെമ്പുള്ളി എന്ന ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശം അയച്ചിരിക്കുന്നത് രാജു തുറവൂറാണ്. പി ഭാസ്കരന്റെ വരികൾ, ദേവരാജന്റെ ഈണം, ആലാപനമോ പി ലീലയും പി മാധുരിയും. ആ മനോഹര ഗാനമാകട്ടെ ഹൃദയരാഗങ്ങളിൽ അടുത്തത്.

ഹായ് ഹൃദയരാഗമേ, ഞാൻ ദേവികുളത്തു നിന്നും വീണയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി ബ്യൂട്ടിഫുൾ എന്ന ചിത്രത്തിലെ മഴനീർത്തുള്ളികൾ എന്ന ഗാനം കേൾപ്പിക്കുമോ? തീർച്ചയായിട്ടും. അനൂപ് മേനോൻ്റെ രചനയ്ക്ക് രതീഷ് വേഗ ഈണം പകർന്ന് ഉണ്ണിമേനോൻ ആലപിച്ച വീണയുടെ ഇഷ്ടഗാനം ഭർത്താവിന് വേണ്ടിയതാ.

പ്രിയ ഹൃദയരാഗമേ, ഞാൻ അടിമാലിയിൽ നിന്നും ബൈജുവാണ്. എൻ്റെ ഇഷ്ടഗാനമായ ദേശാടനക്കിളികൾ കരയാറില്ല എന്ന ചിത്രത്തിലെ പൂവേണോ പൂവേണോ എന്ന ഗാനം ഹൃദയരാഗത്തിലൂടെ കേൾപ്പിക്കുമോ? ഒ എൻ വിയുടെ വരികൾക്ക് രവീന്ദ്രൻ ഈണം പകർന്ന് കെ എസ് ചിത്ര ആലപിച്ച ആ മനോഹര ഗാനമാകട്ടെ ഹൃദയരാഗത്തിൽ അവസാനത്തേത്.

മഴയുടെ സംഗീതവും ഹൃദയരാഗത്തിൻ്റെ ഈണവും പ്രിയപ്പെട്ടവർക്കേറെ ഹൃദ്യമായിരുന്നു എന്ന് കരുതുന്നു. വീണ്ടും ഹൃദയരാഗങ്ങളിലൂടെ കേട്ടുമുട്ടാം. ഏവർക്കും ശുഭരാത്രി.

0: ഇനി 11:00 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: This is Akashvani, the news read by Renuka.